ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 വൈശാഖം 12, കൊല്ലവർഷം 1201 മേടം 19. 2026 മെയ് 2 തീയതി ശനിയാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പോൾ മണവാളൻ.
2: യേശു ഒരു വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ വിവരണമുണ്ട് ബൈബിളിൽ. കാനായിലെ വിവാഹ വിരുന്നിലാണത്. അവിടെ അതിഥികൾക്ക് വിളമ്പാൻ വച്ചിരുന്ന വീഞ്ഞ് തീർന്നുപോയി. യേശുവിന്റെ അമ്മ അത് മനസ്സിലാക്കി പറഞ്ഞു, മോനെ, അവർക്ക് വീഞ്ഞില്ല, അതിന് നമുക്കെന്തോ എന്ന നിസ്സംഗതയായിരുന്നു അവിടത്തേക്ക്. പ്രാർത്ഥനാലയത്തിൽ പ്രവേശിക്കും മുമ്പ് കൈകാലുകൾ കഴുകി ശുദ്ധി വരുത്താൻ വേണ്ടി വെള്ളം സൂക്ഷിക്കുന്ന

0: 6 കൽഭരണികളുണ്ടായിരുന്നു അവിടെ. അമ്മ പിൻവാങ്ങിയപ്പോൾ ഭരണികളിൽ വെള്ളം നിറയ്ക്കാൻ യേശു പരിചാരകരോട് ആവശ്യപ്പെട്ടു. അവരങ്ങനെ ചെയ്തു. അവിടുത്തെ ദൈവിക പ്രാഭവം കൊണ്ട് ആ വെള്ളം വീഞ്ഞായി മാറി. കവിയുടെ വാക്കുകളിൽ സ്രഷ്ടാവിന്റെ മുഖം കണ്ട് സൃഷ്ടി വിവർണമായി. ഇനി അത് കലവറക്കാരന്റെ അടുത്ത് എത്തിക്കുക എന്ന് യേശു നിർദ്ദേശിച്ചു. വേലക്കാരങ്ങനെ ചെയ്തു. എന്താണ് സംഭവിച്ചത് എന്നറിയാഞ്ഞ കലവറക്കാരൻ വീഞ്ഞ് രുചിച്ചു നോക്കി മണവാളനെ അഭിനന്ദിച്ചു. എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വച്ചുവല്ലോ. ലഹരി പിടിപ്പിക്കുന്ന പാനീയമാണ് വീഞ്ഞ്. ലഹരി പിടിക്കുമ്പോൾ മനുഷ്യർ സന്തോഷം കൊണ്ട് ആടാനും പാടാനുമൊക്കെ തുടങ്ങും. വീഞ്ഞ് സ്നേഹത്തിന്റെ ആനന്ദത്തിന്റെ പ്രതീകമാണ്. അത് നൽകുന്നത് ദാഹം ശമിപ്പിക്കാൻ മാത്രമല്ല, സന്തോഷം പകരാനുമാണ്. വീഞ്ഞോ മദ്യമോ കൂടാതെ തന്നെ ലഹരി പിടിപ്പിക്കുന്ന പല അനുഭവങ്ങളുമുണ്ട്. പണവും അധികാരവുമൊക്കെ ചിലരെ ഉന്മത്തരാക്കാറുണ്ടല്ലോ. വിവാഹവും അത്തരത്തിലൊന്നാണ്. ഹീ ലുക്ഡ് അറ്റ് ഹേർ, ഷീ ലുക്ഡ് അറ്റ് ഹിം, സഡൻലി ലൈഫ് ഇവോക്ക് എന്ന് കവി. അവൻ അവളെ നോക്കി, അവൾ അവനെ നോക്കി, പെട്ടെന്ന് ജീവിതമുണർന്നു. ജീവിതത്തിന് പുതിയൊരാവേശം, കർമ്മശേഷി. ഇറുത്തെടുക്കാൻ സ്വപ്നത്തിന്റെ താഴ്വരകളിൽ പൂക്കളേറെ. ഇന്നലെ വരെ ഇല്ലാഞ്ഞ ഒരു 100 ചിന്തകൾ മനസ്സിനെ ലഹരി പിടിപ്പിക്കുന്നു. ജീവിതത്തിന്റെ ചക്രവാളം സിന്ദൂര ശോഭ കൊണ്ട് കലർന്ന് കാന്തി നിറയുന്നു. അതുകൊണ്ടല്ലേ അഭ്രപാളികളിൽ യുവമിഥുനങ്ങൾ ആടിപ്പാടി പൂക്കളെ തലോടി പുഴകളിൽ ചാഞ്ചാടി ചന്ദ്രികയിൽ നീന്തിത്തുടിച്ച് ആത്മവിസ്മൃതിയിൽ അലിയുന്നത്. എന്നിട്ടും സ്നേഹം വറ്റിപ്പോകുന്ന വിവാഹ ബന്ധങ്ങളെക്കുറിച്ച് ചിലപ്പോഴൊക്കെ നമുക്ക് നെടുവേർപ്പെടേണ്ടി വരുന്നു. ചില ഭാര്യാഭർത്താക്കന്മാരെ നോക്കി അവർക്ക് വീഞ്ഞു തീർന്നുപോയിരിക്കുന്നു എന്ന് നാം ഖേദിക്കുന്നു. കെട്ടിച്ചയച്ച മക്കളെ നോക്കി നാം സങ്കടപ്പെടുന്നു. അവർക്ക് ലഹരി നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? താത്വികമായൊരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. തത്വശാസ്ത്രങ്ങൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമല്ലിത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ ഓർത്തുപോകുന്നു. ഒരൊന്നും ചേർന്നാൽ എത്രയാവുമെന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി ചിന്താർഹമാണ്. ഇമ്മണി വല്യ ഒരൊന്ന്, രണ്ടല്ല എന്ന്. വിവാഹം വരെ സ്ത്രീയും പുരുഷനും ഞാൻ ആയിരുന്നു. വിവാഹശേഷം അവ ഞങ്ങളായിത്തീരുന്നു. ഇമ്മണി വല്യ ഒരൊന്ന്. ഇരുവരും കൂടി ഒരു ശരീരവും ഒരു മനസ്സും ഒരു ഹൃദയവും ഒരു ആത്മാവുമാകുന്ന പരിണാമം. ഞാൻ എന്ന അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ എന്ന സംസ്കാരത്തിലേക്കുള്ള വികാസമാണ് വിവാഹം. സ്നേഹമാണ് ഈ പരിണാമത്തിലേക്ക് അവരെ എത്തിക്കുന്നത്. സ്നേഹമെന്ന് പറഞ്ഞാലോ ബൈബിളിലൊരു വചനം കടമെടുത്തു പറയാനേ കഴിയൂ. ദീർഘക്ഷമയുള്ള, ദയയുള്ള, അസൂയപ്പെടാത്ത, ആത്മപ്രശംസ ചെയ്യാത്ത, അഹങ്കരിക്കാത്ത, അനുചിതമായി പെരുമാറാത്ത, സ്വാർത്ഥമന്വേഷിക്കാത്ത, കോപിക്കാത്ത, വിദ്വേഷം പുലർത്താത്ത, അനീതിയിൽ സന്തോഷിക്കാത്ത, സത്യത്തിൽ ആഹ്ലാദിക്കുന്ന, സകലതും സഹിക്കുന്ന, സകലതും വിശ്വസിക്കുന്ന, സകലത്തെയും അതിജീവിക്കുന്ന, ഒരിക്കലും ഒരിക്കലും പറ്റാത്ത സ്നേഹം. ഉറയൊഴിച്ച് കടഞ്ഞ് ഉരുക്കിയെടുക്കുന്ന നറും സ്നേഹം. ദൈവമാണ് ഈ സ്നേഹം കൊണ്ട് വധൂവരന്മാരെ പൊതിയുന്നത്, നിറയ്ക്കുന്നത്, ഒന്നാക്കുന്നത്. അതുകൊണ്ടാണ് വിവാഹം ഈ മണ്ണിലെ ഏറ്റവും ദൃഢമായ ബന്ധമാകുന്നത്. വൈവാഹിക ജീവിതത്തിൽ സ്നേഹത്തിന്റെ ലഹരി നിറയുന്ന വീഞ്ഞ് നിറയ്ക്കാൻ ഈശ്വരനെ കഴിയൂ. അവനിൽ വിവാഹിതരായാൽ സദ്യ ജീവിതം തീരും വരെ അതാസ്വദിക്കാം.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പോൾ മണവാളൻ.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രാവിലെ പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനത്തിനെതിരെ TMC നൽകിയ ഹർജിയിൽ ഇടപെടാനാവില്ലെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പാർട്ടി സുപ്രീംകോടതിയെ സമീപിച്ചത്. പശ്ചിമബംഗാളിലെ 2 ജില്ലകളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. റീപോളിംഗ് രാവിലെ 7 ആരംഭിക്കും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മറ്റന്നാൾ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഒന്നാംഘട്ടമായ വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവയടക്കം 6 സംസ്ഥാനങ്ങളിലാണ് നടപടികൾ തുടങ്ങിയത്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ 3 ദിവസത്തെ നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി അക്കാദമി തിയേറ്ററിൽ നിലമ്പൂർ ആയിഷ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഇടുക്കി മംഗളാദേവി ക്ഷേത്രോത്സവത്തിനിടെ ഇടിമിന്നലേറ്റ് പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 11 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. 6:10 കാവ്യാഞ്ജലി. 20 നൂറ്റാണ്ടിന്റെ ഇതിഹാസം അക്കിത്തം എഴുതിയ കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം പൂജ P ബാലസുന്ദരൻ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 തീവണ്ടി സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സാഹിത്യകാരൻ N പ്രഭാകരനുമായുള്ള അഭിമുഖം കേൾക്കാം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. രാവിലെ 7:35 മുതൽ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ. തുടർന്ന് സ്പോർട്സ് ടൈം. മേരികോം, KC ലേഖ, സരിതാദേവി തുടങ്ങിയ ബോക്സിംഗ് താരങ്ങളെ വാർത്തെടുത്ത പരിശീലകൻ ദ്രോണാചാര്യ ഡോക്ടർ D ചന്ദ്രലാൽ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സുനിത ഫർണിച്ചർ കണ്ണൂർ ഹെൽത്ത് കഫേ പ്രായോജക പരിപാടി. 8:40 സംഗീത മാധുരി, ഇതിൽ ലളിതഗാനങ്ങൾ. 9:00 പ്രിയം പ്രിയതരം. 9:58 ഉച്ചയ്ക്ക് 1:58 വൈകുന്നേരം 5:58 FM പ്രധാന വാർത്തകൾ കേൾക്കാം. രാവിലെ 10:00 നേർവഴി കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:05 ആൽബം ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ അറിയിപ്പുകൾ. ഉച്ചയ്ക്ക് 12:15 അയ്യപ്പൻ പാട്ട് കേൾക്കാം. A വേലായുധനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതേക്കുറിച്ച് മാതമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറും മനോരോഗ വിദഗ്ധയുമായ ഡോക്ടർ PV പ്രീത സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 ഓർമ്മയിൽ ഒരു ഗാനം. 2:15 തുടർനാടകം. 2:30 നാട്ടുവഴിയിൽ ഇണങ്ങൾ. വൈകുന്നേരം 5:00 സംസ്കൃത പാഠം. 5:15 കേളികൂട്ട്. KV നാരായണമാരാരും സംഘവും അവതരിപ്പിക്കുന്നു. വൈകുന്നേരം 5:30 6:00 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 5:45 ലളിതഗാനങ്ങൾ. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. ജോസ്കിരി കുഞ്ചിലക്കാട്ട് എന്ന പ്രദേശത്തെ ശ്രീ റജി കല്ലൂരിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. രാത്രി 7:35 യുവവാണി. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. രാത്രി 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 ചർച്ച. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: This is Akashvani, the news read by Shagun Chopra. The Election Commission has ordered for re-polling in 15 polling stations of West Bengal today. Re-polling will be held at 11 polling stations of Magrahat Pashchim Assembly constituency and 4 polling stations of Diamond Harbour Assembly constituency in the state. More from our correspondent.
2: The Election Commission of India has ordered re-polling in 11 booths in Magrahat Pashchim and 4 booths in Diamond Harbour Assembly constituencies in South 24 Parganas district of West Bengal. Commission has taken the decision after analyzing the reports of returning officers and observers. The re-polling will start on 7 a.m. in the morning and end on 6 p.m. in the evening. Kollan Laha reporting from Kolkata.
1: Voting in these polling stations was held on Wednesday in the second phase of assembly elections in West Bengal. Government has said that it is ensuring preparedness and taking all necessary steps to facilitate energy supply, maritime operations and support to Indian nationals amid the evolving West Asia situation. In a statement, Ministry of Petroleum and Natural Gas said that enforcement actions to curb hoarding and black marketing of LPG is continuing across the country. More than 2,300 raids were conducted across the country. It said that online LPG cylinder bookings increased to 98% on industry basis. Around 49.8 lakh domestic LPG cylinders were delivered against bookings of around 41.6 lakh LPG cylinders. Union Minister for Petroleum and Natural Gas Hardeep Singh Puri has said India expanded its crude oil sourcing base to 41 countries from 27 earlier as part of efforts to strengthen energy security during the global energy crisis. While speaking at the vibrant Gujarat Regional Conference in South Gujarat, he said long-term planning played a key role in managing the crisis. On boosting domestic production, the minister said orders were issued to maximize LPG lead at refineries and we increased our domestic production by 60%. Union Commerce and Industry Minister Piyush Goyal has said the India-UAE Comprehensive Economic Partnership Agreement, which came into force 4 years ago, has created a transformational opportunity for Indian farmers, MSMEs and other businesses. In a social media post, Mr. Goyal noted that bilateral merchandise ties between India and UAE have grown strongly, crossing $100 billion, with services trade also rising steadily and opening new markets and greater value. The minister also highlighted that expansion across key sectors like gems and jewellery, engineering goods, electronics and agriculture is delivering tangible gains. He underlined that the foreign direct investment inflows from the UAE and India's overseas investments further reflect the deepening economic linkages of the two nations. Field operations for the house listing and housing census under phase 1 of census 2027 commenced in Andhra Pradesh, Arunachal Pradesh, Haryana, Chandigarh, Madhya Pradesh and Chhattisgarh yesterday. The Ministry of Home Affairs said the exercise will continue till 30th of this month, during which trained enumerators will carry out house-to-house data collection following the completion of the self-enumeration period in these regions. Meanwhile, the self-enumeration facility has also begun in the Municipal Corporation of Delhi area, Rajasthan, Maharashtra, Meghalaya and Jharkhand. The online facility will remain open till 15th of this month, after which house-to-house operations will be conducted from 16th of this month to 14th of next month. In Bihar, the 15-day self-enumeration period ends today and field operations will begin today and continue till 31st of this month. U.S. President Donald Trump has rejected Iran's latest proposal to end the ongoing conflict, casting doubt on prospects for a negotiated settlement and warning of the risk of further escalation. Iran submitted its revised offer through mediators, with state media confirming the handover. Trump acknowledged that Tehran had made strides in negotiations but said he remains dissatisfied with the terms on the table, stating that Iran is seeking concessions he cannot accept. In IPL cricket, Delhi Capitals defeated Rajasthan Royals by 7 wickets at Sawai Man Singh Stadium in Jaipur. Today, Chennai Super Kings will take on Mumbai Indians at M.H. Chidambaram Stadium, Chennai at 7:30 p.m. And that is the end of this news bulletin.
0: ആകാശവാണി കണ്ണൂർ.
3: കാവ്യാഞ്ജലി. ഇന്ന് മഹാകവി അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് പൂജ പി. ബാലസുന്ദരം.

0: അറിയുന്നു ഞാൻ.
1: നിങ്ങൾ കേട്ടത് മഹാകവി അക്കിത്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് പൂജ പി ബാലസുന്ദരം. കാവ്യാഞ്ജലി.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. ഇന്നാദ്യം യേശുദാസ് പാടിയ ഗാനമാണ് ഹരിവരാസനം കേട്ടുമയങ്ങിയ ഹരിഹരപുത്ര ഉണരൂ എന്നാരംഭിക്കുന്നു.

0: അഫ്സൽ പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിൽ.

സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. കണ്ണൂർ ധർമ്മശാലയിൽ പ്രവർത്തിക്കുന്ന മാതൃകാ അന്ധവിദ്യാലയത്തിൽ 2026-2027 അധ്യയന വർഷത്തേക്ക് 1 മുതൽ 8 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനത്തിന് കാഴ്ച പരിമിതിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കാഴ്ചപരിമിതി മൂലം ഇടയ്ക്ക് വച്ച് പഠനം തുടരാൻ കഴിയാതെ പോയവർക്ക് TCയുടെ അടിസ്ഥാനത്തിൽ അതാത് ക്ലാസുകളിൽ തുടർന്ന് പഠിക്കാനുള്ള അവസരം ലഭിക്കും. സൌജന്യ താമസവും ഭക്ഷണവും ഉണ്ടാവും. കൂടുതൽ വിവരങ്ങൾക്ക് 9446-06-8446 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. മൈലാട്ടി വിദ്യാനഗർ ഫീഡറിന്റെ ശേഷി ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള പ്രവൃത്തി നടക്കുന്നതിനാൽ ജൂൺ പകുതി വരെ വിദ്യാനഗർ, മുള്ളേരിയ, കുബനൂർ, മഞ്ചേശ്വരം, അനന്തപുരം, കാസർകോട് ടൌൺ, ബദിയടുക്ക, പെർള എന്നിവിടങ്ങളിൽ വൈദ്യുതി വിതരണം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വടക്കേ പൊയിലൂർ, കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡിൽ പാറയുള്ള പറമ്പ് മുതൽ ചമതക്കാട് വരെ ടാറിംഗ് പ്രവൃത്തി നടക്കുന്നതിനാൽ ഈ മാസം 10 വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട മുൻകരുതൽ നിർദ്ദേശം കണക്കിലെടുത്ത് കണ്ണൂർ ജില്ലയിലെ പടക്കക്കടകൾ ഇന്നു മുതൽ 5 വരെ അടച്ചിടണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കലക്ടറുമായ അരുൺ കെ വിജയൻ അറിയിച്ചു. ടി ബിജു രാഗേഷിന്റെ ഒരു ചരിത്രകാരന്റെ കൊലപാതകം എന്ന പുസ്തകം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കണ്ണൂർ താളിക്കാവ് ഹാർലി റെസിഡൻസി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് പ്രകാശനം ചെയ്യും. ഗാന്ധിമാർഗ പ്രചാരകനായിരുന്ന എം പി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തലശ്ശേരി പാരീസ് പ്രസിഡൻസി ഓഡിറ്റോറിയത്തിൽ വിദ്യാഭ്യാസ സമ്മേളനം നടക്കും. എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ വിഷയാവതരണം നടത്തും. മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ കച്ചേരിമെട്ട ടാങ്ക് മുതൽ കുളമ്പസാർ വരെ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി നടക്കുന്നതിനാൽ നാളെ വരെ കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെടും. അഴീക്കോട് കച്ചേരിപ്പാറ കേരള ഫോക്ലോർ സെന്റർ റഫറൻസ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം 4:30 വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം എന്ന കൃതിയെ ആധാരമാക്കി പുസ്തക വായനയും ചർച്ചയും സംഘടിപ്പിക്കും. രാമചന്ദ്രൻ കടമ്പേരിയുടെ വിഷ്ണുവും അമീറും കൂടെ കൃഷ്ണഗാഥയും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നാളെ വൈകുന്നേരം 4 മണിക്ക് കടമ്പേരി യുക്തി മന്ദിരത്തിൽ നടക്കും. മലബാർ ഫൌണ്ടേഷൻ ഓഫ് ന്യൂറോ ആന്റ് കാർഡിയാക് കെയറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ന്യൂറോ ആന്റ് ഡിബിഎസ് അലയൻസ് ഇന്ത്യ ദേശീയ സമ്മേളനം ഇന്ന് പുതിയതൊരു മാഗ്നറ്റ് ഹോട്ടലിൽ നടക്കും. ചിന്മയ മിഷന്റെ 75-ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഭാഗവത സപ്താഹയജ്ഞം കണ്ണൂർ ചിന്മയ ബാലഭവനിൽ ഈ മാസം 7 വരെ നടക്കുന്നു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംഘടിപ്പിക്കുന്ന ജില്ലാതല ആരോഗ്യ സെമിനാർ ഇന്ന് രാവിലെ 10 മണിക്ക് കണ്ണൂർ പരിഷത് ഭവനിൽ. 7-ാം കണ്ണോം യങ് മെൻസ് ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷം ഇന്ന് സമാപിക്കും. വിവിധ കലാപരിപാടികൾ ഉണ്ടാകും. കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലെ ഗാലറി ഏകാമിയിൽ ചിത്രശില്പ പ്രദർശനം പരിവർത്തനത്തിന്റെ പടിവാതിൽ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് കുന്നംകുളം കേന്ദ്രത്തിൽ വനിതകൾക്കായി സംഘടിപ്പിക്കുന്ന നാരീചക്ര പരിശീലന പരിപാടിയുടെ 2-ാം ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. പ്ലസ് ടു, ഐടിഐ, ഡിപ്ലോമ, ഡിഗ്രി യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 9495999721 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന 5-ാമത് കഥാപ്രസംഗ മഹോത്സവത്തിൽ ഇന്ന് വൈകിട്ട് 6:30 സീന പള്ളിക്കരെ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം. പെരുന്താറ്റിൽ ശിവപുരോട്ട് മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രം കൊടിയേറ്റ മഹോത്സവം 5 മെയ് വരെ വിവിധ പരിപാടികളോടെ നടക്കുന്നു. തളിപ്പറമ്പ് കീഴാറ്റൂർ വെച്ചിയോട്ട് ഭഗവതി ക്ഷേത്രം കളിയാട്ടം ഇന്ന് സമാപിക്കും. പട്ടാന്നൂർ വിലങ്ങേരിയിടത്തിൽ പുലികാളി ഭഗവതി ക്ഷേത്രം കളിയാട്ടം ഇന്ന് സമാപിക്കും. ചിറക്കൽ പുഴാതി തെരു മഹാഗണപതി ക്ഷേത്രോത്സവം ഇന്ന് സമാപിക്കും. രാവിലെ 10 മണിക്ക് സഹസ്ര കുംഭാഭിഷേകം, ഉച്ചയ്ക്ക് പാണ്ടിമേളം, തേങ്ങപൊളി, രാത്രി 9 മണിക്ക് നാടകം എന്നിവയുണ്ടാകും. തെക്കേ മാണിയാട്ട് കളരിക്കാൽ ക്ഷേത്രം കളിയാട്ട മഹോത്സവം നാളെ സമാപിക്കും. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അക്ഷരശ്ലോക സദസ്സ്, രാത്രി 10 മണിക്ക് തിരുമുൽക്കാഴ്ച. കടന്നപ്പള്ളി കുറ്റാട്ട് പുലിയൂർക്കാളി ക്ഷേത്രം കളിയാട്ടം ഇന്ന് സമാപിക്കും. നാറാത്ത് മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിനാഘോഷം ഇന്ന് നടക്കും. കീഴാറ്റൂർ മാന്തംകുണ്ട് മഹാവിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം നാളെ സമാപിക്കും. ഇരുവട്ടി, ഓലായിക്കര, കപ്പറ്റ ഭഗവതി ക്ഷേത്രം പ്രതിഷ്ഠാദിന ഉത്സവവും ദ്രവ്യകലശവും നാളെ മുതൽ ഈ മാസം 8 വരെ നടക്കും. കാസർഗോഡ് ജില്ലാ ചെസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന U17 ഓപ്പൺ ആൻഡ് ഗേൾസ് ജില്ലാ ചെസ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് രാവിലെ 9 മണി മുതൽ 3-ാം മൈൽ കേശവജി സ്മാരക വായനശാലയിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 6238318548 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കുറഞ്ഞ ചിലവിൽ മികച്ച പഠനം, ശ്രീ ഉമാമഹേശ്വര വിദ്യാലയ ഇംഗ്ലീഷ് മീഡിയം CBSE കിഴുത്തള്ളി തോട്ടട. PKG, LKG, UKG 127 അഡ്മിഷൻ.

0: മിഷൻ തുടരുന്നു. ഫോൺ 8089563055.
1: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
2: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
1: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തളാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
0: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
3: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
8: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
10: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 8:30 ഹെൽത്ത് കഫേ, പ്രായോഗിക സുനിത ഫേർണിച്ചർ കണ്ണൂർ.
11: കീഴിലെ ഫേർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട്.
12: ഫേർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് KTDC ലൂം ലാൻഡ് ഹോട്ടൽ നിയർ ആശീർവാദ് ഹോസ്പിറ്റൽ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
14: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
15: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
16: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 7 മണിക്ക് തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സാഹിത്യകാരൻ എൻ പ്രഭാകരനുമായുള്ള അഭിമുഖം കേൾക്കാം. രാവിലെ 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, തുടർന്ന് സ്പോർട്സ് ടൈം, മേരികോം, KC ലേഖ, സരിതാ ദേവി തുടങ്ങിയ ബോക്സിംഗ് താരങ്ങളെ വാർത്തെടുത്ത പരിശീലകൻ ദ്രോണാചാര്യ ഡോക്ടർ ഡി ചന്ദ്രലാൽ സംസാരിക്കുന്നു. രാവിലെ 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സുനിത ഫേണിച്ചർ കണ്ണൂർ ഹെൽത്ത് കഫെ പ്രായോജക പരിപാടി, 8:40 സംഗീത മധുരയിൽ ലളിതഗാനങ്ങൾ കേൾക്കാം. രാവിലെ 9:00 പ്രിയം പ്രിയതരം. രാവിലെ 9:58 ഉച്ചയ്ക്ക് 1:58 വൈകുന്നേരം 5:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 10:00 നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:05 ആൽബം ഗാനങ്ങൾ.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ സംവിധാനത്തിൽ ലഭ്യമാകും. സജേത് എന്ന പേരിൽ ദുരന്ത നിവാരണ അതോറിറ്റി സമഗ്ര ജാഗ്രതാ സംവിധാനം ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. സി ഡോട്ട് ആണ് ഇത് വികസിപ്പിച്ചത്. സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതികവിദ്യയും ഇതോടൊപ്പം ലഭ്യമാണ്. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാണ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. മറ്റന്നാൾ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർത്ത ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
3: വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃതമായി ആരും പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് നടപടി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരിച്ചറിയലിനായി ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ വരണാധികാരി നൽകിയ ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ചായിരിക്കും ആളുകളെ ഹാളിലേക്ക് കടത്തിവിടുന്നത്. 3 ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കായി ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപവും മീഡിയ സെന്ററുകൾ സജ്ജമാക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അധികാര പത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് മീഡിയ സെന്ററിലെ പ്രവേശനം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന തിരുവനന്തപുരത്തെ ജീവനക്കാർക്ക് ഇന്ന് ഉച്ചയ്ക്ക് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം ക്രമീകരിച്ചതായി ട്രെയിനിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ

0: കളക്ടർ ആവശ്യപ്പെട്ടു.
1: പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിൽ ഇടപെടാനാവില്ലെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രാവിലെ പരിഗണിക്കും. അവധി ദിവസമാണെങ്കിലും വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹയും ജയ്മാല ബാഗ്ചിയുമാണ് അപ്പീൽ ഹർജി പരിഗണിക്കുന്നത്. പശ്ചിമബംഗാളിലെ രണ്ട് ജില്ലകളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. റീപോളിംഗ് രാവിലെ 7 ആരംഭിക്കും. മകരഹത്ത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് ഇന്നത്തെ റീപോളിംഗ്. രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇവിടങ്ങളിലെ വോട്ടെടുപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും നിർണായക മേഖലകളിലെ തയ്യാറെടുപ്പും തുടർച്ചയും ഉറപ്പാക്കാൻ ഗവൺമെന്റ് സത്വര നടപടികൾ എടുക്കുന്നുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. എൽ പി ജി പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തിവരികയാണ്. 2300ലധികം റെയ്ഡുകൾ ഇതിനകം പൂർത്തിയായി. ഓൺലൈൻ എൽ പി ജി സിലിണ്ടർ ബുക്കിംഗ് 98% വർദ്ധിച്ചുവെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരണ സ്രോതസ്സുകൾ 41 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞതായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. നേരത്തെ 27 രാജ്യങ്ങളിലായിരുന്നു ഈ സംവിധാനം. ലോകത്തെ ഇന്ധന പ്രതിസന്ധി കാലത്ത് രാജ്യത്തെ ഊർജ്ജസുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്ന് ഹർദീപ് സിംഗ് പുരി സൌത്ത് ഗുജറാത്തിൽ പറഞ്ഞു. ആഭ്യന്തര പെട്രോളിയം ഉൽപ്പാദനം 60% ഉയർത്താൻ കഴിഞ്ഞതായും പുരി പറഞ്ഞു. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങളിലാണ് കണക്കെടുപ്പിന്റെ ഒന്നാം ഘട്ടമായ വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും തുടങ്ങിയത്. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് ശേഷമാണ് ഉദ്യോഗസ്ഥതല കണക്കെടുപ്പ് ആരംഭിച്ചത്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇതുവരെ 82 ലക്ഷം വീടുകൾ ഡിജിറ്റൽ പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2000 രൂപ നോട്ടുകൾ പിൻവലിച്ച് 3 വർഷത്തിനകം 98.47% നോട്ടുകളും തിരികെ എത്തിയതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 2023 മെയ് 19 RBI 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചത്. കഴിഞ്ഞ മാസം 30 ലഭിച്ച കണക്കനുസരിച്ച് 5451 കോടി രൂപയുടെ നോട്ടുകൾ മാത്രമാണ് വിനിമയത്തിലിരിക്കുന്നത്. 2000 രൂപ നോട്ട് പിൻവലിച്ചെങ്കിലും അതിനിപ്പോഴും സാധ്യതയുണ്ടെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ നൽകിയ ഏറ്റവും പുതിയ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. അമേരിക്കയുമായി ചർച്ചകൾക്ക് ഏറ്റവും പുതിയ നിർദ്ദേശം ഇന്നലെയാണ് ഇറാൻ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി യുഎസിന് അയച്ചത്. ടെഹ്റാൻ ചർച്ചകളിൽ പുരോഗതി കൈവരിച്ചതായി സമ്മതിച്ച ട്രംപ് ഇറാന്റെ നിബന്ധനകളിൽ ഇപ്പോഴും അതൃപ്തനാണെന്നും അറിയിച്ചു. ഇറാൻ അംഗീകരിക്കാൻ കഴിയാത്ത ഇളവുകൾ തേടുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഭീഷണി മറികടക്കാൻ പണമായോ ഡിജിറ്റലായോ തുക നൽകുന്ന ഷിപ്പിംഗ് കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് യുഎസ് ട്രഷറി ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ചടങ്ങുകളുടെ സമയക്രമം നിശ്ചയിക്കാൻ പ്രക്കുഴ ചടങ്ങ് ഇന്ന് നടത്തും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് പ്രക്കൂഴം ചടങ്ങ് നടക്കുക. ക്ഷേത്രസ്ഥാനികർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. മണത്തണ വാകിയാട്ട് പൊടിക്കളത്തിൽ ഇന്നലെ ദൈവത്തെ കാണൽ ചടങ്ങ് നടന്നു. കൊട്ടിയൂരിന്റെ ഊരാളന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കുറിച്യ സ്ഥാനികൻ വൈശാഖോത്സവ ഒരുക്കങ്ങൾക്ക് അനുവാദം വാങ്ങുന്നത് ഈ ചടങ്ങിലൂടെയാണ്. ഇന്ന് നടക്കുന്ന പ്രക്കൂഴം ചടങ്ങിൽ അവൽ സമർപ്പിക്കുന്നതിനായി കാക്കേങ്ങാട് പുല്ലാഞ്ഞിയോട് ശ്രീ നരഹരിപ്പറമ്പ് നരസിംഹക്ഷേത്രത്തിൽ നിന്ന് അവൽ സംഘം പുറപ്പെട്ടു. May 28 മുതൽ June 24 വരെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം.
1: ഹജ്ജ് തീർത്ഥാടനത്തിന് മുഴുവൻ പണവുമടച്ച് യാത്ര പുറപ്പെട്ടവർ 10,000 രൂപ കൂടി അടയ്ക്കണമെന്ന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് കെ എം ഖാദർ മൊയ്തീനും ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീറും ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനയുടെ പേരിൽ ഈടാക്കുന്ന അധിക തുകയുടെ ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
3: ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് പൈങ്കുളം ഭാഗത്തെ കേരള

0: അതോറിറ്റിയുടെ പമ്പ് ഹൌസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് ആശങ്കയിലായ സാഹചര്യത്തിലാണ് തൃശൂർ പാലക്കാട് ജില്ലാ കളക്ടർമാരും ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും മറ്റു ഉദ്യോഗസ്ഥരും യോഗം ചേർന്നത്. പ്രശ്നപരിഹാരമായി മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനമായി. ഈ നടപടി വഴി ബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ.
1: മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ മൂന്ന് ദിവസത്തെ നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി അക്കാദമി തിയേറ്ററിൽ നിലമ്പൂർ ആയിഷ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഇന്നും സിനിമാ പ്രദർശനം ഉണ്ടായിരിക്കും. നാളെ മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, ആയിഷക്കാലം, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. കോഴിക്കോട്ട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 149 ഗ്രാം MDMA മലപ്പുറം ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് യൂനസ് അൽത്താഫിനെ സിറ്റി ഡാൻസാഫും ഫറോക്ക് പോലീസും ചേർന്ന് പിടികൂടി. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും 40,000 രൂപയും ഇതോടൊപ്പം പിടിച്ചെടുത്തു. പാലക്കാട് കൊല്ലങ്കോട്ട് വീട്ടിലെ രഹസ്യ അറയിൽ വിദേശമദ്യം സൂക്ഷിച്ച വീട്ടമ്മയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മാഞ്ചിറ കണ്ടഞ്ചിറയിൽ ശശികലയാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 124 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. ഇടുക്കി മംഗളാദേവി ക്ഷേത്രോത്സവത്തിനിടെ ഇടിമിന്നലേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. ഇവരെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നിർധന രോഗികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡ്രസ് ബാങ്ക് സ്ഥാപിച്ചു. മെഡിക്കൽ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ പേഷ്യന്റ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അത്യാഹിത വിഭാഗം കേന്ദ്രീകരിച്ച് ഡ്രസ് ബാങ്ക് ഒരുക്കിയത്. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചിക ഋച ജ. അഥ വാർത്താഃ. നിർവാചനായോഗേന പശ്ചിമബംഗാളസ്യ 15 മതദാനകേന്ദ്രേഷു പുനർമതദാനായ ആദേശ പ്രദത്തഃ. മകരഹാട് പശ്ചിമവിധാനസഭാക്ഷേത്രസ്യ 11 കേന്ദ്രേഷു തഥാ ഡൈമണ്ട് ഹാർബർ വിധാനസഭാക്ഷേത്രസ്യ 4 അദ്യ പുനഃ മതദാനം ഭവിഷ്യതി. ഏതേഷു കേന്ദ്രേഷു പ്രാതഃ 7 ആരഭ്യ സായം 6 യാവത് മതദാനം ഭവിഷ്യതി. ആയോഗേനോക്തം യത് ഏതേഷു മതദാനകേന്ദ്രേഷു പുനർമതദാനസ്യ നിർണയഃ പര്യവേക്ഷകാണാം നിർവാചനാധികാരിണാം ച പ്രതിവേദനമാലക്ഷ്യ പ്രദത്തഃ. ഏതേഷു മതദാനകേന്ദ്രേഷു ബുധവാസരെ വിധാനസഭാ നിർവാചനസ്യ ദ്വിതീയചരണായ മതദാനം ജാതമാസീത്. പ്രതിവേദനാനാമാധാരെ ആയോഗേന ഏതേഷു മതദാനകേന്ദ്രേഷു നിർവാചനം നിരസ്തീകൃതമാസീത്. ആന്ധ്രപ്രദേശ അരുണാചലപ്രദേശ ഹരിയാണ ചണ്ഡീഗഡ് മധ്യപ്രദേശ ഛത്തീസ്ഗഢീഷു അസ്യ വർഷസ്യ ജനഗണനായാ പ്രഥമചരണസ്യ അന്തർഗതം അദ്യാരഭ്യ ഗൃഹസൂചിക്രമഃ ഗൃഹഗണനാ ച പ്രാരബ്ധാ അസ്തി. ഗൃഹമന്ത്രാലയേനോക്തം യത് ഇദം കാര്യം അസ്യ വർഷസ്യ മെയ് മാസസ്യ 30 ദിനാങ്കം യാവത് പ്രചലിഷ്യതി. അസ്യ അന്തർഗതം പ്രശിക്ഷിത ഗണനാകർത്താരഃ പ്രതിഗൃഹം ഗത്വാ സൂചനാഃ ഏകത്രതം കരിഷ്യന്തി. ഏതന്മധ്യേ ദില്ലി രാജസ്ഥാൻ മഹാരാഷ്ട്ര മേഘാലയ ഝാരഖണ്ഡാനാം നഗരനിഗമേഷു അപി സ്വഗണനായാഃ സൗവിധ്യം പ്രാരബ്ധമസ്തി. ആഭാസീയ മാധ്യമേന സൗവിധ്യമിദം അസ്യ മാസസ്യ 15 ദിനാങ്കം യാവത് പ്രചലിഷ്യതി. അനന്തരം അസ്യ മാസസ്യ 16 ദിനാങ്കാദാരഭ്യ ആഗാമി മാസസ്യ 14 ദിനാങ്കം യാവത് പ്രതിഗൃഹം ഗത്വാ കാര്യം പ്രചലിഷ്യതി. ബിഹാരെ 15 ദിവസീയ സ്വഗണനാവധി അദ്യ സമാപ്തഃ ഭവിഷ്യതി. അഥ ക്ഷേത്ര സഞ്ചാലനം അദ്യാരപ്സ്യതെ ഏവഞ്ച അസ്യ മാസസ്യ 31 ദിനാങ്കം യാവത് പ്രചലിഷ്യതെ. വിദേശമന്ത്രാലയേന ഗതമാസസ്യ പഞ്ചവിംശതി ദിനാങ്കാദാരഭ്യ ത്രിംശത് ദിനാങ്കം യാവത് ബാംഗ്ലൂർ കർണാടക ഭുവനേശ്വർ ഒഡീസ ചേത്യേഷു സ്ഥാനേഷു ആർട്ട് ഓഫ് ലിവിംഗ് ഇത്യേതസ്യ സഹയോഗേന യുവനേതൃഭ്യഃ ബിംസ്റ്റെക് വിനിമയ കാര്യക്രമസ്യായോജനം കൃതമാസീത്. ആ സപ്താഹം പ്രചലിതെ അസ്മിൻ കാര്യക്രമേ സപ്ത ബിംസ്റ്റെക് സദസ്യ ദേശാനാം സർവേഷാം ക്ഷേത്രാണാം സപ്തത്യധിക യുവനേതാരഃ ഭാഗം ഗൃഹീതവന്തഃ. വിദേശമന്ത്രാലയേനോക്തം യത് അയം കാര്യക്രമഃ ഗതവർഷേ ബാങ്കോക് നഗരെ ഷഷ്ഠ ബിംസ്റ്റെക് ശിഖരസമ്മേളനെ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ കൃതാ ഘോഷണാ പ്രഖ്യാപനായ ആയോജിതഃ ആസീത്. കേന്ദ്രീയ പഞ്ചായത്തി രാജമന്ത്രാലയഃ അദ്യ ഹൈദരാബാദെ ആത്മനിർഭർ പഞ്ചായത്ത് ഉപക്രമേ ഏക ഔട്ട്റീച്ച് ഇതി കാര്യശാല ആയോജയിഷ്യത്തെ. ഔട്ട്റീച്ച് ഇതി കാര്യശാല പ്രതിഭാഗേഭ്യഃ രാഷ്ട്രീയ ഗ്രാമസ്വരാജാഭിയാനസ്യ അന്തർഗതം പഞ്ചായത്തിരാജ് മന്ത്രാലയസ്യ ഏകസ്യ ഉപക്രമസ്യ ആത്മനിർഭർ പഞ്ചായത്ത് കാര്യക്രമസ്യ ദൃഷ്ട്യാ ഉദ്ദേശ്യൈഃ പരിചാലന അവസംരചനയാ ച പരിചയം ദാസ്യതി. പഞ്ചായത്തിരാജ് മന്ത്രാലയസ്യ സചിവഃ വിവേക ഭാരദ്വാജഃ ആത്മനിർഭര പഞ്ചായത്ത് കാര്യക്രമസ്യ ദൃഷ്ടിമാലക്ഷ്യ മുഖ്യഭാഷണം പ്രദാസ്യതി. ഏതസ്യ അനന്തരം രാഷ്ട്രീയ നീതി ഉദ്ദേശ്യാനാം പ്രാവിധിക മാർഗ ചിത്രസ്യ അപേക്ഷിത പരിണാമാണാം ച വിഷയേ വിസ്തൃത പ്രസ്തുതിഃ ഭവിഷ്യതി. മൂരാർജി രാഷ്ട്രീയ യോഗ സംസ്ഥാനം അദ്യ തെലങ്കാനായാം അസ്യ വർഷസ്യ യോഗ മഹോത്സവസ്യ ആയോജനം കരിഷ്യതി. ഐപിഎൽ ഇതി ക്രിക്കറ്റ് പ്രതിസ്പർധായാം ദില്ലി ക്യാപിറ്റൽസ് ദലേന ജയപുരസ്യ സവായ് മാനസിംഹ ക്രീഡാംഗണെ രാജസ്ഥാൻ റോയൽസ് ദലം സപ്ത സ്തോഭൈ പരാജിതം. തത്രൈവ അദ്യ ചെന്നൈ സൂപ്പർ കിങ്സ് ദലം സായം സാർദ്ധ സപ്തവാദനെ ചെന്നൈസ്ഥി എം എ ചിദംബരം ക്രീഡാംഗണെ മുംബൈ ഇന്ത്യൻസ് ദലം സമ്മുഖീകരിഷ്യതി. ഇതി വാർത്താഃ.
3: ആകാശവാണി കണ്ണൂർ. തീവണ്ടിയാത്രയ്ക്ക് ഒരുങ്ങുന്നവർ ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 2 28 51 സാന്ത്രകച്ചി ജംഗ്ഷൻ മുതൽ മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന വിവേക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 4.5 മണിക്കൂർ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 4:27 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന വിവേക് എക്സ്പ്രസ് 8:57 എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.
4: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: FM ഡയറി.
0: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
9: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
8: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
9: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം ഉറപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രശസ്ത സാഹിത്യകാരൻ എൻ പ്രഭാകരനുമായുള്ള അഭിമുഖമാണ് ഇന്ന് ജാലകത്തിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് കെ ഒ ശശിധരൻ.
1: സാഹിത്യത്തിന്റെ സർവമേഖലയെയും തന്റെ വിരൽസ്പർശം കൊണ്ട് സമ്പന്നമാക്കിയ സാഹിത്യകാരനാണ് എൻ പ്രഭാകരൻ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡിനർഹമായ എൻ പ്രഭാകരൻ മാഷിന് ആദ്യമായി ആകാശവാണിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമസ്കാരം സർ.
2: നമസ്കാരം.
1: മായാമനുഷ്യർ എന്ന നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 1994 മായാമയൻ എന്ന ചെറുകഥ എഴുതുമ്പോഴുണ്ടായ സാഹചര്യം, മായാമനുഷ്യർ എന്ന നോവലിൽ എത്തി നിൽക്കുമ്പോഴുള്ളൊരു സാഹചര്യം, ഇതിനെ താരതമ്യം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു.
2: 1994 മായാമയൻ എന്ന ചെറുകഥ എഴുതിയത്. ഇന്ത്യ ആഗോളവൽക്കരണത്തിലേക്ക് പ്രവേശിച്ച് ഏതാനും വർഷങ്ങളേ ആയിരുന്നുള്ളൂ അപ്പോഴേക്കും. ആ കാലത്ത് കേരളത്തിലെ ഇടത്തരക്കാർ മുതൽ മുകളിലോട്ടുള്ള എല്ലാവരെയും ഉപഭോഗാസക്തി ഒരുതരം മതിഭ്രമം പോലെ ബാധിച്ചിരുന്നു. സ്വന്തം നിലമറന്ന് പലതും മോഹിക്കുക, പലതും വാങ്ങിക്കൂട്ടാൻ ശ്രമിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ. മായാമനുഷ്യർ ആ ഘട്ടം പിന്നിട്ടതിന് ശേഷമുള്ള കാലത്തിൻ്റെ അനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത്. അതായത് 21-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം ദശകത്തിൻ്റെ അന്ത്യഘട്ടമാകുമ്പോഴേക്കും മലയാളികളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് മായാമനുഷ്യർ പറയുന്നത്. അപ്പോഴേക്കും നമ്മുടെ എല്ലാ ജീവിത വ്യവഹാരങ്ങളിലും, വിശേഷിച്ചും ദൈക്ഷണിക വ്യവഹാരങ്ങളിൽ, പലതരത്തിലുള്ള വ്യാജത്തരങ്ങളും കടന്നുകൂടിയിരുന്നു. പല കീഴ്മേർമറിച്ചിലുകളും സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെ ആവിഷ്കാരമാണ് മായാമനുഷ്യർ എന്ന നോവൽ. മലയാളികളുടെ ആ കാലത്തെ മാനസിക ജീവിതത്തിൻ്റെ ചരിത്രം എന്ന രീതിയിൽ, അതിൻ്റെ ഒരു രേഖ എന്ന നിലയിൽ ഈ നോവൽ വായിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും സന്തോഷിക്കും.
1: എഴുത്തിലെ അല്ലെങ്കിൽ എഴുത്തുകാരിലെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സൃഷ്ടിപരതയെ ഏത് വിധത്തിലാണ് താങ്കൾ നോക്കിക്കാണുന്നത്?
2: ക്രിയേറ്റിവിറ്റിയെ പറ്റി വി എസ് രാമചന്ദ്രനെ പോലുള്ള ന്യൂറോ സയന്റിസ്റ്റുകൾ പല പുതിയ അറിവുകളും നമുക്ക് തന്നിട്ടുണ്ട്. രാമചന്ദ്രൻ പറയുന്ന കാര്യങ്ങളിൽ ഒരാശയം വളരെ സ്വീകാര്യമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ അനുഭവങ്ങളെ സ്വന്തമാക്കാൻ, സ്വന്തമെന്ന നിലയിൽ അനുഭവിക്കാൻ കഴിയുന്നവരാണ് പൊതുവെ എഴുത്തുകാരും കലാകാരന്മാരുമായി മാറുന്നത്. എഴുത്തുകാരുടെ രീതി മറ്റു കലാകാരന്മാരുടേതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അന്യരുടെ അനുഭവങ്ങളെ സ്വന്തമാക്കുക, അതിനെ വേറിട്ടെന്ന നിലയിലല്ലാതെ അനുഭവിക്കുക. ഈ ശേഷിയെ മുമ്പൊക്കെ നിരീക്ഷണ വൈഭവം, ജീവിത നിരീക്ഷണ പാഠവും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. അത് ആ ഒരു പ്രയോഗം കൊണ്ട് വിശദീകരിക്കാൻ പറ്റുന്നതാവില്ല. എന്തായാലും അതേക്കുറിച്ച് ഞാൻ വളരെ ആഴത്തിൽ പഠിച്ചിട്ടില്ല. എൻ്റെ അനുഭവത്തിൽ എൻ്റെ ചുറ്റുപാടുകളിലെ മനുഷ്യരെ, പ്രകൃതിയെ ഒക്കെ നന്നായി അനുഭവിക്കാൻ കഴിയുക എന്ന ഒരു ശേഷി, ഒരു പരിധിവരെയെങ്കിലും എനിക്കുണ്ടെന്ന് തോന്നുന്നു. അത് വലിയ അളവിൽ അനുഭവിക്കാൻ കഴിഞ്ഞ കുമാരനാശാനെ പോലുള്ള മഹാപ്രതിഭകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനും എൻ്റെതായ രീതിയിൽ അത് ചെയ്യുന്നു. എന്തായാലും ചെയ്യാൻ കഴിഞ്ഞിടത്തോളം കാര്യങ്ങളിൽ എനിക്ക് സംതൃപ്തിയുണ്ട്. ഇത് പൂർണ്ണമാണ് എന്ന് ഞാൻ അവകാശപ്പെട്ടില്ല. അങ്ങനെ ഒരു പൂർണ്ണതാബോധം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല.
1: സാധാരണക്കാരുടെ ജീവിതം സ്പർശിച്ചുകൊണ്ടുള്ളതാണ് എൻ പ്രഭാകരന്റെ സാഹിത്യ സൃഷ്ടികൾ എന്ന് പൊതുവെ പറയാറുണ്ട്. അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് എന്താണ് പറയാനുള്ളത്?
2: എനിക്ക് അടുത്തറിയാവുന്ന ജീവിതം സാധാരണക്കാരുടെ ജീവിതമാണ്. അതിസമ്പന്നരുടെ ജീവിതത്തിന്റെ ചില ചെറിയ കാഴ്ചകൾ മാത്രമേ എനിക്ക് ലഭിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായും ഞാൻ എഴുതുന്നത് സാധാരണക്കാരുടെ ജീവിതം തന്നെ ആയിരിക്കും. അക്കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല.
1: എൻ പ്രഭാകരൻ എന്ന പേരിൽ സാഹിത്യ സൃഷ്ടികൾ നടത്തുന്നതിന് മുൻപ് മറ്റ് ചില പേരുകളിലായിരുന്നു താങ്കൾ അറിയപ്പെട്ടിരുന്നത്. ആ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാമോ?
2: എൻ പ്രഭാകരൻ എന്ന പേരിൽ ഞാൻ എഴുതിത്തുടങ്ങുന്നത് 1971 മുതൽക്കാണ്. മാതൃഭൂമി ആഴ്ചവെപ്പ് അതിന്റെ വിഷുപ്പതിപ്പിനോടനുബന്ധിച്ച് നടത്തിയ കഥാമത്സരത്തിൽ 1-ാം സമ്മാനം നേടിയ ഒറ്റയാൻ്റെ പാപ്പാൻ എന്ന കഥയോടുകൂടിയാണ് ആ പേര് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനു മുമ്പ് എൻ പി എരിപുരം, എരിപുരം പ്രഭാകരൻ എന്നീ പേരുകളിൽ ഞാൻ എഴുതിയിരുന്നു. പേരും ഇനീഷ്യലും ചേർത്ത് ചുരുക്കിയോ സ്ഥലപ്പേര് കൂട്ടിച്ചേർത്തും എഴുതുന്ന രീതി അക്കാലത്ത് സാധാരണമായിരുന്നു. അതുപോലെ പേരിന് മുമ്പ് സ്ഥലപ്പേര് ചേർത്ത് എഴുതുന്ന രീതിയും ഉണ്ടായിരുന്നു. കടമന്റ് രാമകൃഷ്ണൻ മുമ്പൊരിക്കൽ തമാശയിൽ പറഞ്ഞ കാര്യം ഞാൻ ഓർമ്മിക്കുന്നു. ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ കാര്യമാണ്, ഞാൻ കടമന്റെ എന്ന സ്ഥലം മാത്രമേ എടുത്തിട്ടുള്ളൂ, മലേഷ്യ രാമകൃഷ്ണപിള്ള ഒരു വലിയ ഭൂഭാഗത്തെ തന്നെ സ്വന്തമാക്കി എന്ന് അദ്ദേഹം പറയണ്ടേ. അക്കാലത്ത് ഒരു രീതിയായിരുന്നു അത്, അത് ഞാൻ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ.
1: മാടായി ഇരുപുരം ദേശത്ത് നിന്ന് ധർമ്മടത്തേക്കുള്ള ഒരു പറിച്ചു നടൽ എങ്ങനെയാണ്?

0: 1970 ഞാൻ ധർമ്മടത്തെത്തിയത്, ബ്രണ്ണൻ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിട്ട്, 1-ാം വർഷ BA മലയാളം വിദ്യാർത്ഥി. അതിനു മുമ്പ് പ്രീ ഡിഗ്രി പഠിച്ചത് പയ്യന്നൂർ കോളേജിലാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്നുണ്ടെങ്കിൽ മലയാളം BA തന്നെ എടുക്കേണ്ടി വരും എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ മലയാളം BAക്ക് ബ്രണ്ണൻ കോളേജിൽ അപേക്ഷ കൊടുത്തു, ബ്രണ്ണൻ കോളേജിൽ ചേരുകയും ചെയ്തു. അതാണ് ധർമ്മടത്തെത്താനുള്ള സാഹചര്യം. പിന്നെ ഞാൻ മലയാളം MA വരെ ബ്രണ്ണൻ കോളേജിൽ തന്നെ പഠിച്ചു. അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞാണ് ഞാൻ ബ്രണ്ണൻ കോളേജിൽ തിരിച്ചെത്തുന്നത് അധ്യാപകനായിട്ട്. അതിനുശേഷം റിട്ടയർമെന്റ് വരെയും ബ്രണ്ണനിൽ തന്നെ ജോലി ചെയ്തു. ധർമ്മടവുമായുള്ള എന്റെ ദീർഘകാല ബന്ധത്തിന്റെ ചരിത്രം അതാണ്.
1: ഒരു കാലത്ത് വാണിജ്യ പ്രാധാന്യം ഏറെയുള്ള ധർമ്മപട്ടണം എന്ന ധർമ്മടത്താണ് ഇപ്പോൾ താമസം. ധർമ്മടത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടുത്തെ സാമൂഹ്യ ചുറ്റുപാടുകളെ വിലയിരുത്താറുണ്ട്.
0: ധർമ്മടം എന്റെ കഥകളിലും നോവലുകളിലും ഒന്നും ഇടം നേടിയിട്ടുള്ള ഒരു സ്ഥലമല്ല. അതിന് കാരണം, ഒരു സ്ഥലത്തെ കുറിച്ച് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അല്പം ശരീരം കൊണ്ട് തന്നെ അവിടെ നിന്ന് അല്പം മാറി നിൽക്കണം. അങ്ങനെ ഒരു മാറി നിൽപ്പ് ഇതേവരെ സാധിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ധർമ്മടത്തെ നന്നായി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സാമൂഹ്യ ചുറ്റുപാടുകളെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. ബ്രണ്ണൻ കോളേജിനെ കുറിച്ചും അറിയാം. ഇനി ചിലപ്പോൾ വളരെ വൈകാതെ തന്നെ ഞാൻ ഈ ധർമ്മടത്തെ പശ്ചാത്തലമാക്കി എഴുതിക്കൂടായികയില്ല.
1: നാടകരചനയെ കുറിച്ചും അതോടൊപ്പം തന്നെ മറ്റ് സാഹിത്യ മേഖലയെ കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ?
0: നാടകത്തിലും ഇതര സാഹിത്യ രൂപങ്ങളിലും ഞാൻ എന്റേതായ ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നാടകം എനിക്ക് വളരെ താല്പര്യമുള്ളൊരു രൂപം തന്നെയാണ്. കുട്ടിക്കാലം മുതൽ തന്നെ ഞാൻ ചെറിയ നാടകങ്ങൾ എഴുതുകയും അത് പല രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് അഭിനയത്തിലും എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. എന്റെ വിജയകരമായി അവതരിപ്പിച്ച ആദ്യ നാടകം 1985 എഴുതിയത്, പുലിജന്മം. പുലിജന്മം 86 സംഗീത നാടക അക്കാദമിയുടെ അമേച്ചർ നാടക മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം നേടി. അതിന് പിന്നീട് ചെറുകാട് അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും ഒക്കെ കിട്ടി. മറ്റു സാഹിത്യ രൂപങ്ങൾ, കവിതയുടെ പ്രത്യേകമായൊരു മമത തോന്നിയിട്ടുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും കവിതയിൽ ആവിഷ്കരിക്കാൻ പറ്റില്ല. ചില പ്രത്യേക അനുഭൂതികൾ, വികാരങ്ങൾ, ചിന്തകൾ മറ്റു രൂപങ്ങളിൽ ആവിഷ്കാരം സാധ്യമല്ലാത്തവ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കവിത എഴുതുന്നത്. തുടർച്ചയായി ചെയ്യാറില്ല. ചിലപ്പോൾ ഒരു ഒഴുക്കുപോലെ കവിത വരും. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. ചിലപ്പോൾ 3, 4, 5 കവിതകൾ ഒന്നിച്ച് വന്നേക്കും. അത് അപ്പോൾ തന്നെ എഴുതുകയും ഒന്നുകിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതാണ് കവിതയെ പറ്റി പറയാനുള്ളത്. ഓരോരോ സാഹിത്യ രൂപത്തെ പറ്റിയും ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അത് ചിലപ്പോൾ ആളുകൾക്ക് മുഷിപ്പനായി അനുഭവപ്പെട്ടേക്കും.
1: ആധുനിക എഴുത്തിനെ കുറിച്ച് അല്ലെങ്കിൽ എഴുത്തുകാരെ കുറിച്ച്
0: നല്ല രചനാ വൈഭവം പ്രകടിപ്പിക്കുന്ന പല എഴുത്തുകാരും യുവ എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഉണ്ട്. അവരിൽ ചിലർ ഒരു ഘട്ടം കഴിയുമ്പോൾ സിനിമാ ഭ്രമം കൊണ്ടും ചിലപ്പോൾ മറ്റു പല കാരണങ്ങൾ കൊണ്ടും വഴിമാറിപ്പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും അവരിൽ നിന്ന് വളരെ മികച്ച കഥകൾ, മലയാളത്തിലെ 1-ാം തരം കഥകൾ തന്നെ അവരിൽ ചിലരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പുതിയ കഥകൾ, പുതിയ എഴുത്തുകാരുടെ രചനകൾ വളരെ താല്പര്യത്തോടെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. നല്ല കഥകൾ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ രൂപത്തിന്റെ കാര്യത്തിൽ അമിതമായ ഒരു ഭ്രമം, പരീക്ഷണ കൗതുകം എന്ന് അതിനെ വിളിക്കാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനെ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരുതരം ഭ്രമം അവരെ ബാധിക്കുന്നുണ്ട്. അത് എഴുത്തിനെ മോശമായി ബാധിക്കുന്നു.
1: മായാമനുഷ്യർ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മറ്റു പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ്?
0: മായാമനുഷ്യർക്ക് ഓടക്കുഴൽ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു അനുഭവമാണ് അത്. എല്ലാ അവാർഡുകളെയും പുരസ്കാരങ്ങളെയും അക്കാദമി ഫെലോഷിപ്പിനെയും ഒക്കെ, ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡും എല്ലാത്തിനെയും ഞാൻ സാമൂഹ്യ അംഗീകാരത്തിന്റെ ഓരോരോ രൂപങ്ങളായിട്ടാണ് കാണുന്നത്. അതിനതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിനെ ഞാൻ ആദരിക്കുന്നു. അതിൻ്റെ പ്രാധാന്യത്തെ തീർച്ചയായും അംഗീകരിക്കുന്നു. അതിൽ കവിഞ്ഞ് ഒരാളുടെ സംഭാവനകളെ വിലയിരുത്തുന്നതിന് അവാർഡ് ഒരു മാനദണ്ഡമാക്കേണ്ടതില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അവാർഡിന്റെ പിന്തുണ ഇല്ലാതെ തന്നെയും കൃതികൾക്ക് നിലനിൽക്കാം. അവാർഡ് കിട്ടിയാലേ ഒരു കൃതി മഹത്താവുകയുള്ളൂ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതായി തീരുകയുള്ളൂ എന്നൊന്നും ധരിക്കുന്നത് ശരിയല്ല. പല യുവ എഴുത്തുകാരും അവാർഡിന് വേണ്ടി അമിതമായി താല്പര്യപ്പെടുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ല.

0: ഒരു വശത്ത് പുസ്തക വായനയുടെ കാലം കഴിഞ്ഞു എന്ന് മുറവിളി കൂട്ടുമ്പോഴും നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ പുതിയ പുതിയ ലൈബ്രറികൾ, വായനശാലകൾ എന്നിവയൊക്കെ ഉയർന്നു വരുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വളർന്നു വരുന്ന തലമുറ വായനയെ നിരാകരിച്ചു എന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ പറയാൻ സാധിക്കുമോ?
1: ലൈബ്രറികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. പുസ്തകങ്ങളുടെ വിൽപ്പനയിലും വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ ഒരു 120 പ്രസാധകരുണ്ട് എന്നാണ്. അവരും ചെറിയ പ്രസാധകരാണ് എങ്കിലും അത്രത്തോളം ഉണ്ട്. ഇന്ത്യയിലെ മറ്റൊരു ഭാഷയിലും ഇത്രയേറെ പ്രസാധകരുണ്ടാവില്ല, മറ്റെവിടെയും ഇത്രയധികം പുസ്തകങ്ങൾ വിറ്റു പോകുന്നുണ്ടാവില്ല. എങ്കിലും ഏറ്റവും പുതിയ തലമുറയുടെ വായനയെപ്പറ്റി എനിക്ക് ഈ സംശയങ്ങളുണ്ട്. സംശയങ്ങളല്ല, എൻ്റെ ചില ഉറച്ച ധാരണകൾ തന്നെ ഉണ്ട്. അവര് കൃതികളെ വേണ്ടും വണ്ണം മനസ്സിലാക്കാതെയാണ് അല്ലെങ്കിൽ വേർതിരിച്ചറിയാതെയാണ് വായിക്കുന്നത്. അവരുടെ വിവേചനശേഷി വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. ഒരു നല്ല കൃതി, ഒരു മികച്ച കൃതിയും ഒരു സാധാരണ കൃതിയും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിയില്ല. അവരിൽ ഒട്ടുമിക്കവർക്കും അറിയില്ല. ഒരു വെറും കേവല ജനപ്രിയത്വം മാത്രം ലക്ഷ്യമാക്കി എഴുതപ്പെടുന്ന ഒരു നോവലിനെയും ഒരു എഴുത്തുകാരൻ്റെ കഠിനമായ മാനസിക യാതനകൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു കൃതിയെയും തമ്മിൽ വേർതിരിച്ചറിയാൻ അവർക്കറിയില്ല. അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അവയെങ്ങനെയാണ് സമീപിക്കേണ്ടതെന്ന് അവർക്കറിയില്ല. വലിയ വളരെ ഗഹനമായ കൃതികൾ വായിക്കാനുള്ള ക്ഷമയും അവർക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വലിയ എഴുത്തുകാരുടെ കൃതികൾ, ഡോസ്റ്റോയെവ്സ്കിയെ പോലുള്ള ഒരാളുടെ നോവലുകൾ ഇന്നത്തെ കാലത്ത് എത്ര പേർ വായിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ബലമായ സംശയമുണ്ട്. ഏറ്റവും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ ഒരു 30 താഴെയുള്ളവർ തന്നെ അത് വായിക്കാൻ സാധ്യത വളരെ കുറവാണ്. മലയാളത്തിലെ തന്നെ മികച്ച പല കൃതികളും അവർ വായനയ്ക്ക് വേണ്ടി എടുക്കുകയില്ല. പകരം പെട്ടെന്ന് അവർ വലിയ കൗതുകം ജനിപ്പിക്കുന്ന കൃതികൾ, നമ്മൾ പഴയ രീതിയിൽ പൈങ്കിളി കൃതികൾ എന്ന് പറയുന്ന തരത്തിലുള്ള കൃതികളും ഒരുതരം സിനിമാ കഥകൾ പോലുള്ള കൃതികളും ഒക്കെയാണ് അവർ കൂടുതലും വായിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുമായുള്ള പരിചയത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം അതാണ്.
0: താങ്കളുടെ അധ്യാപന ജീവിതത്തെ കുറിച്ച്.
1: അധ്യാപനം എഴുത്തിന് അനുകൂലമായ ഒരു തൊഴിലല്ല എന്ന് മുമ്പൊക്കെ പലരും പറയാറുണ്ടായിരുന്നു. എൻ്റെ അനുഭവത്തിൽ അത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ചില പ്രശ്നങ്ങളുണ്ട് എന്നത് തീർച്ചയാണ്. എഴുത്ത് ഏതാണ്ട് ചതുരവടിവിലായി പോകാനുള്ള സാധ്യത നല്ലപോലെ ഉണ്ട്. അതിനെപ്പറ്റി അധ്യാപകരായിട്ടുള്ള എഴുത്തുകാർക്ക് നല്ല മുൻധാരണ ഉണ്ടാവണം. ഇപ്പോഴുള്ള പല അധ്യാപകരായ എഴുത്തുകാർക്ക് അതുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. എങ്കിലും അങ്ങനൊരു അപകട സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അധ്യാപക ജീവിതം വളരെ ആഹ്ലാദകരമായ അനുഭവമായിരുന്നു. വിദ്യാർത്ഥികളുമായുള്ള സ്നേഹബന്ധം, എനിക്ക് തന്നിട്ടുള്ള ഊർജം വളരെ വലുതാണ്. ജീവിതത്തിലെ ചില വിഷമഘട്ടങ്ങളെ അതിജീവിച്ചത് ആ ബന്ധത്തിലൂടെയാണ്, അവർ തന്നിട്ടുള്ള സ്നേഹത്തിലൂടെയാണ്. അതാണ് എൻ്റെ അനുഭവം. എഴുത്തിൻ്റെ കാര്യത്തിൽ ഞാൻ അധ്യാപകനായിരിക്കെ എഴുതിയിട്ടുണ്ട്, റിട്ടയർമെന്റിന് ശേഷവും എഴുതിയിട്ടുണ്ട്. റിട്ടയർമെന്റിന് ശേഷം എഴുത്തിന് ഗതിവേഗം വന്നിട്ടുണ്ട്. എൻ്റെ എഴുത്തിൻ്റെ മേഖലകൾക്ക് വൈകല്യമുണ്ടായി എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, എങ്കിലും ഗതിവേഗം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അധ്യാപനം എഴുത്തിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു തൊഴിലല്ല. നമ്മളതിനെ കരുതലോടുകൂടി മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അധ്യാപകന്റെ ജോലി പഠിപ്പിക്കലാണല്ലോ. അപ്പോൾ ചെറുകഥയോ നോവലോ എന്തെങ്കിലും പഠിപ്പിക്കാനായി എഴുതേണ്ട കാര്യമില്ല, പലതും അനുഭവിപ്പിക്കാനായിട്ടാണ് എഴുതേണ്ടത്. അനുഭവിപ്പിക്കാനായി എഴുതുക എന്നുള്ളതിൻ്റെ മുൻധാരണ പോലും ഉണ്ടാവേണ്ടതില്ല. നമ്മൾ അനുഭവിക്കുന്നു, അത് എഴുതുന്നു, അത്രയേ ആവശ്യമുള്ളൂ. അല്ലാതെ എഴുത്തിനുള്ള ലക്ഷ്യങ്ങൾ മുൻകൂട്ടി കണ്ടുവെക്കേണ്ട കാര്യമേ ഇല്ല. അനുഭവിക്കുക, എഴുതുക, എഴുതണമെന്ന് തോന്നുമ്പോൾ മാത്രം എഴുതുക. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ആ തോന്നൽ കൂടെ ഉണ്ടാവും. നിങ്ങളൊരു എഴുത്തുകാരനാണെങ്കിൽ, എഴുത്തുകാരിയാണെങ്കിൽ ആ തോന്നൽ നിങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും, നിങ്ങൾ എഴുതുകയും ചെയ്യും. അത്രയും തന്നെ. എല്ലാ പുതിയ എഴുത്തുകാർക്കും പുതിയ വായനക്കാർക്കും എൻ്റെ എല്ലാ ആശംസകളും.
0: കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള മായാമനുഷ്യർ എന്ന നോവലിന്റെ രചയിതാവ് കൂടിയായ എൻ പ്രഭാകരൻ മാഷിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ആകാശവാണി ശ്രോതാക്കളുമായി ഇത്രയും നേരം സംസാരിച്ചതിലുള്ള നന്ദി അറിയിക്കുക കൂടി ചെയ്യുകയാണ്.
1: നന്ദി.
2: കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രശസ്ത സാഹിത്യകാരൻ എൻ പ്രഭാകരനുമായുള്ള അഭിമുഖമാണ് ജാലകത്തിൽ നിങ്ങൾ ഇതുവരെ

0: നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയസ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: പ്രിയ ശ്രോതാക്കളെ, ഇനി 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കേൾക്കാം. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറിയിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ. തുടർന്ന് സ്പോർട്സ് ടൈമിൽ മേരികോം, KC ലേഖ, സരിതാദേവി തുടങ്ങിയ ബോക്സിംഗ് താരങ്ങളെ വാർത്തെടുത്ത പരിശീലകൻ ദ്രോണാചാര്യ ഡോക്ടർ ഡി ചന്ദ്രലാൽ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിൽ വയലിനിൽ 3rd സ്ഥാനം നേടിയ നിർമ്മലഗിരി കോളേജിലെ ദേവാനന്ദും സംസ്കൃത കവിതാലാപനത്തിലും മാപ്പിളപ്പാട്ടിലും മികച്ച വിജയം കൈവരിച്ച ഇതേ കോളേജിലെ ദേവികയും അതിഥികളായി എത്തുന്നു ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പുരുഷ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7 രാവിലെ 10 ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത +2. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണനയുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ് എന്നിവയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0499-4231-624 എന്ന ഫോൺ നമ്പറിൽ. പെരിങ്ങോം സർക്കാർ കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അപേക്ഷ ഈ മാസം 7 വൈകുന്നേരം 4 കോളേജിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. വെബ്സൈറ്റ് വിലാസം www.gcpnr.org. ഇമെയിൽ വിലാസം governmentcollegepnr@gmail.com. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 9188-900-211. കണ്ണൂർ സർവകലാശാലയുടെ പാലയാടുള്ള ഡോക്ടർ ജാനകിയമ്മ ക്യാമ്പസിൽ ആന്ത്രോപോളജി പഠന വകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള MA ആന്ത്രോപോളജി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കോടുകൂടിയ ബിരുദമാണ് യോഗ്യത. റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ admissions.kannooryuniversity.ac.in എന്ന സർവകലാശാല വെബ്സൈറ്റിൽ May 24 രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0497-2766-388. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച May 21 രാവിലെ 10:30 സ്കൂളിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കാം 9495-4243-78 എന്ന ഫോൺ നമ്പറിൽ. കാസർഗോഡ് ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ രാജപുരത്തുള്ള ആൺകുട്ടികളുടെ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 5 മുതൽ 10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾ

0: അപേക്ഷിക്കാവുന്നതാണ്. അവരുടെ അഭാവത്തിൽ പട്ടികവർഗത്തിൽപ്പെട്ടവരെയും പരിഗണിക്കും. അപേക്ഷ മെയ് 20 അനുബന്ധ രേഖകൾ സഹിതം പരപ്പ പട്ടികജാതി വികസന ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0467225546 എന്ന ഫോൺ നമ്പറിൽ. കാസർഗോഡ് ജില്ലയിലെ ആൺകുട്ടികളുടെ വിദ്യാനഗർ ബദിയടുക്ക പ്രീമെട്രിക് ഹോസ്റ്റലുകളിലും പെൺകുട്ടികളുടെ കല്ലക്കട്ട പ്രീമെട്രിക് ഹോസ്റ്റലുകളിലും ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം മെയ് 20 കാസർഗോഡ് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾക്ക് 85476301072 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കാസർഗോഡ് ജില്ലയിലെ കുണ്ടംകുഴിയിൽ സാവിത്രിഭായ് ഫുലെ മെമ്മോറിയൽ ആശ്രമം സ്കൂളിൽ 1 ക്ലാസ്സിലേക്കും 2 മുതൽ 5 വരെ ക്ലാസുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കുറക വിഭാഗത്തിന് മുൻഗണന ലഭിക്കും. വരുമാനപരിധി 2 ലക്ഷം രൂപയിൽ കവിയരുത്. ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കാൻ താൽപര്യമുള്ള പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾ ആവശ്യമായ രേഖകൾ സഹിതം സ്കൂളിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷകൾ ഇന്നു മുതൽ ഈ മാസം 15 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 99478863844 എന്ന ഫോൺ നമ്പറിൽ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ
2: ആകാശവാണി. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ശമനം. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. എതിരാളികൾ ഓസ്ട്രേലിയ. വാർത്തകൾ വിശദമായി. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവും മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു റിപ്പോർട്ട്.
3: തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഇവിഎമ്മുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:30 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 3 മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ മുന്നിലെത്താനായത് UDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണലിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അതിനിടെ വോട്ടെണ്ണലിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായും അസിസ്റ്റന്റുമാരായും നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സുപ്രീംകോടതിയെ സമീപിച്ചു. ഇത് സംബന്ധിച്ച ഹർജി നേരത്തെ കൽക്കട്ട ഹൈക്കോടതി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ 6 പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. സൌത്ത് 24 പർഗാനാസിലെ 2 മണ്ഡലങ്ങളിലായാണ് റീപോളിംഗ് ആരംഭിച്ചത്. വോട്ടിംഗ് മെഷീനിൽ ടേപ്പ് ഒട്ടിച്ചതടക്കം പരാതി ഉയർന്ന ഇടങ്ങളിൽ റീപോളിംഗ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മഗ്രഹത് പശ്ചിമിൽ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ നിയമസഭാ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലും ഇപ്പോൾ റീപോളിംഗ് നടക്കുകയാണ്. പോളിംഗ് വൈകുന്നേരം 6 മണിക്ക് അവസാനം.

0: അവസാനിക്കും. ഫാൽത്താ നിയമസഭാ മണ്ഡലത്തിലെ പരാതികളിൽ കമ്മീഷൻ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ തത്സമയം വിവരങ്ങൾ മൊബൈലിലൂടെ ലഭ്യമാകും. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം നാളെ മുതൽ രാജ്യവ്യാപകമായി ലഭിക്കും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാകും. ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിലെ ചോ ഗ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള നിരവധി സത്യാന്വേഷകർക്ക് ജീവിത പുരോഗതി കൈവരിക്കാൻ ലഡാക്കിന്റെ മണ്ണിൽ നിന്നുള്ള സന്ദേശം കാരണമായിട്ടുണ്ടെന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ അമിത്ഷാ പറഞ്ഞു. ലേയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം ശക്തമായ വളർച്ച കൈവരിച്ചതായും വ്യാപാരം $100 ബില്യൺ കവിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, കൃഷി തുടങ്ങിയ പ്രധാന മേഖലകളിലുള്ള വളർച്ച വ്യക്തമായ നേട്ടം നൽകുന്നുവെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ ഭവന ലിസ്റ്റിംഗിനും ഭവന സെൻസസിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചു. May 30 വരെ പ്രക്രിയ തുടരുമെന്നും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനായി ഗൃഹസന്ദർശനം നടത്തുമെന്നും ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. 2000 രൂപ നോട്ടുകളുടെ 98.47% തിരിച്ചെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കറൻസി മാനേജ്മെന്റ് നടപടികളുടെ ഭാഗമായി 2000 രൂപ നോട്ടുകൾ ക്രമേണ പിൻവലിക്കുന്നതായി 2023 May 19 RBI പ്രഖ്യാപിച്ചത്. 2000 രൂപ നോട്ടുകൾക്ക് ഇപ്പോഴും നിയമപരമായ പ്രാബല്യമുണ്ടെന്ന് RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ചർച്ചകളിൽ ഇറാൻ പുരോഗതി കാണിക്കുന്നുണ്ടെങ്കിലും മധ്യസ്ഥർ മുഖേന സമർപ്പിച്ച പുതിയ നിർദ്ദേശങ്ങളിലെ ചില നിബന്ധനകൾ അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ നേതൃത്വത്തിൽ ഐക്യമില്ലെന്നും ട്രംപ് വിമർശിച്ചു. അതേസമയം ലബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. ടയർ നഗരത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ 2 കുട്ടികളടക്കം 30 പേർ കൊല്ലപ്പെട്ടു. തിരിച്ചടിയായി ഇസ്രായേൽ സൈനികർക്കു നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിനെ അറിയിച്ചു. എന്നാൽ മേഖലയിൽ US സൈനിക സാന്നിധ്യം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ആരംഭിച്ച സൈനിക നടപടി നിയമപരമായ പ്രശ്നങ്ങൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ നീക്കം. യൂറോപ്യൻ യൂണിയനുമേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്പിൽ നിന്ന് US ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ് പുതിയ തീരുവ. സാമൂഹ്യമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രഖ്യാപനം. ലോകത്തിലെ ഏറ്റവും വലിയ 5-ാമത്തെ സംസ്കരിച്ച ക്രൂഡ് ഓയിൽ കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യം ഊർജ്ജ വിതരണം വൈവിധ്യവൽക്കരിക്കുക മാത്രമല്ല 60% LPG രാജ്യത്തിനുള്ളിൽ വിജയകരമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് സൂറത്തിൽ നടന്ന 3-ാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
2: ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും വർദ്ധിച്ചുവരുന്ന ചരക്കു ചെലവുകളും നിലനിൽക്കുമ്പോഴും രാജ്യത്തെ ഇന്ധനങ്ങളുടെ ചില്ലറ വിൽപ്പന വില സ്ഥിരത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളം LPGയുടെ പൂർത്തിവയ്പ്പും കരിഞ്ചന്തയും തടയുന്നതിനുള്ള നടപടികൾ തുടരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. വ്യാവസായിക LPG സിലിണ്ടർ ബുക്കിംഗുകൾ 98% വർദ്ധിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണ്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ 2490 ഇന്ത്യൻ പൌരന്മാർക്ക് കരമാർഗം ഇറാനിൽ നിന്ന് പുറത്തുവരുന്നതിനുള്ള സൌകര്യം ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി മുഖേന ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവ്വീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ഇൻഡിഗോ ദോഹയിലേക്ക് സർവ്വീസ് നടത്തും. ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായിലേക്ക് സർവ്വീസ് നടത്തും. ബഹ്റിനിലേക്ക് ഈ മാസം 7 എയർ ഇന്ത്യ എക്സ്പ്രസ് സർവ്വീസ് ആരംഭിക്കും. വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ബഹ്റിനിലേക്കുള്ള സർവ്വീസ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ആശ്വാസമുണ്ട്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങുന്നു. കരുത്തരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. 2005 ശേഷം ആദ്യമായാണ് ഈ വിഭാഗത്തിൽ ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുന്നത്. ഒരേ വർഷം 3 വിഭാഗത്തിലും യോഗ്യത നേടുന്ന അപൂർവ നേട്ടവും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സ്വന്തമാക്കി. സീനിയർ ടീമും അണ്ടർ 20 ടീമും ഈ വർഷം ഏഷ്യൻ കപ്പിൽ പങ്കെടുത്തിരുന്നു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വിജയലക്ഷ്യമായ 226 റൺസ് ഡൽഹി ക്യാപിറ്റൽസ് 19.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ശമനം. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് അഭിമാന പോരാട്ടം. എതിരാളികൾ ഓസ്ട്രേലിയ. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 22 സെക്കൻഡും.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
6: 7000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
7: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
7: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
6: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
7: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
6: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.

1973 രാജ് കപൂർ സംവിധാനം ചെയ്ത് ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയ ബോബി എന്ന ചിത്രത്തിൽ ചഞ്ചൽ എന്ന നരേന്ദ്ര ചഞ്ചൽ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. പഞ്ചാബി ഭക്തിഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ ചഞ്ചലിന്റെ ആദ്യ സിനിമാ ഗാനമാണിത്. ആദ്യ ഗാനത്തിന് തന്നെ മികച്ച ഗായകനുള്ള ആ വർഷത്തെ ഫിലിംഫെയർ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു എന്നത് മറ്റൊരു പ്രത്യേകത. ലക്ഷ്മികാന്ത് പ്യാരേലാൽ ടീമാണ് ഈ ഗാനത്തിന് സംഗീതമൊരുക്കിയത്.

0: നിനക്കറിയാമോ? ലോണാർ തടാകത്തിന്റെ സവിശേഷത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഉൽക്കാപതനത്തിന്റെ ഫലമായുണ്ടായ ഇന്ത്യയിലെ ഏക തടാകമാണ് ലോണാർ തടാകം. മഹാരാഷ്ട്രയിലെ ബുൾധാന ജില്ലയിലാണ് ഈ തടാകം. 1.13 കിലോമീറ്റർ ചുറ്റളവുള്ള ഈ തടാകത്തിന്റെ ആഴം 150 മീറ്ററാണ്. ഇവിടെ 50,000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഉൽക്കാപതനത്തിന്റെ ഫലമായാണ് തടാകം രൂപപ്പെട്ടതെന്ന് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലും ഈ തടാകത്തെക്കുറിച്ച് പരാമർശമുണ്ട്.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: സ്പോർട്സ് ടൈം. റിംഗിൽ മുഴങ്ങുന്നത് ഒരു പഞ്ചന്റെ ശബ്ദം മാത്രമല്ല, ഗുരുവിന്റെ കാഴ്ചപ്പാടും ശിഷ്യന്റെ സ്വപ്നവും ചേർന്ന വിജയത്തിന്റെ കരഘോഷമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് പരിശീലനത്തെ ഒരു ശാസ്ത്രമാക്കി, വിജയത്തെ ഒരു ശീലമാക്കി മാറ്റിയ ദ്രോണാചാര്യ അവാർഡ് ജേതാവ്, ഇന്ത്യൻ ബോക്സിംഗിന്റെ പകരം വയ്ക്കാനാകാത്ത മികച്ച പരിശീലകൻ ഡോക്ടർ ഡി ചന്ദ്രലാൽ.
4: ഇന്ത്യൻ ടീമിന്റെ തുടക്കം മുതലേ, അതായത് ലോകത്ത് ഇന്ത്യയിലും എല്ലാം ബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്തത് 2001. ആ 2001 മുതൽ തന്നെ ഞാൻ ആ ഫീൽഡിൽ നിൽക്കുകയും ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായിരുന്നു. ഇന്ത്യൻ ടീമിൽ ആദ്യത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഒക്കെ നമ്മുടെ ട്രെയിനിയായ കെ സിയിലേക്കൊക്കെ പങ്കെടുത്തതാണ്. തുടക്കം മുതലേ ഇന്ത്യ ഈസ് ഇൻ ഫോർ ഫ്രണ്ട്, നമ്മൾ അന്നു മുതലും ഫ്രണ്ട് ബഞ്ചിൽ തന്നെയായിരുന്നു. 2006 നമ്മൾ ലോക കിരീടം നേടി, നമ്മൾ ശക്തരായ റഷ്യയും ചൈനയൊക്കെ തോൽപ്പിച്ച് നമ്മൾ ചാമ്പ്യൻസ് ആയിരുന്നു. 3-4 വർഷം താഴോട്ട് പോയി, പിന്നെ നമ്മൾ തിരിച്ചു വന്നത് 2022.

0: അതിനും ശേഷം പിന്നെ കുറച്ചും കൂടെ ഞാൻ തിരിച്ചു പിന്നെയും കോച്ചായിട്ട് വന്നു. ലിവർപൂളിൽ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ രണ്ടാം സ്ഥാനം വന്നു. 2025 ലാസ്റ്റിൽ വേൾഡ് കപ്പിന്റെ ഫൈനൽസ് ഇന്ത്യയിൽ നടന്നു. അപ്പം നമ്മൾ 10 weight ഏഴ് വെയ്റ്റും വിൻ ചെയ്ത് ഇന്ത്യ ഒരു ലോക വനിതാ ബോക്സിങ്ങിന്റെ ഒരു മാസീവ് ഫോഴ്സ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ആ ലെവലിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് മംഗോളിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ നന്നായിട്ട് ഫെയർ ചെയ്യുന്നുണ്ട്. വി വിൽ വിൻ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സൗത്ത് ഇന്ത്യൻ സ്പോർട്ടൊന്നുമല്ല. ഇത് പ്യുവർലി ഡോമിനേറ്റഡ് ബൈ നോർത്ത് ഇന്ത്യൻസ്. ഹരിയാന പഞ്ചാബിന്റെ ഒക്കെ ഡോമിനേഷനാണ്. അതിനുശേഷം ഈ സ്പെഷ്യൽ ഏരിയ ഗെയിംസും കേന്ദ്ര സർക്കാരിന്റെ ഒത്തിരി പൈസയും ടെക്നിക്സും സ്കിൽസും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നോർത്ത് ഈസ്റ്റിൽ ഡെവലപ്പ് ചെയ്ത് മണിപ്പൂരിൽ. അപ്പൊ ശക്തരായ മണിപ്പൂരിനെയൊക്കെ തോപ്പിച്ച് നമ്മളുടെ മലയാളി പെൺകുട്ടികൾക്ക് കരുത്തുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളതാണ് ഞാൻ ട്രെയിൻ ചെയ്ത കുട്ടികൾ. 2022 നമ്മൾ സൈഡ് ഒരു ഹോസ്റ്റൽ കൊല്ലത്ത് തുടങ്ങി. ആ സ്കീമിൽ നിന്നാണ് എല്ലാവരും പൊങ്ങി വന്നത്. ലേഖ ആയാലും അശ്വതി പ്രഭയാലും അശ്വതി മോളായാലും ഇവരെല്ലാം. അപ്പം ബേസിക്സ് മുതൽ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചത്. അവരെ വേറെ ആരും ഹാൻഡിൽ ചെയ്തിട്ടില്ല. അവരെ ആ ബഞ്ചായിട്ട് തന്നെ നമ്മൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ്, മേഷ്യൻ ചാമ്പ്യൻഷിപ്പ്, നാഷണൽ ചാമ്പ്യൻഷിപ്പ് വരെ വിൻ ചെയ്യാൻ കൊണ്ടുപോകുന്നു. പിന്നെ ആ ടീം സ്കാറ്റേർഡായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു 8 കുട്ടികൾ അതേ കണക്കം റെയിൽവേ ടീമിലേക്ക് പോയി, റെയിൽവേയിൽ ജോലി കിട്ടിപ്പോയി. അപ്പം നമ്മളുടെ ടീം അങ്ങ് പോയി. പിന്നെ നമുക്കൊരു സെക്കൻഡ് സ്ട്രിങ് ഇല്ലാതായി. പിന്നെയും ഞാൻ ആ സമയത്ത് കൊല്ലത്തായിരുന്നു, എനിക്ക് ട്രാൻസ്ഫറായി ചെന്നൈയിലേക്ക്. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് LNCP വന്നതിന് ശേഷം പിന്നൊരു ബഞ്ചിനെ ഞാൻ ട്രെയിൻ ചെയ്ത് വന്നു. ആ ബഞ്ച് ഇന്റർ യൂണിവേഴ്സിറ്റി ഗോൾഡും ടീം ചാമ്പ്യൻസൊക്കെ കിട്ടി. അതിന്റെ ഒരു ബ്രമ്പിൽ എത്തിയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. പിന്നെയും രണ്ടാമതും ഞാൻ പ്രൂവ് ചെയ്തു. എന്നിട്ടും എന്നെ ഡിസ്റ്റർബ്ഡ് ആയപ്പോൾ പിന്നെ ടീമും സ്പോയിൽഡ് ആകും. അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ വരുന്നതാണ്. പക്ഷേ മലയാളികൾ, വി ഹാവ് പ്രൂവ്ഡ് നമുക്ക് ഈ കായിക ഇനത്തിൽ ഒത്തിരി ടാലന്റ് ഉണ്ട്.
1: 1988 കർണാടക സംസ്ഥാനത്തിലെ മികച്ച കോച്ച്, 2016 കേരളത്തിലെ മികച്ച പരിശീലകൻ, 2021 ഒളിമ്പ്യൻ സുരേഷ് ബാബു സ്മാരക ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ഡോക്ടർ ഡി ചന്ദ്രലാലിനെ തേടിയെത്തിയ ആദരങ്ങൾ നിരവധിയാണ്. ഒരു മികച്ച കളിക്കാരൻ വാർത്തെടുക്കപ്പെടണമെങ്കിൽ പ്രതിഭ മാത്രം പോരാ, മികച്ച പരിശീലകന്റെ ദർശനവും സുപ്രധാനമാണ്. പ്രതിഭ ഒരു വിത്താണെങ്കിൽ അതിനെ വളർത്തി വിജയത്തിന്റെ വൃക്ഷമാക്കുന്നത് പരിശീലകനാണ്.
0: മെന്റൽ ഡൈവേർഷൻ ഒരു വലിയ ഘടകമാണ്, ആണായാലും പെണ്ണായാലും. നമ്മൾ വളർന്നു വരുന്ന സമയത്ത് യു ഹാവ് ടു ഫോക്കസ് ടു ദ സ്പോർട്ട്. മെന്റലി ഡൈവേർട്ടഡ് ആയാൽ ഞാൻ പറയില്ല, കാലാടിക്കഴിഞ്ഞാൽ മനസ്സാടും, ശരീരം വീഴും. അതുകൊണ്ട് ഫോക്കസ്ഡ് ആവാൻ പറ്റുന്നില്ല. നമുക്ക് നേടണമെങ്കിൽ നമുക്ക് വി ഹാവ് ടു സാക്രിഫൈസ് മെനി തിങ്സ് ഇൻ ലൈഫ്. സ്പോർട്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പല ലക്ഷറീസ് ഇൻ ലൈഫ് വി ഹാവ് ടു സാക്രിഫൈസ്. എന്നാൽ മാത്രമേ നല്ലൊരു കായിക താരമാകാൻ പറ്റുള്ളൂ. അതിപ്പോൾ നമ്മൾ US ചൈനയിലൊക്കെ കായിക താരങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കായിക ഇനത്തിൽ ടാലന്റ് ഉണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ ആ കുട്ടിയെ രാഷ്ട്രത്തിന് വേണ്ടി സംഭാവന ചെയ്യുവാണ് ആ ഫാമിലി, പിന്നെ വീട്ടുകാർക്ക് വേണ്ടിയല്ല. അപ്പം അങ്ങനെ സീരിയസ് ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റൂ. പക്ഷെ നമുക്ക് കഴിവുണ്ട്. അറ്റ് ദ സെയിം ടൈം മൊബൈൽ കൺട്രോളില്ല, പേരൻസിന്റെ ഗ്രിപ്പിൽ നിൽക്കുന്നില്ല, യോ ബ്രോ ഹൈ ഫൈ കോൺസെപ്റ്റ്, ഇതൊക്കെ നമ്മളുടെ കൾച്ചറിനെ ബാധിക്കുന്നു. ഈ കുട്ടികളുടെ എല്ലാം പേരൻ്റ് ഞാൻ തന്നെയാണ്. നമുക്കവിടെ ഭാഷയിലല്ല, ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മുടെ മുമ്പിൽ കഴിവും ടാലൻറ്റും ആണ് പ്രാധാന്യം. അല്ലാതെ പേരൻസ് നമ്മളെ പ്ലീസ് ചെയ്തുകൊണ്ട് അവരുടെ കുട്ടിയെ നമുക്ക് കൂടുതൽ നോക്കാനൊന്നും പറ്റില്ല. അവിടെ കഴിവുള്ളവർക്ക് പ്രോമിനൻസിലെത്തും.
1: മേരി കോമിനെ പോലുള്ള ലോക ചാമ്പ്യന്മാർ, സരിതാദേവിയെ പോലുള്ള പോരാളികൾ, ഇവരുടെ വിജയങ്ങൾക്ക് അടിത്തറ പാകിയതിൽ ചന്ദ്രലാൽ എന്ന ഗുരുവിന്റെ കരങ്ങളുമുണ്ട്. ഏത് ക്യാമ്പിലായാലും ചന്ദ്രലാൽ എത്തുന്ന നിമിഷം അവിടെ സ്വർണം ഒരു ലക്ഷ്യം മാത്രമല്ല, ഒരു ഉറപ്പാണ്.
0: സരിത എന്റെ പേഴ്സണൽ ട്രെയിനർ, മറ്റവരും എന്റെ ക്യാമ്പിൽ പേഴ്സണൽ അല്ലെന്ന് മാത്രമല്ല ബട്ട് ദേ ആർ ട്രെയിനീസ്. അത് കഴിഞ്ഞു, 4 gold നമ്മൾ 2006 മേടിച്ചതിന് ശേഷം മേരികോം പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, വേറെ ആരുമില്ല. പിന്നെ 2023 വരെ വെയിറ്റ് ചെയ്തു ടു ഫൈൻഡ് എ ന്യൂ വേൾഡ് ചാമ്പ്യൻ. അവിടെ നിക്കത് സെറീൻ ഗോൾഡ് വന്നു, പിന്നെ ലവ്ലീന ഗോൾഡ് വന്നു, പുതിയ 2 boxers വിൻ ചെയ്തു, മീനാക്ഷി ഗോൾഡ് വന്നു, ജാസ്മിൻ ഗോൾഡ് വന്നു. അവര് 100% എന്റെ പേഴ്സണൽ ട്രെയിനീസ് അല്ല, ക്യാമ്പിൽ വന്നിട്ട് അവർ എക്സൽ ചെയ്തവരാണ്. അപ്പൊ അതിൽ അവർക്കൊക്കെ റിഗാർഡ്സ് ഉണ്ട്. ഇപ്പൊ സരിത എന്ന് പറഞ്ഞ വേൾഡ് ചാമ്പ്യനാണ്, ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസൊക്കെ മെഡൽ വന്നെ. ക്യാമ്പിൽ വന്നതിന് ശേഷം എന്നെ പുള്ളിക്കാരിക്ക് മാത്രം ട്രെയിൻ ചെയ്യാൻ കിട്ടണമെന്നും പറഞ്ഞ് മിനിസ്ട്രിയിൽ ഓർഡർ ചെയ്ത് മിനിസ്റ്റർ ഓർഡർ കിട്ടും. അപ്പൊ അദ്ദേഹത്തിന്

0: വേണ്ടുന്ന വേറെ ട്രെയിനീസിനെ കൂടെ ഞാൻ മിക്സ് ചെയ്ത് ട്രെയിൻ ചെയ്യുന്നു. ഇപ്പം ഞാൻ ക്യാമ്പിലായിരുന്നു, നിക്കത്സറീൻ അവിടെ എൻ്റെ കൂടെ ആയിരുന്നു, ലവ്ലീന എൻ്റെ കൂടെ ആയിരുന്നു. റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളവർ നമ്മൾ അവരുടെ ചെല്ലും, അവർക്ക് നമ്മളിൽ ഒരുപാട് വിശ്വാസം വരും. അവർ നമ്മൾക്ക് എതിർത്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വർക്കൗട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടില്ല. ആ റെസ്പെക്ട് ഇസ് ഓൾവേസ് ദയർ. മേരി കോം 2001 മുതൽ അവർ ട്രെയിൻ ചെയ്യുന്നതാണ്. ലണ്ടൻ ഒളിമ്പിക്സ് ടൈമിന് ഇന്ത്യൻ ടീമിന്റെ കോർ ഗ്രൂപ്പ്, ഒളിമ്പിക്സിന് ട്രെയിൻ ചെയ്യുന്ന വെയിറ്റ് കാറ്റഗറിയുടെ കോച്ചിങ് ചാർജ് ആയിരുന്നു. ഇപ്പോഴും നല്ല ആക്സസ് ആണ്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു, അമ്മയായിട്ട് ക്യാമ്പിൽ വന്നു, ക്യാമ്പിന്റെ ലോഡ് ബെയർ ചെയ്യാൻ വയ്യാതെ ചില സമയത്ത് ട്രെയിൻ ചെയ്യാൻ നേരത്ത് റിങ്ങിന്റെ സൈഡിലോട്ട് മാറി നിന്ന് പെയിൻ ബെയർ ചെയ്ത് കരയുന്ന സീനൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മളൊക്കെ വേണ്ടുന്ന കെയറും പ്രൊട്ടക്ഷനും കൺട്രോളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇപ്പൊ മേരി കോമിനെ നമ്മൾ ഒരു കായിക ഇനത്തിൽ 6 പ്രാവശ്യം ഒരു ലോക ചാമ്പ്യന, ഒരു കായിക ഇനത്തിലും ഇന്ത്യ സംഭാവന ചെയ്തിട്ടില്ല. അപ്പൊ അത്രയും ചെറിയ കുട്ടി, 3 കുട്ടികൾ ഇരട്ടയാണ് ആദ്യത്തെ പ്രസവിച്ചത്. ഇപ്പോഴും 45 വയസ്സുണ്ട്. ഒരു പ്രസ്താവന ഉണ്ട്, പ്രൊഫഷണൽ ബോക്സിംഗ് കളിക്കാൻ പോകുന്നു, 40 വയസ്സ് കഴിഞ്ഞാൽ നോർമൽ ബോക്സിംഗ് കളിച്ചൂടാ എന്ന് വെച്ചാൽ അത് മെഡിക്കലി ബാൻഡാണ്. നമുക്ക് ഇഞ്ചറി ഉണ്ടാവാം, ബ്രെയിൻ ഡാമേജ് ഉണ്ടാവും, ബട്ട് ഷീ ഈസ് പ്രിപ്പയറിംഗ് ബിക്കോസ് ബോക്സിംഗ് അല്ലാതെ അവർക്ക് വേറൊരു ലോകമില്ല. അപ്പൊ ഇത് ബോക്സിങ്ങിലൂടെ അവിടെ SP ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി സ്ട്രൈവ് ചെയ്താണ് അവർ വന്നത്. ഒരു വില്ലേജിൽ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ഇപ്പൊ ഇത്രയൊക്കെ വന്നില്ലേ. അതൊക്കെ അധ്വാനം കൊണ്ടാണ്, ബോക്സിങ്ങിലൂടെ മാത്രമാണ്.
1: ചന്ദ്രലാലിന്റെ ക്യാമ്പിൽ പരിശീലനം ഒരു റുട്ടീൻ അല്ല, ഒരു സാധാരണ താരത്തിൽ നിന്നും ഒരു ചാമ്പ്യനെ വാർത്തെടുക്കുന്ന പരിവർത്തന പ്രക്രിയയാണ്. ഒരു താരത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്നത് ശാരീരിക പരിശീലനം മാത്രമല്ല, മനോബലവും ആത്മവിശ്വാസവും നിർണായക ഘടകങ്ങളാണ്.
0: ഞാനൊരു ആധികാരികമായിട്ട് കൺട്രോൾ ചെയ്യും, ആധികാരികമായിട്ടും പറയുന്ന ഒരു പരിശീലനം. ബിക്കോസ് എനിക്ക് പണിയറിയാം, സിസ്റ്റം എന്താണെന്നറിയാം, എക്സ്പീരിയൻസ് ഉണ്ട് പലരെയും ട്രെയിൻ ചെയ്ത്. അപ്പം അതുകൊണ്ട് വി ആർ കോൺഫിഡൻറ്റ് ഓഫ് മൈ വർക്ക്ഔട്ട്. ഞാനൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ആഴ്ചത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്താൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വേരിയസ് എക്സ്പീരിയൻസ് ആൻഡ് നോളജ്. അവർ ഇന്ന സമയത്ത് പീക്ക് ചെയ്യും. ഞാൻ ട്രെയിൻ ചെയ്തിട്ടുള്ള ഇപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ അവർക്കൊന്നും ബാക്ക് പെയിൻ ഇല്ല, ഇപ്പോഴും 2 പ്രസവം കഴിഞ്ഞിട്ടും ഇല്ല. അപ്പൊ പെൺകുട്ടികളെ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ വി ഷുഡ് ബി വെരി കെയർഫുൾ. അവര് നമ്മളുടെ കൈയുടെ വെള്ളയിൽ ഇരിക്കുന്ന ഒരു മുട്ട മതി, അത് വീണ പൊട്ടി പോകും. ട്രെയിനിങ്ങിന്റെ പോരായ്മ കൊണ്ടാണ് അവർക്ക് ഇഞ്ചുറി ഉണ്ടാവുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുള്ള വിശ്വാസം, ഇത് ചെയ്താൽ അത് ഉണ്ടാവത്തില്ല. അപ്പൊ അതാണ് ഒരു പരിശീലകന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. പിന്നെ ഒഫ്കോഴ്സ് നമുക്ക് കിട്ടുന്ന റെക്കഗ്നിഷൻ, നമ്മളുടെ നോളജ്. നമ്മളിപ്പോ ഞാൻ ഇപ്പൊ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നു, അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു വർക്കൗട്ട് അത് കൊടുത്താൽ അത് തികച്ചും കൗട്ടിയിരിക്കും, റിസൾട്ട് ആ സമയത്ത് വന്നിരിക്കും. അപ്പൊ ഇഞ്ചുറി ടൈമിൽ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് ട്രെയിൻ ചെയ്യും. 100% റെസ്റ്റ് ഇല്ല. അവിടെ കാല് വയ്യാങ്കിൽ കൈക്ക് ലോഡ് കൊടുക്കും, കൈ വയ്യാങ്കിൽ കാലിന് ലോഡ് കൊടുക്കും, അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗൻസ് ഫങ്ഷൻ ചെയ്യാനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് എക്സസൈസ് കൊടുക്കും. എന്നാലേ അവരുടെ ഇഞ്ചുറി കഴിയുമ്പോൾ അവർ ശക്തമായി തിരിച്ചു വരുള്ളൂ, അല്ലെങ്കിൽ ആ ഇഞ്ചുറിയോടുകൂടി അവർ സൈഡിലോട്ട് അങ്ങ് പോകത്തേയുള്ളൂ. ഇഞ്ചുറി മാറുമ്പോൾ ഫിറ്റ്നസ് താഴെ പോകും. അപ്പൊ ഇതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് ഒരു പരിശീലകന്റെ ചുമതല. എന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഷുഡ് നെവർ ഗോ ബിഹൈൻഡ് എ പെർഫോമർ ഓർ എ ട്രെയിനി. നമ്മളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേ വിൽ കം ടു അസ്, വി കമാൻഡ് അത് ചെയ് എന്നാണ് പറയുന്നത്. അല്ലെ ഇത് ചെയ്യുമോ എന്ന് നമ്മൾ ചോദിക്കില്ല. ബിക്കോസ് ഈ സ്പോർട്ടിന് നീഡ്സ് എ ലോട്ട് ഓഫ് കമാൻഡ് ആൻഡ് ലോട്ട് ഓഫ് പ്രഷർ. അത് നമുക്ക് വിശ്വാസമാണ് ഇത് ചെയ്താൽ ഇംപ്രൂവ് ചെയ്യുമെന്ന്. അപ്പൊ അത് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുവാണ്.
1: ബോക്സിംഗിന്റെ ലോകത്തേക്ക് ഉയർന്നു വന്നത് കഠിനമായ ശിക്ഷണവും തളരാത്ത മനോബലവും ചേർന്ന പഴുതുകളില്ലാത്ത പരിശീലന രീതിയിലൂടെയാണ്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, ഒരു ചട്ടമ്പിയുടെ ശിക്ഷണത്തിൽ നിന്നായിരുന്നു ചന്ദ്രലാൽ എന്ന കർക്കശക്കാരനായ പരിശീലകൻ ജനിക്കുന്നത്.
0: ഞാൻ ബേസിക്കലി അത്ലറ്റ് ആയിരുന്നു. എന്നെ പഠിപ്പിച്ചത് ഒരു ക്വാളിഫൈഡ് കോച്ച് ഒന്നുമല്ല, ഹി വാസ് എ ബോക്സർ. പക്ഷെ പല കോച്ചുമാരെ കാട്ടിയും വിവരവും നോളജും എന്നെ പഠിപ്പിച്ച വ്യക്തിക്കുണ്ടായിരുന്നു. അവർ ജീവിച്ചിരിപ്പില്ല. ഈസ് നോ മോർ. ബിനോയ് എസ് പോൾ എന്നാണ് അറിയപ്പെടുന്ന ഒരു ചട്ടമ്പിയായിരുന്നു കൊല്ലത്ത്. അന്തസ്സായിട്ടാണ് പറയുന്ന, പുള്ളിയുടെ ട്രെയിനി ആയിരുന്നു. അപ്രോച്ച് ഇസ് വെരി ടഫാണ്, പറയുന്നതിനോട് ചെയ്തേ പറ്റുള്ളൂ. നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത പുള്ളി ഞാൻ പൊറോട്ട ബീഫൊക്കെ മേടിച്ചു തരും. ഒരു നാട്ടുകാരാണ്. അപ്പൊ ഞാൻ അത്ലറ്റിക്സ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ രാവിലെ റോഡ് റണ്ണിങ്ങിന് പോകും. അപ്പൊ ഇതേ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചട്ടമ്പി സ്റ്റൈലിലൊക്കെ ഇരിക്കുക, വിളിച്ചു, നീ വാ, നീ എല്ലാ ദിവസവും രാവിലെ ഓടാൻ പോകും, ഞാൻ വന്ന് പോകും. ആ നാളെ രാവിലെ ഓടാൻ പോകാൻ നേരത്തെ എന്നെ കൂടെ വിളിക്കണം, ഇറ്റ്സ് എൻ ഓർഡർ. അപ്പൊ ഞാൻ പോയി തട്ടി ഉണക്കും. ലേറ്റ് നൈറ്റ് ആയിട്ട് അങ്ങനെ ഒന്ന് കിടക്കുന്നേ ഓടരത്തില്ല. പിന്നെ ഞാൻ പോകും, രണ്ടു ദിവസം പോകും, മൂന്നിന് ഒന്നും ഞാനും പോകില്ല, പിന്നെ എന്നെ വിളിക്കും, നാലാമത്തെ ദിവസം വരും. അപ്പൊ പുള്ളി ഓടും, പുള്ളി ഓടിയിട്ട് ഞാൻ എക്സസൈസ് ചെയ്യുമ്പോൾ പുള്ളി ഷാഡോ ബോക്സിങ് ചെയ്യും. അപ്പൊ പുള്ളി പറഞ്ഞു, നീ എന്തായാലും എന്റെ കൂടെ വരുന്നതല്ലേ, നീ അത്ലറ്റിക്സും ചെയ്തു, നീ ഇത്രയൊക്കെ ഓടുന്നല്ലേ, നിനക്ക് ബോക്സിംഗ് കൂടെ പഠിച്ചൂടെ. ഞാൻ പറഞ്ഞു, സാർ പഠിപ്പിക്കാമെങ്കിൽ പഠിക്കാമെന്ന്. അങ്ങനെ പഠിച്ചു. മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ വെച്ച് തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഞാനന്ന് കോളേജിൽ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിയാണ്, അവിടെ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്നു, കോളേജിലെ ഒരു സ്റ്റാറാണ്, അദ്ദേഹമായിട്ട് ഇരിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ആ പുള്ളി അഞ്ചു കൊല്ലമായിട്ട് നാഷണലൊക്കെ പോകുന്നതല്ലേ, നിനക്കെന്താ, നിനക്ക് അറിയാവുന്ന ഇടിക്കുവോ. എനിക്ക് നഷ്ടപ്പെടാനൊന്നുമല്ല, ഞാൻ ബോക്സർ ഒന്നുമല്ലല്ലോ. കേറി ആദ്യത്തെ റൗണ്ട് ഞാൻ അങ്ങോട്ട് ഇടിച്ചപ്പോൾ പുള്ളി ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി, അതിന്റെ അടുത്ത് ചെന്നുണ്ടെങ്കിൽ പുള്ളി അതിനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ. അപ്പൊ എനിക്ക് മനസ്സിലായി പേടിച്ചെന്ന്. രണ്ടാമത്തെ റൗണ്ട് ആ പേടിച്ച് തീർത്തു. സോ ദാറ്റ് വാസ് എ ലാസ്റ്റ് ബൗട്ട് ഓഫ് ഹിം ആൻഡ് ദാറ്റ് വാസ് എ ഫസ്റ്റ് ബൗട്ട് ഓഫ് ഹിം. അവിടെ ഒരു ബോക്സർ ജനിക്കുന്നു, ഒരു ബോക്സർ മരിക്കുന്നു, അങ്ങനെ. അതിനുശേഷമാണ് ഞാൻ പിന്നെ സീരിയസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഈ ബൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എയറിലായിരുന്നു, നാട്ടുകാരൊക്കെ എന്നെ പൊക്കിക്കൊണ്ടിരുന്നു. എന്റെ ആൾ അഞ്ച് നാഷണൽസിന് സ്റ്റേറ്റ് ചാമ്പ്യൻ, സീനിയറാണ്, പ്രായത്തിൽ മൂത്തതാണ്, സ്റ്റാറാണ്. നമ്മള് ആദ്യത്തെ ബൗട്ട് റിങ്ങിൽ ആദ്യമായിട്ട് കയറുന്നു, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു സൈക്കോളജിക്കൽ ഡൊമിനേഷൻ. നമുക്കൊരു നിയന്ത്രണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാ കിട്ടില്ല.
1: ബോക്സിംഗ് റിങ്ങിൽ പഞ്ചുകൾ എറിയുന്നത് കളിക്കാരനാണെങ്കിലും ആ പഞ്ചുകൾക്ക് ശക്തി പകരുന്നത് പരിശീലകന്റെ വിശ്വാസമാണ്. ബോക്സിംഗ് രംഗത്ത് അനേകം പ്രതിഭകളെ വിജയ കിരീടം അണിയിച്ച് ചരിത്രം രചിച്ച ദ്രോണാചാര്യനാണ് ഡോക്ടർ ഡി ചന്ദ്രലാൽ. ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
4: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
3: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
4: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: ആകാശവാണി കണ്ണൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 65 11, ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 28 മിനിറ്റും, 1 26 01 ചെന്നൈ മംഗലാപുരം മെയിൽ 15 മിനിറ്റും, 2 28 51 സാന്ദർഗച്ചി ജംഗ്ഷൻ മംഗലാപുരം സെൻട്രൽ വിവേക് എക്സ്പ്രസ് 4 മണിക്കൂർ 35 മിനിറ്റും ഇപ്പോൾ വൈകിയോടുകയാണ്.
9: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
6: പ്രായോജകർ
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: സംശുദ്ധിയുടെ സുവർണമുദ്ര, നന്മയുടെ നറുമണം, പ്രകൃതിയുടെ വരദാനം, ഗുണമേന്മയുടെ വിശ്വസ്ത മുദ്ര ചാർത്തിയ സഹകാരി പരിശുദ്ധ വെളിച്ചെണ്ണയും കൽപ്പവൃക്ഷത്തിന്റെ നറുവെണ്മയാർന്ന തേങ്ങാപ്പാലും തനിമയാർന്ന വെർജിൻ കോക്കനട്ട് ഓയിലും അഞ്ചരക്കണ്ടി ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹോപഹാരം, ഒപ്പം ശൈലിയും ശാലീനതയും കോർത്തിണക്കിയ വസ്ത്രവൈവിധ്യവുമായി സഹകാരി വസ്ത്രാലയവും.
11: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
12: കോയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
11: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കോയിലി ഹോസ്പിറ്റൽ, തളാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
13: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
14: കുറഞ്ഞ ചിലവിൽ മികച്ച പഠനം, ശ്രീ ഉമാമഹേശ്വര വിദ്യാലയ, ഇംഗ്ലീഷ് മീഡിയം, CBSE, കിഴുത്തള്ളി, തോട്ടട. PKG, LKG, UKG 1-7 അഡ്മിഷൻ തുടരുന്നു. ഫോൺ 8089563055.
5: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:30 സുനിത ഫർണിച്ചർ കണ്ണൂർ ഹെൽത്ത് കഫേ പ്രായോജക പരിപാടി കേൾക്കാം. 8:40 സംഗീത മാധുരിയിൽ ലളിതഗാനങ്ങൾ. രാവിലെ 9:00

ക്ക് പ്രിയം പ്രിയതരം, 9:58 ഉച്ചയ്ക്ക് 1:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 10 മണിക്ക് നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 11 മണിക്കും പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ കേൾക്കാം. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:05 ആൽബം ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, അറിയിപ്പുകൾ.

ഇന്ന് ഉച്ചയ്ക്ക് 12:15 അയ്യപ്പൻ പാട്ട് എ വേലായുധനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഇതേക്കുറിച്ച് മാതമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറും മനോരോഗ വിദഗ്ധയുമായ ഡോക്ടർ PV പ്രീത സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 ഓർമ്മയിൽ ഒരു ഗാനം, 2:15 തുടർന്ന് അടകം, 2:30 നാട്ടുവഴിയിലീണങ്ങൾ.

0: An operational framework of the Atmanirbhar Panchayat program, an initiative of the Ministry of Panchayati Raj under the Rashtriya Gram Swaraj Abhiyan. The India Meteorological Department has forecast heavy to very heavy rainfall over Assam, Meghalaya, Sikkim and sub-Himalayan West Bengal today. The Met Department has predicted heavy rainfall over Arunachal Pradesh, Manipur, Mizoram, Tripura, Nagaland, Tamil Nadu, Puducherry, Karaikal, Kerala and Mahe. IMD has also predicted thunderstorm accompanied with lightning and gusty winds over Jammu and Kashmir, East Rajasthan, Madhya Pradesh, Bihar, Chhattisgarh, Orissa and coastal Andhra Pradesh. The weather agency has said that coastal Andhra Pradesh, coastal Karnataka and Tamil Nadu are likely to experience hot and humid weather conditions today. The Meteorological Department has said Jammu and Kashmir is likely to witness generally cloudy sky with spells of light to moderate rainfall and thunder showers next 3 days, accompanied by gusty winds of 40 to 50 kilometers per hour at a few locations. The weather agency also issued an advisory asking farmers to suspend farm operations during the period in view of the expected rain and gusty winds. The Vande Bharat Express has officially commenced its regular service between Jammu and Kashmir Valley today. The train departed at 6:20 a.m. from Jammu, marking a significant step in enhancing rail connectivity in the region. The service was inaugurated on Thursday by Railway Minister Ashwani Vaishno, who flagged off the train and described it as a major milestone for Jammu and Kashmir. In badminton, Indian men's badminton team will face France in semi-finals of the Thomas Cup 2026 at Horsens in Denmark today. India advanced to the semi-finals of the tournament after dominant 3-0 win over Chinese Taipei in the quarter-finals. Lakshya Sen gave India the perfect start, saving 2 match points to beat world number 6 Shou Tianxin 18-21, 22-20, 21-17 in a thrilling opener. In football, India will mark their first appearance at the AFC Under-17 Women's Asian Cup since 2005, ending a 21-year wait at this level at the Under-17 national team kick off their campaign against Australia in China today. The match is scheduled to start at 5 p.m. Indian Standard Time. It is another landmark moment for Indian women's football. In tennis, in the women's singles final, Mira Andreeva will face Ukraine's Marta Kostyuk at the Madrid Open today. The ninth seed Mira Andreeva defeated US's Hailey Babstay in the semi-finals on last Thursday, sealing her spot with a 6-4, 7-6 victory in the Spanish capital. Whereas Marta Kostyuk defeated Anteza Potapova by 6-2, 1-6, 6-1 victory, sent herself into a first WTA 1000 final in Madrid. In IPL cricket, Delhi Capitals defeated Rajasthan Royals by 7 wickets at the Sawai Mansingh Stadium in Jaipur last night. Batting first, Rajasthan Royals posted 225 for 6 in 20 overs, with skipper Riyan Parag scoring 90. In reply, Delhi Capitals overhauled the target for the loss of 3 wickets in 19.1 overs, riding on KL Rahul's 75 off 40 balls. He was named player of the match. And now for a look at today's newspapers, it's over to Shakun Chopra.
1: Thank you, Sarabjit. Most newspapers today open with surge in fuel costs. The Pioneer notes, steep LPG price hike to hurt all sections. The Indian Express writes, polls over, energy prices soaring due to West Asia crisis, fuel rate hike on table. Talking about the April highs, GST revenue hits record rupees 2.43 lakh crore in April, writes the Hindu. Lockdown in strong room areas after TMC-BJP clash, writes the Times of India. The Hindustan Times under the caption, Labour Day, heat awareness, the cost of labour in a simmering city, carries a picture of workers creating murals, depicting problems they face while working in the heat. The Asian Age mentions, Trump says Iran dying to make a deal, rules out fresh airstrikes. The Economic Times on its editorial page talks of a cobot experiment in Japan. Travelers with poor experience of airport baggage handling will be particularly interested in Japan Airlines' experiment with giving jobs to robot at Tokyo's Haneda Airport. Trials beginning this month will use Unitree's humanoid robots to move baggage, cargo and equipment across the airport. Depending on how they perform, their role could be widened to other ground handling services like cleaning aircraft cabins. If the experiment is successful, it will offer a solution to Japan's aging population and a surge in tourism. And finally, the Financial Express takes note, placement season seeing higher number of new age companies as traditional tech firms scale down recruitment. Startups cushion IT hiring slow down. And with that, it's back to you, Sarabjeet.
0: Thank you, Shagun. And now before we end the bulletin, the headlines once again. Repolling begins in 15 polling stations of two assembly constituencies in West Bengal. Field operations for house listing and housing census under phase 1 commence in 5 states and 1 union territory. IMD forecasts very heavy rainfall over northeast region and southern peninsula today. US President Donald Trump rejects Iran's proposal to end ongoing conflict, says Iran is seeking concessions they cannot accept. In badminton, Indian men's team to take on France in semi-finals of Thomas Cup in Denmark. And in football, Indian women team all set to play in AFC Under-17 Women's Asian Cup after 21 years in China. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കണ്ണൂർ. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
3: ഹെൽത്ത് കഫേ പ്രായോജകർ സുനിത ഫേണിച്ചർ കണ്ണൂർ. ഫർണിച്ചർ വ്യാപാര വിപണന രംഗത്ത് 41 വർഷത്തെ ജനവിശ്വാസം ആർജിച്ച സ്ഥാപനം.
4: കിഡിലെ ഫേണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ. ഇനി ഫേണിച്ചറുകൾ മറ്റെവിടെയും കിട്ടാത്ത വിലയിൽ വാങ്ങാം. കൂടാതെ ഫ്രീ ഡെലിവറി സൗകര്യവും. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, മാട്രസ് എന്നിങ്ങനെ എല്ലാ തരം ഫേണിച്ചറുകളും ഏറ്റവും മികച്ച ക്വാളിറ്റിയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും ലഭിക്കും.
5: ഫേണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് KTDC ലൂംലാൻഡ് ഹോട്ടൽ നിയർ ആശീർവാദ് ഹോസ്പിറ്റൽ.
6: നമസ്കാരം. ഹെൽത്ത് കഫേയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഹെൽത്ത് കഫേയിൽ ഇന്ന് മുട്ടുവേദനയും പരിഹാര മാർഗങ്ങളും ഈ വിഷയത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം മുൻ മേധാവി ഡോക്ടർ മായ ഗോപാലകൃഷ്ണനുമായി അജയ് കുമാർ കരിവള്ളൂർ നടത്തുന്ന അഭിമുഖം കേൾക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ഹെൽത്ത് കഫേയിലേക്ക് സ്വാഗതം. മുട്ടുവേദനയും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ഹെൽത്ത് കഫേയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ പ്രായമായവരിലും യുവാക്കളിലുൾപ്പെടെ പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം ഏറിയ പങ്കും. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് അതിഥിയായി എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം മുൻ മേധാവി ഡോക്ടർ മായ ഗോപാലകൃഷ്ണൻ അവർക്കാണ്. മേഡത്തെ ഹെൽത്ത് കഫേയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
7: മുട്ടുവേദന ഇന്ന് പണ്ടൊക്കെ പ്രായമായുള്ളവർക്ക് മാത്രമായിട്ടുള്ള ഒരു രോഗമായിട്ടാണുള്ളത്. എന്നാൽ ഇപ്പോൾ ചെറുപ്പക്കാർക്കിടയിലും മുട്ടുവേദന ധാരാളമായി കണ്ടുവരുന്നു. ഈ മുട്ടുവേദനേന്റെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രായമായവരുടെ എടുക്കുകയാണെങ്കിൽ അത് ഡയബറ്റീസ് കൊണ്ടുവരാം. അതുമാതിരി തന്നെ പ്രായമാകുമ്പോഴുള്ള തേയ്മാനം കൊണ്ടുവരാം. അതാണ് കാണുന്നത്. എന്നാൽ ചെറുപ്പക്കാരിലെ ഇടയിൽ ഒന്ന് ആക്സിഡന്റും മറ്റു വീഴ്ചകളും കൊണ്ടുവരാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഇതെന്താന്ന് വെച്ചാല് ഇപ്പോൾ ഒട്ടും എപ്പോഴും ആൾക്കാർ ഇരുന്നിട്ടാണ് പണിയെടുക്കുന്നത്. കൂടുതൽ നടത്തമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരുന്നു. എക്സസൈസ് ഇല്ലാതെ വരുന്നു. അതുകൊണ്ട് ആ പേശികൾക്കൊക്കെ ബലക്ഷയം വരുന്നുണ്ട്. അപ്പൊ അതാണ് ചെറുപ്പക്കാരിൽ ഉള്ള ഈ മുട്ടുവേദനയുടെ പ്രധാന കാരണം. അതുകൊണ്ട് ചെയ്യാവുന്നത് എന്ന് വെച്ചാല് മുട്ടുവേദന വരുമ്പോ മുട്ടുവേദനയ്ക്ക് നമ്മൾ പെട്ടെന്നുണ്ടാവുന്ന ഒരു വീഴ്ചയോ കാല് തിരിഞ്ഞു പോകുന്നതോ അങ്ങനെയുള്ള സ്പ്രെയിൻ ഉള്ള കാര്യങ്ങൾക്ക് ആദ്യം തന്നെ നമ്മൾ വെക്കേണ്ടത് റെസ്റ്റ് കൊടുക്കുക. പിന്നെ കാല് കയറ്റി കുറച്ച് കയറ്റി വെക്കുക. നേരെ മറിച്ച് തേയ്മാനം കൊണ്ട് വരുന്നതാണെങ്കിൽ അതിനുള്ള ഗുളികകൾ കൊടുക്കണം, കാൽഷ്യം കൊടുക്കണം, തെറാപ്പി കൊടുക്കണം. ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക. ഇതൊക്കെ വയസ്സായുള്ള ആൾക്കാർ, ചെറുപ്പക്കാർക്കും നമുക്ക് വേദന സംഹാരികളും കൊടുക്കണം. കാൽഷ്യം മുതലായവ കാര്യങ്ങളും ചെറുപ്പക്കാർക്കും കൊടുക്കേണ്ടതാണ്. പ്രധാനമായിട്ടും പേശികളെ ബലപ്പെടുത്താനുള്ള എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത് ചെറുപ്പക്കാർക്കും അതെ വയസ്സായ ആൾക്കാർക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ്. അത് നമ്മൾ PMR ഡിപ്പാർട്ട്മെന്റിലാണ് അത് അതിനെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്.
6: മുട്ടുവേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്, അമിതഭാരം ഉൾപ്പെടെ.
7: അമിതഭാരം ഒരു വലിയ പ്രശ്നമാണ്. നമ്മളെ ദേഹത്തിന്റെ മൊത്തം വെയിറ്റും വേറെ എടുത്ത് പൊന്തിക്കുന്നത് നമ്മുടെ മുട്ടാണ്. അപ്പൊ നമ്മളുടെ വെയിറ്റ് കൂടുന്തോറും നമ്മളുടെ മുട്ടിന്റെ

0: പ്രവർത്തനവും കൂടുതലായി പോവും. അപ്പൊ ഏത് കാര്യവും അങ്ങനെയാണ്, കൂടുതലായി കഴിഞ്ഞാല് അതിന് ആ ജോയിന്റിന് തേയ്മാനം സംഭവിക്കും. അപ്പൊ വെയിറ്റ് കൂടും തോറും നമ്മളെ മുട്ടിന്റെ തേയ്മാനവും കൂടാൻ ആണ് സാധ്യത. അപ്പോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോ പൊണ്ണത്തടി എന്നുള്ളത് ഇപ്പോ ഒരു ഇപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ചെറുപ്പക്കാരുടെ ഇടയിൽ അത് കാണപ്പെടുന്നുണ്ട്. കാരണം ഓൾവേസ് അവര് ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രവണതയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് എക്സസൈസ് എല്ലാം കുറയുന്നുണ്ട്, അവരുടെ പിന്നെ അവരുടെ ഭക്ഷണ രീതിയും എല്ലാം കൊണ്ട് അവർക്ക് അമിതമായ തടി വരുന്നുണ്ട്. ആ തടി കൊണ്ട് ഇവർക്ക് മുട്ടുവേദനയും മറ്റു പല പ്രശ്നങ്ങളും വരാവുന്നതാണ്. അതുകൊണ്ട് മുട്ടിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ട എക്സസൈസ് എന്തായാലും ചെയ്യണം.
1: മുട്ടുവേദനയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ, ഏത് രോഗവും നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ആ രോഗാവസ്ഥ തിരിച്ചറിയുന്നതിന് എന്തൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: മുട്ടിന് തേയ്മാനമുണ്ട് അങ്ങനെയുള്ള ആൾക്കാര് നമ്മളോട് വന്ന് പറയുന്നത്, മുട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ആയിട്ട് വരുന്നവര്, ഒന്നാമത് പ്രധാനമായിട്ട് അവര് പറയുന്നത് നമുക്ക് മുട്ട് മടക്കിയിട്ട് ടോയ്ലറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അതാണ് അവര് പ്രധാനമായിട്ട് ആദ്യമായിട്ടും പറയുന്നത്. പണ്ടത്തെ ആൾക്കാരായിരുന്നെങ്കിൽ അവര് നിലത്തിരിക്കും, പക്ഷെ നമുക്ക് പ്രധാനമായിട്ട് ഇപ്പൊ ഇരിക്കേണ്ടി വരുന്നത് ടോയ്ലറ്റിലാണ്. ആ ടോയ്ലറ്റില് മുട്ട് മടക്കിയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രധാനം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ മുട്ടിന് വീക്കം വരും, അവിടെ തൊടുമ്പോ വേദന ഉണ്ടാവാം, ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് എണീക്കാനുള്ള ബുദ്ധിമുട്ട്, അതെല്ലാം ഈ മുട്ടുവേദനന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്നതാണ്. പിന്നെ നടക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് തേയ്മാനം വരുമ്പോൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ നമ്മൾ തന്നെ മുട്ടിനകത്ത് നിന്നുള്ള ഒരു ഒച്ച നമുക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് എല്ലുകൾ തമ്മിൽ ഒരയുന്ന ഒച്ചയാണ് ഉള്ളത്. അപ്പൊ ഈ രണ്ട് എല്ലുകൾക്കും ഇടയിലുള്ള ആ ലെയറ് അത് പോയിട്ട് തമ്മില് എല്ലുകള് ഒരയുമ്പോഴാണ് നമുക്ക് ആ ഒച്ച കേൾക്കുന്നത്. ആ ഒച്ച കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് തേയ്മാനം കൊണ്ടുള്ള ഒരു അസുഖമാണെന്നുള്ളത്. അത് രോഗികൾക്ക് തന്നെ കേൾക്കാവുന്നതാണ് ഒച്ച, സ്റ്റെപ്പ് കയറുമ്പോ ഒക്കെ പ്രധാനമായിട്ട്. അതുകൊണ്ട് ഈ മുട്ടുവേദന ഉള്ളവരോട് പറയുന്നത് അധികം സ്റ്റെപ്പ് കയറോ ഇറങ്ങോ ചെയ്യരുത്, അതുമാതിരി മുട്ട് മടക്കിയിട്ട് താഴെ ഇരിക്കരുത് എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്ന അതുകൊണ്ടാണ് ഈ ഈ തേയ്മാനം കൂടുതലാവും. അത് തമ്മിലുള്ള ഒരച്ചിലാണ് നമ്മൾ തേയ്മാനത്തിന്റെ ഒച്ചയായിട്ട് പുറത്ത് കേൾക്കുന്നത്. പ്രധാനമായിട്ട് വേദന, വേദന ഇതന്നെ, വേദന നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് നമ്മൾ ടോയ്ലറ്റിൽ ഇരിക്കുമ്പോഴ വേദനയായിട്ടാണ്. പിന്നെ കുറെ കഴിഞ്ഞു കഴിഞ്ഞാല് ഈ തേയ്മാനം കൂടിക്കൂടി വരുമ്പോ പേശി, നമ്മുടെ പ്രധാനപ്പെട്ട പേശി ക്വാഡ്രിസെപ്സ്, അതിന്റെ ശക്തി കുറവ് കാരണം അറിയാതെ തന്നെ മുട്ട് മടങ്ങിയിട്ട് വീണു പോകുന്ന അവസ്ഥയുണ്ടാവും. അത് തേയ്മാനത്തിന്റെ അങ്ങേയറ്റത്തൊരു പ്രശ്നമായിട്ടാ വരുന്നത്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ മുട്ട് അങ്ങ് മടങ്ങുകയും ചെയ്യും, ഒരാൾ വീഴുകയും ചെയ്യും. അപ്പൊ ആ മുട്ടിന്റെ പ്രശ്നവും കൂടാതെ ആ വീഴ്ചയുടെ പ്രശ്നവും രണ്ടുമാണ് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പേശിക്ക് ശക്തി വരാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്നത്, രോഗികളോട് പറഞ്ഞു കൊടുക്കുന്നതിന്റെ കാരണം അതാണ്.
1: മുട്ടുവേദനയുടെ പരിഹാര മാർഗങ്ങൾ വെച്ച് സംസാരിക്കുമ്പോൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടെ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ,
0: ഈ മുട്ടുവേദനയ്ക്ക് നമ്മൾ പല മരുന്നുകളും കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. അത് മരുന്ന് ഒന്ന് വേദന സംഹാരിയാണ്, രണ്ട് ഈ തേയ്മാനത്തിന് വേണ്ട മരുന്നുകളാണ്. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് നമ്മുടെ കാൽഷ്യം. കാൽഷ്യം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോ കാൽഷ്യം അത് ഏറ്റവും കൂടുതലുള്ളത് പാലിലാണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി മത്സ്യങ്ങള് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ ഭക്ഷണ എല്ലാ വിധത്തിലും ചെറിയ രീതിയിലുള്ള കൂടിയും കുറഞ്ഞും ഇരിക്കും അതിന്റെ അളവുകൾ. അപ്പൊ സസ്യാഹാരങ്ങളിലും പിന്നെ മാംസാഹാരങ്ങളിലും എല്ലാത്തിലും ഉണ്ട്, പക്ഷെ അതിന്റെ ഏറ്റവും കൂടുതലുള്ളത് പാലിലാണെന്ന് മാത്രം. പിന്നെ വേറൊരു കാര്യം, കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ ഡിയും ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ദേഹത്ത് വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ ഇതിന്റെ അബ്സോർപ്ഷനെയും അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഇപ്പൊ പ്രധാനമായിട്ടും പലരിലും കാണപ്പെടുന്ന ഒരിതാണ് വൈറ്റമിൻ ഡിന്റെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഇല്ലായ്മ. വൈറ്റമിൻ ഡി വരുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. ഇപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്ന് പോലും നമ്മളെ ദേഹത്ത് വൈറ്റമിൻ ഡി ഉണ്ടാക്കാത്തതിന്റെ ആയതുകൊണ്ട് നമ്മൾ വൈറ്റമിൻ ഡി പുറമെ ഗുളിക രൂപത്തിലോ അല്ലെങ്കിൽ ലിക്വിഡ് രൂപത്തിലോ കൊടുക്കുന്നതാണ്. അപ്പൊ അത് കൊടുക്കണം. അപ്പൊ നമ്മൾ അത് വൈറ്റമിൻ ഡി ലെവൽ ചെക്ക് ചെയ്തിട്ട് വൈറ്റമിൻ ഡി ലെവൽ കുറവാണെങ്കിൽ ആദ്യം വൈറ്റമിൻ ഡി ലെവൽ കറക്റ്റ് ചെയ്യണം, കറിന്റെ കൂടെ കാൽഷ്യം കൂടെ കൊടുക്കണം. എന്നാൽ അത് രണ്ടും തമ്മിൽ ഇന്റർകണക്റ്റഡ് ആണ്. അതുകൊണ്ട് കാൽഷ്യം വൈറ്റമിൻ ഡി നോക്കുക, കാൽഷ്യന്റെ ലെവൽ നോക്കുന്ന അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് വൈറ്റമിൻ ഡിക്കും ഉള്ളത്. വൈറ്റമിൻ ഡി ലെവൽ നോക്കി അതിന് കറക്ഷൻ കൊടുക്കുന്നതിനോടൊപ്പം നമ്മുടെ കാൽഷ്യവും കൊടുക്കുക എന്നുള്ളതാണ് അതിന്റെ രീതി. ഭക്ഷണ ക്രമീകരണങ്ങൾ, പൊണ്ണത്തടി കുറയ്ക്കുക, പിന്നെ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, വൈറ്റമിൻ ഡി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒന്ന് എക്സസൈസ്. അത് നമ്മളുടെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യായാമം എടുക്കും. അത് കൂടാതെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ മുട്ടിന്റെ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ട എക്സസൈസ് ദിവസവും ചെയ്യാവുന്ന, അത് ഇന്ന എപ്പോ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ജോലി സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്നോ എവിടെ വേണമെങ്കിലും ചെയ്യാവുന്ന ലളിതമായ എക്സസൈസ് ആണ് ഈ ക്വാഡ്രിസെപ്സ് എക്സസൈസ്. അത് നമ്മൾ രോഗികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. മറ്റുള്ളവർക്കും ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടും എക്സസൈസ്, ഈ ക്വാഡ്രിസെപ്സ് എക്സസൈസ് പറഞ്ഞു കൊടുക്കുന്നതാണ്.
1: മുട്ടുവേദനയും പരിഹാര മാർഗങ്ങളും ഈ വിഷയത്തെ കുറിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗം മുൻ മേധാവി ഡോക്ടർ മായ ഗോപാലകൃഷ്ണനുമായി അജയ് കുമാർ കരിവളൂർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഹെൽത്ത് കഫേ പ്രായോജകർ സുനിത ഫർണിച്ചർ കണ്ണൂർ. ഫർണിച്ചർ വ്യാപാര വിപണന രംഗത്ത് 41 വർഷത്തെ ജനവിശ്വാസം ആർജിച്ച സ്ഥാപനം.
2: കിടിലൻ ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് വന്നിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ. ഇനി ഫർണിച്ചറുകൾ മറ്റെവിടെയും കിട്ടാത്ത വിലയിൽ വാങ്ങാം. കൂടാതെ ഫ്രീ ഡെലിവറി സൗകര്യവും. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, മാട്രസ് എന്നിങ്ങനെ എല്ലാ തരം ഫർണിച്ചറുകളും ഏറ്റവും മികച്ച ക്വാളിറ്റിയിലും ഏറ്റവും കുറഞ്ഞ വിലയിലും ലഭിക്കും.
3: ഫർണിച്ചർ ഫാക്ടറി ഔട്ട്ലെറ്റ് ഓപ്പോസിറ്റ് KTDC ലൂംലാൻഡ് ഹോട്ടൽ, നിയർ ആശീർവാദ് ഹോസ്പിറ്റൽ.
4: ആകാശവാണി കണ്ണൂർ. സംഗീതമാധുരി. ഇന്ന് ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം അരുന്ധതിയും സംഘവും പാടിയത് കാവാലം നാരായണ പണിക്കർ രചിച്ച്, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം പകർന്നത്. ആ മരമോ ഈ മരമോ എന്നാരംഭിക്കുന്നു.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ലളിതഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി പി മാധുരി പാടിയ ഗാനമാണ് ശംഖനാദ സാന്ദ്രമായ പുണ്യമേറിയ പുലരിയിൽ എന്ന് തുടങ്ങുന്നു. ബിജു തിരുമലയുടെ വരികൾ, സംഗീതം കെ രാഘവൻ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: ഇനി ആഷാഢമേഘങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം ചിത്ര പാടിയത് ഗാനരചന ശ്രീകൃഷ്ണദാസ്, സംഗീതം KP ഉദയഭാനു.

0: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
2: ചെല്ലക്കാറ്റേ മുല്ലപ്പൂങ്കാറ്റേ എന്നാരംഭിക്കുന്ന ഗാനം വിനീത് ശ്രീനിവാസൻ പാടിയത്. ഗാനരചന ലക്ഷ്മി ദേവി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതമാധുരി സമാപിക്കുന്നു.
1: ആകാശവാണി കണ്ണൂർ. പ്രിയം പ്രിയതരം, പ്രിയം പ്രിയതരത്തിൽ ഇന്ന് അതിഥികളായി എത്തുന്നത് ആകാശവാണി സ്റ്റുഡിയോയിൽ വെച്ച് നടന്ന പല്ലവി അനുപല്ലവി പരിപാടിയിൽ വിജയികളായ സുധീരൻ പി, ശ്യാംകുമാർ വി.
2: സുധീരൻ പി, ശ്യാംകുമാർ വി അമ്മാവനും മരുമകനുമാണ്. കാഞ്ഞങ്ങാടിനടുത്തുള്ള അരയിലാണ് താമസം. അപ്പൊ അവിടെ നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും പാട്ടുകാരാണോ?
3: എല്ലാവരും പാടും.
2: എല്ലാവരും പാടും. ഓക്കെ. പല്ലവി അനുപല്ലവിയില് നിങ്ങൾ രണ്ടുപേരും കൂടി ടീമായി വന്നപ്പോഴ് അമ്മാവന് കിട്ടാത്തത് മരുമകനും, മരുമകന് കിട്ടാത്തത് അമ്മാവനും, അങ്ങനെയാണ് നിങ്ങൾ കൂടുതൽ പോയിന്റുമായി പല്ലവി അനുപല്ലവി വിജയിയായി പ്രിയം പ്രിയതരം അവതരിപ്പിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടിയിലേക്ക് രണ്ടുപേർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം.
3: അപ്പോ
2: സുധീരൻ സാറ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്?
4: ഞാൻ ഇപ്പോൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂരിൽ ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്നു.
2: ലൈബ്രറിയൻ ആയിട്ടാണോ?
4: ലൈബ്രറി അസിസ്റ്റന്റ് ആയിട്ട്.
2: ഓക്കെ. എത്ര വർഷമായി സർവീസ്?
4: സർവീസ് ഏകദേശം 17 വർഷം കഴിഞ്ഞു.
2: 17 വർഷക്കാലത്തോളം അരയിൽ നിന്ന് ദിവസവും കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരികയാണ്.
4: ഏകദേശം 5 വർഷമായി.
2: 5 വർഷമായി. അതിനു മുമ്പ്?
4: മുന്നേ കാസർഗോഡ് ഉണ്ടായിരുന്നു, പയ്യന്നൂര് കുറച്ചുണ്ടായിരുന്നു, പിന്നെ വീണ്ടും കണ്ണൂര് വന്നിട്ട് വീണ്ടും പയ്യന്നൂരിലേക്ക് പോയി.
2: അപ്പൊ കൊറേ സ്ഥാപനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആദ്യം പറയുന്ന ഗാനം ഏതാണ്?
4: ഞാൻ ആദ്യമായിട്ട് പറയുന്ന ഗാനം തിരയും തീരവും ചുംബിച്ചുറങ്ങി എന്ന ഗാനമാണ്. ചിത്രം അവൾ വിശ്വസ്തയായിരുന്നു. വരികൾ ഗാനം ഇ ജെ, സംഗീതം എം കെ അർജുനൻ മാഷ്, പാടിയത് വാണിയമ്മയാണ്. ഇത് ആഭേരി രാഗത്തിലുള്ള വളരെ മനോഹരമായ ഒരു പാട്ടാണ്. കൂടുതലും പ്രക്ഷേപണം ചെയ്തിട്ടുള്ളത് ദാസേട്ടൻ പാടിയ വെർഷൻ ആയിരിക്കും. ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടും മാത്രമല്ല വാണിയമ്മയുടെ ഒരു ഓർമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് ആവശ്യപ്പെട്ടത്. വളരെ മനോഹരമാണ്. ഇത് കുറച്ച് ഇത്തിരി സ്പീഡുണ്ട് മെയിൽ വേർഷനേക്കാളും, പിന്നെ ഒരു ഹമ്മിംഗ് ഒക്കെ ആയിട്ട് നല്ലൊരു പാട്ടാണ്.
2: അപ്പൊ അത് എത്രയോ പേരുടെ ഇഷ്ട ഗാനമായിട്ട് ആകാശവാണിയിൽ എപ്പോഴും റിക്വസ്റ്റ് വരുന്ന ഒരു പാട്ടാണ്. പക്ഷെ അത് താങ്കൾ പറഞ്ഞതുപോലെ കൂടുതലും യേശുദാസ് വേർഷന് വേണ്ടിയിട്ടാണ് ആവശ്യക്കാർ കൂടുതലും. സത്യം പറഞ്ഞാല് ഈ ഒരു തിരയും തീരവും ഇതിന് ട്യൂണ് പോലും പാടി കേൾക്കണം

0: ശ്യാം ഒരു പ്രൊഫഷണൽ സിംഗറായിട്ട് തന്നെയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ സ്കൂള് കാലഘട്ടം മുതലേ ക്ലാസ്സിൽ എപ്പോഴും പാടുന്നത്, സ്കൂളിൽ എപ്പോഴും പാടുന്നത്, കോളേജ് പഠിക്കുമ്പോൾ ഏറ്റവും നന്നായി പാടുന്നത്, അങ്ങനെ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത്? ഇപ്പം ഗാനമേളകളിലൊക്കെ പോകാറുണ്ട്. ശ്യാമിന്റെ ആദ്യത്തെ പാട്ട്, ഇഷ്ടഗാനം ഏതാണ്?
1: എന്റെ ഇഷ്ടഗാനം ബന്ധനം എന്ന സിനിമയിലെ രാഗം ശ്രീരാഗം എന്ന പി ജയേന്ദ്രൻ സാർ പാടിയ.
0: ഇത് ഏറ്റവും കൂടുതൽ പാടുന്ന ഒരു ഗാനമാണോ? അങ്ങനെ
1: പാടിയിട്ടുണ്ട്.
0: ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പാടിയിട്ടുണ്ടോ ഈ പാട്ട്? അതായത് ഒരു മത്സരത്തിനോ അങ്ങനെ എന്തെങ്കിലും?
1: ഏത്
0: മത്സരത്തിനാ പാടിയത്?
1: കഴിഞ്ഞ വർഷം കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലാതല മത്സരം ഉണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ വർഷം മൂന്നാം സ്ഥാനമായിരുന്നു. ഇപ്രാവശ്യം
0: ഒന്നാം സ്ഥാനം. അത് ശരി. ഓക്കെ, മൂന്നാം സ്ഥാനം കിട്ടിയപ്പോ ഇതായിരുന്നു പാടിയത്. ഒന്നാം സ്ഥാനം കിട്ടിയപ്പോ ഏതാ പാടിയത്?
1: നാദബ്രഹ്മത്തിൻ
0: സാഗരനീതി. ഒരു സെമി ക്ലാസിക്കൽ പോലത്തെ പാട്ട് പാടാനാണ് ശ്യാമിന് കൂടുതൽ ഇഷ്ടം. ഇഷ്ടം എന്നുള്ളതിനേക്കാൾ ഇപ്പം സാധാരണ ഗാനങ്ങൾ എല്ലാവർക്കും പാടാമല്ലോ, അപ്പൊ ഒരു ഗായകൻ എന്ന നിലയിൽ കഴിവ് തെളിയിക്കാനായിട്ടുള്ള ഒരു പാട്ട് എന്ന് വേണം ഇതിനെ തെരഞ്ഞെടുക്കുന്നത്.
1: അതെ,
0: ഈ പാട്ടെന്ന് പറഞ്ഞാൽ ജയചന്ദ്രന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്തിട്ടുള്ള പാട്ടാണ്, ഒ എൻ വിയുടെ പരിഗൾ, എം ബി ശ്രീനിവാസിന്റെ സംഗീതം. നമ്മളിപ്പോ ഒരു വരി കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഏത് രാഗത്തിൽ എടുക്കണം, അത് അനുയോജ്യമായ ഒരു രാഗം തെരഞ്ഞെടുക്കുക എന്നുള്ളത് ആ ഒരു സംഗീത സംവിധായകന്റെ ഒരു കഴിവാണ് അല്ലെ. ഇതിൽ ഈ വരികൾ ഇങ്ങനെ നോക്കുമ്പോൾ ചില പാട്ടുകൾ ചിലപ്പം രാഗത്തിന്റെ പേരൊന്നായിരിക്കും, പക്ഷെ കമ്പോസ് ചെയ്ത് വേറൊരു രാഗത്തിലാണ്. ഇതില് സത്യം പറഞ്ഞാൽ ഇതിൽ ഓരോ വരിയും
1: ആ രാഗത്തിന്റെ
0: രാഗത്തിൽ തന്നെ, ശ്രീരാഗത്തിൽ തുടങ്ങി പിന്നെ വസന്ത ഒക്കെ പോകുന്നുണ്ട്. ഒരു രാഗമാലിക എന്ന നിലയിൽ നല്ലൊരു ഗാനമാണ്, കേൾക്കാം.

0: അടുത്ത ഗാനം സുധീരൻ സാർ.
1: അടുത്തതായി അവതരിപ്പിക്കുന്നത് മേലെ നന്ദനം പൂത്തെ എന്ന മനോഹരമായ ഗാനം. ചിത്രം നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ. വരികൾ കാവാലം നാരായണ പണിക്കർ, സംഗീതം ജെറി അമൽദേവ്, പാടിയവർ എസ് ജാനകി അമ്മ, കൃഷ്ണേന്ദ്ര സാർ.
0: അപ്പൊ ഇത് അധികം കേട്ടിട്ടില്ലാത്തൊരു പാട്ടല്ലേ?
1: അതെ, അധികം കേട്ടിട്ടില്ലാത്തൊരു പാട്ടാണ്.
0: എന്തുകൊണ്ടാണ് ഈ പാട്ടിലേക്ക് ഇത്രയും ആകർഷിക്കപ്പെട്ടത്?
1: പിന്നെ ഒന്ന്, ശരിക്കും ഒരു വെല്ലുവിളിയാണ് ഈ പാട്ട് പാടുന്നവർക്ക്. ആരോഹണം അവരോഹണം എല്ലാം വരുന്നുണ്ട്. പിന്നെ മോഹനത്തിലാണ് ചെയ്തിട്ടുള്ളത്, അതിന്റെ ഭംഗി. എല്ലാവരും ഏറ്റവും ആദ്യം ആകർഷിക്കുന്ന, പെട്ടെന്ന് ആകർഷിക്കുന്ന രാഗം എന്ന് വെച്ചാൽ മോഹനം തന്നെയാണ്. ബാക്കി ഒരുപാട് നല്ല രാഗങ്ങളുണ്ട് എങ്കിലും, പിന്നെ ജെറി അമൽദേവ് സാർ ചെയ്തതൊക്കെ ഇത്രക്കും നല്ലതാണ്. അദ്ദേഹം ചെയ്ത എല്ലാ പാട്ടും ഇഷ്ടമാണ്. മിഴിയോരം, മഞ്ചാടിക്കോന്നിൽ, ഇതൊക്കെ അല്ലേ,
0: എന്തു രസമാണ്.
1: നല്ല രസമാണ്. അങ്ങനെ ഈ പാട്ട് ആവശ്യപ്പെടുന്നേ ജാനകി അമ്മ. പറയാനില്ല.

0: മനോഹരമായ ഒരു പാട്ടാണ്, എല്ലാ ശ്രോതാക്കൾക്കും സമർപ്പിക്കുന്നു.
1: ഓക്കെ, അപ്പോൾ ചില ഗാനങ്ങൾ അങ്ങനെയായിരിക്കും അല്ലേ? നല്ലൊരു പാട്ടാണെങ്കിലും ഒരുപക്ഷെ സിനിമ ശ്രദ്ധിക്കപ്പെടാത്തത് കൊണ്ടോ അങ്ങനെ അല്ലാതെയും പാട്ടുകൾ ഹിറ്റാവാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും വരാത്തൊരു ഗാനം ഒരുപക്ഷെ ഇനി താങ്കളെ കൊണ്ട് കൂടുതൽ ആൾക്കാർ ഈ പാട്ട് കേൾക്കുമായിരിക്കും. ആകാശവാണിൽ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് ഈ ഒരു സിനിമ, നീലക്കുറിഞ്ഞു പൂത്തപ്പോൾ എന്ന സിനിമ. അധികം അത്രയും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ നായകൻ ഗിരീഷ് കർണാടാണ്, എഴുത്തുകാരനും അഭിനേതാവും അവതാരകനും ഒക്കെയാണ്. വളരെ പ്രശസ്തനായ എഴുത്തുകാരനാണ്. അപ്പൊ അദ്ദേഹം അഭിനയിച്ചൊരു മലയാള സിനിമയായിരുന്നു, കാർത്തികയായിരുന്നു നായിക. അപ്പൊ നമുക്ക് ഈ ഗാനം കേൾക്കാം.

0: സുധീരൻ സാറ് ഇപ്പോഴും ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടോ?
1: പഠിക്കുന്നുണ്ട്, കാഞ്ഞങ്ങാട് ടി പി ശ്രീനിവാസ മാഷാണ് ഗുരു.
0: ശ്യാമ എവിടുന്ന പഠിക്കുന്നത്?
2: ഞാൻ കാഞ്ഞങ്ങാട് പി സ്മാരക ഇവിടെ കണ്ണൂരിലെ രാജേഷ് രാജ് മാഷ്.
0: രാജേഷ് രാജ്?
2: രാജേഷ് രാജ്, യേശുദാസിന്റെ ശിഷ്യൻ.
0: ഓക്കെ ഓക്കെ. കൊറേ വർഷങ്ങളായോ പഠിക്കുന്നത്?
2: പഠിക്കുന്ന കുറെ വർഷമായി, മാഷെടുത്ത് ഒരു വർഷമാകുന്നുള്ളൂ.
0: അവിടെ വരാറുണ്ട് ക്ലാസ്?
2: കാഞ്ഞങ്ങാട്.
0: അവിടെ ഒരുപാട് കുട്ടികൾ ഒരുമിച്ചാണോ പഠിപ്പിക്കുന്നത്?
2: ഒരുമിച്ചാണ്.
0: ഓക്കെ. എത്ര കീർത്തനങ്ങൾ പഠിച്ചു?
2: അത് എണ്ണി നോക്കണം.
0: എണ്ണി നോക്കണോ? അത്രയും ഉണ്ട്. അപ്പോ ശ്യാമിന്റെ അടുത്ത് ഇഷ്ടഗാനം
2: ഹരികൃഷ്ണസിലെ സമയമിതപൂർവ സായാഹ്നം.
0: പാടിക്ക് രണ്ടുപേര്.
2: സമയമിതപൂർവ സായാഹ്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുകൃതമീശ്വര ഹൃദയം.

0: വസായാന്നം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാദി സോപാനം അനഘ സുഹൃതമീശ്വര ഹൃദയം.
1: ഔസേപ്പച്ചൻ എന്ന സംഗീത സംവിധായകൻ വളരെ മനോഹരമായി കമ്പോസ് ചെയ്ത ഒരു രാഗമാലികയാണ്.
2: ഈ പാട്ടിനെ കുറിച്ച് പറയാനെങ്കിൽ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഓർക്കസ്ട്രയോട് കൂടിയിട്ട് സ്റ്റേജിൽ പാടിയ ഒരു പാട്ടാണ്.
1: ഏത് ദുർഗ ഹൈസ്കൂളിലാണ് പഠിച്ചത്?
2: അല്ല, പഠിച്ചത് ഹൊസ്ദുർഗ് സ്കൂൾ. അപ്പൊ ഇത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ ഒരു തബലിസ്റ്റ് ഉണ്ട്, പ്രമോദേട്ടൻ എന്ന് പറയുന്നത്. ഒരുപാട് ഗാനങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് വീട്ടിൽ നിന്ന് ഇരുത്തി പഠിപ്പിച്ചതാണ്, ഞാൻ പാട്ട് കേട്ട് പഠിച്ചതല്ല. ഇവരെന്താന്ന് പറഞ്ഞു അതുപോലെ ഞാൻ സ്റ്റേജിൽ പോയിട്ട് പാടി.
1: അങ്ങനെ പാടിയ പാട്ടാണ്.

0: ായണം അമൃതം ശിവമയ സംഗീതം ഹരിപദമനാതി സോപാനം അനഘസുഹൃതമീശ്വരഹൃദയം.
1: അടുത്തതായിട്ട് ഞാൻ ശ്രോതാക്കൾക്ക് സമർപ്പിക്കുന്നത് ഇൻഡ്രിക്ക് ഏനെന്റെ എന്ന തമിഴ് ഗാനമാണ്. ചിത്രം വൈദേഹി കാത്തിരുന്നാൽ, വരികൾ ഗംഗൈ അമൃതർ, സംഗീതം ഇളയരാജ, പാടിയവർ അനശ്വരരായ വാണിയമ്മ, ജയേഠ. ഇത് ആഭോഗി രാഗത്തിലുള്ള വളരെ മനോഹരമായ ഒരു പാട്ടാണ്.
2: എന്തുകൊണ്ടാണ് ഈ പാട്ടില് നമ്മളിപ്പോ വൈദേഹി കാത്തിരുന്നാൾ, അതില് വെറും രണ്ട് ഹിറ്റ് സോങ്സ് ഉണ്ട്, കാത്തിരുന്തേയും കാത്തിരുന്തേയും. അതുപോലെ അതൊക്കെയുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ ഒരു ഗാനം ഇഷ്ടപ്പെടാൻ എന്താ കാര്യം?
1: ഇഷ്ടപ്പെടാൻ ഒരു കാരണം, കുറെ പാട്ടുകാർ ഇഷ്ടമുണ്ട്, അതില് ഏറ്റവും ഇഷ്ടം എനിക്ക് ഒന്ന് ചേട്ടൻ പിന്നെ വാണിയമ്മയാണ്.
2: രണ്ടുപേരും ചേർന്ന് വന്ന ഗാനം എന്നുള്ളതില് മലയാളം പാട്ടുകൾ ഇഷ്ടം പോലെ
1: ഉണ്ട്.
2: അപ്പൊ എന്തിരുന്നാലും ഒരു തമിഴ് ഗാനം
1: കൂടി വേണ്ടിയിട്ടാണ് ഇത്. എല്ലാരും കേട്ടിട്ടുണ്ടാവും തോന്നുന്നു.

0: കാട്ടുകുരങ്ങ് എന്ന ചിത്രത്തിലെ നാദബ്രഹ്മത്തിൻ സാഗർ നീന്തി വരും. പി ഭാസ്കർ മാഷ രചന, ജി ദേവരാജ മാഷ സംഗീതം. അപ്പൊ ഈ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ മാസം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലാല റിയാലിറ്റി ഷോ ഗാനാലാപന മത്സരം ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഒന്നാം സ്ഥാനം നേടുന്ന ഒരു പാട്ടായിരുന്നു. അപ്പൊ അത് ഈ പാട്ട് നമുക്ക് മറക്കാൻ പറ്റുന്നില്ല, എപ്പോഴും ഓർമ്മിക്കും.
1: അങ്ങനെ ആ ഒരു പാട്ട് ഇങ്ങനെ പാടി അത് നമ്മളൊരു, അതായത് ശ്യാമനെ ഒരു ഗായകനായി അംഗീകരിക്കുക എന്നുള്ളത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അല്ലെ. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒന്നും കൂടി ഒരു ആത്മവിശ്വാസം കൂടുന്നതും അല്ലേ.
0: പിന്നെ ഒന്നും കൂടി വെച്ചാല് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നീലേശ്വരത്ത്, അശ്വിൻ നീലേശ്വരം. അപ്പൊ അവന് ഞാൻ ഏത് മത്സരത്തിന് വന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നെ ഗ്രൂം ചെയ്യുന്നത് അവനാണ്. അപ്പൊ ഈ പാട്ട് തന്നെ കുറെ രണ്ടാഴ്ചയായിട്ട് മത്സരത്തിന് മുന്നേലത്തെ രണ്ടാഴ്ചയായിട്ട് പാടി കുറെ ട്രൈ ചെയ്ത് പാടി പഠിപ്പിക്കുകയായിരുന്നു.
1: എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ഏതും നമുക്ക് കീഴടക്കാം അല്ലേ. അങ്ങനെ
0: അപ്പൊ ഈ പാട്ട് അവന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: ഓക്കെ, അശ്വിന് എന്താ ജോലി ചെയ്യുന്നത്?
0: എയർക്രാഫ്റ്റ് എഞ്ചിനീയറിംഗ് കോഴ്സ് കഴിഞ്ഞാണ്.
1: കൂടെ വരും എല്ലായിടത്തും?
0: ആ പരിപാടിക്ക് ഇപ്പൊ വരാറുണ്ട്.
1: എങ്ങനെയാണ് അശ്വിനായിട്ടുള്ള കണക്ഷൻ?
0: മ്യൂസിക് ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചു. രാഘവൻ നീലേശ്വരം.
1: അശ്വിൻ നന്നായിട്ട് പാടും.
0: പാടും.
1: ഓക്കെ.

0: പല്ലവി അനുപല്ലവി വിജയികളായ സുധീരനും ശ്യാംകുമാറും അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങളാണ് പ്രിയം പ്രിയതരത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അടുത്ത ഗാനം തേനും വയമ്പും എന്ന ചിത്രത്തിലെ മനസ്സൊരു കോവിൽ എന്ന ഗാനമാണ്. വരികളിൽ ബിച്ചു തിരുമല സാറ്, സംഗീതം രവീന്ദ്ര മാഷ്, പാടിയവർ ദാസേട്ടൻ, ജെൻസി ചേച്ചി.
2: തേനും വയമ്പും എന്ന് പറയുമ്പോൾ നമുക്ക് തേനും വയമ്പും എന്നുള്ള സോങ് വരും, ഒപ്പം വരുന്നു, ഒറ്റക്കമ്പി നാദം വരുന്നു. പക്ഷേ ഇത് നല്ലൊരു ഗാനമാണ് മനസ്സൊരു കോവിൽ. ഇങ്ങനെ എപ്പോഴും ഒന്ന് സൈഡായി പോകുന്ന ഗാനങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും.
2: അപ്പൊ പറയൂ അതിനെ പറ്റി.
1: പിന്നെ ശ്രോതാക്കൾക്ക് ഒരു അല്ലെങ്കിൽ തന്നെ പാട്ടിനെ കുറിച്ച് അവബോധമുണ്ട്, എന്നാലും അവർക്ക് കേൾക്കുമല്ലേ ഇങ്ങനെയുള്ളൊക്കെ പാട്ട്. ഇങ്ങനെയുള്ളൊക്കെ പാട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിനുകൂടിയാണ് ഞാൻ പാടിയ ഒരു പാട്ടും ഇപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞത് ഒന്നും ഇതുവരെ പറഞ്ഞ് പാടി അവതരിപ്പിച്ചിട്ടില്ല. ഒരു വ്യത്യസ്തതക്ക് വേണ്ടിയിട്ടാണ്. ശ്യാം പാടിയതെല്ലാം അവതരിപ്പിക്കുന്നുണ്ടല്ലോ, അപ്പൊ ഞാനിങ്ങനെ ആവാന്ന് വിചാരിച്ചു.
2: ശ്യാം ഇപ്പൊ പറഞ്ഞ ഗാനങ്ങളെല്ലാം
1: നമ്മൾ മത്സരത്തിൽ പാടുമ്പോ അങ്ങനെ കുറച്ച് വേദിയിൽ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ എല്ലാ രീതിയിലുള്ള പാട്ടല്ല നമ്മൾക്ക് പാടാൻ പറ്റും. രാഗശ്രീരാഗങ്ങളും പാടിയിട്ടുണ്ട്, പൈസ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ജെൻസി കുറച്ച് പാട്ടല്ലേ മലയാളത്തിൽ പാടിയിട്ട്, തമിഴാണ് കൂടുതൽ പാടിയിട്ടുണ്ട്. പാടിയതൊക്കെ നല്ല പാട്ടായിരുന്നു. പിന്നെ ഇതിലടി ഹമ്മിങ് ഉണ്ട്, അതിന് നല്ലോണം പ്രാധാന്യമുണ്ട്. ആ ഹമ്മിങ് ഇല്ലെങ്കിൽ ഈ പാട്ടില്ലാത്ത തോന്നുന്നു ശരിക്കും.
2: എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഗാനങ്ങള് ആകാശവാണി പോലുള്ള മാധ്യമങ്ങളിൽ കൂടെ അവതരിപ്പിക്കുമ്പോയിരിക്കും നല്ലതുണ്ടാവും.
1: അപ്പൊ
2: നമ്മളൊരു ഇപ്പം ശ്യാം നേരത്തെ പറഞ്ഞതുപോലത്തെ വേദികളിൽ അറിയാത്തൊരു പാട്ടില് ഒരു പക്ഷെ ജഡ്ജസിന് അത്രയേറെ അവർക്ക് അതിന്റെ ശ്രുതി മാറുന്നത് മനസ്സിലാക്കാൻ പറ്റും. എന്നിരുന്നാൽ ആ ഗാനത്തിന് പാടിയിട്ട് എത്രത്തോളം അതിനൊരു പെർഫെക്ഷൻ വന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ എപ്പോഴും പോപ്പുലർ ആയിട്ടുള്ള പാട്ടുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ ആകാശവാണിയെ പോലുള്ള ഒരു മാധ്യമത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും അല്ലെ, ഇത്രയും മനോഹരമായ പാട്ടുകൾ ഒത്തിരി ഉണ്ടെങ്കിലും ചില പാട്ടുകളിലേക്ക് മാത്രം ഒരു ഇഷ്ടഗാനം എന്നുള്ളതിലേക്ക് പോകുന്നതാണ് കാണാറ്. അങ്ങനെ വരുന്ന ഒരു പാട്ടാണ് ഇതൊക്കെ മനസ്സൊരു കോവിൽ.
1: അതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. ഞാൻ എന്റെ സുഹൃത്തുക്കളോടൊക്കെ ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശേഷം അവരും കളിക്കാൻ തുടങ്ങിയത്.

0: അടുത്ത ഗാനം ശ്യാമിന്റെ ഇഷ്ടഗാനം ഏതാണ്?
1: എന്തിനു വേറൊരു സൂര്യോദയം മഴയത്ത് മുൻപ് എന്ന ചിത്രത്തില് രവീന്ദ്രൻ മാഷ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്യുവറ്റ് ആണ്. നിനക്ക് ഏത് സമയത്തും കേൾക്കാൻ തോന്നുന്നു?
0: ഏതൊക്കെ രവീന്ദ്ര മാഷ ഡ്യുവറ്റ് സോങ്സ് അറിയാം? അമ്മാവനോട് ചോദിക്കേണ്ടി വരും. ശ്യാമൻ ഏറ്റവും ഇഷ്ടം എന്തിനു വേറൊരു സൂര്യോദയം അല്ലെ? നമ്മളത് കേട്ടോണ്ടിരിക്കും, നമുക്കറിയാം. ഇനി വേറൊരു ഗാനം വേണ്ട, ഇനി എന്തിനു വേറൊരു ഗാനം
1: അല്ലേ?
0: ഇത് തന്നെ മതിയോ? അങ്ങനെ വിചാരിച്ചു പോകും. ചില പാട്ടുകൾക്ക് അങ്ങനെ ഒരു ശക്തിയുണ്ട്, അതിന് മ്യൂസിക്കും അല്ലേ. രവീന്ദ്ര മാഷിന്റെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ സോങ്സ് ഉണ്ട്. എന്നിരുന്നാലും ഇതൊരു അങ്ങനെയൊന്നും അല്ല.
1: പക്ഷേ
0: അല്ല, ഏത് ജനറേഷനിലെ ആൾക്കാരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു യുഗ്മ ഗാനമാണ് മഴയത്ത് മുമ്പേ സിനിമ വരികൾ കൈതപ്രം.

0: അടുത്തതായി ഒരു ഹിന്ദി ഗാനമാണ്, തോമിയിലെ ദിൽഖിയിലെ മനോഹരമായ ഒരു ഹിന്ദി ഗാനമാണ്. ചിത്രം ക്രിമിനൽ, വരികൾ ഇന്ദീവർ, സംഗീതം MM കീരവാണി സാറ്, പാടിയവർ കുമാർ സാനു, അൽക്ക യാഗ്നിക്, പിന്നെ ചിത്ര ചേച്ചി. ഹമ്മിങ്
1: അപ്പൊ അത് എന്തുകൊണ്ടാണ് ഈ ഒരു പാട്ട്?
0: പാട്ട് ആ പിന്നെ 90s എല്ലാ ഭാഷയിലും ഒരുപാട് മനോഹരമായ പാട്ടുകൾ വന്നൊരു കാലഘട്ടമാണ്. ഒന്നാമത് ഇപ്പൊ ഈ സമയത്ത് വന്ന് മലയാളം ആയിക്കോട്ടെ ഏത് ഹിന്ദി പാട്ട്, ഇപ്പൊ രാജാക്കോ റാണീസേ, പിന്നെ മെഹർ തോ ചീസ് ബഡീഹേ, ചൂരാക്കേ ദിൽ മേരാ, എല്ലാം ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടാണ്.
1: അപ്പൊ അങ്ങനെ നമ്മൾ ടിവിയിലൂടെ ധാരാളം പാട്ടുകൾ കാണുന്ന ഒരു സമയമായിരുന്നു അല്ലേ, പാട്ടുകൾ ടിവിയിലൂടെ ആസ്വദിക്കുന്ന ഡാൻസും അല്ലേ, നമ്മൾ മറ്റു ഭാഷകളിലെ ഗാനങ്ങളിലേക്കൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിരുന്ന ഒരു കാലമായിരുന്നു ദൂരദർശൻ ഗാനങ്ങൾ.
0: അങ്ങനെയുള്ള ഒരു

0: ഈ പാട്ട് ഞാനൊരു വേദിയിലും കല്യാണ പരിപാടിക്ക് ശ്യാമിന്റെ അനിയത്തിയുടെ കൂടെ പാടിയിട്ടുണ്ട്. നല്ല അഭിപ്രായം കിട്ടി.
1: അപ്പൊ ഇത് ഈ ക്രിമിനൽ എന്ന് പറഞ്ഞ സിനിമയുടെ മലയാളം റീമേക്ക് ഉണ്ട്, നിർണയം സിനിമ. മോഹൻലാലും ഹീരയും അഭിനയിച്ചിരിക്കുന്ന സിനിമ നിർണയം. അപ്പൊ അങ്ങനെയും നമുക്ക് ആ ഒരു സിനിമയെ കുറിച്ചൊക്കെ പരിചയമുണ്ട്.

0: രണ്ടുപേരും വേദികളിലൊക്കെ പാടുന്നതാണ്. ശ്യാം ശരിക്കും ഒരു ഫുൾ ടൈം ഗായകനാണ്, സുധീരൻ സാറാണെങ്കിൽ ഇതേപോലെ പാർട്ട് ടൈം ആണ്. എന്നിരുന്നാലും സ്റ്റേജിലൊക്കെ പാടാറുണ്ട്. അപ്പൊ കരോക്കി ഇട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ഓരോ പാട്ട് പാടിക്കോളൂ. താങ്കൾ ഏതാണ് പാടുന്നത്?
1: ഞാൻ സൗരയൂഥ പദത്തിലെന്നോ വെള്ളം ചിത്രം,
0: വെള്ളം സിനിമയിലെ മുല്ലനെഴുതി
1: ദൈവരായ മാഷ് സംഗീതജ്ഞ, വളരെ മനോഹരമായ പാട്ടാണ്. ഹംസധ്വനി രാഗത്തിലുള്ള വളരെ മനോഹരമായ പാട്ടാണ്.

0: സുധീരൻ സാറെ കുടുംബം
1: വലിയ ഫാമിലിയാണ്, 12 പേരുണ്ട്, അതിൽ 11-ാമത്തെ എല്ലാരും വയിച്ചു. അങ്ങനെ കുറെ കുറെ വ്യത്യാസമുണ്ട്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്.
0: ഒറ്റയാനാണോ?
1: അതെ, അതുകൊണ്ടാണ് ഞാൻ
0: അങ്ങനെ. ഓക്കെ, അപ്പോ തങ്ങളുടെ മോനാണ് ശ്യാം. ശ്യാമിന് ആരൊക്കെയുള്ളത് വീട്ടില്?
2: വീട്ടില് അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ മൂത്താളാണ്, അനിയണ്ട്, പിന്നെ കളിയാളാണ് മൃദുല.
0: പല്ലവി അനുപല്ലവിയിൽ വിജയമായിട്ട് ഇവിടെ ഗാനങ്ങൾ അവതരിപ്പിക്കാൻ വന്നിരുന്നു മൃദുല. 3 മക്കളാണ്
2: നിങ്ങളെ.
0: അപ്പൊ ശ്യാം നമുക്ക് കേട്ടപ്പം ശരിക്കു പറഞ്ഞാല് എന്താ ശങ്കര എന്താ പറയേണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഒരു ഗായകൻ എന്ന നിലയിൽ എല്ലാ ഉയർച്ചകളും ഉണ്ടാവട്ടെ. എപ്പോഴും എന്താ പറയാ, ഇപ്പോഴും ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്ന പഠനം എത്ര പഠിച്ചാലും തീരാത്ത ഒന്നാണല്ലോ. എവിടെ പഠിക്കണം? ഇപ്പൊ തന്നെ പറഞ്ഞു എണ്ണിയാ തീരാത്ത അത്രയും കീർത്തനങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടാക്കി വെച്ച കീർത്തനങ്ങൾ എത്ര എത്ര നമ്മൾ പഠിച്ചാലും തീരൂല. അതിനൊപ്പം നമ്മൾ സ്വയം ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ ഒരുപാട് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും അല്ലെ. അതുപോലെ തന്നെ കൊണ്ടുപോവുക, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്.
3: ആകാശവാണി സ്റ്റുഡിയോയിൽ വെച്ച് നടന്ന പല്ലവി അനുപല്ലവി പരിപാടിയിൽ വിജയികളായ സുധീരൻ പി, ശ്യാംകുമാർ വി എന്നിവർ അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്ത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്.
4: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇറാനിലെ US സൈനിക നടപടിയെ സംബന്ധിച്ച് US യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ഭിന്നതയെ തുടർന്ന് ട്രംപ് ഭരണകൂടം ജർമ്മനിയിൽ നിന്ന് 5,000 സൈനികരെ പിൻവലിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട്. നാറ്റോ സഖ്യകക്ഷിയായ ജർമ്മനി അമേരിക്കയുടെ ഇറാൻ നയത്തെ പിന്തുണയ്ക്കാത്തതിന്റെ ഭാഗമായാണ് സൈനികരെ പിൻവലിക്കാൻ തീരുമാനമായത്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ നൽകിയ ഏറ്റവും പുതിയ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. അമേരിക്കയുമായി ചർച്ചകൾക്ക് ഏറ്റവും പുതിയ നിർദ്ദേശം ഇന്നലെയാണ് ഇറാൻ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി US അയച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കരാറുകാർക്ക് ആശ്വാസമായി ഫോഴ്സ് മജ്യൂർ വ്യവസ്ഥ പ്രയോഗിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി നൽകി. ഇതനുസരിച്ച് യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കാരണം തടസ്സപ്പെട്ട പ്രവൃത്തികൾക്ക് പിഴയില്ലാതെ 4 മാസം വരെ കാലാവധി നീട്ടി നൽകാൻ ധനമന്ത്രാലയം തീരുമാനിച്ചു. ബുദ്ധപൂർണിമ ദിനത്തിൽ ജമ്മുകാശ്മീരിലെ ലേയിലെ ചോ ഗ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരിശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും നിരവധി സത്യാന്വേഷകർക്ക് ജീവിത പുരോഗതി

0: വിരിക്കാൻ ബുദ്ധസന്ദേശം കാരണമായെന്ന് അമിത്ഷാ പറഞ്ഞു. പശ്ചിമബംഗാളിലെ രണ്ട് ജില്ലകളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. മഗ്രാഹത്ത് പശ്ചിമ മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് ഇന്നത്തെ റീപോളിംഗ്. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ തീരുമാനിച്ചതായി ജില്ലാ കലക്ടർ ശിഖ സുരേന്ദ്രൻ. തൃശൂർ, പാലക്കാട് ജില്ലാ കലക്ടർമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. കോഴിക്കോട്ട് 149 ഗ്രാം MDMA മലപ്പുറം ചേലമ്പ്ര സ്വദേശി മുഹമ്മദ് യൂനസ് അൽത്താഫിനെ സിറ്റി ഡാൻസാഫും ഫറോക്ക് പോലീസും ചേർന്ന് പിടികൂടി. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും 40,000 രൂപയും ഇതോടൊപ്പം പിടിച്ചെടുത്തു. കോഴിക്കോട് FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഇനി അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ആകാശവാണി, സമയം 10 മണി.
2: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ കോട്ടയം നാട്ടകം ഗവൺമെന്റ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകനായ മഹേഷ് കുമാർ ജിയുമായി ദിലീപ് എം കെ നടത്തുന്ന അഭിമുഖം.
1: പ്രിയ ശ്രോതാക്കളെ, നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നേർവഴിയിൽ നമ്മളോടൊപ്പം ഉള്ളത് കോട്ടയം നാട്ടകം ഗവൺമെന്റ് കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗ അധ്യാപകനായ ശ്രീ മഹേഷ് കുമാറാണ്. സർ, നേർവഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. കാഴ്ച പരിമിതിയുള്ള ആളുകളുടെ വിജയകഥകൾ പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പരിപാടിയാണ് നേർവഴി എന്ന് പറയുന്നത്. താങ്കൾ ജന്മനാ തന്നെ കാഴ്ച പരിമിതിയുള്ള ആളായിരുന്നോ?
2: റൂബെല്ല ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായ വൈകല്യമാണിത്. എനിക്ക് കാഴ്ച പരിമിതി മാത്രമല്ല, കേൾവി പരിമിതിയും ഇതോടൊപ്പം ഉണ്ട്. എനിക്ക് 3 വയസ്സുള്ളപ്പം എൻ്റെ 2 കണ്ണിനും ചെറിയൊരു സർജറി ചെയ്തിരുന്നു. ആ സർജറിയുടെ ഭാഗമായിട്ട് കാഴ്ച ലഭിച്ചിരുന്നു എങ്കിലും പിന്നീട് 5 വയസ്സുള്ളപ്പം ചെറിയൊരു അപകടം പറ്റി ഇടത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പിന്നെ വലത് കണ്ണിൻ്റെ കാഴ്ച കൊണ്ടാണ് ഞാൻ കൂടുതലും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്.
1: താങ്കളൊരു അധ്യാപകൻ എന്നുള്ള വളരെയധികം വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ പരിമിതികൾ എന്നതിനപ്പുറത്തേക്ക് താങ്കളുടെ സാധ്യതകളെയാണല്ലോ താങ്കൾ ഉപയോഗപ്പെടുത്തുന്നത്. ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയാമോ?
2: അധ്യാപകനാകണം എന്ന് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അധ്യാപക മേഖലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ ഒരു ജോലി കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. മുൻപ് ഒരു ട്യൂഷൻ പോലും പഠിപ്പിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എനിക്ക് വരാൻ കഴിയുക? കാരണം എനിക്ക് കേൾവി പരിമിതിയുണ്ട്. കേൾവി പരിമിതിയുള്ള ഒരാൾക്ക് എങ്ങനെ കുട്ടികളെ മാനേജ് ചെയ്യാം, കുട്ടികളുടെ ചോദ്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് എനിക്കൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തു വന്നപ്പോഴത്തേക്കും വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു.
1: പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രതന്ത്രം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാത്തിനും ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുമ്പോൾ താങ്കൾ എന്തൊക്കെ രസകരമായ രീതികളാണ് അവലംബിക്കാറുള്ളത്?
2: പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്, അതായത് രാഷ്ട്രമീമാംസ എന്ന് മലയാളത്തിൽ പറയാം, അതിനകത്ത് രാഷ്ട്രീയമല്ല പഠിപ്പിക്കുന്നത്. നമ്മുടെ രാഷ്ട്രത്തെ ഭരണ സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ജനങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പഠിപ്പിക്കേണ്ടി വരുന്നത്. ഒരു നിശ്ചിത സിലബസ് ഉണ്ട്. ആ സിലബസും നിന്നുകൊണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പല തരത്തിലുള്ള രാഷ്ട്രീയ ചിന്തകളുള്ള ആളുകളുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് ആ ഒരു ലെവൽ മാറ്റിവെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെ സമീപിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രശ്നങ്ങളെ സമീപിക്കുന്നത് എന്നത് മനസ്സിലാക്കി കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മളിവിടെ ചെയ്യുന്നത്.
1: പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട തിയറികൾ നമുക്ക് പലപ്പോഴും പഠനത്തിന്റെ ഭാഗമാണ്, സിലബസിന്റെ ഭാഗമാണ്.
2: അതെ,
1: കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഇത്തരം തിയറികൾ. അത് പഠിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന രസകരമായ രീതികൾ എന്തൊക്കെയാണ്?
2: ഞാൻ ശരിക്കും പറഞ്ഞ പൊളിറ്റിക്കൽ തിയറി പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ, നമ്മള് സിദ്ധാന്തങ്ങൾ, അതുപോലെ ആ സിദ്ധാന്തങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ അകത്തെ ആശയങ്ങൾ, ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു തിയറി രൂപപ്പെട്ടത്, പലതരത്തിലുള്ള ചിന്തകന്മാരുടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ നമ്മുടെ സമകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്.
1: കുറച്ചു മുമ്പ് പറഞ്ഞു അധ്യാപകനാകാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം താങ്കൾക്ക് തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത്തരം സംശയങ്ങളൊക്കെ താങ്കളൊരു അറുതി വരുത്തിയത് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അനുഭവം പറയാൻ കഴിയുമോ?
2: ശരിക്കും പറഞ്ഞാല് ഇതിനു മുമ്പ് കാഴ്ച പരിമിതിയുള്ള ആളുകളാണ് കൂടുതലും വന്നിട്ടുള്ളത് ഈ രംഗത്തേക്ക്. പലരും ഇങ്ങനെ പറയാറുണ്ട്, കേൾവിക്കുറവുള്ളവർ ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ, കുട്ടികൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഉത്തരങ്ങൾ പറഞ്ഞാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെ പല സംശയങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ ഞാൻ അതിജീവിച്ചു. കാരണം നമുക്ക് പറ്റും, ഒന്ന് ശ്രദ്ധയോടുകൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.
1: സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നോളജി ഇത്തരത്തിൽ പരിമിതിയുള്ള ആളുകളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ താങ്കൾ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ അധ്യാപനത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഈ വായന, റിസർച്ച്. അപ്പൊ അത്തരത്തിലുള്ള അക്കാഡമിക് ആയിട്ടുള്ള താങ്കളുടെ മുന്നൊരുക്കങ്ങൾക്കൊക്കെ ഈ ടെക്നോളജി എത്രത്തോളം സഹായിക്കും?
2: ടെക്നോളജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. മൊബൈൽ ഫോണില് മാഗ്നിഫയിങ് ഗ്ലാസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി അത് നമ്മൾ പുസ്തകത്തിന് നേരെ പിടിച്ച് നമ്മൾ സൂം ചെയ്ത് വായിക്കും. സൂം ചെയ്ത് വായിക്കുമ്പോൾ നമ്മൾ പത്രത്തിലെ ഹെഡിങ്സ്, ആ ഹെഡിങ്സിന്റെ വലിപ്പത്തിൽ നമുക്ക് ചെറിയ അക്ഷരങ്ങളെ നമുക്ക് വലുതാക്കി എടുത്ത് വായിക്കാൻ പറ്റും. അങ്ങനെയാണ് പുസ്തകങ്ങൾ വായിക്കുന്നത്, ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നു. പിന്നെ ഓഡിയോ രൂപത്തിലുള്ള പുസ്തകങ്ങളും കേൾക്കാറുണ്ട്. പിന്നെ മറ്റ് ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകങ്ങൾ, ബ്രെയിലും എനിക്കറിയാവുന്നതാണ്, ബ്രെയിൽ ലിപിയിലുള്ള പുസ്തകങ്ങളും നമുക്ക് അത് ലഭ്യമാകുന്ന മുറയ്ക്ക് വായിക്കാറുണ്ട്.
1: ഇപ്പൊ നമ്മള് വീടിനും ക്ലാസ് റൂമിനും ഒക്കെ പുറത്തേക്ക് പോയാല് നമ്മുടെ പുറലോകം കാഴ്ച പരിമിതിയുള്ള, ഇപ്പൊ താങ്കളെ പോലെ താങ്കൾക്ക് കേൾവിയുമായി ബന്ധപ്പെട്ട ഒരു പരിമിതി കൂടിയുണ്ട്. അപ്പം അത്രത്തോളം പൊതു ഇടങ്ങൾ നമുക്ക് എത്രത്തോളം നമുക്ക് സൗകര്യപ്രദമായ രീതിയിലുള്ള അവസരങ്ങൾ നൽകുന്നുണ്ട്?
2: ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഒറ്റയ്ക്കാണ് യാത്രയ്ക്ക് പോകുന്നത്. അധികം അങ്ങനെ ആൾക്കാരുടെ സഹായങ്ങളൊന്നും അധികം കിട്ടാറുമില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്തു തരുന്ന ആളുകളൊക്കെ ഉണ്ട്, ഒരുപാട് നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ അത്രയൊന്നൊരു സഹായങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. പിന്നെ കേൾവി ബുദ്ധിമുട്ടുണ്ട്. വാഹനങ്ങൾ വരുന്നത് എന്തിൻ്റെ സൗണ്ട് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാതെ വരും. അപ്പം നമ്മൾ അതിൻ്റെതായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എങ്കിലും വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്.
1: ഇപ്പൊ നമ്മൾ ക്ലാസ് മുറികളിൽ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സൈലൻസ് എന്ന് പറയുന്നത്. അധ്യാപനം കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവണമല്ലോ.
2: അതെ.
1: അപ്പൊ ഈ കുട്ടികളുടെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് താങ്കളോടുള്ള?
2: ഞാനിപ്പോ കേൾവി കുറവുള്ളത് കൊണ്ട് കുട്ടികൾ വർത്തമാനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മള് ക്ലാസ് ഇങ്ങനെ എടുത്ത് പോകാന്ന് മാത്രമാണ് ഞാൻ ചെയ്യുന്ന എന്റെ ഒരു മേഖല. കുട്ടികളെ എന്താണ് സംസാരിക്കുന്നതെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒച്ചയിൽ സംസാരിക്കുമ്പോൾ മാത്രമേ നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ.
1: ഈ ഒരു അധ്യാപന ജീവിതത്തിനിടയിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ?
2: ഞാൻ ഇതുവരെ പഠിപ്പിച്ച ഒരു കുട്ടി ഉണ്ട്, വേറെ കുട്ടികളങ്ങനെ പഠിപ്പിക്കേണ്ടി വന്നിട്ടില്ല. അത്തരത്തിലുള്ള കുട്ടികൾ വരുമ്പോൾ അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക, അവരൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ ഞാൻ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്.
1: കാഴ്ച പരിമിതമല്ല, എല്ലാ തരത്തിലും
2: എല്ലാ വിഭാഗത്തിലുള്ള
1: കുട്ടികളുള്ള ആൾക്കാർ
2: പഠന മേഖലയിലുള്ള കുട്ടികളുടെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ മറ്റ് ഭിന്നശേഷി അങ്ങനെയുള്ള വിഭാഗത്തിലുള്ള കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കേണ്ട സാഹചര്യം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല.
1: ഇത്തരത്തിൽ പരിമിതികളുള്ള കുട്ടികൾക്ക് വേണ്ട പരിഗണന കൊടുക്കുകയും അവരുടെ അവസരങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിന് സമൂഹത്തിനൊരു കൂട്ടുത്തരവാദിത്വം ഉണ്ടല്ലോ, അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും മാത്രമായിട്ടല്ലാതെ. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: കൂട്ടുത്തരവാദിത്വം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അധ്യാപകരെ നമ്മൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് വേണം. കൂട്ടുത്തരവാദിത്വം ഉണ്ടെങ്കിലേ നമുക്ക് അധ്യാപക ജോലി കുറച്ചുകൂടെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് അധ്യാപകർ കോളേജ് തലത്തിലാണെങ്കിലും സ്കൂൾ തലത്തിലാണെങ്കിലും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ സഹപ്രവർത്തകരുടെയൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതെന്തായാലും കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.
1: താങ്കളുടെ ഈ ഒരു ജീവിതയാത്രയിൽ കുടുംബം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അങ്ങനെ ഉള്ള വേണ്ടപ്പെട്ട മനുഷ്യർ, ജീവിതത്തിൽ താങ്കളെ മുന്നോട്ട് കൈപിടിച്ച് നടത്തിയ മനുഷ്യരെ കുറിച്ചുകൂടി.
2: കുടുംബം, എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആരുടെയെങ്കിലും സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു നിലയിലെത്താൻ സാധിച്ചത്.
1: ഇപ്പൊ നമ്മള് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു മേഖല നോക്കുകയാണെങ്കിൽ അവിടേക്ക് ഈ പറഞ്ഞ പരിമിതികളുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള അത്തരത്തിലുള്ള ആളുകളുടെ ഒരു കുറവ് നമുക്ക് പലപ്പോഴും അവരുടെ ഒരു പ്രാതിനിധ്യത്തിലുള്ള ഒരു കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ.
2: ഈ രാഷ്ട്രീയ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ മുന്നോട്ട് വരണം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇപ്പൊ 2016 ഭിന്നശേഷി അവകാശ സംരക്ഷണ നിയമം RPWD ആക്ട് നിലവിൽ വന്നതോടുകൂടി തൊഴിൽ മേഖലയിലും അതുപോലെ സ്വകാര്യ മേഖലയിലും ഒക്കെ ഭിന്നശേഷി സംവരണം കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ മേഖലയിൽ MLA ഭിന്നശേഷിക്കാരായിട്ട് ആളുകൾ വരേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അത് ഇതുവരെ പലവർത്ത് ആയിട്ടില്ല, അതിനെ ആകേണ്ടതാണ്.
1: താങ്കൾ അധ്യാപനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഏതൊക്കെ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്?
2: ഞാൻ സിവിൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ റവന്യൂ വകുപ്പില് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ കാഴ്ച പരിമിതി ഉള്ളവർക്ക് കുറച്ചുകൂടെ വെല്ലുവിളിയുള്ള ഒരു ജോലിയാണത്. കാരണം പ്രധാനമായിട്ട് ഫീൽഡിൽ പോകുന്ന ഒരു ജോലിയാണത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ട് ആയിട്ട് തോന്നിയില്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അത്തരം ജോലികൾ മാനേജ് ചെയ്യാൻ സാധിച്ചു. ഞാൻ പിന്നീട് അവിടെ നിന്ന് KSFE ജൂനിയർ അസിസ്റ്റന്റ് ആയിട്ട് വന്നു. അവിടെ ക്ലറിക്കൽ ജോലികളൊക്കെ ആയിരുന്നു. അത് പിന്നെ കുറച്ചുകൂടെ അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ വയനാട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലും പിന്നീട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ആയിട്ട് ജോലി ചെയ്തിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ വിവരാവകാശ വിഭാഗത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്ത് വരവെയാണ് എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് 2024 January 31 കോളേജിൽ സർവീസിൽ പ്രവേശിക്കുന്നത്.
1: താങ്കളുടെ അടുത്ത ഒരു ലക്ഷ്യം എന്താണെന്ന് ഞങ്ങളുടെ
2: ഒരു ലക്ഷ്യം സിവിൽ സർവീസ് ലക്ഷ്യമുണ്ട്. അത് ഇപ്പം 4 തവണയായി, 4 അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ നിരാശനാവില്ല, ഞാൻ വീണ്ടും വീണ്ടും പരിശ്രമിച്ചു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യവും കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അത് 2 തവണ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടനേടിയിട്ടുണ്ട്.
1: ആകാശവാണിയുമായിട്ടുള്ള താങ്കളുടെ ഒരു ബന്ധം എങ്ങനെയാണ് കുട്ടിക്കാലത്തൊക്കെയുള്ള?
2: ആകാശവാണിയെ സംബന്ധിച്ച് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ആകാശവാണിയെ ഞാൻ കൂടെ കൂട്ടി നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. രാത്രി വരെയുള്ള പരിപാടികളൊക്കെ പൂർണ്ണമായിട്ടും കേൾക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഞാൻ പഠിച്ചത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള കളകെട്ടി SSC അന്ധവിദ്യാലയത്തിലാണ്. അപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ ആകാശവാണിയിലെ രശ്മി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പാട്ട്, കവിത ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷെ എനിക്ക് ആ അവസരത്തിൽ വരാൻ സാധിച്ചില്ല. ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കുമായിരുന്നു, തത്സമയ ഫോണിംഗ് പ്രോഗ്രാമുകളൊക്കെ കേൾക്കുമായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയായിരുന്നു ആകാശവാണി എന്ന് പറയുന്നത്.
1: എന്തായാലും താങ്കളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും. താങ്കളുടെ വിലയേറിയ സമയം ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എത്തി ഞങ്ങളുടെ ശ്രോതാക്കളോട് താങ്കളുടെ ജീവിതകഥ പങ്കുവച്ചതിന് നന്ദി.
2: ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എനിക്ക് അതിനുള്ള അവസരം തന്ന ആകാശവാണിക്ക് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് ഉയരാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ശ്രോതാക്കളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു.

പ്രിയ ശ്രോതാക്കളെ, 10, 15, 11 മണിക്കും പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ കേൾക്കാം. 10:25 മുതൽ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 11:05 ആൽബം ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ, അറിയിപ്പുകൾ. പന്ത്രണ്ട് 15 അയ്യപ്പൻ പാട്ട് കേൾക്കാം. എ വേലായുധനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതേക്കുറിച്ച് മാതമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറും മനോരോഗ വിദഗ്ധയുമായ ഡോക്ടർ PV പ്രീത സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം, 2:15 തുടർനാടകം, 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ.

ഇന്ന് വൈകുന്നേരം 5 മണിക്ക് സംസ്കൃത പാഠം, 5:15 കേളികൊട്ട് KV നാരായണമാരാരും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 6 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വൈകുന്നേരം 5:45 ലളിതഗാനങ്ങൾ, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം.

ഇന്ന് വൈകുന്നേരം 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണിയിൽ ജോസ്ഗിരി കുഞ്ചിലക്കാട്ട് എന്ന പ്രദേശത്തെ ശ്രീ റെജി കല്ലൂരിന്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. കേരളമടക്കം നാല് സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തിരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. ഏപ്രിൽ 9 ആരംഭിച്ച് 29 അവസാനിച്ച വിവിധ ഘട്ടങ്ങളിലെ പോളിംഗിന് ശേഷമാണ് മറ്റന്നാളത്തെ ഫലപ്രഖ്യാപനം. രാവിലെ 8 വോട്ടെണ്ണൽ തുടങ്ങും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തീർത്ത ശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃതമായി ആരും പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് നടപടി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരിച്ചറിയലിനായി ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ രണ്ട് ഘട്ടങ്ങളിൽ വരണാധികാരി നൽകിയ ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ചായിരിക്കും ആളുകളെ ഹാളിലേക്ക് കടത്തിവിടുന്നത്. മൂന്നാം ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കായി ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപവും മീഡിയ സെന്ററുകൾ സജ്ജമാക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അധികാരപത്രത്തിന് അടിസ്ഥാനത്തിലായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് മീഡിയ സെന്ററിലെ പ്രവേശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന തിരുവനന്തപുരത്തെ ജീവനക്കാർക്ക് ഇന്ന് ഉച്ചയ്ക്ക് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം ക്രമീകരിച്ചതായി ട്രെയിനിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം മറ്റന്നാൾ വരാനിരിക്കെ ഭരണമാറ്റം സംബന്ധിച്ച അണിയറ ചർച്ചകൾ മാധ്യമങ്ങളും മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും സജീവമാക്കി. പോളിംഗിന് ശേഷം വന്ന അഭിപ്രായ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. CPIM നേതൃത്വം നൽകുന്ന LDF മൂന്നാമതും കേരളത്തിൽ അധികാരമേൽക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് അവകാശപ്പെട്ടത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഭരണം ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനമാകെ ഭരണവിരുദ്ധ തരംഗമുണ്ടെന്നാണ് UDF നേതാക്കളുടെ അവകാശവാദം. അതിനാൽ UDF മികച്ച വിജയം നേടി ഭരണാധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും പറഞ്ഞു. NDA സംസ്ഥാനത്തെ നിർണായക ശക്തിയാകാൻ പോകുന്ന ഫലമായിരിക്കും കേരളത്തിലേതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രണ്ട് മുന്നണികൾക്കുമെതിരെ BJP ഉയർത്തിയ സന്ദേശം ജനങ്ങൾ സ്വീകരിച്ചതായും രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെട്ടു. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിൽ ഇടപെടാനാവില്ലെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് അല്പസമയത്തിനകം പരിഗണിക്കും. അവധി ദിവസമാണെങ്കിലും വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ PS നരസിംഹയും ജയ്മാല ബാഗ്ചിയുമാണ് അപ്പീൽ ഹർജി പരിഗണിക്കുന്നത്. പശ്ചിമബംഗാളിലെ രണ്ട് ജില്ലകളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. മഗ്രാഹത്ത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് ഇന്നത്തെ പോളിംഗ്. രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇവിടങ്ങളിലെ വോട്ടെടുപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും നിർണായക മേഖലകളിലെ തയ്യാറെടുപ്പും തുടർച്ചയും ഉറപ്പാക്കാൻ ഗവൺമെന്റ് സത്വര നടപടികൾ എടുക്കുന്നുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. LPG പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തുടരാൻ രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തിവരികയാണ്. 2300ലധികം റെയ്ഡുകൾ ഇതിനകം പൂർത്തിയായി. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകൾ 98% വർദ്ധിച്ചുവെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആഗോള ഊർജ്ജ ഭാഗമായി ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ സ്രോതസ്സുകൾ 27 രാജ്യങ്ങളിൽ നിന്ന് 41 ഉയർത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ദക്ഷിണ ഗുജറാത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് പ്രാദേശിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

ഫെബ്രുവരി 28-നോ അതിനുശേഷമോ പൂർത്തിയാക്കേണ്ട കരാറുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങൾ പരിഗണിച്ച് കുറഞ്ഞത് 2 മാസവും പരമാവധി 4 മാസവും വരെയാണ് ഇളവ് നൽകുന്നത്. ഒമാൻ ഉൾക്കടലിലും സമുദ്രപാതകളിലും ഏർപ്പെടുത്തിയ ഉപരോധം ഇറാൻ ഏകദേശം 4.8 ബില്യൺ ഡോളറിന്റെ എണ്ണ വരുമാന നഷ്ടം വരുത്തിയതായി അമേരിക്ക. ഇറാന്റെ സ്ഥിരമായ സാമ്പത്തിക വരുമാനത്തിന് മേൽ സമ്മർദ്ദമുണ്ടാക്കുക എന്നതാണ് യുഎസിന്റെ ലക്ഷ്യമെന്ന പെൻജഗൺ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇറാന്റെ ഊർജ്ജ കയറ്റുമതി കുറച്ചതായും പെൻജഗൺ അറിയിച്ചു. ഇറാനിലെ യുഎസ് സൈനിക നടപടിയെ സംബന്ധിച്ച് യുഎസും യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ഭിന്നതയെ തുടർന്ന് ട്രംപ് ഭരണകൂടം ജർമ്മനിയിൽ നിന്ന് 5,000 സൈനികരെ പിൻവലിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട്. നാറ്റോ സഖ്യകക്ഷിയായ ജർമ്മനി അമേരിക്കയുടെ ഇറാൻ നയത്തെ പിന്തുണയ്ക്കാത്തതിന്റെ ഭാഗമായാണ് സൈനികരെ പിൻവലിക്കാൻ തീരുമാനമായത്. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ സംവിധാനത്തിൽ ലഭ്യമാകും. സചേത് എന്ന പേരിൽ ദുരന്ത നിവാരണ അതോറിറ്റി സമഗ്ര ജാഗ്രത സംവിധാനം ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. സീഡോട്ട് ആണ് ഇത് വികസിപ്പിച്ചത്. സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതിക വിദ്യയും ഇതോടൊപ്പം ലഭ്യമാണ്. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങളുണ്ടായിരിക്കും. സെൻസസ് 2027-ന്റെ ആദ്യഘട്ടം ഇന്ന് 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങളിലാണ് കണക്കെടുപ്പിന്റെ 1-ാം ഘട്ടമായ വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും തുടങ്ങിയത്. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് ശേഷമാണ് ഉദ്യോഗസ്ഥതല കണക്കെടുപ്പ് ആരംഭിച്ചത്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇതുവരെ 82 ലക്ഷം വീടുകൾ ഡിജിറ്റൽ പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരണ സ്രോതസ്സുകൾ 41 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞതായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. നേരത്തെ 27 രാജ്യങ്ങളിലായിരുന്നു ഈ സംവിധാനം. ലോകത്തെ ഇന്ധന പ്രതിസന്ധി കാലത്ത് രാജ്യത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്ന് ഹർദീപ് സിംഗ് പുരി സൌത്ത് ഗുജറാത്തിൽ പറഞ്ഞു. ആഭ്യന്തര പെട്രോളിയം ഉൽപ്പാദനം 60% ഉയർത്താൻ കഴിഞ്ഞതായും പുരി പറഞ്ഞു. 2,000 രൂപ നോട്ടുകൾ പിൻവലിച്ച് 3 വർഷത്തിനകം 98.47% നോട്ടുകളും തിരികെ എത്തിയതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 2023 മെയ് 19-നാണ് RBI 2,000 രൂപ നോട്ടുകൾ പിൻവലിച്ചത്. കഴിഞ്ഞ മാസം 30-ന് ലഭിച്ച കണക്കുകൾ അനുസരിച്ച് 5,451 കോടി രൂപയുടെ നോട്ടുകൾ മാത്രമാണ് വിനിമയത്തിലിരിക്കുന്നത്. 2,000 രൂപ നോട്ട് പിൻവലിച്ചെങ്കിലും അതിന് ഇപ്പോഴും സാധുതയുണ്ടെന്നും റിസർവ് ബാങ്ക് അറിയിച്ചു. ബുദ്ധപൂർണിമാ ദിനത്തിൽ ജമ്മുകശ്മീരിലെ ലേയിലെ ചോഗ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും നിരവധി സത്യാന്വേഷകർക്ക് ജീവിത പുരോഗതി കൈവരിക്കാൻ ബുദ്ധസന്ദേശം കാരണമായെന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് അമിത്ഷാ പറഞ്ഞു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തൃശൂരിൽ ഇടിമിന്നലേറ്റ് മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. അയനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യയും മുൻ നഗരസഭാ കൌൺസിലറുമായ സതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് സർവ്വീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെ ദിവസങ്ങളിൽ ഇൻഡിഗോ ആണ് ദോഹയിലേക്ക് സർവ്വീസ് നടത്തുക. ചൊവ്വാഴ്ച ഒഴികെ ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ദുബായിലേക്ക് സർവ്വീസ് നടത്തുന്നത്. ബഹ്റിനിലേക്ക് ഈ മാസം 7-ന് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവ്വീസ് ആരംഭിക്കും. വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ബഹ്റിനിലേക്ക് സർവ്വീസ്. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ചടങ്ങുകളുടെ സമയക്രമം നിശ്ചയിക്കാൻ പ്രക്കൂഴ ചടങ്ങ് ഇന്ന് നടത്തും. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് പ്രക്കൂഴം ചടങ്ങ്. ക്ഷേത്രസ്ഥാനികർ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. പ്രക്കൂഴം ചടങ്ങിൽ അവൽ സമർപ്പിക്കുന്നതിന് കാക്കയങ്ങാട് പുല്ലാഞ്ഞിയോട് ശ്രീനരഹരിപ്പറമ്പ് നരസിംഹക്ഷേത്രത്തിൽ നിന്ന് അവൽ സംഘം പുറപ്പെട്ടു.
ഹജ്ജ് തീർത്ഥാടനത്തിന് മുഴുവൻ പണവും അടച്ച് യാത്ര പുറപ്പെട്ടവർ 10,000 രൂപ കൂടി അടയ്ക്കണമെന്ന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന്

0: മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് കെ എം ഖാദർ മൊയ്തീനും ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീറും ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനയുടെ പേരിൽ ഈടാക്കുന്ന അധിക തുകയുടെ ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. കോഴിക്കോട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 149 ഗ്രാം എം ഡി എം എയുമായി മലപ്പുറം ചേലിംപ്ര സ്വദേശി മുഹമ്മദ് യൂനുസ് അൽത്താഫിനെ സിറ്റി ഡാൻസാഫും ഫറൂഖ് പോലീസും ചേർന്ന് പിടികൂടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാൻ. ആദ്യം ഹരിഹരൻ പാടിയത്, ചിത്രം കാതൽ സൊല്ലവന്തേൻ.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ഇനി സുജാത പാടിയ ഗാനമാണ് ചിത്രം യൂണിവേഴ്സിറ്റി.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
4: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
5: ഇനി ഉണ്ണികൃഷ്ണനും സുജാതയും പാടിയ ഗാനമാണ് ചിത്രം കിങ്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: തമിഴ് ചലച്ചിത്രഗാനങ്ങളിൽ ഇനി യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം അവൾ ഒരു തുടർക്കഥയാണ്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി അന്തിമയക്കം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. എസ് ജാനകിയും സംഘവും പാടിയതാണ്.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. വോട്ടിംഗ് മെഷീനിൽ ടേപ്പ് ഒട്ടിച്ചതടക്കം പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. സൌത്ത് 24 പർഗാനസിലെ 2 മണ്ഡലങ്ങളിലായാണ് റീപോളിംഗ് നടക്കുന്നത്. മഗ്രാത്ത് പശ്ചിമിൽ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിൽ 4 ബൂത്തുകളിലും റീപോളിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ 2 മണിക്കൂറിൽ 16.68% പേർ വോട്ട് രേഖപ്പെടുത്തി. പോളിംഗ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ പരാതികളിൽ കമ്മീഷൻ തീരുമാനമെടുത്തിട്ടില്ല. വോട്ടെണ്ണലിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായും അസിസ്റ്റന്റുമാരായും നിയമിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സുപ്രീംകോടതിയെ സമീപിച്ചു. ഇതു സംബന്ധിച്ച ഹർജി നേരത്തെ കൽക്കട്ട ഹൈക്കോടതി തള്ളിയിരുന്നു. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അതിനിടെ ബംഗാളിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. കേരളം ആര് ഭരിക്കുമെന്ന് മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഇവിഎമ്മുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:30 ആദ്യ ഫലസൂചന പുറത്തുവരും. വോട്ടെണ്ണലിന് മുന്നോടിയായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോ രത്തൻ യു കേൽക്കർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാർ എന്നിവരെ കൌണ്ടിംഗ് ഏജന്റുമാരായി നിയമിക്കാൻ പാടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശിച്ചു. തിരഞ്ഞെടുപ്പ് നിരീക്ഷകൻ, ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, വരണാധികാരി, ഉപവരണാധികാരി, കൌണ്ടിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ജീവനക്കാർ, സ്ഥാനാർത്ഥി, ഇലക്ഷൻ ഏജന്റ് എന്നിവരൊഴികെ ആർക്കും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശനമുണ്ടാകില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കൌണ്ടിംഗ് ഹാളും സ്ട്രോങ് റൂമുകളിൽ നിന്നും കൌണ്ടിംഗ് ഹാളിലേക്കുള്ള വഴികളും പൂർണ്ണമായി സിസിടിവി നിരീക്ഷണത്തിലായിരിക്കും. കർശനമായ പോലീസ് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ജീവനക്കാരെയും ഏജന്റുമാരെയും കൌണ്ടിംഗ് ഹാളിലേക്ക് പ്രവേശിപ്പിക്കൂ. ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് ഒഴികെയുള്ള പോൾ ചെയ്ത മുഴുവൻ ഇവിഎം പോസ്റ്റൽ ബാലറ്റുകളും വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സ്ട്രോങ് റൂമുകളിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ട്രഷറിയിൽ സൂക്ഷിച്ചുവരുന്ന ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകൾ വോട്ടെണ്ണൽ ആരംഭിക്കുന്നതിനു മുമ്പായി വോട്ടെണ്ണൽ ഹാളിൽ എത്തിക്കും. സംസ്ഥാനത്ത് 3 മുന്നണികളും ശുഭപ്രതീക്ഷയിൽ. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ മുന്നിലെത്താനായത് യുഡിഎഫിന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് എൽഡിഎഫ് ക്യാമ്പ്. വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് ബിജെപി. 50 വർഷത്തിലേറെയായി ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ കോട്ടയായ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആകാംക്ഷ. കന്നി അംഗത്തിന് ഇറങ്ങിയ വിജയിയുടെ ടിവികെ ആണ് ആകാംക്ഷയ്ക്ക് കാരണം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ആദ്യ പോരാട്ടത്തിൽ തന്നെ ടിവികെ നിർണായക ശക്തിയാകുമെന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ചർച്ചാ വിഷയം. ക്ഷേമ പദ്ധതികളുടെ പിൻബലത്തിൽ ഭരണ തുടർച്ച ഉറപ്പാണെന്ന് ഡിഎംകെ കേന്ദ്രങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരവും ടിവികെയുടെ സാന്നിധ്യവും തങ്ങളെ തുണയ്ക്കുമെന്ന് അണ്ണാ ഡിഎംകെ അവകാശപ്പെടുന്നു. പുതുച്ചേരിയിൽ തുടർഭരണം ലഭിക്കുമെന്ന പ്രതീക്ഷയുമായി എൻഡിഎ. നിലവിൽ എൻഡിഎയുടെ എൻ രംഗസ്വാമിയാണ് മുഖ്യമന്ത്രി. ഇത്തവണ ഭരണം പിടിക്കാനാകുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഉറച്ചു വിശ്വസിക്കുന്നു. പുതുച്ചേരിയിൽ ടിവികെ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുമെന്നാണ് സൂചന. അസമിൽ ബിജെപി, എജിപി, ബിപിഎഫ് പാർട്ടികളടങ്ങിയ എൻഡിഎ മുന്നണി ഭരണം നിലനിർത്തുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. അതേസമയം അസമിൽ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സംസ്ഥാന അധ്യക്ഷൻ ഗൌരവ് ഗൊഗോയിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. എക്സിറ്റ് പോളുകൾ ടെലിവിഷൻ ചർച്ചയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും ജനവിധി 4 മെയ്ന് വോട്ടെണ്ണുമ്പോൾ പുറത്തുവരുമെന്നും ഗൌരവ് ഗൊഗോയ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ രാവിലെ 9 മണി മുതൽ രാത്രി 8:35 വരെ പതിവ് വാർത്താ പ്രക്ഷേപണത്തിനു പുറമെ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. ഇസിഐ നെറ്റ് മൊബൈൽ ആപ്പിലും റിസൾട്ട്സ് ഇസിഐ .gov.in എന്ന വെബ്സൈറ്റിലും ഫലമറിയാം. 2027 സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ ഭവന ലിസ്റ്റിംഗിനും ഭവന സെൻസസിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡിഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചു. മെയ് 30 വരെ പ്രക്രിയ തുടരും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മലയാളം ആൽബം ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ബിജു നാരായണൻ പാടിയത് ആദ്യം നീ എന്നാരംഭിക്കുന്നു. രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് ജയൻ ജയവിജയ ഈണം പകർന്നത്.

ജയചന്ദ്രൻ പാടിയ ഗാനമായിരുന്നു ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, രാജീവ് ആലിംഗലിൽ എഴുതി ജയൻ ജയവിജയ ഈണം പകർന്ന മലയാളം ആൽബം ഗാനങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അഫ്സൽ പാടിയ ഗാനം കേൾക്കാം, മുഗിലേ നീലമുഗിലേ എന്ന് തുടങ്ങുന്നു.

0: സ്വസ്നേഹം എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ആൽബം ഗാനങ്ങൾ സമാപിച്ചു.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കാസർഗോഡ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ പുരുഷ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 7-ാം തീയതി രാവിലെ 10 മണിക്ക് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ നടക്കും. യോഗ്യത +2. ആയുർവേദ തെറാപ്പിസ്റ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷ, ആധാർ കാർഡിന്റെ പകർപ്പ്, അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം ഹാജരാകണം. ഫോൺ നമ്പർ 0499 4231 624. 0499 4231 624. പെരിങ്ങോം സർക്കാർ കോളേജിൽ വിവിധ വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളും സഹിതം അപേക്ഷ ഈ മാസം 7-ാം തീയതി വൈകുന്നേരം 4 മണിക്കകം കോളേജിൽ നേരിട്ടോ തപാൽ മുഖേനയോ സമർപ്പിക്കണം. വെബ്സൈറ്റ് www.gcpnr.org. ഇമെയിൽ governmentcollegepnr@gmail.com. ഫോൺ നമ്പർ 9188900201. 9188900201. കണ്ണൂർ സർവകലാശാലയുടെ പാലയാടുള്ള ഡോക്ടർ ജാനകി അമ്മൾ ക്യാമ്പസിൽ ആന്ത്രോപോളജി പഠന വകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള എംഎ ആന്ത്രോപോളജി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 45% മാർക്കോടുകൂടിയ ബിരുദമാണ് യോഗ്യത. റിസൾട്ട് കാത്തിരിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ്. താൽപര്യമുള്ളവർ admissions.kannooryuniversity.ac.in എന്ന സർവകലാശാല വെബ്സൈറ്റിൽ മെയ് 24-നകം രജിസ്റ്റർ ചെയ്ത് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497276638. 0497276638. കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിവിധ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച മെയ് 21 രാവിലെ 10:30 സ്കൂളിൽ നടക്കും. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495424378. 9495424378. സേവന വാർത്തകളാണ് കേട്ടത്. ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഇതേക്കുറിച്ച് മാതമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറും മനോരോഗ വിദഗ്ധയുമായ ഡോക്ടർ PV പ്രീത സംസാരിക്കുന്നു. ഇന്ന് 12:40 ആരോഗ്യദീപ്തി. ഒരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ, ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്ന് 1 മണി മുതൽ 1:40 വരെ. വിളിക്കാം 0497-29560007. മറ്റൊരു നമ്പർ 9495-99-1015.

എ വേലായുധനും സംഘവും അവതരിപ്പിച്ച അയ്യപ്പൻ പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. മലപ്പുറം വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2026-27 വർഷത്തെ 4 പാർലമെന്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും 2-അംഗ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു പ്രത്യേക ബെഞ്ച്. നേരത്തെ കൽക്കട്ട ഹൈക്കോടതി തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ആവശ്യം നിരസിച്ചിരുന്നു. അത് ചോദ്യം ചെയ്താണ് TMC സുപ്രീംകോടതിയെ സമീപിച്ചത്. വോട്ടെണ്ണലിന് ആരെ ചുമതലപ്പെടുത്തണം എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചനാധികാരമാണ്. വോട്ടെണ്ണുമ്പോൾ പോളിംഗ് ഏജന്റുമാരും സൂപ്പർവൈസർമാരും നിരീക്ഷകരും ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമെന്താണെന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. റിട്ടേണിംഗ് ഓഫീസർമാർ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരാണെന്നും മറ്റ് ജീവനക്കാരെ നിയോഗിക്കുന്നത് അവരുടെ ചുമതലയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജസ്റ്റിസുമാരായ PS നരസിംഹയും ജയ്മാല ബാഗ്ചിയുമാണ് അപ്പീൽ ഹർജി പരിഗണിച്ചത്. സുതാര്യതയ്ക്കായി വോട്ടെണ്ണലിന്റെ CCTV രേഖകൾ സംരക്ഷിക്കണമെന്ന് TMCയുടെ അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഫുട്ടേജ് 45 ദിവസം സൂക്ഷിക്കാറുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. പശ്ചിമബംഗാളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിൽ ഇതുവരെ 20% പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ 7 ആരംഭിച്ച വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമാണ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. 9 April ആരംഭിച്ച് 29 അവസാനിച്ച വിവിധ ഘട്ടങ്ങളിലെ പോളിംഗിന് ശേഷമാണ് മറ്റന്നാളത്തെ ഫലപ്രഖ്യാപനം. രാവിലെ 8 വോട്ടെണ്ണൽ തുടങ്ങും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർത്ത ശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃതമായി ആരും പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് നടപടി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരിച്ചറിയലിനായി ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ വരണാധികാരി നൽകിയ ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ആളുകളെ ഹാളിലേക്ക് കടത്തിവിടുന്നത്. 3 ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കായി ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപവും മീഡിയ സെന്ററുകൾ സജ്ജമാക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അധികാര പത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് മീഡിയ സെന്ററിലെ പ്രവേശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന തിരുവനന്തപുരത്തെ ജീവനക്കാർക്ക് ഇന്ന് ഉച്ചയ്ക്ക് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം ക്രമീകരിച്ചതായി ട്രെയിനിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നാളെ ഉച്ചയ്ക്ക് വാർത്താസമ്മേളനം വിളിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ 4B ഹാളിലാണ് വാർത്താസമ്മേളനം. മലപ്പുറം വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞവരിൽ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 കുടുംബാംഗങ്ങൾക്ക് 10 lakh rupees വീതം നൽകും. മരിച്ച മറ്റ് അധ്യാപകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി, പാചകത്തൊഴിലാളി സാജിദ, റുഖിയ, ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിഷാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 lakh rupees അനുവദിക്കുക. അപകടത്തിൽ മരണപ്പെട്ട അധ്യാപികയുടെ മകൻ മുഹമ്മദ് ഷഹാദിൻ, മറ്റൊരു അധ്യാപികയുടെ മകൾ മസ്നീൻ, വാഹനത്തിന്റെ ഡ്രൈവർ മുഹമ്മദ് ഹാഫിസ് എന്നിവരുടെ ചികിത്സാ ചെലവ് ഗവൺമെന്റ് വഹിക്കും. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക് തുക ചെലവായിട്ടുണ്ടെങ്കിൽ പ്രസ്തുത തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 12 ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് ഗവൺമെന്റ് കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഫോഴ്സ് മജൂർ വ്യവസ്ഥ പ്രകാരം ഇളവുകൾ അനുവദിക്കാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം തീരുമാനിച്ചു. യുദ്ധം മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ കരാർ ലംഘനമായി കണക്കാക്കാതെ കരാറുകാർക്ക് പിഴയോ മറ്റ് അധിക ചെലവുകളോ ഇല്ലാതെ 4 മാസം വരെ സമയപരിധി നീട്ടി നൽകാനാണ് ഉത്തരവ്. വാണിജ്യ എൽ പി ജി സിലിണ്ടർ വില വർധന ആഗോള ഘടകങ്ങൾ കാരണമാണെന്നും ഇന്ത്യയുടെ എൽ പി ജി ആവശ്യകതയുടെ 50% ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ആഗോളതലത്തിൽ വിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടും പ്രധാന ഇന്ധനവിലകളിൽ സ്ഥിരത നിലനിർത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ജോഷി ന്യൂഡൽഹിയിൽ പറഞ്ഞു. 2026-27 വർഷത്തെ 4 പാർലമെന്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ലോക്സഭയിലെ ബി ജെ പി അംഗം ഡോക്ടർ സഞ്ജയ് ജയ്സ്വാളിനെ 30-അംഗ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിച്ചു. കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലിനെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായും നിയമിച്ചു. ലോക്സഭയിൽ നിന്ന് 15 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 7 അംഗങ്ങളും ഉൾപ്പെടുന്ന പൊതു അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ തലവൻ ബി ജെ പി എം പി ബൈജയന്ത് പാണ്ഡെയാണ്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ കമ്മിറ്റിയുടെ തലവൻ ലോക്സഭയിലെ ബി ജെ പി അംഗം ഫഗൻ സിംഗ് ഫുലസ്തയാണ്. കമ്മിറ്റികളുടെ കാലാവധി ഈ മാസം 1 മുതൽ അടുത്ത വർഷം April 30 വരെയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. യു ഡി എഫ് ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു പേരും നിർദ്ദേശിച്ചിട്ടില്ലെന്ന് പാർട്ടി നേതാവ് ഡോക്ടർ എം കെ മുനീർ സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഡോക്ടർ മുനീർ പറഞ്ഞു. ജനവിധി വരുമ്പോൾ രാഷ്ട്രീയ സുനാമി ഉണ്ടാകുമെന്ന് ബേപ്പൂർ മണ്ഡലം യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ പറഞ്ഞു. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ചടങ്ങുകൾ നിശ്ചയിക്കുന്ന പ്രക്കൂഴം ആരംഭിച്ചു. ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ചടങ്ങ് നടക്കുന്നത്. ഒറ്റപ്പിലാൻ, പുറങ്കലയൻ, ആശാരി പെരുവണ്ണാൻ, കൊല്ലൻ കണിശൻകാടൻ, കുറിച്ചിർ തുടങ്ങിയ വിഭാഗക്കാരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഫുട്ബോളിൽ 21 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എ എഫ് സി വനിതാ U17 ഏഷ്യൻ കപ്പിന് യോഗ്യത നേടിയ ഇന്ത്യൻ ടീം ആദ്യ പോരാട്ടത്തിൽ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ചൈനയിലെ സുഷൌവിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5 മത്സരം ആരംഭിക്കുന്നത്. ബാസ്കറ്റ്ബോൾ ലീഗ് കേരളയുടെ U14, U19 വിഭാഗങ്ങളിലെ ആദ്യഘട്ട സെലക്ഷൻ ട്രയൽസുകൾ കോഴിക്കോട് ദേവഗിരി കോളേജിൽ സമാപിച്ചു. ഡാറ്റ വിശകലനത്തിലൂടെ താരങ്ങളെ കണ്ടെത്തുന്ന സംസ്ഥാനത്തെ ആദ്യ പദ്ധതിയാണിത്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളക്കല അക്കാദമിയുടെ 3 ദിവസത്തെ നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി ഇന്നും അക്കാദമി തിയേറ്ററിൽ നിലമ്പൂർ ആയിഷ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കും. നാളെ മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, ആയിഷക്കാലം ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. വൈകിട്ട് ആദരസമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ സംഭാവനകൾ നൽകിയ വനിതകളെ ആദരിക്കും. സമാപന ചടങ്ങിൽ അലങ്കാര പദവി ഗാനമേളയിൽ സിനിമ നാടക മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കും. 8th സ്വതന്ത്ര ചലച്ചിത്രമേള ഈ മാസം 6 മുതൽ 10 വരെ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടത്തും. ലോക സിനിമാ വിഭാഗം, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. മത്സര വിഭാഗത്തിലെ മികച്ച ചിത്രത്തിന് 1,00,000 രൂപയും ഫലകവും അടങ്ങിയ ബയോസ്കോപ്പ് അവാർഡ് സമ്മാനിക്കും. വയനാട്ടിൽ ഉൾപ്പെടെ നിരവധി കവർച്ചക്കേസുകളിൽ ഉൾപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂർ ആലക്കോട് സ്വദേശി മുഹമ്മദ് പിടിയിലായി. ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് 150-ലേറെ മോഷണക്കേസുകളിൽ ഉൾപ്പെട്ട മുഹമ്മദിനെ പിടികൂടിയത്. ഇയാളുടെ സഹായിയായ കമ്പളക്കാട് സ്വദേശി ജോസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. മലപ്പുറം വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2026-27 വർഷത്തെ 4 പാർലമെന്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.

കുട്ടികളിൽ കണ്ടുവരുന്ന ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഈ വിഷയത്തിൽ മാതമംഗലം ഗവൺമെന്റ് ആയുർവേദ

0: ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറും മനോരോഗ വിദഗ്ധയുമായ ഡോക്ടർ പി വി പ്രീത സംസാരിക്കുന്നു.
1: കുട്ടികളുടെ പഠന നിലവാരത്തെ സാരമായി ബാധിക്കാവുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ പ്രശ്നമാണ് ADHD എന്നറിയപ്പെടുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതിൽ പ്രധാനമായും ശ്രദ്ധക്കുറവ് അഥവാ ഇനറ്റൻഷൻ, അടങ്ങിയിരിക്കുക അഥവാ ഹൈപ്പർ ആക്ടിവിറ്റി, എടുത്തുചാട്ട സ്വഭാവം അഥവാ ഇമ്പൾസിവിറ്റി എന്നീ ലക്ഷണങ്ങൾ കണ്ടുവരുന്നു. കുട്ടികളുടെ ദൈനംദിന ജീവിതത്തെയും പഠന മികവിനെയും ബാധിക്കാവുന്ന പ്രശ്നങ്ങളാണ് ADHDയോട് അനുബന്ധിച്ച് ഉണ്ടാവുന്നത്. ലക്ഷണങ്ങളുടെ ആധിക്യമനുസരിച്ച് 3 വിധത്തിൽ ADHD പൊതുവെ തരംതിരിക്കാറുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ എടുത്തുചാട്ടം കൂടുതലായി കാണുന്ന ഒന്നാമത്തെ വിഭാഗം, ശ്രദ്ധക്കുറവും അനുബന്ധ പ്രശ്നങ്ങളും ആധിക്യമുള്ളതായി കാണുന്ന രണ്ടാമത്തെ വിഭാഗം, ഈ രണ്ട് വിഭാഗങ്ങളുടെയും ലക്ഷണങ്ങൾ ഒരുമിച്ച് കാണപ്പെടുന്ന മൂന്നാമത്തെ വിഭാഗം. ശ്രദ്ധക്കുറവ് കൂടുതലായി കണ്ടുവരുന്ന കുട്ടികളിലെ ലക്ഷണങ്ങൾ ഇവയാണ്. വളരെ കുറഞ്ഞ സമയം മാത്രം ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്ന അവസ്ഥ, ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാനുള്ള കഴിവ് അഥവാ അറ്റൻഷൻ സ്പാൻ കുറവാവുന്നത് കൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പത്തിൽ മറന്നു പോകുന്നതായി തോന്നിക്കാറുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് അത് പൂർത്തീകരിക്കാതെ തന്നെ വളരെ പെട്ടെന്ന് അടുത്തതിലേക്ക് ശ്രദ്ധ മാറിപ്പോകുന്നതായി കാണാം. ഏകാഗ്രതയോടെ അഥവാ ഫോക്കസ് ചെയ്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ കുട്ടികൾ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് വിരസത അനുഭവപ്പെടാം. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നതിനോ അവ പൂർത്തീകരിക്കുന്നതിനോ വല്ലാത്ത ബുദ്ധിമുട്ട് കുട്ടികൾ നേരിടുന്നു. ചുറ്റുപാടുകൾ ശ്രദ്ധിക്കാത്തതിനാൽ അപകടങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെയധികമാണ്. ഉദാഹരണമായി, റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഇരുഭാഗങ്ങളിലും ശ്രദ്ധിക്കാത്തതിനാൽ അപകടങ്ങളിലേക്കൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെയധികമാണ്. അതുപോലെ കേൾവി കുറവില്ലാതിരുന്നിട്ട് പോലും മുഖത്ത് നോക്കി സംസാരിച്ചാലും കുട്ടികൾ ശ്രദ്ധിക്കാതിരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുന്നതായി കാണാറുണ്ട്. പലപ്പോഴും ദിവാസ്വപ്നത്തിലിരിക്കുന്നത് പോലെയോ ആശയക്കുഴപ്പത്തിൽ അകപ്പെട്ടതുപോലെയോ പെരുമാറും ഇത്തരം കുട്ടികൾ. വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുവാനോ ഉപയോഗപ്പെടുത്തുവാനോ മറ്റുള്ള സമപ്രായക്കാരായ കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് ഇത്തരം കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതും സാധാരണമാണ്. പുസ്തകങ്ങൾ, പേന, ലഞ്ച് ബോക്സ് മുതലായ അവശ്യ വസ്തുക്കൾ, സ്കൂളിലേക്ക് ആവശ്യമായ ഇത്തരം വസ്തുക്കൾ സ്ഥിരമായി മറന്ന് വരാറുണ്ട് ചില കുട്ടികൾ. നിർദ്ദേശങ്ങൾ മനസ്സിലാക്കുവാനും അനുസരിക്കുവാനും നന്നായി വിഷമിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഇത്തരം വിഷമതകൾ പഠന പ്രശ്നങ്ങളിലേക്ക് ധാരാളമായി നയിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇനി ഹൈപ്പർ ആക്ടിവിറ്റി ആധിക്യമുള്ള വിഭാഗത്തിൽ കാണുന്ന കുട്ടികളിൽ കാണുന്ന വിഷമതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാസ്സിൽ ഒരിടത്ത് അടങ്ങിയിരിക്കാതിരിക്കുക, നിർത്താതെ സംസാരിച്ചു കൊണ്ടിരിക്കുക, ചുറ്റുപാടും കാണുന്നതിലെല്ലാം അനാവശ്യമായി തൊട്ടും പിരിച്ചും സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയും പെരുമാറുക, ഭക്ഷണ സമയത്തോ ഹോംവർക്കുകൾ ചെയ്യുന്ന സമയത്തോ ഒക്കെ ഒട്ടും അടങ്ങിയിരിക്കാൻ പറ്റാതെ നന്നായി ബുദ്ധിമുട്ടുക, എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുക, ശാന്തമായിരുന്നു ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. അടുത്തതായി ഇമ്പൾസിവിറ്റി അഥവാ എടുത്തുചാട്ട സ്വഭാവം കൂടുതലായി കാണുന്ന വിഭാഗത്തിലുള്ള കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ലക്ഷണങ്ങൾ നോക്കാം. കുട്ടികൾ വളരെ അക്ഷമരായിരിക്കും, അനവസരത്തിൽ ചാടിക്കയറി സംസാരിക്കുന്ന സ്വഭാവം കാണാം. ഉദാഹരണത്തിന്, ക്ലാസ്സിൽ അധ്യാപകർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ തന്നോടല്ലെങ്കിൽ കൂടി എടുത്തു ചാടി ഉത്തരം പറയുന്ന സ്വഭാവം ഉണ്ടായിരിക്കും. ക്യൂവിൽ നിൽക്കുന്നതിനോ അവനവന്റെ ഊഴം വരുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വരുന്ന അവസരങ്ങളിലോ ഇത്തരം കുട്ടികൾ തീർത്തും അക്ഷമരായി പ്രതികരിക്കാറുണ്ട്. മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റവും സാധാരണമാണ്. വളരെ പ്രകടമായ ലക്ഷണങ്ങളോടുകൂടിയ അവസ്ഥ ആയതിനാലും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കുട്ടികളെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിനാലും ADHD പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. അതേസമയം ഇത് അമിത വികൃതിയായോ രക്ഷിതാക്കളുടെ, പ്രത്യേകിച്ച് അമ്മമാരുടെ നോട്ടക്കുറവായിട്ടോ തെറ്റായി വിലയിരുത്തപ്പെടാറുമുണ്ട്. അതേസമയം സ്കൂളുകളിൽ കുട്ടികൾ പഠനത്തിലും അച്ചടക്കത്തിലും പ്രശ്നക്കാരായി മുദ്ര കുത്തപ്പെടുകയും ചെയ്യുന്നു. സ്വാഭാവികമായും കുട്ടികൾ നോട്ടുകൾ പൂർത്തിയാക്കാതിരിക്കുക, ദൈർഘ്യമേറിയ ഉത്തരങ്ങൾ അറിയാമെങ്കിൽ കൂടി എഴുതി പൂർത്തിയാക്കാൻ പറ്റാതെ വരിക,

0: ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഭാഗികമായി മാത്രം ഗ്രഹിക്കുന്നതിനാൽ പിന്നീട് പരീക്ഷാ സമയത്ത് കൃത്യമായ ഉത്തരം എഴുതാൻ സാധിക്കാതെ വരിക എന്നിങ്ങനെയുള്ള പഠന വൈഷമ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ബുദ്ധിക്കുറവായോ ഓർമ്മക്കുറവായോ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു പഠന പ്രശ്നമായി പലപ്പോഴും പല രക്ഷിതാക്കളും ADHD കരുതാറുണ്ട്. അതേസമയം സാധാരണ നിലയിലുള്ള ഭൗതിക ശേഷി അഥവാ IQ ലെവൽ ഇത്തരം കുട്ടികൾക്കുണ്ട്. ശ്രദ്ധിക്കാനുള്ള കഴിവ് അഥവാ അറ്റൻഷൻ സ്പാൻ ആണ് ഇവിടെ കുറയുന്നത്. അതിനാൽ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ ആണ് ഇവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇത്തരം ടെസ്റ്റുകളിലൂടെ രോഗനിർണയം നടത്തിക്കഴിഞ്ഞാൽ അടുത്ത പടിയായി ഹൈപ്പർ ആക്ടിവിറ്റി നിയന്ത്രണ വിധേയമാക്കാനുള്ള ഔഷധങ്ങൾ ആവശ്യമെങ്കിൽ നൽകാറുണ്ട്. ഒപ്പം ശ്രദ്ധ വർദ്ധിപ്പിക്കാനുള്ള പ്രത്യേക പരിശീലനങ്ങളും ആവശ്യമെങ്കിൽ ഔഷധങ്ങളും പ്രയോജനപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല, ഈ ഒരു പ്രശ്നം കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള മനഃശാസ്ത്ര പദ്ധതികളും ചികിത്സയുടെ ഭാഗമാണ്. കുട്ടികളുടെ പഠന മികവിനെ ബാധിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് കുറഞ്ഞ ഭൗതിക നിലവാരം അഥവാ low IQ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ IDE എന്നും സാധാരണയായി ഈ അവസ്ഥയെ വിളിക്കാറുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ശരാശരിയിലും കുറഞ്ഞ ഭൗതിക നിലവാരമാണ് കുട്ടികൾ കാണുന്നത്. ഏകദേശം 70-75 താഴെ മാത്രമുള്ള IQ നില. ഈ അവസ്ഥയിൽ പഠന പ്രശ്നങ്ങൾക്കൊപ്പം സാമൂഹിക നൈപുണികൾ അഥവാ സോഷ്യൽ സ്കിൽസ്, ജീവിതത്തിലേക്ക് ആവശ്യമായ മറ്റ് പ്രായോഗിക ബുദ്ധി പ്രാക്ടിക്കൽ സ്കിൽസ് എന്നിവയിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. വളർച്ചയുടെ നാഴിക കല്ലുകൾ അഥവാ ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺസ് ഇത്തരം കുട്ടികളിൽ വൈകി കാണുന്നു. കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള വേഗത കുറവ്, ഓർമ്മക്കുറവ് തുടങ്ങി ദൈനംദിന ജീവിതത്തിലേക്ക് ആവശ്യമായ പല കഴിവുകളും ശരാശരിയിൽ താഴെയായാണ് ഇത്തരം കുഞ്ഞുങ്ങളിൽ കാണുന്നത്. ഇതിന് പുറമെ തന്നെ പഠന ഭൗതിക പ്രശ്നങ്ങൾ, ഭാഷ കൈകാര്യം ചെയ്യാനും കൃത്യമായ ആശയവിനിമയത്തിനുമുള്ള ബുദ്ധിമുട്ട്, സാമൂഹിക നൈപുണികൾ അഥവാ സോഷ്യൽ സ്കിൽസിൽ നേരിടുന്ന വെല്ലുവിളികൾ, വൈകാരിക ആരോഗ്യം അഥവാ ഇമോഷണൽ ഇന്റലിജൻസ് കുറവായിരിക്കുക എന്നിങ്ങനെയുള്ള പ്രയാസങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഈ പ്രശ്നം നേരത്തെ തിരിച്ചറിയുവാനുള്ള റെഡ് ഫ്ലാഗ് സൈൻസ് കുട്ടികളിൽ കണ്ടാൽ ആവശ്യമായ പരിശോധനകൾ നടത്തേണ്ടതാണ്. സംസാരിച്ചു തുടങ്ങാൻ വൈകിയാൽ, പ്രായത്തിനനുസരിച്ച് ഓർമ്മശക്തി കുറയുക, കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയുവാനുള്ള താല്പര്യം അഥവാ ക്യൂരിയോസിറ്റി കുറഞ്ഞിരിക്കുക, മുതിർന്നവരെ അമിതമായി ആശ്രയിക്കാനുള്ള പ്രവണത, ആശയങ്ങളും നിയമങ്ങളും വിശദീകരിച്ചു കൊടുത്താലും മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഇത്തരം ലക്ഷണങ്ങൾ രക്ഷിതാക്കൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇത്തരം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന അവസ്ഥ നേരത്തെ തിരിച്ചറിയാനും ആവശ്യമായ പരിശീലനം നൽകാനും സാധിക്കും.
1: ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഇതേക്കുറിച്ച് മാതമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറും മനോരോഗ വിദഗ്ധയുമായ ഡോക്ടർ PV പ്രീത സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.

0: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
1: ഇന്നൊരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്നൊരു മണി മുതൽ 1:40 വരെ. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ 9495991015. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാനെങ്കിൽ സംബന്ധിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തുമായി സെൻസസിന്റെ ആദ്യഘട്ടത്തിലെ ഭവന കണക്കെടുപ്പിന് തുടക്കമായി. 4 പാർലമെന്ററി സമിതികളെ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കെ സി വേണുഗോപാൽ MP പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ. കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
3: നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാവുക. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ EVMകളാണ് എണ്ണുന്നത്. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെയും ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെയും എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്ന് കണ്ടാൽ EVMലെ വോട്ടുകളുടെ എണ്ണം പരിശോധിച്ച ശേഷം ഫോം 17C പാർട്ട് 1 വിവരങ്ങളുമായി ഒത്തുനോക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇതുസംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിന്മേലാണ് കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലർ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കണമെന്ന് അന്തിമ ഉത്തരവിൽ സുപ്രീംകോടതി വ്യക്തമാക്കി. അതിനിടെ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ആദ്യ 2 മണിക്കൂറിൽ 16% പോളിംഗ് രേഖപ്പെടുത്തി. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലുള്ള മഗ്രഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. നേരത്തെ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ റീപോളിംഗിന് ഉത്തരവിട്ടത്. ഇന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ തുടരും. വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമാണെന്നും അക്രമസംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. April 29 നടന്ന രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലാണ് ഈ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ പതിവ് ബുള്ളറ്റിനുകൾക്ക് പുറമെ രാവിലെ 9 മണി മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എംപി ബൈജയന്ത് പാണ്ഡയെ തെരഞ്ഞെടുത്തു. ലോക്സഭയിൽ നിന്ന് 15 രാജ്യസഭയിൽ നിന്ന് 7 അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത്. അടുത്ത വർഷം 30 വരെയാണ് സമിതികളുടെ കാലാവധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ഇന്ന് രാവിലെ താപനിലയിൽ നേരിയ വർധന. 2 ദിവസം മുൻപ് പെയ്ത മഴ താപനിലയിൽ കുറവ് വരുത്തിയിരുന്നു. നഗരത്തിലെ പ്രധാന കാലാവസ്ഥാ കേന്ദ്രമായ സഫ്ദർ ജംഗിൽ 25.9 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തി. ഇത് സാധാരണയേക്കാൾ 1.2 ഡിഗ്രി കൂടുതലാണ്. രാജ്യത്തെ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. ഇതിന്റെ പരീക്ഷണാർത്ഥം ഇന്ന് ഉച്ചയോടെ മൊബൈൽ ഫോണുകളിലേക്ക് സൈറൺ ശബ്ദത്തോടെയുള്ള സന്ദേശം അയച്ചു. ജാഗ്രതയുള്ള പൌരന്മാർ, സുരക്ഷിത രാഷ്ട്രം എന്ന സന്ദേശമാണ് ഫോണുകളിൽ ലഭിച്ചത്. ഇതൊരു പരീക്ഷണ സന്ദേശമാണെന്നും പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സർക്കാർ അറിയിച്ചു. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. പ്രകൃതിക്ഷോഭമോ അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ പ്രാദേശിക ഭാഷകളിൽ തന്നെ കൃത്യമായ ലൊക്കേഷൻ അനുസരിച്ച് മുന്നറിയിപ്പുകൾ നൽകാൻ ഇതിലൂടെ സാധിക്കും. 2027 സെൻസസിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട വിവരശേഖരണത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
3: ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയം അവസാനിച്ചതിനെ തുടർന്നാണ് എന്യൂമറേറ്റർമാർ വീടുകളിൽ നേരിട്ടെത്തുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 30 വരെ വിവരശേഖരണം തുടരും. അതേസമയം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലും രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മേഘാലയ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഓൺലൈൻ സൌകര്യം നിലവിൽ ലഭ്യമാണ്. ഈ മാസം 15 വരെ പൊതുജനങ്ങൾക്ക് ഈ സൌകര്യം പ്രയോജനപ്പെടുത്താം. ഇതിനുശേഷം മെയ് 16 മുതൽ ജൂൺ 14 വരെ ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സെൻസസിന്റെ രണ്ടാം ഘട്ടം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും. പ്രായം, ലിംഗഭേദം, തൊഴിൽ, സാക്ഷരത, ജാതി തുടങ്ങി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വിശദമായ വിവരങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ശേഖരിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ക്ഷേമത്തിനും വികസനത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ശ്രീകാകുളം ജില്ലയിലെ എരമുക്കത്ത് മത്സ്യസാഗർമാല പദ്ധതിക്ക് കീഴിൽ സ്ഥാപിച്ച സൌരോർജ്ജ തെരുവിളക്കുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പദ്ധതി പ്രകാരം മത്സ്യബന്ധന ഗ്രാമങ്ങളിലുടനീളം സൌരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 പരാജയപ്പെടുത്തി. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കാറുകളുടെയും ട്രക്കുകളുടെയും ഇറക്കുമതി തീരുവ 25% ഉയർത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. വ്യാപാര കരാർ പാലിക്കുന്നതിൽ യൂറോപ്യൻ യൂണിയൻ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് ട്രംപ് ലംഘനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയില്ല. അതിനിടെ യൂറോപ്യൻ യൂണിയന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാ മാർഗ്ഗങ്ങളും തേടുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ അറിയിച്ചു. ഇറാനുമായി ബന്ധപ്പെട്ട US സൈനിക നടപടികൾക്കുള്ള പിന്തുണയെച്ചൊല്ലി അമേരിക്കയും പ്രധാന യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നതിനിടെ ജർമ്മനിയിൽ നിന്ന് 5,000 സൈനികരെ പിൻവലിക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. നാറ്റോ സഖ്യകക്ഷികളോടുള്ള, പ്രത്യേകിച്ച് ജർമ്മനിയോടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതൃപ്തിയെ തുടർന്ന് സൈനികരുടെ എണ്ണം ഭാഗികമായി കുറയ്ക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നതായി മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തെക്കൻ തീരപ്രദേശങ്ങളിലെ സമുദ്രപാതകളിൽ പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ IRGC. അറേബ്യൻ ഗൾഫിലെയും ഹോർമുസ് കടലിടുക്കിലെയും പ്രധാന റൂട്ടുകളുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം. ഇറാൻ തീരത്തിന്റെ ഏകദേശം 2,000 ഭാഗത്ത് സൈന്യം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് IRGC നേവി കമാൻഡും അറിയിച്ചു. പ്രളയം മുൻകൂട്ടി അറിയിക്കുന്ന മാതൃക ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യയും നേപ്പാളും ഇന്ന് കാഠ്മണ്ഡുവിൽ യോഗം ചേരും. ബീഹാറിലെ ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സന്തോഷ് കുമാർ മോൾ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കാഠ്മണ്ഡുവിൽ കോസി ഗന്ധക് പദ്ധതികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത സമിതി യോഗത്തിൽ ജലമാനേജ്മെന്റും അടിസ്ഥാന സൌകര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടു നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തുമായി സെൻസസിന്റെ ആദ്യഘട്ടത്തിലെ ഭവന കണക്കെടുപ്പിന് തുടക്കമായി. 4 പാർലമെന്ററി സമിതികളെ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കെസി വേണുഗോപാൽ MP പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 3 മണിക്ക്.
5: ആകാശവാണി കണ്ണൂർ.

0: നാം കടന്നു വന്ന വഴികളിലേക്ക് മനസ്സുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ നമ്മിൽ ഓർമ്മകളായി വന്നു നിറയുന്നു. ചില പാട്ടുകൾ കാതുകളിലെത്തുമ്പോൾ അല്ലെങ്കിൽ അറിയാതെ ഒന്ന് മൂളിപ്പോകുമ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഇന്നലകളിലേക്ക് മനസ്സ് ചെന്നെത്തുന്നു. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295607 എന്ന നമ്പറിലേക്ക്. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 0497295607. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദസന്ദേശമായും അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344, 8281311344.
1: ഒരു ഗാനം ഹൃദയരാഗം പ്രിയഗാനം.
2: ഹലോ.
3: ഹലോ.
2: ആ, പേര് പറഞ്ഞേ.
3: ഞാൻ ബാലകൃഷ്ണൻ ബി കെ, ഇരിക്കൂർ ആയിപ്പുഴയിൽ നിന്ന്.
2: ഓക്കെ.
3: എന്റെ ഓർമ്മയിൽ ഒരു ഗാനം എന്ന് വെച്ചാല്, ഇന്ന് രാവിലെ 9 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ജയേന്ദ്രൻ പാടിയ ഒരു ലളിത ഗാനമുണ്ട്, എന്നാ പതിലുള്ള നാളൂരി നെല്ലുമായി എന്നമ്മ. ആ പാട്ട് എന്റെ ഹൃദയത്തിൽ വല്ലാതെ എനിക്ക് വല്ലാതെ ഒരു തിങ്ങലാണ് ഉണ്ടാക്കിയത്. കാരണം എന്റെ ചെറുപ്പകാലത്ത് എന്റെ അമ്മ മറ്റുള്ളവർക്ക് നെല്ല് മൂരാൻ പോകുമായിരുന്നു. വൈകുന്നേരം ചിലപ്പോ 7 മണിയിലാവും നെല്ലും കട്ടിയുമായി അമ്മ വരിക. അത് ചവിട്ടി മെതിച്ച് പുഴുങ്ങി പിന്നെ വറുത്തുണക്കി നെല്ല് കുത്തി ഇട്ട് വേണം ഞങ്ങൾക്ക് ചോറ് തരാൻ. ആ അനുഭവം, ആ പാട്ട് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അനുഭവമാണ്. എന്റെ പഴയ കാലത്തേക്ക് എന്റെ അമ്മയെ ഞാൻ വല്ലാതെ മിസ് ചെയ്തു. അപ്പോ എനിക്ക് കണ്ണിൽ നിന്ന് വല്ലാതെ കണ്ണുനീർ വീണു. എന്റെ അമ്മയുടെ കാൽക്കൽ ഞാൻ പ്രണമിച്ചു, 1000 പ്രണാമം ഞാൻ അർപ്പിച്ചു എന്റെ അമ്മക്ക് വേണ്ടി. ആ ഒരു പാട്ട് തന്നെ വല്ലാതെ എന്റെ ഹൃദയത്തിൽ
2: ആദ്യമായിട്ടാണോ താങ്കൾ കേൾക്കുന്നത്?
3: ആദ്യമായിട്ടാണ് ഞാൻ കേട്ടത്.
2: ആദ്യമായിട്ടാ
3: ലളിത ഗാനാണ് ജയേന്ദ്രൻ പാടിയ, നല്ല ഗാനം. അത് കേട്ടപ്പോ എനിക്ക് വല്ലാതെ ഒരു എന്താ പറയേണ്ട അനുഭൂതി ഉണ്ടായിരുന്നു.
2: അപ്പോ അത് പ്രിയം പ്രിയതരത്തിൽ അവതരിപ്പിച്ചൊരു ഗാനമായിരുന്നു. ഉപേന്ദ്രൻ കീച്ചേരി ആണ് ആ പാട്ടിന് ഒരു അദ്ദേഹത്തിന്റേതായിട്ടുള്ള കുറെ അനുഭവങ്ങൾ അതിനകത്ത്
3: പറഞ്ഞിരുന്നു.
2: അപ്പൊ താങ്കൾക്കും അതിന് സമാനമായ
3: അനുഭവം.
2: ആ ഒരു അഭിനന്ദനം കൂടി ആയിക്കോട്ടെ. ഈ ഒരു ഓർമ്മയിലൊരു ഗാനം ഉപേന്ദ്രൻ പറഞ്ഞിട്ടുള്ള ആ പാട്ട് നിങ്ങളെ പോലെയുള്ള എത്രയോ ആൾക്കാരുടെ ആ ഒരു ഇല്ലായ്മയുടെ ഒരു കാലത്തെ ഓർമ്മിച്ചുകൊണ്ടുള്ള ഒരു പാട്ടായിരുന്നു അല്ലേ?
3: അതെ അതെ, ഞാൻ ജയേന്ദ്രന്റെ ഒരു ആരാധകനാണ്. എന്നാൽ ഇത്രയും നല്ലൊരു പാട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല.
2: എത്രയോ ജയചന്ദ്രൻ ഗാനങ്ങൾ കേട്ടതിനേക്കാളും ഒന്നും കൂടി മനോഹരമായി താങ്കൾക്ക് അത്.
3: മനോഹരമായ ഒരു എന്റെ ജീവിത അനുഭവമായി താരതമ്യം.
2: അതുകൊണ്ടാണ് അത് അങ്ങനെ ആവുന്നതും അല്ലേ?
3: അതെ അതെ.
2: അപ്പൊ അതിലെ ആ പാട്ടില് പറയുന്നത്
3: ഞങ്ങൾ ഈ എന്റെ അമ്മയാണ് ഞങ്ങളെ ഇത്രയും വളർത്തിയെടുത്ത് ആളാക്കിയത്.
2: എന്താ ജോലി ചെയ്യുന്നത്? എന്ത് ജോലിയിലാണുള്ളത്?
3: ഞാൻ ബി എസ് എൽ നിന്ന് ഗേറ്റീവായി തിരിഞ്ഞ ഒരാളാണ്, റിട്ടയർ ചെയ്ത ഒരാളാണ്.
2: നിങ്ങൾ എത്ര മക്കളായിരുന്നു അമ്മയ്ക്ക്?
3: ഞങ്ങൾ 8 പേരായിരുന്നു മാഡം. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ ജീവിച്ചു വന്നത്. അച്ഛനുണ്ടായിരുന്നു, അച്ഛനെ കച്ചവടമൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും അമ്മയും ജോലിക്ക് പോകുമായിരുന്നു. ഇന്ന് രാവിലെ ഇന്ന് അവതരിപ്പിച്ച അദ്ദേഹം പറഞ്ഞു മാഡായിരുന്നു. അപ്പൊ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ അദ്ദേഹത്തിന്റെ അനുഭവം. എന്നെ വല്ലാതെ എന്റെ അനുഭവമായി താരതമ്യം ചെയ്തു ഞാൻ.
2: അങ്ങനെയാണ് ഇന്ന് ഓർമ്മയിലൊരു ഗാനത്തിൽ വിളിക്കണമെന്ന് ഈ പാട്ട് ചോദിക്കണം.
3: ഗാനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത്.

0: ഹലോ.
1: ഹലോ,
0: ആ ഹലോ, ആരാണ്?
1: ഇത് ശാന്ത വിളയങ്കോടുന്ന വിളിക്കുന്നത്.
0: ഓക്കെ ഓക്കെ. ഏതാണ് ഓർമ്മയിലെ ഗാനം?
1: ഒരു തമിഴ് ഗാനമാണ്. അത് ഏതാന്ന് പറഞ്ഞാല്, നിനപ്പതെല്ലാം നടന്നു വിട്ടാൽ ദൈവം ഏതുമില്ലേ, നടന്നതേ നിനപ്പിരുന്നാൽ അമൈതി എന്തുമില്ലേ എന്ന പാട്ടാണ്. ഈ പാട്ട് നെഞ്ചിലോരാലയം എന്നുള്ള ഫിലിമില് പി വി ശ്രീനിവാസൻ പാടിയതാണ്.
0: എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നാൻ? ഇടയ്ക്കിടക്ക് തോന്നുമായിരിക്കും എന്ന ഇന്ന് ഇത് തോന്നാൻ എന്താ കാര്യം?
1: ഇത് തോന്നാൻ, ഇത് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ പാട്ടിലൂടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഒരാൾ പരിചയപ്പെട്ടിരുന്നു.
0: ഓ ഓ, ഏതാണ് ആ ഒരാൾ?
1: ഒരാൾ ഒരു ഗേള് തന്നെയാണ്.
0: ഓ, സമാധാനമായി.
1: ആ ചോദ്യം കേട്ടപ്പോ എനിക്കും തോന്നി, അന്ന് പരിചയപ്പെട്ടതെന്ന് പറഞ്ഞാല് ഞങ്ങള് നൈബേഴ്സ് ആയിരുന്നു.
0: എവിടെയായിരുന്നു നൈബേഴ്സ്?
1: ചെന്നൈയില്.
0: ചെന്നൈയില് താമസിക്കുന്ന സമയത്ത്
1: എയ്റ്റീസിൽ നടന്ന
0: കാര്യമാണ്.
1: അപ്പൊ അന്ന് ഞാൻ കൂടുതലും തമിഴ് പാട്ടുകളും ഈ തമിഴ് കാസറ്റൊക്കെ കുറച്ച് പത്ത് റെക്കോർഡ് ചെയ്തിട്ടൊക്കെ കേൾക്കുന്ന സമയം. അപ്പൊ ഈ കുട്ടി എന്റെ ആ സൈഡിലൂടെ പോകുമ്പം പലപ്പോഴും ഇങ്ങനെ പാട്ട് കേട്ടു. ഇനി ഈ പാട്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മൂളുമായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോ. അപ്പൊ ഒരു ദിവസം വന്നിട്ട് എന്നോട് ചോദിച്ചു, ഓർക്ക് തമിഴ് പാട്ട് റൊമ്പ പിടിക്കുമാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ ഇഷ്ടം തന്നെയാണ്. അന്ന് ശരിക്കും ഇതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായപ്പോ പലർക്കും ജീവിതത്തിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആ കുട്ടിയത് നല്ല പരിചയമായി. കുറച്ച് വർഷം കഴിഞ്ഞപ്പോ ഞങ്ങൾ പിന്നെ വീട് മാറുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ട്രാൻസ്ഫറിനനുസരിച്ച് ഒന്ന് രണ്ടു വർഷം കേരളത്തിലേക്ക് വന്നു, തിരിച്ച് ചെന്നൈയിലേക്ക് പോയി. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ 85 ശേഷം ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടേ ഇല്ല. ഒരു ദിവസം എന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ കൂടെ ഈ കുട്ടി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു.
0: എപ്പോ?
1: അപ്പോഴേക്ക് ആ കുട്ടീനെയും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
0: അല്ലന്നേ, ഇത് എപ്പോ നടന്നത്? ഈ ക്ലോസ് ഫ്രണ്ടിനെ കൂട്ടി വന്നത്
1: 89 പോയി. അതിനുശേഷം പിന്നെ വീണ്ടും ഞാൻ ഈ കുട്ടിയെ കണ്ടില്ല. അവരും പിന്നെ തിരിച്ച് അവരെ നാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞു.
0: മലയാളിയാണോ ഈ കുട്ടി അതോ തമിഴാണോ?
1: അല്ല, മലയാളിയല്ല, തമിഴാണ്. തമിഴ് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് തന്നെ പോവാൻ വരികയും ചെയ്യുമ്പോഴും ഞാൻ ഈ കുട്ടിയെ അന്വേഷിച്ചിട്ടൊന്നുമില്ല. ഇപ്പൊ ജനുവരിയിൽ ഞാൻ നിങ്ങൾ വീണ്ടും ചെന്നൈയിൽ പോയപ്പോ,
0: ഇപ്പോ
1: ഇപ്പോ ഞങ്ങൾ ഈ ഫ്രണ്ടിന്റെ അടുത്ത് ഒരു ദിവസം സാധാരണ പോകും പോലെ അങ്ങനെ താമസിച്ചിട്ടൊക്കെ വരുക. അപ്പൊ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഒരു കോൾ അവർക്ക് വന്നു. ഉടനെ അവര് പറഞ്ഞു, ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് വേഗം ഈ ഫോൺ എന്റെ അടുത്ത് തന്നു. അപ്പൊ ആരെയാ എന്നെ വിളിക്കുന്നത്? യാതൊരു ഞാൻ ആരോട് പറഞ്ഞു, ഇങ്ങനെ കൊറേ സംസാരിച്ചിട്ടൊന്നും എനിക്കൊരു പിടിയും കിട്ടിയില്ല. പക്ഷെ അവര് എന്റെ പേരും മക്കളുടെ പേരും ഒക്കെ പറഞ്ഞിട്ടാ സംസാരിച്ചേ. പക്ഷെ ഞാൻ പിന്നെ എന്നോട് ചോദിച്ചു, ഇപ്പോഴും നിങ്ങൾ ഈ പാട്ട് പാടുവോ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ഇടയ്ക്ക് പാടും, തമിഴ് പാട്ടൊക്കെ വെക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഇതേ പാട്ട് പാടിയിട്ട് ഒരാളെ പരിചയപ്പെട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ കൊറേ വർഷം ബാക്കിലേക്ക് പോയപ്പോ ആ നിനപ്പതെല്ലാം വസന്തി അല്ലേ.
0: ആളെ രൂപം മറന്നാലും പാട്ട് മറക്കൂല അല്ലേ?
1: പാട്ട് മറന്നില്ല.
0: അങ്ങനെ
1: സത്യം പറഞ്ഞു, അവര് എന്നെയും കുട്ടികളെ ഒന്നും മറന്നിട്ടില്ല. കുട്ടികളുടെ ഫോട്ടോ ഒക്കെ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, ഇങ്ങനെ പസംഗ ഫോട്ടോ എന്റെ അടുത്തുണ്ട്, പിന്നെ നിങ്ങൾ എന്നെ മറന്നുപോയി അല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മറന്നുപോയി എന്ന് ചോദിച്ചാ സത്യം പറഞ്ഞു മറന്നു. അതുമല്ല, എന്റെ ഈ ഫ്രണ്ട്
0: മറന്നിട്ടില്ല. പേരോർമ്മയുണ്ട്, കൊറേ സംഭവങ്ങൾ ഉണ്ടായത് ഓർമ്മയുണ്ട്, പക്ഷെ എന്തോ മറന്നു.
1: മറന്നു, അതാണ് ഈ പാട്ടിന്റെ.
0: നമ്മുടെ മലയാളത്തിലും ഉണ്ടല്ലോ ഇതുപോലത്തെ ഒരു പാട്ട്, കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഹലിച്ചാൽ കാലത്തിൽ കൽപ്പനയ്ക്കെന്തു മൂല്യം അല്ലേ? ശ്രീകുമാരൻ തമ്പി പാട്ട്.
1: പിന്നെ പലപ്പോഴും എനിക്ക് തോന്നലുണ്ട്, ഇപ്പതെല്ലാം വിട്ടാൽ ദൈവം ഇല്ലേ, സൂപ്പർ വരികളായിട്ടാ എനിക്കത് തോന്നാറ്. അതാണ് എനിക്ക് പാട്ടിനെ കുറിച്ച്.
0: ചെന്നൈ ഓർമ്മകള് വരുമ്പോ ഈ വസന്തിയും ഉണ്ടാവും അല്ലേ, ആളെ മറന്നു പോയെങ്കിലും കുറെ സംഭവങ്ങള് അന്നും ഇന്നും എപ്പോഴും ഉണ്ടായിരുന്നു അല്ലേ.
1: ഓക്കെ
0: ആ ശരി.

സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിലെ ഓർമ്മകൾക്കുമുണ്ടാകും പൊട്ടിച്ചിരിയുടെ കിലുക്കവും കണ്ണീരിന്റെ നനവും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും പങ്കുവെക്കാനായി വിളിക്കുക 0497295600 എന്ന നമ്പറിൽ. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദ സന്ദേശമായി അയയ്ക്കാം. വാട്സാപ്പ് നമ്പർ 8281311344.

എം പി ബേബി എറണാകുളം ഒരു സന്ദേശം അയച്ചിട്ടുണ്ട്. സന്ദേശം വായിക്കാം. എന്റെ പേര് എം പി ബേബി. എറണാകുളം ജില്ലയിൽ പട്ടിമറ്റത്ത് താമസിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓർമ്മയാണ് പങ്കുവയ്ക്കുന്നത്. എന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ അവധിക്കാലത്ത് പോവുക പതിവാണ്. അവിടെ ചെന്നാൽ ചേട്ടന്മാർ സിനിമയ്ക്ക് കൊണ്ടുപോകും. ഒരിക്കൽ അവരുടെ കയ്യിൽ കാശില്ല, എങ്കിലും വൈകുന്നേരമായപ്പോൾ പടത്തിന് പോയി ഫസ്റ്റ് ഷോയ്ക്ക്.

തിയേറ്ററിന് അകത്തു കയറി. സിനിമ തുടങ്ങിയിരുന്നു. അന്ന് കണ്ട സിനിമയാണ് ഏഴാം കടലിനക്കരെ. പക്ഷേ ആ ചിത്രത്തിലെ ഗാനമല്ല എനിക്ക് കേൾക്കേണ്ടത്. അന്ന് പാത്തിരുന്നപ്പോൾ കേട്ട ഒരു ഗം ഞാൻ മാത്രം എന്ന സിനിമയിലെ ഈ ഗാനമാണ് എന്റെ ഓർമ്മയിലെ ഗാനം. സന്ദേശം MP ബേബി, എറണാകുളം.

0: സുജാത ആശ്രിത വെൽസൺ പാട്ട്. മുമ്പ് നമ്മ ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് ഡാർപ്പിന്റെ പണിക്ക് പോലെ ഉണ്ടായിന്. 2 മണിക്ക് എവിടെയാണ് സിനിമ, ചെറുപ്പത്തൂര് സിനിമയിൽ എത്തുന്നുണ്ടെങ്കിൽ എല്ലാ സിനിമയും നമ്മ കാണും ഡാർപ്പിന് പോയിട്ടിരുന്നു.
1: എത്ര മണി വരെയാ പണി? ഉച്ചവരെ പണിയുള്ളൂ.
0: 2 അന്ന് ഡാർപ്പ് പറഞ്ഞാല് നമ്മ നല്ല ചെറിയ പ്രായമായതുകൊണ്ട് പിന്നെ 2 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് നമ്മ വാർപ്പ് കഴിച്ചിട്ട് സിനിമ ചെറുപ്പത്തൂര് സിനിമയിലെത്തിയാല് നമ്മ കൊറേ ഒരുപോലത്തെ പെണ്ണുങ്ങ് പോയിട്ട് അവര് നമ്മെല്ലാരും
1: നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു?
0: സിനിമ കാണലുണ്ട്. 10 ആൾ 15 ആൾ ഒന്നിച്ച് പോവും. എല്ലാരും വരില്ല, നമ്മളെ പ്രായമില്ല, അവരുണ്ട് അവര് വരില്ല. നമ്മളെ പ്രായമില്ല, ഒരു 10-35 വയസ്സിലും നന്നാ സമയത്ത് ഏത് സിനിമയാണ് പാക്കനാറിൽ ഓടുന്നതെന്ന് എന്തായാലും കണ്ടിട്ടേ വരും.
1: ഓക്കെ, അങ്ങനെ കണ്ട ഒരു സിനിമയിലെ ഗാനാണ് പറയുന്നത് അല്ലേ. ഈ സിനിമ കാണാൻ പോകലൊക്കെ നടക്കുന്നത് ഏത് വർഷത്തിലായിരിക്കും?
0: വർഷം ഓർമ്മയില്ല, എനിക്കിപ്പം 10-65 വയസ്സായി. പക്ഷെ ഒരു 35-40 വയസ്സിന്റെ സമയത്ത് സിനിമ നേരം എന്ന് പറഞ്ഞാല്, മുമ്പ് ഞാനൊരു 19 കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ തീപ്പെട്ടി കമ്പനി ഉണ്ടായിന്. ആ സമയത്ത് തീപ്പെട്ടി കമ്പനി പോയാലും അങ്ങനെ നമുക്ക് പണി ഇല്ല, സമയം പണി കഴിഞ്ഞ സമയമാണെങ്കിൽ നമ്മ 2-3 നാള് പുമ്പിള്ളേർ ഒരുപോലത്തെ ആള് സിനിമക്ക് പോകും.
1: അപ്പൊ കണ്ട സിനിമയായിരിക്കണം സുജാത അല്ലെ, കല്യാണം കഴിയുന്നതിന് മുമ്പുള്ള. കല്യാണം കഴിയുന്നതിന് മുമ്പായിരിക്കണം ഈ സുജാത സിനിമ കണ്ടത് അല്ലെ?
0: കല്യാണം കഴിയുന്നതിന്
1: മുമ്പേ. അതായത് നിങ്ങൾ ലേഡീസ് കുറെ ആൾക്കാർ ഒരു കൂട്ടായ്മ ആക്കിയിട്ട് കല്യാണത്തിന് മുമ്പും കുറച്ച് കൂട്ടരെ ആളെ ഒക്കെ ഒന്ന് എന്നാണ് ഒരു നേതാവായിരുന്നു അല്ലേ നിങ്ങള് എല്ലാരെയും കൂട്ടിക്കൊണ്ടുപോകുന്നെ.
0: അപ്പോ വന്നേരം പറഞ്ഞാൽ ഇപ്പം അല്ല മെഷീനും കാര്യമല്ല, അന്ന് കാലത്ത് മെഷീനില്ല. നമ്മൊരു 10-15 പെണ്ണുങ്ങ ഏതെല്ലോ നാട്ടില് കാട്ടു,
1: അതൊക്കെ ഒരു ആഘോഷമായിട്ടാണ് അല്ലെ പോകലും പണിയെടുക്കലും. അത് കഴിഞ്ഞുള്ള പിന്നെ നമ്മള് എല്ലാരും വേഗം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നതിന് പകരം അല്ലെ നല്ലൊരു എന്റർടൈൻമെന്റ് അന്നും കണ്ടെത്തി നിങ്ങളെല്ലാവരും കൂടി.
0: ഓക്കെ,
1: എല്ലാ അതിനെല്ലാം നല്ലൊരു ഊർജം കിട്ടുമായിരുന്നു അല്ലേ?
0: അന്നേരം ചെറിയ പ്രായം നല്ല ഇതില്ലേ, അന്നേരം നല്ല ചെറുപ്പക്കാർ പിള്ളേരെല്ലാം നമ്മളോട് വാശി പിടിക്കും പണിയെടുക്കുമ്പോ.
1: ആരാണ് കൂടുതൽ വേഗം ചെയ്യുന്നതെന്നാണോ വാശി? ഓക്കെ, നിങ്ങളടുത്ത് അവരെത്തുന്നില്ലായിരുന്നില്ല അല്ലേ. അപ്പൊ ഇന്ന് അവരൊക്കെ കാണാറുണ്ടോ നിങ്ങളെ സിനിമ കമ്പനി? പോകുന്നുണ്ട്. ഇപ്പം ചുവട് മാറ്റി അല്ലേ, ഇപ്പൊ തൊഴിലുറപ്പിലേക്ക്. ഇപ്പൊ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുന്നത്? പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണോ?
0: മക്കളും കുഞ്ഞ മക്കളും മക്കളെ മക്കളെല്ലാം
1: പഴയ പോലെ ഫ്രീ ഇല്ല?
0: ഇല്ല, അങ്ങനെയില്ല. ഇപ്പൊ ഒന്നാമത് സുഖമില്ല, അതുകൊണ്ട് എല്ലാവർക്കും കാലം.
1: അതെ അതെ, ആരോഗ്യ പ്രശ്നങ്ങളും വേദനകളും. ഓക്കെ എന്നാ. ഓക്കെ ശരി.

പാട്ടുകൾ നമ്മെ എന്തിനെയൊക്കെയോ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആളുകളെ, ചിലത് ജീവിതാനുഭവങ്ങളെ, മറ്റു ചിലത് കാലഘട്ടങ്ങളെ. പാട്ടുകൾ ഉണർത്തുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നിങ്ങൾക്ക് വിളിക്കാം 0497295607. 0497295607 എന്ന നമ്പറിൽ, വാട്സപ്പ് നമ്പർ 8281311344.

ബീന ദിലീപ് നല്ലാണിയിൽ നിന്ന് ഒരു സന്ദേശം വായിച്ചിട്ടുണ്ട്. എനിക്ക് നാടോടി എന്ന സിനിമയിലെ കുഞ്ഞുപാവ കിന്നല്ലോ എന്ന ഗാനം വെച്ചുതരുമോ? എന്റെ മോൾ ദീപ്തയും ആദിശ്രീയും മൂന്നാമത്തെ വയസ്സിൽ വെള്ളയുടുപ്പിട്ട് ആദ്യമായി കളിച്ച ഡാൻസാണ്. എന്റെ അടുത്തി ലീതേച്ചി കുട്ടികൾ സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷത്താൽ കരഞ്ഞത് കാരണം അവർക്ക് ഡാൻസ് കാണാൻ കഴിഞ്ഞില്ല. മക്കൾക്ക് ഇപ്പോൾ 18 വയസ്സായി. കുഞ്ഞുവാവയുടെ പാട്ട് കേൾക്കുമ്പോൾ ലീതേച്ചിയുടെ കണ്ണീരും മക്കളുടെ ഡാൻസും മായാത്ത മാരിവില്ലുപോലെ ഓർക്കുന്നു. ബീന ദിലീപ്, നല്ലാണി.

0: ഹലോ
1: ഹലോ
0: ആരാണ്?
1: സുരേന്ദ്രൻ.
0: സുരേന്ദ്രൻ എവിടുന്നാണ്?
1: ആയിപ്പുഴ, ഇരിക്കൂറിനടുത്തുള്ള ആയിപ്പുഴ എന്ന സ്ഥലത്താണ്.
0: ശരി, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഹോട്ടലിൽ പോലും പോക്കാ, ഇപ്പോഴും പോക്കില്ല, സൂര്യനായിപ്പോ.
0: അതെയാ? ഏത് ഗാനാണ് വേണ്ടത് ഓർമ്മയിലെ ഗാനായിട്ട് കേൾക്കാൻ?
1: ആരാരോ ആരിരാരോ എന്റെ മോൾ ആരാരോ പാട്ടാണ്.
0: അതെന്ത് ഇത് പറയാനായിട്ട് ഓർമ്മയിലെ ഗാനം എന്ന രീതിയിൽ?
1: മൂന്നാട്ടന്മാരുണ്ട്, അവർക്കൊന്നും അല്ല, അമ്മക്കളാണ്.
0: ഓ, അവർക്കെല്ലാം അമ്മക്കളാണ്.
1: അവക്ക് രണ്ടാണ്, ഒരു പൊണ്ണുണ്ട്. അപ്പൊ എപ്പോഴും കളിയാക്കി പാട്ട് തന്നെ പാടും.
0: അച്ഛന്റെ മോൾ ആരാരോ, അങ്ങനെ പറയാ. ആ പാട്ട് പാടി കൊടുക്കാൻ വേറെ കുട്ടികള് കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല.
1: അങ്ങനെ
0: ഓ,
1: അവർക്ക്
0: ശരി. ആ മോളിപ്പം എത്രയായി?
1: ബിബിയൊക്കെ പഠിക്കുന്നു, മയിലില്.
0: മയിലില് പഠിക്കുന്നു. മോളെ പേരെന്താണ്?
1: മോള് ഋതുനന്ദന.
0: അപ്പൊ ആ ഒരു കാലം അല്ലേ, എല്ലാ ആൺകുട്ടികള് ആൺവീട്, പിന്നെ പെങ്ങന്മാർക്ക് മാത്രമാണ് പെൺകുട്ടികൾ ഉള്ളത്. നിങ്ങൾക്ക്
1: ആരും
0: അങ്ങനെ ഒരു പെൺകുട്ടിയായിട്ട് ഈ ഒരു മോളാകുമ്പോൾ എല്ലാവർക്കും. ശരി.

മറ്റൊരു സന്ദേശം. എന്റെ പേര് ലക്ഷ്മണൻ, എടക്കേപ്പുറം. ഞാൻ LP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ റേഡിയോ കേൾക്കുന്ന ഒരാളാണ്. എന്റെ ഓർമ്മയിലെ ഗാനം കാറ്റുമൊഴുക്കും കിഴക്കോട്ട്. ഈ ഗാനം എന്റെ കൂട്ടുകാരൻ KP മനോഹരൻ സാഹിത്യ സമാജം ക്ലാസ്സിൽ മിക്കപ്പോഴും പാടും. അതുകൊണ്ട് ഓർമ്മയിലെ ഒരു ഗാനമായി ഈ പാട്ട് കേൾപ്പിക്കണം. സന്ദേശം ലക്ഷ്മണൻ, എടക്കേപ്പുറം.

പ്രേമലത. എന്റെ ഓർമ്മയിലെ പാട്ട് അമ്മാവന് വേണ്ടിയിട്ടാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് അമ്മാവൻ എനിക്കൊരു പാട്ട് എഴുതി തന്നു. ബിന്ദു നീ ആനന്ദ ബിന്ദുവോ എന്ന പാട്ടാണ് എഴുതി തന്നത്. അന്ന് ഞാൻ അതത്ര കാര്യമാക്കിയിട്ടില്ല. ഇന്ന് ആ പാട്ട് കേൾക്കുമ്പോൾ അമ്മാവനെ ഓർമ്മ വരുന്നു. അമ്മാവന്റെ പേര് രവീന്ദ്രൻ എന്നാണ്. ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്റെ അമ്മാവന്റെ ഓർമ്മയ്ക്കായി ഈ ഗാനം സമർപ്പിക്കുന്നു.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344. നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്.
1: ഇന്ന് സാങ്കേതിക സഹായം PV രമേശൻ, സജിത് കുമാർ തലശ്ശേരി.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്?

0: സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
4: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിലെ റീപോളിംഗിൽ രാവിലെ 11 വരെ 37% പേര് വോട്ട് രേഖപ്പെടുത്തി. മഗ്രാഹത്ത് പശ്ചിമിൽ 38.2% ഡയമണ്ട് ഹാർബറിൽ 35.92% പേരും വോട്ട് രേഖപ്പെടുത്തി. മറ്റന്നാളത്തെ വോട്ടെണ്ണലിന് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ 15465 ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണലിന് നിയോഗിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 140 മണ്ഡലങ്ങളിലെ 43 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ. മറ്റന്നാൾ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കുമെന്നും ഡോക്ടർ കേൽക്കർ അറിയിച്ചു. 12 ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിന് 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച കമ്മീഷന്റെ പ്രവർത്തനം വേഗത്തിലാക്കുന്നതിനും കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുമാണ് അധിക തസ്തിക അനുവദിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സെൽ ബ്രോഡ്കാസ്റ്റ് അലേർട്ട് സിസ്റ്റം കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ടെലികോം വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ഈ അത്യാധുനിക സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഉഭയകക്ഷി സമുദ്ര സഹകരണവും പ്രതിരോധ ബന്ധവും ശക്തിപ്പെടുത്തുന്നതിന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയുടെ മ്യാൻമർ സന്ദർശനം ആരംഭിച്ചു. ഈ മാസം 5 വരെയാണ് സന്ദർശനം. കുട്ടികളുൾപ്പെടെ അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ കൂട്ടത്തോടെ നാടുകടത്തുന്നതിൽ ഐക്യരാഷ്ട്രസഭ പീഡനവിരുദ്ധ സമിതി ആശങ്ക രേഖപ്പെടുത്തി. അഫ്ഗാൻ പൌരന്മാർക്കെതിരെ നിർബന്ധിതവും ക്രൂരവുമായാണ് പാകിസ്ഥാൻ നടപടി സ്വീകരിക്കുന്നതെന്നും ഐക്യരാഷ്ട്രസഭ കുറ്റപ്പെടുത്തി. 8th സ്വതന്ത്ര ചലച്ചിത്രമേള ഈ മാസം 6 മുതൽ 10 വരെ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ. ലോക സിനിമാ വിഭാഗം, ഇന്ത്യൻ സിനിമ, മലയാളം സിനിമ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.
5: The headlines. Supreme Court declines to interfere with Election Commission's decision to appoint only central government employees as counting supervisors in West Bengal elections. Says choice of officials rests with the Election Commission. Repolling underway at 15 booths of 2 assembly constituencies of West Bengal. Over 55% voter turnout reported till 1 p.m. Lok Sabha Speaker reconstitutes 4 parliamentary committees for the year 2026-27. India and Nepal discuss flood forecasting model ahead of the upcoming monsoon season. IMD forecast

0: ഭാരത്തെ ഒക്കെ അതിജീവിക്കുവാൻ കഴിയാതിരുന്ന ആളായിരുന്നു അയാൾ. പലിശക്കാരി വൃദ്ധ അലിയോന ഇവനോവനയെയും സഹോദരി ലിസവറ്റയെയുമാണ് നിക്കോവ് കൊലപ്പെടുത്തിയത്. രക്ഷപ്പെട്ട് മുറിയിലെത്തിയ അയാളെ അസ്വസ്ഥത കീഴ്പ്പെടുത്തുന്നു. കഴുകിക്കളഞ്ഞ ചോരപ്പാടുകൾ പതിയെ ഉള്ളിൽ അനക്കം വയ്ക്കുകയാണ്. ഒളിച്ചിരിക്കുന്ന നിക്കോവിൻ്റെ കഥകൾ മുട്ടുകേൾക്കുന്നു. പോലീസ് അന്വേഷിക്കുന്നുവെന്ന് കാവൽക്കാരൻ അറിയിക്കുന്നു. പോലീസ് എല്ലാം അറിഞ്ഞോ? പിടിക്കപ്പെട്ടോ അയാൾ? നാടകം തുടർന്ന് കേൾക്കുക.
1: എന്താ വേണ്ടത്?
2: അല്ല, ഒരു നോട്ടീസ് കിട്ടിയായിരുന്നു, ഇന്ന് വരാൻ പറഞ്ഞു.
1: നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ?
2: അതെ, ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നു.
1: ഓ, അപ്പൊ ഇതാണ് പ്രതി. കൊള്ളാം. ആ, അകത്തേക്ക് ചെല്ല്. അവിടെ രണ്ടാമതിരിക്കുന്ന സാറിനെ കാണിക്കേ. ഓ, അവിടെ വേറെ ആളുണ്ടല്ലോ. കുറെ സമയം കാത്തിരിക്കേണ്ടി വരും. പതുക്കെ പോവാം. ചിലപ്പോ പോവാൻ പറ്റിയില്ലെന്നും വരും കേട്ടോ.
2: ശരി. അപ്പോൾ അത് തന്നെ കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞു. 22 വയസ്സുള്ള ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും അങ്ങോട്ട് ചെല്ലാം.
3: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
2: എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതാണ്.
3: ഓ, ഒരു വിദ്യാർത്ഥിക്ക് കടം കൊടുത്ത പണം തിരിച്ചു പിടിക്കാനായിട്ടാണ് നിന്നെ വിളിപ്പിച്ചത്. മേടിച്ചാൽ തിരിച്ചു കൊടുക്കത്തില്ല അല്ലടാ?
2: പണമോ? എന്ത് പണം സാർ? ഞാൻ ആരുടെയൊന്നും പണം മേടിച്ചിട്ടില്ല, കൊടുക്കാനുമില്ല.
3: ആട്ടെ, എത്ര മണിക്കാണ് നിന്നോട് ഇവിടെ ഹാജരാകാൻ പറഞ്ഞിരുന്നത്? നിന്നോട് 9 മണിക്ക് വരാനല്ലേ പറഞ്ഞിരുന്നത്? ഇപ്പോൾ 12 മണിയായി. നിനക്ക് തോന്നുമ്പോഴാണോടാ പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്നത്?
2: എന്റെ പൊന്നു സാറെ, 1/2 മണിക്കൂർ മുമ്പ് ഈ കടലാസ് എനിക്ക് കിട്ടിയത്. പനി പിടിച്ച് കിടപ്പിലായിരുന്നു, എനിക്ക് തീരെ വയ്യ.
3: ഇങ്ങനെ ഒച്ച വെക്കണ്ട.
2: ഞാൻ ഒച്ച വെച്ചില്ലല്ലോ, നിങ്ങളാണ് എന്നോട് അലറിയത്.
3: വാ അടക്കട. ഇതൊരു സർക്കാർ ഓഫീസാ, അതിന്റെ മാന്യത പുലർത്തണം. പോലീസ് സ്റ്റേഷനിൽ വന്ന് കയറിട്ട അവന്റെ ഒരു ന്യായം പറച്ചില്.
2: സാറേ, ഒന്നും തോന്നരുത്. നിങ്ങളും സർക്കാർ ഓഫീസിലാണെന്ന് ഓർക്കണം. നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യാമോ?
3: അതന്വേഷിക്കേണ്ടത് നീ അല്ല, റസ്കോൾനിക്കോ. നിന്റെ പേരിലുള്ള പരാതി കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാറില്ല എന്നതാണ്. എന്നാൽ കടം വാങ്ങിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. ആള് കൊള്ളാമല്ലോ, ഇതിലെല്ലാം ഉണ്ട്. നോക്ക്. ഓ, നീ ഒരു എഴുത്തുകാരനാണ് അല്ലേ?
2: എന്താണത്?
3: ആ, വായിച്ചു നോക്ക്. നിങ്ങൾ വാങ്ങിയിട്ടുള്ള പണം തിരിച്ചടയ്ക്കാനുള്ള കൽപ്പന. ഒന്നുകിൽ നിങ്ങൾ പണവും കോടതി ചെലവും എല്ലാം ഉടനെ അടയ്ക്കണം, അതല്ലെങ്കിൽ എപ്പോൾ അടയ്ക്കാൻ പറ്റുമെന്ന് എഴുതി തരണം.
2: എന്നാ സാർ, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ലല്ലോ.
3: ഇല്ലേ, പിന്നെ ഇതെന്താണ്? നിങ്ങൾ 150 റൂബിൾ കടമായി വാങ്ങിയിരിക്കുന്നു എന്ന് നിയമപരമായി സാക്ഷ്യപ്പെടുത്തിയ പത്രമാണിത്.
2: ഇത് എന്റെ വീട്ടുടമയുടേതാണ്.
3: ഓഹോ, അപ്പൊ നിങ്ങൾ കടം മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞതോ?
4: അല്ല, ഇവിടെ എന്താണ് ഒരു ബഹളം?
3: സാർ, ഇങ്ങോട്ട് ദയവായി നോക്കാമോ? ഒരു എഴുത്തുകാരൻ വിദ്യാർത്ഥി, അല്ല മുൻ വിദ്യാർത്ഥി, പണം വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നില്ല. വിധിയായി പണം തിരിച്ചു കൊടുക്കുന്നില്ല, മുറി ഒഴിഞ്ഞു കൊടുക്കുന്നുമില്ല. ഇതാണ് ആ മാന്യൻ. എങ്ങനെയുണ്ട്?
4: ദാരിദ്ര്യം ഒരു പാപമല്ല,

0: ഈ കേസ്?
1: ഞാനൊന്ന് പറയട്ടെ, ഏകദേശം 3 വർഷമായി ഞാൻ ആ വീട്ടിൽ കഴിയുന്നു. അവരുടെ മകളെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്കവളെ താല്പര്യമില്ല. പലപ്പോഴായി എനിക്ക് തന്ന പണമായിരിക്കാം തിരിച്ചു പിടിക്കുന്നത്.
2: എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എടുത്തിടാനുള്ള സ്ഥലമല്ലിത്. നിങ്ങൾ ഇതിൽ എഴുതരൂ.
1: എന്തെഴുതാൻ?
2: എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിക്കോ,
3: നിക്കോ, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾക്ക് പേന പിടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. എന്താ എന്താ, നിങ്ങൾക്ക് വല്ല അസുഖവും ഉണ്ടോ?
1: അതെ, എനിക്ക് വയ്യ. എന്റെ തല ചുറ്റുന്നു. എന്നാലും ഞാൻ എഴുതിക്കൊള്ളാം. നിങ്ങൾ പറഞ്ഞോളൂ.
2: അത് മതി, ഇവിടെ ഒപ്പിട്ടാൽ മതി.
1: എന്താണ്? എനിക്ക് വയ്യ. എന്റെ ദേഹമാസം തളരുന്നു.
3: എന്തു പറ്റി?
1: എന്നെ താങ്ങി പിടിച്ചോ.
3: എന്താണ് നിങ്ങൾക്ക്? നിക്കോ, അല്ല, തീരെ സുഖമില്ലല്ലോ. എന്താണ് നിങ്ങൾക്ക് അസുഖം ബാധിച്ച്? അല്ല, കുറച്ചു ദിവസം ആയോ?
1: ഇന്നലെ മുതൽ തുടങ്ങിയതാ.
3: ഇന്നലെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിരുന്നു?
1: ഉവ്വ്, പോയിരുന്നു.
3: ഇത്രയും അസുഖം വെച്ചോണ്ടോ?
1: അതെ.
3: എത്ര മണിക്ക്?
1: ഏകദേശം 8 മണിക്ക്.
2: നിങ്ങൾ എവിടേക്കാണ് പോയതെന്ന് ഞാൻ ചോദിക്കുന്നതിൽ വിരോധമില്ലല്ലോ.
1: ഇല്ല.
2: എങ്കിൽ എവിടേക്കാണ് പോയത്?
1: തെരുവിലേക്ക്.
2: ഇപ്പോൾ വ്യക്തമായി.
4: അവന് നേരെ നിൽക്കാൻ പോലും വയ്യ.
2: റെസ്കോൾ നിക്കോ, നിങ്ങൾക്ക് പോകാം. ഒറ്റയ്ക്ക് പോകാമോ?
1: പോകാം. നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പോകാം. ഞാൻ പൊയ്ക്കൊള്ളാം. മനസ്സിലേക്കൊരു ഭാരം കടന്നു കയറുകയാണ്. ഞാനാണോ ഇന്നലെ? അതെല്ലാം എങ്ങനെ എങ്ങനെ എനിക്ക് ചെയ്യാൻ ത്രാണിയുണ്ടായി? ഒരാദർശത്തിന്റെ പിൻബലത്തിൽ അതൊരനിവാര്യതയായിരുന്നു. കൊള്ളപ്പലിശക്കാരിയെ ഉന്മൂലനം ചെയ്യുക. പക്ഷേ ഞാൻ പിടിക്കപ്പെടാത്ത ഞാൻ രക്ഷയുടെ കയറുകൾ കൊണ്ട് അദൃശ്യമായ ബന്ധനത്തിലൂടെ എത്ര കാലം ഭാരം വർദ്ധിക്കുകയാണ്. വയ്യ വയ്യ, കിടക്കണം. മരിച്ചതുപോലെ ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ ഒന്നും ഓർക്കാതെ ഉണരാതെ കിടക്കണം.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 9-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കൂടാതെ തമലം ശ്രീകുമാർ, കണ്ണൻ നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

0: സംവിധാനം പി എ ബിജു.
1: ഞാൻ പറഞ്ഞു നിങ്ങൾ
2: ആകാശവാണി കണ്ണൂർ. കണ്ണൂർ പാക്കേജ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഇന്ന് രാത്രി 7:35 യുവവാണിയെ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിൽ വയലിനിൽ 3rd സ്ഥാനം നേടിയ നിർമ്മലഗിരി കോളേജിലെ ദേവാനന്ദും സംസ്കൃത കവിതാലാപനത്തിലും മാപ്പിളപ്പാട്ടിലും മികച്ച വിജയം കൈവരിച്ച അതേ കോളേജിലെ ദേവികയും അതിഥികളായി എത്തുന്നു ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ചർച്ച. വൈകിട്ട് 5:00 സംസ്കൃത പാഠം, 5:15 കേളികൂട്ട് അവതരണം കെ വി നാരായണ മാരാരും സംഘവും, 5:30 6:00 ചലച്ചിത്രഗാനങ്ങൾ, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണിയിൽ ജോസ്ഗിരി കുഞ്ചിലക്കാട്ട് എന്ന പ്രദേശത്തെ റെജി കല്ലൂരിന്റെ കാർഷിക അനുഭവങ്ങൾ.

0: ആകാശവാണി കണ്ണൂർ. നാട്ടുവഴിയിലെ ഇണങ്ങൾ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. കുഞ്ചൻ നമ്പ്യാരുടെ അതിപ്രശസ്തമായ വരികളാണിവ. നാട്ടുവഴിയിലെ ഇണങ്ങളിൽ ഈ പഴഞ്ചൊല്ലിനെന്താ പ്രശസ്തി എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട. ഞങ്ങൾക്കും നാട്ടുവഴിയിലെ ഇണങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് നിരന്തരം മെസ്സേജ് അയച്ച കൂത്തുപറമ്പ് പഴയ നിരത്തിലെ ദിനേശ് ബി ഡി കമ്പനിയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഒരേ കോമ്പൗണ്ടിൽ രണ്ട് കെട്ടിടങ്ങൾ, ഒന്ന് ദിനേശ് ബി ഡി കമ്പനിയും മറ്റൊന്ന് മലയാള കലാനിലയവും. പഠിക്കാനും പഠിപ്പിക്കാനും കലയെ സ്നേഹിക്കുന്ന കലാകാരന്മാർ ഒത്തുചേരുന്ന ഇടം. സംഗീത സാന്ദ്രമായ അന്തരീക്ഷത്തിൽ നൃത്ത ചുവടുകൾ കണ്ടും കേട്ടും ഈ ദിനേശ് ബി ഡി തൊഴിലാളികളും ഇന്ന് കലാകാരന്മാരായി മാറിക്കഴിഞ്ഞു. പഴയ നിരത്ത് ദിനേശ് ബി ഡി കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ 38 വനിതാ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. യഥേഷ്ടം കാറ്റും വെളിച്ചവും കടന്നു ചെല്ലുന്ന വിശാലമായ ഒരു ഹാൾ.
1: കൂടെ ഒരു ശേഷിയുണ്ട്, ജലനടുത്തായിട്ട് ഇരിക്കുന്ന പേര് ശോഭേച്ചി അല്ലേ. നമ്മൾ കുറേയായി ആഗ്രഹിക്കുന്ന കാര്യമാണ്. മുന്നേ ഇടുന്ന് നമ്മൾ പറയലുണ്ട് നമുക്ക് കൂടെ വരണേന്ന്, നമുക്ക് പരിപാടി പങ്കെടുക്കണേന്ന് എപ്പോ നമ്മളിടുന്ന് പറയും. ഒരു ദിവസം മേസിലോട് നമ്മൾ പറഞ്ഞു എടി വിളിക്കുക എന്ന, നമുക്കും കൂടി

0: പിന്നെ പരിപാടി പങ്കെടുക്കാലോ എന്നുള്ളത് കൊണ്ട് മേശയോട് പറഞ്ഞു. അന്ന് മുതല് നിരന്തരമായിട്ട് മെസ്സേജും വോയിസ് മെസ്സേജ് ആയിട്ടും എല്ലാം ഇട്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം.
1: കമ്പനിയിലാകുമ്പോൾ പ്രത്യേകിച്ച് ഫാനൊന്നും ഉണ്ടാവില്ല അല്ലെ, നല്ല ചൂട് കൂടുതലുള്ള വർഷമാണ്, അതുകൊണ്ടായിരിക്കും ജനലിനെ തൊട്ടടുത്തിരിക്കുന്നത് അല്ലെ.
0: ചൂട് കാരണം തന്നെയാണ് ജനലിന്റെ അടുത്തിരിക്കുന്നത്, കഠിനമായ ചൂട് തന്നെയാണ്. നമുക്ക് പിന്നെ ഫാന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റൂല, അതുകൊണ്ട് ചൂടെല്ലാം സഹിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. രാവിലെ വന്ന് ഇവിടെ ഇരിക്കുമ്പോ തന്നെ ഇപ്പം വേർത്ത് കുളിക്കലാണ്, എല്ലാവർക്കും പിന്നെ വിഷമം തന്നെയാണ്. എന്നാലും നമ്മള് രാവിലെ വന്നിരുന്ന് ചിരിച്ചു കളിച്ച് വൈകുന്നേരമാക്കി സന്തോഷം,
1: സന്തോഷത്തോടുകൂടി അങ്ങനെ ഓരോ ദിവസം പോകും അല്ലെ. ഈ കൊട്ടയിൽ ഒരു വീഡിയോ കാണുന്നുള്ളൂ, ഇത്ര നേരമായിട്ടും തിരച്ചു തുടങ്ങിയില്ലേ ചേച്ചി?
0: ഇല്ല, ഇന്ന് തിരച്ചു തുടങ്ങിയില്ല, തിരക്കാൻ വേണ്ടി എല്ലാ ഇതും തുടങ്ങുമ്പോ നിങ്ങൾ വരുന്നുള്ള ഇവള് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ മുതല് നമുക്ക് പിന്നെ സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ടേന്ന് പറയാൻ പറ്റാതെ സന്തോഷേനു. അപ്പൊ വന്ന അപ്പൊ ഇന്ന് എന്റെ മോളെ പിറന്നാൾ കൂടിയാന്ന്, മോളെ പേര് ഷിംന, അതിലും ഒരു മധുരം തോന്നുന്നു.
1: ശോഭേച്ചിയുടെ വീട് എവിടെയാ?
0: എന്റെ വീട് ദേശബന്ധു മാങ്ങാട്ടിടം.
1: ആരൊക്കെയല്ലേ വീട്ടിലെ?
0: വീട്ടില് ഭർത്താവ്, മക്കളാണ്, മോളെ കല്യാണം കഴിഞ്ഞ് ഓക്ക് രണ്ട് കുട്ടികളാണ്. അവരെ മക്കളെ പേര് നേത്ര, രുദ്ര, മോനുണ്ട്, പിന്നെ ഭർത്താവ്, പിന്നെ ചെറിയൊരു കടയാണ് പാലബസാറില്.
1: സുഖായിട്ട് പോകുന്നല്ലേ? പാട്ട് പാടുവോ?
0: പാട്ട് പാടുവെന്ന് വെച്ചാൽ ചെറുതായിട്ട്.
1: കുറെ വർഷമായോ ജോലി ചെയ്യുന്ന കമ്പനിയില്?
0: ആ ഇത് 34-ാമത്തെ വർഷമാണ്.
1: 34 വർഷം അല്ലേ. എന്നാ രണ്ടുപേരും പാടിക്കോ.
0: ഈ പാട്ടിനെ പറ്റിട്ട് രണ്ടു വാക്ക് പറയാം. നമ്മള് മാങ്ങാട്ടിടം ദേശബന്ധുവില് കമ്പനി ഉണ്ടായിന്. നമ്മളെ ആടെ നിന്ന് ഇങ്ങോട്ട് മാറ്റം വന്നതാണ്. ഇപ്പോ 20 കൊല്ലം ഇങ്ങോട്ട് വന്നിട്ട് റേഡിയോയില് പ്രിയഗീതം തുടങ്ങിയ മുതലേ അതിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോ നമുക്ക് എന്തോ ഈ പാട്ടിനോട് പിന്നെ ഒരു ഇഷ്ടം തോന്നിയതാണ്. എന്നിട്ട് നമ്മള് മേശ്രീനെ കാണാണ്ട് പോവും അടുത്ത വായനശാല, ദേശബന്ധു വായനശാലയില് ഈ പാട്ടിന് വിളിക്കാൻ വേണ്ടിട്ട് മേശ്രീനെ ഒളിച്ചൊളിച്ചിട്ടെല്ലാം പോവും. പക്ഷെ എത്ര നാളായിട്ട് ഈ പാട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അന്നേരം എന്റെ ഒന്നിച്ച് ശ്രീലേഖ ഉണ്ടേനു, സതി ഉണ്ടേനു, ഇവരുടെ കൊറേ എല്ലാരും ഇവിടെ വന്നവരാന്ന്. പിന്നെ അവരെല്ലാം ഇപ്പം പെൻഷനായിട്ട് പോയി. പിന്നെ ഇവിടെ വന്നതിന്റെ പക്ഷെ ഇവിടെ വിളിക്കുക എന്താ, നമുക്കും പരിപാടി പങ്കെടുക്കുക എന്ന് പറയുമ്പോ നമ്മൾ ഈ പാട്ടിന് അടി ചെയ്യും. നീ പറയറേ, ഞാൻ പറയൂന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത്, ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായി, പിറവിയുണ്ടെങ്കിൽ കൂവളത്തിലയായി തളിർക്കും ഞാൻ, ശിലയായി പിറവിയുണ്ടെങ്കിൽ ഞാൻ ശിവരൂപമായി നീ.
1: മനോഹരമായിട്ട് സംസാരിക്കുകയും ചെയ്തു, നന്നായിട്ട് പാടുകയും ചെയ്തു.
0: കലാനിലയുടെ വന്ന മുതല് ഇവിടെ നിന്ന് എല്ലാരും എന്നോട് പറയും, അതേ ചെറുതായിട്ട് പാടും, അപ്പോ എനിക്ക് ചേരറോ ചേരറോ എന്ന് പറയും. പക്ഷെ നമ്മള് പാട്ടിന് ആയാൽ എങ്ങനെയാപ്പാന്നെല്ലാം വിചാരിക്കും. പക്ഷെ ഇപ്പൊ ഇവരെ നിർബന്ധത്തിന് ഞാനിവിടെ കലാനിലയത്തിൽ പാട്ടിന് ചേർന്നു. പിന്നെ അരങ്ങേറ്റം കഴിഞ്ഞ് എടയാർ പ്രദേശത്തിലെ മനോജ് മാഷാണ് പഠിപ്പിക്കുന്നത്.
1: എപ്പോഴും കല ഉള്ളിലുണ്ടെങ്കിൽ ഏത് പ്രായത്തിലായാലും നമുക്കത് പരിപോഷിപ്പിക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
0: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, കൂത്തുപറമ്പ് പഴയ നിരത്തുള്ള ദിനേശ് ബീഡി കമ്പനിയിലാണ് വന്നത്. ഇതവിടെ കൂടെ ഒരു ചേച്ചിയുണ്ട്. കൊട്ടയിലുള്ള ഇലകളൊക്കെ തീർന്നോ? അപ്പൊ ബീഡി കഴിഞ്ഞോ? തിരക്കി തീർന്നോ?
1: ഇല്ല ഇല്ല, കുറച്ചുണ്ട്, കുറച്ച് തിരക്കാണ്. അനിയന്റെ മോന്റെ കല്യാണാണ് 3 മെയ്.
0: അതുകൊണ്ട് വേഗം വേഗം തിരക്കിയിട്ട് പോണോ?
1: അതെ, വേഗം പോണം.
0: ചേച്ചിയുടെ പേര്
1: അജിത.
0: വീട് എവിടെയാ?
1: പന്നിയോറ. ദിനേശ് കേരീത്ത് ഇപ്പോ 36 വർഷമായി. അപ്പൊ ഞാൻ ഈ ബ്രാഞ്ചിൽ വരുമ്പോ ഒരു 150 തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ ഈ പുകയിലെ നിരോധനം, പുകവലിന്റെ പ്രശ്നം വന്നുകൊണ്ട് കൊറേ ഇപ്പൊ എല്ലാരും കൊറേ ആളെ അന്നേരം 45 അങ്ങനെ പിരിഞ്ഞുപോയി. ഈ വർഷം തന്നെ നമുക്ക് 7 ഇപ്പോ അടുത്ത മാസത്തോടും കൂടി പോകുന്നുണ്ട്. നല്ല നല്ല യാത്രയായിപ്പാണ് നമ്മള് കൊടുക്കല്. നല്ല ജോലിയായിട്ട് തന്നെയാണ്. പാട്ടായാലും റേഡിയോ വെക്കും, കൂടെ പാടും, അങ്ങനെയൊക്കെ. നല്ല ബുദ്ധിമുട്ടുകളൊന്നുമില്ല.
0: ഇഷ്ടമാണോ പരിപാടികള്?
1: അതെ അതെ, ഏറ്റവും കൂടുതൽ ഇഷ്ടം പാട്ടാണ്, പിന്നെ നാടകവും അങ്ങനെയൊക്കെ.
0: തൊട്ടപ്പുറകില് വലിയ 2 കാണുന്നത് എന്തിനു വേണ്ടിട്ടാ?
1: ഇത് ഇങ്ങനെ ചാരി ഇരിക്കുമ്പോ പെയിന്റിന്റെ അത് ബ്ലൗസിലാകുന്നോണ്ട് കലണ്ടർ വെച്ചതാ.
0: കലണ്ടറിന്റെ മുകളിൽ അത് പാറിപ്പോവാതിരിക്കാൻ ഉരുളൻ
1: കല്ല് വെച്ചതാണ്. നമ്മളൊരു ബ്രാഞ്ചാന്നിപ്പോ കലാനിലയായിട്ട് ഇപ്പൊ 2 അവർക്ക് വാടക കൊടുത്തിട്ടാണ്. അപ്പൊ അവിടെന്ന് വെച്ചാൽ ഡാൻസ്, പാട്ട്. അപ്പൊ അവിടുന്ന് പാട്ട് പാടുമ്പോ കൂടെ പാടുക, ഡാൻസ് കളിക്കുമ്പോ പോയി കാണുക, അങ്ങനെ നല്ല സന്തോഷം.
0: എത്ര തിരക്കാറുണ്ട് ഒരു ദിവസം?
1: 900
0: മുന്നിലൊരു വാച്ചും അതില് സമയമൊക്കെ നോക്കിക്കൊണ്ടാണ്. തീപ്പെട്ടി ഉണ്ട്,
1: അത് നഖം ഒട്ടിക്കണ്ടിട്ടാണ്.
0: ഇഷ്ടപ്പെട്ട പാട്ട് രണ്ടുപേര് പാടിക്കൂടെ അല്ലേ?
1: മറഞ്ഞു പോയതെന്തേ നീ അകന്നു പോയതെവിടെ.
0: നല്ല പാട്ടാണല്ലോ. ശരി, നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: റോസ് സാരി ഒക്കെ ഇട്ടിട്ട് ഒരു ചേച്ചി, പേര് പറയും.
1: പേര് ജലജ.
0: എത്ര വർഷമായി കമ്പനിയിൽ ജോലി ചെയ്യുന്നത്?
1: 33 വർഷം. ഇവിടെ നല്ല സുഖം തന്നെയാണ്. നമ്മളെ അടിച്ചു പൊളിച്ച് നല്ല ഇതിലായിട്ട് ഇത് തിരക്കും അങ്ങനെയല്ലാന്ന്. പിന്നെ ഇപ്പറ അപ്പുറം കലാനിലയുള്ളത് കൊണ്ട് കുറെ പാട്ട് കേൾക്കാം, ഡാൻസ് കാണാം, അങ്ങനെ. പിന്നെ ചിത്രരചനയുണ്ട്, മൃദംഗമുണ്ട്, അങ്ങനെ കുറെ ഇതെല്ലാം ഉണ്ട് അവിടെ. അതൊക്കെ നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം.
0: അങ്ങനെ എന്റെ ഈ ചൂട് കാലാവസ്ഥ എന്ത് തോന്നുന്നു?
1: അയ്യോ പറയണ്ട, ഇവിടെ ഇരിക്കാനേ പറ്റൂല, അങ്ങനത്തെ അവസ്ഥയിലുള്ള ഇപ്പോ.
0: ചേച്ചിയുടെ വീട് എവിടെയാ?
1: എന്നെ ഇവിടെ കല്യാണം കഴിച്ചുകൊണ്ട് ഞാൻ വേങ്ങാട്, സ്വന്തം വീട് കമ്പനി. ഞാൻ ആദ്യം വീടിപ്പണി എടുത്തത് കണ്ണാടിപ്പറമ്പ് ദിനേശ് കമ്പനിയിലാണ്. പിന്നെ മാങ്ങാട്ടിടം.

0: യശുവന്ത് വായനശാലക്കായി. അവിടുന്നാണ് ഇങ്ങോട്ട് ആള് കുറഞ്ഞു വരുമ്പോ കമ്പനി മാറ്റി.
1: രാവിലെ ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വരുമായിരിക്കും അല്ലെ?
0: അതെ, ഭക്ഷണം എല്ലാം കൊണ്ടുവരും. ചായന്റെ കടിയും കൊണ്ടുവരും, ചോറ് കൊണ്ടുവരും, വെള്ളം. പിന്നെ ചായ ഇവിടുന്ന് വെക്കും നമ്മള് വൈകുന്നേരം ആകുമ്പോ.
1: വീട്ടില് വെള്ളത്തിന് ക്ഷാമമുണ്ടോ? ഇപ്പൊ വേനൽക്കാലാണ്, പല സ്ഥലത്തും വെള്ളം, കിണറിൽ വെള്ളം വറ്റി തുടങ്ങി, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ?
0: ഇല്ല, ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ട് പട വെള്ളം ഉണ്ട് നമുക്കിപ്പോൾ, അതുകൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ടില്ല. നമ്മൾ ആദ്യമൊക്കെ നല്ല കിണറൊന്നും ഇല്ലാതെ അപ്പുറത്തെ വീട്ടിലെല്ലാം പോയി വെള്ളമെല്ലാം എടുത്ത് കൊണ്ടുവന്നു. ഇപ്പൊ ഞങ്ങൾ സ്വന്തം കിണറെല്ലാം കുഴിച്ച് പൈപ്പെല്ലാം ഉണ്ട്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല.
1: ആരൊക്കെ ഉള്ളത് കൂടെ വീട്ടില്?
0: വീട്ടില് എന്റെ രണ്ടു മക്കള്, ഭർത്താവ്, എന്റെ ഏച്ചി. എന്റെ ചെറിയ മക്കളാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് 19 വർഷം കഴിഞ്ഞ് 2 ഇരട്ട കുട്ടികളാണ്.
1: കുട്ടികളുടെ പേരെന്താണ്?
0: ജാൻവിൻ, ധ്യാൻവിൻ. ഇനി 3ാം ക്ലാസ്സിലേക്ക്.
1: പാട്ട് പാടുമോ?
0: ഇല്ല, പാട്ട് പാടില്ല.
1: ഇഷ്ടപ്പെട്ട പാട്ട് പറയാ അല്ലേ?
0: എന്റെ മക്കള് പിന്നെ ചെറുതായപ്പോ എന്നോട് പറയും, അമ്മേ ആരാരോ ആരീരാരോ എന്നുള്ള പാട്ട് പാടി. ആരാരോ ആരീരാരോ, അച്ഛന്റെ മോനാരാരോ, അമ്മയ്ക്കു നീ തേനല്ലേ, ആയിരവല്ലി പൂവല്ലേ. ആ പാട്ട് പാടിയിട്ടാണ് അവര് ഉറച്ചത്.
1: എന്തായാലും അമ്മ മനസ്സിന്റെ സ്നേഹം നിറഞ്ഞ് തുളുമ്പി ആ പാട്ട് തന്നെ നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
0: ഓക്കെ.

0: പേര് പറയൂ.
1: ഗൗരി.
0: എന്തുണ്ട് വിശേഷങ്ങള്?
1: വിശേഷം നല്ല വിശേഷം.
0: കമ്പനിയിൽ കൊറേ ആയോ ജോലി ചെയ്യുന്നു?
1: എല്ലാം പെൺറൈ സൊസൈറ്റിയിൽ നിന്നിവിടെ മാറ്റം വന്നതാണ്. എല്ലാം കൂടി 38 കഴിഞ്ഞ് 39 കൊല്ലത്തിലേക്ക് കടക്കാണ്. എല്ലാരും നല്ല സന്തോഷത്തിൽ തന്നെ.
0: ഗൗരി ചേച്ചി ചായക്ക് കുടിക്കാനുള്ള പല ബിസ്ക്കറ്റൊക്കെ എടുത്ത് സൈഡിൽ വെച്ചിട്ടുണ്ട്.
1: ഉണ്ട്, എല്ലാം ഉണ്ട്. ഇടാ 3 മണിയാവുമ്പോ ചായ വെക്കൂ. അന്നേരം വേണ്ടിയാക്ക് കടലയുണ്ടേണ്ട്, എള്ളുണ്ടേണ്ട്, പിന്നെ പല ബിസ്ക്കറ്റ് മേടിക്കൽ അതുണ്ട്. എല്ലാരും നല്ല സന്തോഷത്തിൽ തന്നെ പോകുന്നു. വീട്ടിൽ എത്ര വിഷമമുണ്ടായാലും ഇവിടെ വന്നു കഴിഞ്ഞാല്
0: മിണ്ടാനും പറയാനും നമുക്ക് വിഷമങ്ങൾ പങ്കുവെക്കാനും കൂടെ കുറെ പേരുണ്ട്.
1: അതുകൊണ്ട് നല്ല സന്തോഷം തന്നെ. നമ്മളെന്തെങ്കിലും കൊണ്ടുവന്നാ തന്നെ എല്ലാരും പങ്കിട്ടെടുത്ത് എല്ലാം നല്ല സന്തോഷത്തിൽ അങ്ങനെ പോന്ന്. മെയിൽ പെൻഷനായിട്ട് പോന്നെയാണ്. അപ്പൊ നമ്മൾ 7 ആളുണ്ടിരുന്ന് പെൻഷനായിട്ട് പോന്നയാള്. അപ്പൊ 7 ആൾ ഈ ബ്രാഞ്ചിൽ നിന്ന് പോകും.
0: ഈ പെൻഷനായി പോകുമ്പം കലാപരിപാടികളൊക്കെ നടത്തി യാത്രയപ്പൊക്കെ കൊടുക്കും.
1: അപ്പൊ അപ്പുറം കലാനിലയം കൂടി ഉള്ളത് കൊണ്ട് അവരത് ഏറ്റെടുത്തിട്ട് ആടെയാണ് സ്റ്റേജും കാര്യങ്ങളും എല്ലാം ഉണ്ടത്. മഹേന്ദ്ര മാഷാന്ന് ഓറും കൂടി ഏറ്റെടുത്തിട്ടാണ് നമ്മളെ കാര്യം ഭംഗിയായി നടത്തുന്നത്.
0: ഒരുപാട് സന്തോഷമുണ്ട് ഗൗരി ചേച്ചി. പാട്ട് പാടുവോ?
1: പാട്ട് നമ്മള് പിന്നെ റേഡിയം വെച്ച് കഴിഞ്ഞാല് ഈ 2 പേര് ഓടും അങ്ങനെ. അപ്പം പാടുന്ന രാവിലെ എനിക്ക് പിന്നെ നടന്നു വരുമ്പോ ഒരു പാട്ട് ഓർമ്മ ആ മനസ്സിന് പോകുന്നില്ല. ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. വസന്തം ഉദ്യാന വിരുന്നിനില്ലെങ്കിൽ കുസുമങ്ങൾ ഇവിടെ മലരുകില്ല.
0: ഇവിടെ അടുത്ത് വേറൊരു ചേച്ചി കൂടെ ഉണ്ട്. ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് കൂടെ കടക്കാം. പേരെന്താണ് ചേച്ചി?
2: ലളിത.
0: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എത്ര വർഷമായി കമ്പനിയില്?
2: 39 വർഷം.
0: പിരിയാനായോ?
2: അടുത്ത വർഷം.
0: അടുത്ത വർഷം പിരിയും. ഈ 39 വർഷത്തെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയൂ. തുടക്കം ഇവിടെ ആയിരുന്നു?
2: ഇവിടെ തന്നെയാ. ഇവിടെ തന്നെയാണ് അതേ കയറിയത്. ഇവിടെ നിന്ന് അങ്ങോട്ടും പോയിട്ടില്ല.
0: 39 വർഷം മുന്നേ കയറുമ്പോൾ കൂടെ ഉണ്ടായ കൂട്ടുകാർ ഇവിടെ ഉണ്ട്? ഇപ്പോഴും
2: കുറച്ച് ആൾക്കാർ മാത്രം, ബാക്കിയെല്ലാം ഓരോരുത്തരും പോയി. കല്യാണത്തിന് മുമ്പ് ഇവിടെ തന്നെയാണ്.
0: കല്യാണം കഴിച്ചത് എവിടെയാണ്?
2: നരൂര്. കല്യാണം കഴിച്ചിട്ടുണ്ടായി. എന്റെ വീട് ശങ്കരല്ലൂര്. വീട്ടില് ഞാനും ഭർത്താവും മോനും എന്റെ പേര്. മോളെ കല്യാണം കഴിച്ചോണ്ടേന് മാലൂരാവുണ്ടേന്.
0: ആകാശവാണിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്?
2: ഇവിടെ വെച്ചിട്ട് കേൾക്കലുണ്ട്.
0: രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ പരിപാടികളും കേൾക്കുന്ന ആളുകളാണ് എല്ലാ ദിനേശ് ബിഡി കമ്പനിയിലുള്ള ആളുകൾ അല്ലെ? അവരുടെ ഏക ആശ്രയം ഈ റേഡിയോ ആണ്. പാട്ട് പാടുവോ?
2: പാട്ട് പാടൂല.
0: എന്തായാലും നേരത്തെ സംസാരിച്ച ഗൗരി ചേച്ചിക്കും ഇപ്പം സംസാരിച്ച ചേച്ചിക്കും കൂടെ ഞാനൊരു പാട്ട് വെച്ചു തരാം കേട്ടോ.

0: പഴനിരത്ത് ദിനേശ് കമ്പനിയിലെ മേസ്ത്രിയാണ് കൂടെയുള്ളത്. പേര് സജിത. നാട്ടുവഴിയിൽ ഈണങ്ങൾ വരണമെന്ന് പറഞ്ഞ് നിരന്തരം മെസ്സേജ് അയച്ച ഒരു ചേച്ചിയാണ് അല്ലെ? സന്തോഷമായോ വന്നപ്പോ?
1: സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞാല്, ഞാൻ മെസ്സേജ് അയക്കുമ്പോ കതിരൂൽ കമ്പനിയിൽ ഇങ്ങനെ വിളിച്ചപ്പോ എല്ലാരും പറയുന്നുണ്ട് കതിരൂൽ കമ്പനിയിൽ നിന്ന് വിളിച്ചിന്, അപ്പൊ ഞമ്മക്കും വിളിക്കണോ. അന്നേരേ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട് ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹം എന്നും പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ച്. ഒരുപാട് ആഗ്രഹമുണ്ട്. കലാനിലയം വന്നപ്പോൾ തന്നെ ഒരു വനോളം പൊന്തിട്ടാ ഞങ്ങള്. എന്നുവെച്ചാല് അവിടുന്ന് പാട്ടും ഡാൻസും എല്ലാം കേൾക്കുമ്പോ ഞമ്മക്കും അതിയായ ആഗ്രഹമുണ്ട്. നമുക്കും എന്താ പഠിച്ചാല്, നമ്മള് പാട്ട് പഠിക്കണമെന്നുണ്ട്, പക്ഷെ പാട്ടിന് അത്ര പോരാ, എന്നാലും ഡാൻസ് പഠിക്കാന്ന് പറഞ്ഞ് നമ്മള് കൊറേ ആളുണ്ടേനു ഇവിടെ. കോപ്പാടിയുള്ള ഒരു വിഷയം ഉണ്ട്, ഗിരിജേച്ചി ഉണ്ട്, വിശാല ചേച്ചി ഉണ്ട്, രാധയുണ്ട്, അവരെല്ലാരും കൂടി ഡാൻസിന് ടീച്ചറോട് പോയി ചോദിച്ച് എല്ലാം കൂടി നമ്മള് സംഘടിപ്പിച്ച് ഒരുപാട് വേദികളില് സംഘടിപ്പിച്ചു.
0: അത് ശരി, ഈ കലാനിലയത്തിൽ പോയി നിങ്ങൾ ഡാൻസ് പഠിച്ചു?
1: പഠിച്ചു,
0: അത് അവതരിപ്പിച്ചു.
1: അവതരിപ്പിച്ചു ഒരുപാട് വേദികളില്, രണ്ടു വർഷം വരെ ഒരുപാട് വേദികളില് പോയിട്ടുണ്ട്. പ്രിയപ്പെട്ട ചേച്ചിയുടെ നിന്ന് എന്ത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുന്നതാണ് ഗിരിജ എന്ന പേര്. അപ്പൊ ഓറ് ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് പിരിഞ്ഞു പോയത്. പിന്നെ ഉഷ ഇന്ന് ലീവായി പോയി, ഇന്ന് ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഓൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു.
0: അതായത് ദിനേശ് ബീഡി കമ്പനിയുടെ മുറ്റത്ത് തന്നെയാണ് മലയാള കലാനിലയം അല്ലെ? മുന്നേ അത് ദിനേശ് കമ്പനി ആയിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കലാനിലയം ഇവിടെ തന്നെ ഉണ്ട്, ഇവരോട് ഒപ്പം തന്നെ ഉണ്ട്, ഒരു മുറ്റത്ത് തന്നെ എന്ന് പറയാം. അവിടെ നിന്നുള്ള പാട്ടും ഡാൻസും ഒക്കെ ഇവരെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പല ചേച്ചിമാരും പാട്ട് പഠിക്കുന്നു അല്ലെ, ഡാൻസ് പഠിക്കുന്നു, അത് വിവിധ സ്ഥലങ്ങളിൽ അവതരിപ്പിക്കാനുള്ള ഭാഗ്യവും നേടി.
1: വായനശാലകളിലും ഓരോരോ കിട്ടുന്നില്ല,
0: ടെൻഷൻ അങ്ങ് ബുർജ് ഖലീഫയോളം എത്തി നിൽക്കുകയാണ്, പറയാൻ കിട്ടുന്നില്ല.
1: ടെൻഷൻ കൊണ്ട്, സന്തോഷം കൊണ്ടും ടെൻഷൻ കൊണ്ടും എനിക്ക് വർത്തനം കിട്ടുന്നില്ല.
0: വീട് എവിടെയാണ്?
1: ദേശബന്ധു വാനച്ചലിന്റെ അടുത്താണ്.
0: ഇവിടെ നിന്ന് നടന്നു പോകേണ്ട ദൂരാണോ?
1: നടന്നു പോകാനല്ല, ബസ്സിൽ പോകാനാണ്. നടന്നു പോകുകയും ചെയ്യാം, ബസ് പോവുകയും ചെയ്യാം.
0: പാട്ട് പാടുമോ?
1: പാട്ട് പാടില്ല.
0: പേപ്പറിൽ വലിയ രീതിയിൽ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്,
1: ഇടനാഴിയിലെ ഒരു കാലച്ച എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. വാതിൽ പഴുതിയിലൂടൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോലെ.
0: നോക്കിയിട്ട് അങ്ങ് പറഞ്ഞു
1: കിട്ടുന്നില്ല, ടെൻഷൻ കൊണ്ടാണ്.
0: നാട്ടുവഴിയിൽ ഈണങ്ങൾ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചതായിരിക്കും.
1: എഴുതി വെച്ചത്
0: മെസ്സേജ് അയക്കുമ്പം എപ്പോഴെങ്കിലും നമ്മുടെ അടുത്ത് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ?
1: പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓരോരുത്തർ പോകുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് എപ്പെങ്കിലും വരുവായിരിക്കും എന്ന് വിചാരിച്ചിന്.
0: ഒരുപാട് സന്തോഷമാണ്, നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
1: ശരി എന്നാല്.

0: ഓരോ ആളുടെ അടുത്തേക്ക് പോകുമ്പോഴും അടുത്ത ആളെ ചൂണ്ടിക്കാണിച്ചിട്ട് അവര് പറയുമെന്നാണ് പറയുന്നത്. കൂടെ ഒരു ചേച്ചി പേര് പറയൂ.
1: സുമ.
0: എത്ര വർഷമായി സുമ ചേച്ചി ഈ പഴയ നിരത്ത് ദിനേശ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത്?
1: ഇവിടെ ഇപ്പൊ നമ്മള് 3 മാസമായാലും വന്നിട്ട്.
0: ഇവിടുത്തെ ഏറ്റവും ജൂനിയർ ആണ് ചേച്ചി?
1: അല്ല, അങ്ങനെ വന്നാണ് പാട്ടി കമ്പനിയിൽ നിന്ന്.
0: പാട്ടിത്തിന്ന് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് 3 മാസം അല്ലേ? എന്ത് തോന്നുന്നു ഇവിടെ വന്നിട്ട്?
1: ഇവിടെ വന്നിട്ട് നല്ല സന്തോഷാണ്, എല്ലാ തൊഴിലാളികളും നല്ല സഹകരണാണ്.
0: പാട്ടും ദിനേശ്

0: കമ്പനി എന്താണ് അവിടെ അടച്ചോ? കമ്പനി അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്.
1: അടച്ചോണ്ടാ വന്ന.
0: വേറെന്തൊക്കെ കാര്യാ പറയാനുള്ളത്? റേഡിയോ പരിപാടികളൊക്കെ കേൾക്കാറുണ്ടോ?
1: പാട്ടെല്ലാം കേൾക്കലുണ്ട്.
0: രാവിലെ അപ്പം പാട്ടത്തിന് ഇങ്ങോട്ടേക്ക് ബസ്സിന് വരുവാണ്
1: ചെയ്യുന്നത്?
0: കൂത്തുപറമ്പ് വന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്കോ?
1: അവിടുന്ന് ഇങ്ങോട്ടേക്ക് നടക്കും. ചെലപ്പോ ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഓട്ടോന് വരും. വീട്ടില് ഭർത്താവും രണ്ടു മക്കളും ഞാനും.
0: വലിയ കുട്ടികളാണോ?
1: ആ വലിയ കുട്ടികളാ.
0: എന്ത് ചെയ്യുന്നു മക്കളൊക്കെ?
1: ഒരാള് വയറിങ്ങിന്റെ ജോലിക്ക് പോന്നു, ഒരാള് വർക്ക്ഷോപ്പ് പോന്നു.
0: രണ്ടാൺമക്കളാണ്?
1: ആ രണ്ടാൺമക്കളാ.
0: വീഡിയോ എത്രയായിട്ടുണ്ട് ചേച്ചി? 100-200 വീഡിയോ ആയി?
1: ഇല്ല, 100 വീഡിയോ ആയിനേയുള്ളൂ. അത്രേ തിരക്കുന്നുള്ളൂ. ഇപ്പൊ ടെൻഷൻ വന്നിനി.
0: പറ്റി ടെൻഷൻ ഇന്ന് മാത്രം ഉണ്ടായ ടെൻഷനാ?
1: ആ ഇന്നിങ്ങളിവിടെ വരുന്നു പറഞ്ഞാല് ടെൻഷൻ.
0: നാട്ടുവഴി വരുന്നെന്ന് പറഞ്ഞപ്പോ ആർക്കും തെരച്ചിലൊന്നും നടന്നില്ല അല്ലേ? കുറച്ച് കുറച്ച് ബീഡി ആയുള്ളൂ. പിന്നെ ഒരു ദിവസം എത്ര ബീഡി ചേച്ചി തിരക്കാറുണ്ട്?
1: 800 ബീഡി.
0: 800 ബീഡി. 34 വർഷമായി ദിനേശ് ബീഡി വിരലിലൊരു നഖമൊക്കെ വെച്ച് നല്ല തഴക്കവും പഴക്കവും വന്നിട്ടുണ്ട്. വളരെ സ്പീഡില് ചെയ്യും എന്ന് തോന്നുന്നു അല്ലേ ചേച്ചി?
1: സ്പീഡാണ്, ഇപ്പം തിരച്ചിട്ടൊന്നും.
0: ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
1: ആ നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു ആ പാട്ടു.
0: നമുക്ക് ആ പാട്ട് തിരിച്ചു വരാം കേട്ടോ.

0: പേര് പറ
1: പുഷ്പവല്ലി ശങ്കരായലൂര്.
0: കൊറേ വർഷമായോ കമ്പനിയില്?
1: 35 വർഷമായി.
0: എന്തൊക്കെയാ വിശേഷം? വീട്ടിലെ വിശേഷങ്ങൾ പറ.
1: രണ്ടു മക്കളും ഭർത്താവും, പിന്നെ ടീച്ചറായിട്ട് കർണാടകയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ മോളെ ഭർത്താവ് എറണാകുളത്തെ പിന്നെ കസ്റ്റംസ് ബോർഡിലെ അസിസ്റ്റന്റ് ഓഫീസറായി വർക്ക് ചെയ്യുന്നു. ഇവിടെ എല്ലാ പിരിഞ്ഞു പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്

0: പാട്ട് വേണം.
1: വേഗം തന്നെ ഞാൻ പാട്ടങ്ങ് പറഞ്ഞേക്കാം. എന്നോട് ഇനി ചോദ്യം ഒന്നും ചോദിക്കണ്ടെന്നാണ് അല്ലേ. രാവിലെ എത്ര മണിക്കാണ് നിങ്ങളുടെ കമ്പനി തുറക്കുന്നത്?
2: കമ്പനി 8 മണിക്ക് ഇവിടെ തുറക്കും. 8 മണി നമുക്ക് എത്തും.
1: വൈകുന്നേരം എത്ര മണി വരെയാ?
2: നേരം 6 മണിക്ക് ഇരുന്ന് പോകും.
1: വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ രാത്രിയേക്കുള്ള എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാവും?
2: പണിയെല്ലാം ഉണ്ടാവും. ഭക്ഷണമെല്ലാം കുറച്ചെല്ലാം ആക്കണോ?
1: ഇന്നെന്താ കൊണ്ടുവന്നേ? ലഞ്ചൊക്കെ എടുത്തിണ്ട്.
2: ഇന്ന് ചായന്റെ റെഡി. രാവിലത്തെ ചോറ് കൊണ്ടുവന്നിന്. ഇന്ന് വറവ് ചമ്മന്തി എടുത്തേ.
1: 46 കറികൾ ഇവിടെ വേറെ ഉണ്ടാവും അല്ലേ. എല്ലാവരുടേതും ഒരു ദിവസം കറി കൊണ്ടുവന്നില്ലേ, വിഷമമൊന്നും ഇല്ല.
2: എല്ലാരും അപ്പുറം ഇപ്പുറം എല്ലാം എടുത്ത് കഴിക്കും. നമ്മള് ഇവിടുന്ന് എല്ലാരും പെൻഷനായി പോയി കഴിഞ്ഞാൽ അവള് വീട്ടിലിരിക്കുമ്പോ വല്ലാത്ത വിഷമമായിരിക്കും. ഇവിടുത്തെ സുഖം നമുക്ക് വീട്ടിൽ കിട്ടൂല.
1: എല്ലാ ദിവസവും വന്ന് എല്ലാരും അടുത്തും സംസാരിച്ച് അല്ലേ കമ്പനിയിൽ വന്ന് തിരിച്ചു പോകുന്നു. റിട്ടയർ ആയി കഴിഞ്ഞാൽ വല്ലാത്തൊരു വിഷമം തന്നെയായിരിക്കും. റേഡിയോ തൊട്ടടുത്തുണ്ട്,
2: നമുക്ക് അടുത്തുനിന്ന് കേൾക്കാനുണ്ട്. നമുക്ക് പാട്ടന്നെ അധികം.
1: നമുക്ക് ഈ പരിപാടി നാട്ടുവഴിയിൽ ണങ്ങളാണല്ലോ, ഇതിലൂടെ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടുവോ ചേച്ചി?
2: കുറച്ച് പാടാ.
1: എന്നാ കുറച്ച് പാടിക്കോ.
2: ഭൂമിയെ സ്നേഹിച്ച ദേവാംഗനെയൊരു പൂവിന്റെ ജന്മം പൊതിച്ചു. ഒരു വരുമറിയാതെ വന്നു മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺ തുറന്നു.
1: നമുക്ക് ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.
2: ശരി.

0: എന്റെ പേര് സവിത. നമ്മൾ പാട്ട്യം കൊട്ടിയുടെ നിന്ന് ഇടത്തേക്ക് മാറ്റം വന്നതാണ്.
1: കമ്പനിയിൽ കുറെ പാട്ട്യക്കാരുണ്ട് അല്ലേ, നിങ്ങൾ ഒന്നിച്ചാ വരുന്നത്?
0: നമ്മള് എല്ലാരും രാവിലെ ഒന്നിച്ചല്ല, നമ്മള് രണ്ടുപേരും ഞാനും ലീനയും ഒന്നിച്ചാ വരിക. നമ്മളെ അടുത്തടുത്താണ് വീട്, അപ്പോ രാവിലെ 8 മണിക്ക് മുന്നേ വരും. അങ്ങനെ ഈട വരുമ്പോ നമുക്കൊരു വിഷമല്ല ഉണ്ടേനും, ആ കമ്പനി വിട്ടു വരുന്നോണ്ടുള്ള ഒരു ഈട വന്ന

0: വരുമ്പം തന്നെ നമുക്ക് മേസ്രീൻ്റെയും തൊഴിലാളികളെ ഭാഗവും നല്ല സപ്പോർട്ടിനും നല്ല സ്വീകരണമാണ്. അങ്ങനെയാണ് അപ്പം കലാനിലയത്തിലെ സ്റ്റാഫിൻ്റെ മോളെ പിറന്നാളാന്ന് ഇന്നേനും ആ വക വത്തക്കെല്ലാം കൊണ്ടു തന്ന് നമ്മളെ വീട്ടിൻ്റെ അടുത്താണ് ശ്രീനിവാസൻ സിനിമ നടൻ മരിച്ചത്. അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട്.
1: ഏത് പാട്ട് വേണം?
0: പവിഴ വല്ലി പൂത്തുലഞ്ഞ നീലവാനം, പ്രണയ വല്ലി പുഞ്ചിരിച്ച ദിവ്യയാമ.
1: ഒരു 1200 വീഡിയോ ഒക്കെ ആയെന്ന് തോന്നുന്നു.
0: രാവിലെ നിങ്ങൾ വരുമെന്ന് പറഞ്ഞ ആ സന്തോഷത്തിൽ
1: വീഡിയോ ഒന്നും തരച്ചില്ല, എല്ലാരും ഇങ്ങനെ കാത്തിരുന്നു.
0: നമ്മള് പാട്ടിയത്തുന്നേ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഒന്ന് വിളിക്കണോ, നമ്മളെല്ലാരും കൂടി പറയും പാട്ടിയത്തുന്നു. അതിന് ഒരു അവസരം കിട്ടിയില്ല, അത് ഇവിടുന്ന് കിട്ടി. കൂത്തുപറമ്പിൽ വന്നേരം നമുക്ക് നിങ്ങളെ കാണാനും പരിചയപ്പെടാനും എല്ലാം പറ്റി.
1: അപ്പൊ ഈ കൂത്തുപറമ്പിലേക്ക് വന്നിട്ട് കൊറേ വർഷമായി?
0: ജനുവരി 1 വന്ന ഈ കൊല്ലം
1: വർഷം വന്നതാണ്.
0: 4 മാസമായി.
1: വിശേഷങ്ങളൊന്നുമില്ലല്ലേ? പാട്ട് കൊടുക്കട്ടെ.
0: ആ, രണ്ടു മക്കളാന്നുള്ള ഒരാണും ഒരു പെണ്ണും, രണ്ടാളെയും കല്യാണം കഴിഞ്ഞ് ഭർത്താവും ഉണ്ട്. മോനും ഭർത്താവും ഞാൻ വീട്ടിലുള്ളത്. മോക്ക് 2 കുട്ടിയുണ്ട്, മോനൊരു കുട്ടിയുണ്ട്.
1: കമ്പനിയിൽ ധാരാളം ട്രോഫികളൊക്കെ ഇവിടെ ഷോക്കേസിൽ വെച്ച് കാണുന്നു. ഇതെന്തിനൊക്കെ കിട്ടിയതാ?
0: 50th anniversary കിട്ടിയതാ.
1: ദിനേശിന്റെ 50th anniversary നിങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾക്ക് കിട്ടിയ സമ്മാനങ്ങൾ, ട്രോഫികളാണ് ഇവിടെ ഇങ്ങനെ ഷോക്കേസിൽ വെച്ചിട്ടുള്ളത്.
0: അതെ,
1: ഇവിടെ 12:30 ഊണിന്റെ ടൈമാണെന്ന് പറഞ്ഞു. പലരും വിശന്നിരിക്കുകയായിരിക്കും. എന്തായാലും ഈ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു തരാം.
0: ഓക്കെ.

0: ഇങ്ങനെ നാട്ടുവഴിയിലിടങ്ങളും വിവരം പറയണമ്പോ നമ്മള് പാട്ടിത്തള്ളേരെ പറയുന്നുണ്ട്. അപ്പൊ അന്നൊരു അവസരം കിട്ടിയത്. പിന്നെ ഇവിടുന്ന് പിരിഞ്ഞു പോന്ന തൊഴിലാളികളുണ്ട്. ഇപ്പൊ മെയില് അവർക്കെല്ലാം വേണ്ടിട്ട് ഒരു പാട്ട്.
1: ഏത് പാട്ട് വേണം?
0: ദേശാടനത്തില് കളിവീട് ഉറങ്ങിയല്ലോ എന്നുള്ളൊരു പാട്ട്. പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാവരും നല്ല ഇത് തന്നെ,
1: എല്ലാവരും സന്തോഷമായിട്ട് അങ്ങനെ പോകുന്നു അല്ലേ.
0: ബസ്സിൽ വരണോ എന്നിട്ട് ഇറങ്ങി നടക്കണോ, പിന്നെ സമയത്തിന്റെ എല്ലാം ഉണ്ട്. അപ്പൊ എങ്ങനെയാ കളി എന്നാന്നുള്ള ഇപ്പൊ ഒന്നുമില്ല, അതുമായിട്ട് പൊരുത്തപ്പെട്ടു വന്നു.
1: പാട്ടിയും കമ്പനി ഇന്ന് ഇങ്ങോട്ടേക്ക് വരാൻ എന്താ കാരണം?
0: അത് തൊഴിലാളികളെല്ലാം പിരിഞ്ഞിട്ട് പിന്നെ 12 തൊഴിലാളികളും, അപ്പൊ അവർക്ക് ഒരു മേസ്തിരിക്ക് ശമ്പളം കൊടുക്കാൻ പറ്റൂലോ, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാ.
1: 12 പേരും ഇങ്ങോട്ടേക്ക്
0: വന്നു വെച്ചിട്ട്.
1: ഇപ്പൊ നിലവില് പാട്ടത്തുള്ള ദിനേഷ് കമ്പനി പൂട്ടിയോ?
0: ആ പൂട്ടി. ഇപ്പൊ അവിടെ ആരുമില്ല, നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് മേസ്തിരി അടക്കം. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ വന്നതില് നല്ല സന്തോഷം.
1: 12 പേരും ഇവിടെ ഉണ്ട്.
0: ഇവിടെ ഉണ്ട്. ഇപ്പൊ നിങ്ങളും കൂടി ഈ നാട്ടുവഴി ഇടങ്ങൾ വന്നുകൊണ്ട് അതിലും നല്ല സന്തോഷം. പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിന്റെ ഓരോ വരി രണ്ടു പേര് ഇങ്ങനെ പാടും.
1: ചൂട്,
0: ഈ ചൂട് ഭയങ്കര, അതുകൊണ്ട് ഫാനൊന്നും ഇടാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പ്രശ്നം. അത് കുറച്ച് ഇപ്പൊ മഴയല്ലേ, അന്നേരം അതങ്ങ് ശരിയാവും എന്ന് വിചാരിക്കാം.
1: എന്തായാലും നമുക്ക് ഈ പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.
0: ഓക്കേ.

0: നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080. ഇന്നത്തെ നാട്ടുവഴിയിൽ ഈണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴിയിൽ ഈണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.
1: നാട്ടുവഴിയിൽ ഈണങ്ങൾ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.

ഇന്ന് 6:50 കിസാൻ വാണിയിൽ ജോസ്ഗിരി കുഞ്ചിലക്കാട്ട് എന്ന പ്രദേശത്തെ ജെറി കല്ലൂരിന്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം.

ആകാശവാണി കണ്ണൂർ. സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 41 സെക്കൻഡും. ഇനി 5 മണിക്ക് സംസ്കൃത പാഠം കേൾക്കാം.

0: ദൂരദർശനവാണി, സമയം 5 മണി. ഇപ്പോൾ സംസ്കൃത പരിപാടി.
1: ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം സംപ്രതി സംസ്കൃത പരിപാട്യം കൃത്രിമ ബുദ്ധിമത്ത ഇതി വിഷയേ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഉച്ചവിദ്യാലയാത് വിരമിത സംസ്കൃത അധ്യാപിക ശ്രീമതി സിനി വി ജി ഭാഷത്തെ.
2: അദ്യ അഹം കൃത്രിമ ബുദ്ധിമത്ത ഇതി അത്യാധുനിക വിഖ്യേ കിഞ്ചിത് വക്തും ഇച്ഛാമി. പ്രഥമതഃ വയം ജ്ഞാതും അർഹാമഹ കിം ഏഷാം കൃത്രിമബുദ്ധിമത്ത. കൃത്രിമബുദ്ധിമത്ത അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നാമ താദൃശി യന്ത്രബുദ്ധി യാ മാനവാന ബുദ്ധിമിവ കാര്യം കർത്തും ശക്നോതി. യഥാ യന്ത്രാണി സ്വയമേവ ചിന്തയന്തി നിർണയം കുർവന്തി സമസ്യാഹ സമാധാനയന്തി ച തഥാ താം വയം കൃത്രിമബുദ്ധി ഇതി വദാമ. പൂർവം കേവലം മാനവാഹ ഏവ ചിന്തയിതും നിർണയം കർത്തും ശിക്ഷിതും ച സമർത്ഥാഹ ആസൻ. കിന്തു അദ്യ ആധുനിക തന്ത്രജ്ഞാനസ്യ വികാസേന യന്ത്രാണി അപി ഏതാനി സർവാണി കാര്യാണി കുർവന്തി. കൃത്രിമബുദ്ധിമത്തായാഹ ഉത്പത്തിഹി. കൃത്രിമബുദ്ധിമത്തായാഹ ആരംഭഃ വിംശതിതമേ ശതകേ അഭവത്. പ്രസക്തഃ വൈജ്ഞാനികഃ അലൻ ടൂണിംഗ് ഇത്യനേന യന്ത്രം ചിന്തയിതും ശക്നോതി വാ ഇതി പ്രശ്നഃ ഉദ്ഘാടിതഃ. തസ്യ ടൂണിംഗ് പരീക്ഷണം അത്യന്തം പ്രസക്തം അഭവത്. തദകപരം ബഹവഃ വൈജ്ഞാനികാഃ ഏതസ്മിൻ ക്ഷേത്രേ അനുസന്ധാനം കൃതവന്തഃ. ക്രമശഃ യേഷാം വിദ്യ അത്യന്തം വികസിതവതി. കൃത്രിമബുദ്ധിമത്താഃ മുഖ്യതഃ ത്രിധാ വിഭജ്യതേ. സങ്കീർണ ബുദ്ധിമത്താഃ നാരോ ഏയ് ഉദാഹരണാർത്ഥം ഭാഷാനുവാദകാഃ. സാമാന്യ ബുദ്ധിമത്താഃ ജനറൽ ഏയ് യേഷാ മാനവത് സർവേഷു കാര്യേഷു നിപുണാ ഭവിഷ്യതി. അദ്യപി യേഷാം പൂർണതയാ വികസിതാസ്തിന. അതിബുദ്ധിമത്താഹ സൂപ്പർ ഏയ് യാ മാനവബുദ്ധി അഭി അതിക്രാന്ത ഭവതി. യേഷാ കേവലം കൽപ്പനാരൂപേണ അസ്തി. ദൈനിക ജീവനെ ഉപയോഗ അദ്യ കൃത്രിമബുദ്ധിമത്താഹ അസ്മാകം ജീവനസ്യ സർവേഷു ക്ഷേത്രേഷു ദൃശ്യതേ. ജംഗമ ദൂരവാണി അഥവാ മൊബൈൽ ദ്വാര വാണീ പരിചയ വാഹന ചാലനസ്യ സ്വയം ചാലിത പ്രണാളിയ ചികിത്സാക്ഷേത്രേ രോഗനിദാനം ശിക്ഷാക്ഷേത്രേ പ്രഭാവ അഭി കൃത്രിമബുദ്ധിമത്താഹ മഹാൻ പരിവർത്തനം ആനയതി. ഛാത്രാണാം വ്യക്തിഗത ശിക്ഷണം സ്വയം ചാലിത മൂല്യാങ്കനം ഓൺലൈൻ ശിക്ഷണ വ്യവസ്ഥ അദ്യ ഛാത്രാഃ സ്വഗൃഹേയേവ ഉപവിശ്യ വിശ്വസ്യ ശ്രേഷ്ഠതമ ശിഷ്യാം പ്രാപ്നുവന്തി. ചികിത്സാക്ഷേത്രേ യോഗദാനം. ചികിത്സാക്ഷേത്രേ കൃത്രിമബുദ്ധിമത്താഹ അത്യന്തം ഉപയോഗിനി അസ്തി. രോഗസ്യ ശീഘ്രനിധാനം ഔഷധ നിർമ്മാണേ സാഹായ്യം ശല്യചികിത്സായാം യന്ത്രസാഹായ്യം രോഗിണാം നിരീക്ഷണം ഏക ഏഷാം ചികിത്സകാനാം കാര്യം സുലഭം കരോതി. രോഗിണാം ജീവനം ച രക്ഷതി. കൃത്രിമബുദ്ധിമത്തായാഹ അനേകേ ലാഭാഃ സന്തി. കാര്യേഷു തീവ്രതാ വർദ്ധതേ മാനവാനാം ശ്രമഃ നൂനോ ഭവതി. സൂക്ഷ്മതയാ നിർണയം ക്രിയതേ നൂതനാഃ ആവിഷ്കാരാഃ ഭവന്തി. ഉദ്യോഗേഷു ഉത്പാദനവൃത്തിഃ ഭവതി. യദ്യപി ലാഭാഃ സന്തി തദാപി കിഞ്ചന ദോഷാഃ അപി സന്തി. രോജഗാരസ്യ അഭാവഃ സംഭവതി. യന്ത്രേഷു അത്യധിക നിർഭരത ഗോപനീയത സംബന്ധിനഃ സമസ്യാഃ ദുരുപയോഗസ്യ സംഭാവന. കൃത്രിമബുദ്ധിമത്താഃ കേവലം തന്ത്രജ്ഞാനം ന കിന്തു നൈതികദൃഷ്ട്യാപി ചിന്തനീയമസ്തി. കഃ ഉത്തരദായി ഭവിഷ്യതി. യന്ത്രനിർണയഃ സർവദാ ഉചിതാ വാ? മാനവാനാം സ്ഥാനം കിം ഭവിഷ്യതി? ഏതേഷാം പ്രശ്നാനാം സമാധാനം അത്യാവശ്യകമസ്തി. ഭവിഷ്യേ കൃത്രിമബുദ്ധിമത്താഹ അധികം വികസിതം ഭവിഷ്യതി. സ്വയം ചാലിത നഗരാണി, ഉന്നത ചികിത്സ, ബുദ്ധിമന്തക റോബർട്ടാഹ, അന്തരീക്ഷ അനുസന്ധാനം കിന്ദുവയം, സാവധാനാഹ ഭവിതും അർഹാമഹ, യന്ത്രാണി അസ്മാകം സേവകാഹ സ്യുഗു നദു സ്വാമിനഹ. കൃത്രിമ ബുദ്ധിമത്താഹ അസ്മാകം ജീവനം സുലഭം കരോതി, കിന്ദു തസ്യ ഉപയോഗ യുക്ത്യാ കരണീയ. കൃത്രിമബുദ്ധി ആധുനിക സാങ്കേതിക വിദ്യയാഹ പ്രധാന അംശക അസ്തി, സ മനുഷ്യജീവിതം ലളിതം സുഗമം ച കരോതി. ബാലകാനാം വിദ്യാഭ്യാസേ കൃത്രിമബുദ്ധി മഹത്തരമുപകാരം കരോതി. ബാലകാഹ ദൃശ്യശ്രാവ്യമാധ്യമേന ശീഘ്രം പഠന്തി. സംശയാനാം പരിഹാരേ അപി കൃത്രിമബുദ്ധി സഹായം കരോതി. ഗൃഹപാഠകർമ്മിണി കൃത്രിമബുദ്ധി ലഘുതാം ആനയതി. ബാലകാനാം സൃഷ്ടിശക്തി അപി വികസതി. കൃത്രിമബുദ്ധിമത്താഹ നാമ മാനവേന നിർമ്മിത ബുദ്ധിശക്തി അസ്തി. യന്ത്രേഷു ദൃശ്യതേ സ മാനവസദൃശി ബുദ്ധി സ കൃത്രിമബുദ്ധി ഇതി കഥ്യതേ. സ മാനവബുദ്ധേഹേ അനുകരണം കരോതി. അദ്യതനകാലേ കൃത്രിമബുദ്ധി സർവേഷു ക്ഷേത്രേഷു ഉപയുജ്യതേ. യന്ത്രാണി കൃത്രിമബുദ്ധിമത്തായ ചിന്തയന്തി ശിഷ്യന്തേ നിർണയം കുർവന്തി ച. യേഷാം വിജ്ഞാനസ്യ മഹത്വപൂർണ ശാഖ അസ്തി. ആധുനിക യുഗേ കൃത്രിമബുദ്ധി മാനവജീവനസ്യ അഭിഭാജ്യ അംഗ അഭവത്. യേഷാം ബുദ്ധി യന്ത്രേഷു മാനവത് ചിന്തനശക്തിം ദദാതി. അസ്യാഹ സഹായേന ജടിലാനി കാര്യാണി അപി സുലഭതയാ ക്രിയന്തേ. ശിക്ഷാക്ഷേത്രേ കൃത്രിമബുദ്ധി ഛാത്രാണാം അധ്യയനം അധികം യുക്തിയുക്തം വാചോ ഗ്രാഹ്യം ഇതി വാക്യം സ്മർത്തവ്യം. അതകാപയം ഏത് തന്ത്രജ്ഞാനം സമ്യക് ഉപയോഗം കൃത്വ മാനവഹിതായ കാര്യം കുർമഹ. അധ്യാപകാനാം പാഠപ്രധാനേ അബീസ സാഹായിക ഭവതി. അദ്യതനകാലേ വിത്ത സംസ്ഥാന ക്ഷേത്രേ കൃത്രിമബുദ്ധേഹേ അത്യന്തം മഹത്വപൂർണ ഉപയോഗ ദൃശ്യതേ. യേഷാം പ്രണാളി സേവ അധികദ്രുതം സുരക്ഷിതം ചകരോതി. മുഖ്യപ്രയോജനാനി

0: കൃത്രിമബുദ്ധയ നിർമ്മിത സംവാദയന്ത്രാണി അഹോരാത്രം സേവാകുർവന്തി താനി ഗ്രാഹകേഭ്യഃ ശീഘ്രം ഉത്തരം ദദാതി കപട വ്യവഹാര നിവാരണം കൃത്രിമബുദ്ധിഃ സംശയ പദാനി വ്യവഹാരാണി ശീഘ്രം ജ്ഞാതും ശക്നോതി ഏതേന വിത്തീയ സുരക്ഷാവർദ്ധതേ കൃഷിക്ഷേത്രേ അഭി ജലസിഞ്ചനം ബീജരോപണഞ്ച സുയോഗ്യതയാ നിയന്ത്രയതി വാണിജ്യേ ഗ്രാഹകാന അഭിരുചയ ജ്ഞാതും കൃത്രിമബുദ്ധിഃ പ്രയുജ്യതേ സഞ്ചാരക്ഷേത്രേ ഭാഷാനുവാദക അസ്യാഃ സാഹായ്യേന സുലഭക ജാതക സുരക്ഷാക്ഷേത്രേ അപരാധ നിവാരണായ അഭി അസ്യാഃ മഹത്വം വർദ്ധതേ അത്യധിക ആശ്രയഃ മാനവസ്യ സർവ ചിന്തനശക്തിം ക്ഷീണയിതും ശക്നോതി അതക അസ്യാഃ സമ്യക് ഉപയോഗായവ കരണീയഃ കൃത്രിമബുദ്ധിഃ മാനവസ്യ സേവായി അസ്തി നദു സ്നാപന്നായ യതി വയം താം യഥോചിതം പ്രയുജ്യാമഹേ തർഹി സ അസ്മാകം ജീവനം അധികം സുഖമയം കരിഷ്യതി ശിക്ഷാക്ഷേത്രേ കൃത്രിമബുദ്ധേഹേ ഉപയോഗ അത്യന്തം ഉപകാരിണി അസ്തി സ വിദ്യാർത്ഥിനാം വ്യക്തിഗത അധ്യയനം സുലഭം കരോതി പ്രത്യേകസ്യ ഛാത്രസ്യ ക്ഷമതാനുസാരം പാഠ്യവസ്തു ദദാതി അധ്യാപകാനാം പാഠയോജനയാം സഹായം കരോതി പരീക്ഷായാഃ മൂല്യാങ്കനം ശീഘ്രതയാ കർത്തും ശക്നോതി ഭാഷാനുവാദകാര്യേ കൃത്രിമബുദ്ധിക്ക് ഉപയോഗീഭവതി ദുർബലത ജ്ഞാത്വ വിശേഷ മാർഗദർശനം കർത്തും ദദാതി അനുസന്ധാനകാര്യേഷു അപി യേഷാം ഉപയുജ്യതേ ജ്ഞാനസംഗ്രഹണം ശീഘ്രം സുലഭം ച ഭവതി പുനരാവൃത്തി കാര്യാണി സ്വയമേവ കരോതി അധ്യാപകാനാം സമയസ്യ സംരക്ഷണം ഭവതി അധുനാ അസ്മാകം ദൈനിക ജീവനെ കൃത്രിമബുദ്ധേഹ സ്ഥാനം അത്യന്തം മഹത്വപൂർണം അഭവത് ഗൃഹകാര്യേഷു അപി അസ്യാക ഉപയോഗ ജനാനാം ശ്രമം ന്യൂനം കരോതി മാനവാഹ യന്ത്രേഷു അധികം ആശ്രയം കുർവന്തി ചേത് സ്വകീയ കൗശലം ക്ഷീയതേ അതക ഭയം സാവധാനതയാ അസ്യാക ഉപയോഗം കർത്തവ്യാഹ
1: കൃത്രിമബുദ്ധിഃ പ്രജ്ഞാപ്രഭാ വിശദീപികായിവ മാനവജീവന മാർഗേ സദാ മാർഗദർശിനീ ഭവതി ജ്ഞാനാമൃത ധാരയാ സാ ലോകം സിഞ്ചതി നിത്യം യുക്ത്യാ പ്രയുക്ത്യാ നഹ ജീവനം ശോഭയതി ശുഭം
0: സാ ജ്ഞാനസ്യ വിസ്താരം കരോതി സാ ജനാനാം ജീവനം സുഖകരം കരോതി അതക കൃത്രിമബുദ്ധിഃ മാനവജീവനസ്യ ശ്രേയസി സാധിക അസ്തി അതക വയം ജ്ഞാതവന്തഃ യത് കൃത്രിമബുദ്ധിഃ അതീവ ഉപയോഗിനി അസ്തി സാ അസ്മാകം ജീവനം സരളം കരോതി അസ്യാക ഉപയോഗഃ സർവത്ര ദൃശ്യതേ വയം തസ്യാഃ ഉപയോഗം സമ്യക് കർത്തും ആവശ്യകം അതീവ ആശ്രയഃ കർത്തവ്യഃ മാനവബുദ്ധിഃ സർവദാ ശ്രേഷ്ഠാ അസ്തി കൃത്രിമബുദ്ധിഃ കേവലം സാധനമസ്തി തദുപയോഗേന സ സമാജസ്യ ഹിതം കരോതി ഭവിഷ്യേ അപി അസ്യാഃ മഹത്വം വർദ്ധിഷ്യതേ അന്തേ വദാമി സ അസ്മാകം ജീവനം സുഖകരം കരോതു.
2: സംസ്കൃത പരിപാട്യാം ഏതാവതഃ ശ്രുതഃ കൃത്രിമ ബുദ്ധിമത്ത ഇതി വിഷയമധികൃത്യ ഏകം പ്രഭാഷണം. പ്രഭാഷക ശ്രീമതി സിനി വിജി. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.

ഇന്ന് 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിത ഗാനങ്ങൾ, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കേളികൊട്ട്, അവതരണം കെ വി നാരായണമാരാരും സംഘവും.

കെ വി നാരായണ മാരാരും സംഘവും അവതരിപ്പിച്ച കേളികൊട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ചിത്രം അദ്വൈതം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ ഈണം, ചിത്രം വർണ്ണപ്പകിട്ട്, ഗായകർ എം ജി ശ്രീകുമാർ, സ്വർണലത.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
8: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
8: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
8: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
6: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
9: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
10: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
13: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടിവരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. VIP ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദമില്ലാതെ ജോലി നിർവഹിക്കുന്നതിനായി പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷനിൽ സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി സർക്കാർ മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലെ പ്രവേശനത്തിനുള്ള നീറ്റ് UG പരീക്ഷ നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. കൊല്ലം ജില്ലയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊല്ലം സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലായി 11 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കും. 8th സ്വതന്ത്ര ചലച്ചിത്രമേള IEFFK May 6-10 കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടക്കും. മത്സരവിഭാഗത്തിൽ മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങൾ മത്സരിക്കും. സംസ്ഥാനത്ത് ഇന്ന് വേനൽ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ടൂറിസം മേഖലയിലെ പുതിയ പ്രവണതകൾ തിരിച്ചറിയാനും ബിസിനസ് നെറ്റ്വർക്കിംഗിനും അവസരമൊരുക്കുന്ന ഗ്ലോബൽ ട്രാവൽ മാർക്കറ്റ് GTM 2026 2nd June 3-5 തിരുവനന്തപുരത്ത് നടക്കും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്റർ കാശി മത്സരം പുരോഗമിക്കുന്നു. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. പാടിയവർ MG ശ്രീകുമാർ, വിധു പ്രതാപ്, അഷ്റഫ് തായനേരി, ഇടവണ്ണ ഗഫൂർ, ഫൈസൽ എലേറ്റിൽ, കൃഷ്ണനുണ്ണി. ഗാനരചന കാനേഷ് പുനൂർ. സംഗീതം ഇളയരാജ.

0: എം ജി ശ്രീകുമാറും വിധു പ്രതാപും സംഘവും പാടിയ ഗാനമാണിത്. ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: This is Akashvani. The news read by Valsa Williams. In West Bengal, repolling was held today at 15 booths in South 24 Parganas district. These include 11 booths in Ograhat Pashchim and 4 in Diamond Harbour constituency. 72.43% voting was recorded till 3 p.m. Polling has remained largely peaceful across the two assembly segments. The repolling was ordered by the Election Commission on the basis of reports received from the concerned returning officers and observers. Voting on these polling stations was held on the 29th of last month in the second phase of assembly elections. Counting of votes for the assembly elections held in West Bengal, Kerala, Tamil Nadu, Assam and the Union Territory of Puducherry will be held on Monday. The Election Commission has deployed additional counting observers and police observers in West Bengal. A total of 165 additional counting observers have been assigned to assist counting observers, while 77 police observers have been deployed to strengthen security and oversee law and order arrangements around counting centres. The Commission said these measures are aimed at ensuring that the counting process is conducted in a secure, peaceful, intimidation-free and transparent manner. However, it clarified that police observers will not enter the counting halls under any circumstances on the day of vote counting. The Supreme Court of India has declined to interfere with the Election Commission's decision to appoint only central government employees as counting supervisors in the West Bengal elections. A bench comprising Justice P.S. Narasimha and Justice Joymalia Bagchi directed that the Commission's guidelines must be strictly followed. The ruling comes as a setback for the Trinamool Congress, which had challenged the move. During the hearing, Justice Bagchi observed that the choice of officials rests with the Election Commission. He noted that every counting table already has agents, supervisors and observers, and questioned concerns over the presence of central government employees. In Chhattisgarh, 3 security personnel lost their lives and 1 personnel was injured in an IED blast near the Kanker Narayanpur district border today. The incident occurred while personnel of the District Reserve Guard were defusing an improvised explosive device. According to police, a DRG team had been deployed for demining, area domination and search operations under the Chote Betia police station limits. Inspector Sukram Vatti and constables Krishna Komra and Sanjay Garpale sustained critical injuries. They later succumbed to the injuries. Another injured constable, Parmanand Komra, is undergoing treatment. The Central Bureau of Investigation, CBI, in coordination with the Ministry of External Affairs and the Ministry of Home Affairs, has successfully secured the extradition of Red Notice subject Kamlesh Parekh to India from the United Arab Emirates. In a statement, the CBI said Parekh was wanted in connection with a case involving large-scale banking and financial fraud, which resulted in a loss of several hundred crore rupees to a consortium of banks led by the State Bank of India. The Ministry of Information and Broadcasting has appointed communications expert Prasoon Joshi as the chairman of Prasar Bharati, India's public service broadcaster. Mr. Joshi's work spans acclaimed film lyrics, advertising campaigns and socially resonant storytelling that connects with diverse audiences across the country. AIIMS Delhi has introduced India's first portable bedside magnetic resonance imaging MRI system, enabling rapid brain imaging for critically ill patients in ICUs, emergencies and neurosurgical care. This marks the country's first routine use of a portable MRI for bedside brain imaging in critically ill patients. The ultra-low field device can be wheeled directly to patients, eliminating the need for dedicated MRI suites or risky patient transfers. In IPL cricket, Chennai Super Kings will take on Mumbai Indians in Chennai this evening at 7:30 p.m. In last night's match, Delhi Capitals defeated Rajasthan Royals by 7 wickets in Jaipur. In badminton, Indian men's team will take on France for a place in the finals of the Thomas Cup 2026 at Horsens in Denmark today. And with that, we end this news bulletin.
2: ശവാണി കോഴിക്കോട്. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
3: നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മറ്റന്നാൾ ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ 4 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യിദ് ഹയർ സെക്കൻഡറി സ്കൂളിലും അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ 5 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിൻടെക്കിലും തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും നടക്കും. തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് കൌണ്ടിംഗ് ഉദ്യോഗസ്ഥരുടെ 3-ാം ഘട്ട റാൻഡമൈസേഷൻ നടത്തും. ജില്ലയിലാകെ 154 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൌണ്ടിംഗ് ടേബിളുകളും 83 പോസ്റ്റൽ ബാലറ്റ് കൌണ്ടിംഗ് ടേബിളുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ മണ്ഡലത്തിലും 14 വീതം ഇവിഎം കൌണ്ടിംഗ് ടേബിൾ ഉണ്ടാവും. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിലെ പടക്കക്കടകൾ ഇന്നു മുതൽ 5 വരെ അടച്ചിടണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കലക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ ജില്ലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുന്നൊരുക്കങ്ങൾ, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്നിവ കലക്ടർ വിശദീകരിച്ചു. വോട്ടെണ്ണൽ നടപടികൾ സമാധാനപരമായി പൂർത്തിയാക്കുന്നതിന് പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സഹകരിക്കണമെന്നും ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി, ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ ഡോക്ടർ എൻ സി ബി, റിട്ടേണിംഗ് ഓഫീസർമാർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, പോലീസ്, ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കടുത്ത വേനലിന് അല്പം ആശ്വാസം പകർന്ന് ജില്ലയിൽ മഴ പെയ്തു. ഇടിമിന്നലിന്റെ അകമ്പടിയോടെയായിരുന്നു മഴ. അരമണിക്കൂറിലേറെ നീണ്ടുനിന്ന ശക്തി കുറഞ്ഞ മഴ മണ്ണിന് കുളിർമഴയായി. വരും ദിവസങ്ങളിലും വേനൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഉയർന്ന അന്തരീക്ഷ താപനില മൂലം ജില്ലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ജില്ലാ ആരോഗ്യ വിഭാഗം ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ജില്ലയിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങൾ, ആംബുലൻസ് എന്നിവയ്ക്ക് സൂര്യാഘാതത്തിനുള്ള പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള നിർദ്ദേശങ്ങളും നൽകി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇതിനുള്ള സൌകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തും. പൊതുപരിപാടികളിൽ ഉണ്ടാവുന്ന പൊതുജന ബാഹുല്യം, തീപിടുത്ത സാധ്യതകൾ, സൂര്യാഘാതം, മറ്റ് അപകടങ്ങൾ എന്നിവ നേരിടുന്നതിന് സജ്ജമായിരിക്കാൻ ആരോഗ്യവകുപ്പ് വിവിധ ആരോഗ്യവകുപ്പ് സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. സ്വകാര്യ ആരോഗ്യ സംവിധാനങ്ങളെയും ആയുഷ് സംവിധാനങ്ങളെയും ഉൾപ്പെടുത്തി കർമ്മപദ്ധതി തയ്യാറാക്കും. അമിതമായ ചൂട് അഥവാ ഹീറ്റ് സ്ട്രോക്ക് മനുഷ്യരെ പോലെ തന്നെ വളർത്തുമൃഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായതിനാൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണിവരെ വളർത്തുമൃഗങ്ങളെ വെയിലത്തിറക്കരുതെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ എസ് അനിൽകുമാർ അറിയിച്ചു. പൊള്ളുന്ന വെയിലിൽ തുറസായ സ്ഥലത്ത് വളർത്തുമൃഗങ്ങളെ കെട്ടിയിടുന്നത് ഒഴിവാക്കണം. പശുക്കളെ മേയുന്നതിനായി അതിരാവിലെയും വൈകുന്നേരവും തെരഞ്ഞെടുക്കുക. പശുക്കൾക്കും മറ്റും ഉൽപാദനക്ഷമ

0: കുറയുന്നതിന് പുറമെ രോഗങ്ങൾക്കും കടുത്ത ചൂട് കാരണമാകും. പെട്ടെന്ന് ദഹിക്കുന്ന നാരുകളുള്ളതും ജലാംശമുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ നൽകുക. പശുക്കളുടെ ശരീരത്തിൽ നേരിട്ട് വെള്ളമൊഴിക്കുന്നതിന് പകരം സ്പ്രിംഗ്ലർ, മിസ്റ്റ്, ഷവർ എന്നിവ ഉപയോഗിച്ച് അരമണിക്കൂറിൽ 3 മിനിറ്റ് വീതം തുള്ളി നന നൽകുകയും വശങ്ങളിൽ ഫാനുകൾ പ്രവർത്തിപ്പിക്കുകയും വേണം. ഉമിനീർ ധാരാളം നഷ്ടപ്പെടുന്നത് വഴി ആമാശയത്തിൽ ഉണ്ടാകുന്ന അസിഡോസിസ് കുറയ്ക്കാൻ 1 കിലോ തീറ്റയിൽ 10 ഗ്രാം സോഡിയം ബൈകാർബണേറ്റ് അഥവാ അപ്പക്കാരം ചേർത്ത് നൽകണമെന്നും മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. ലോക മലമ്പനി ദിനാചരണവും മത്സ്യത്തൊഴിലാളികൾക്കുള്ള മലമ്പനി പരിശോധനയും കൊതുകുവല വിതരണവും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ കെ സി സച്ചിൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആയിക്കര ഫിഷിംഗ് ഹാർബർ എഞ്ചിനീയറിംഗ് കാന്റീൻ കമ്മിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ കെ ഷിനി അധ്യക്ഷത വഹിച്ചു. മലമ്പനി ഇല്ലാതാക്കാൻ നമുക്കിപ്പോൾ കഴിയും, നമുക്കത് ചെയ്യാം എന്നതാണ് ഈ വർഷത്തെ ലോക മലമ്പനി ദിനത്തിന്റെ പ്രമേയം. 2028 ജില്ലയിൽ നിന്നും മലമ്പനി നിവാരണം ചെയ്യുക എന്നതാണ് ജില്ലാ ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. തുടർച്ചയായി 3 വർഷം ജില്ലയിൽ തദ്ദേശീയ മലമ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നതിനാലാണ് മലമ്പനി നിവാരണം ചെയ്തതായി കണക്കാക്കുന്നത്. പാമ്പ് കടിയേറ്റുള്ള അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ 18 ആശുപത്രികളിൽ പ്രതിരോധ ആന്റിവെനം ലഭ്യമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 6 സർക്കാർ ആശുപത്രികളിലും 12 സ്വകാര്യ ആശുപത്രികളിലുമാണ് നിലവിൽ ആന്റിവെനം സ്റ്റോക്കുള്ളത്. ആവശ്യമെങ്കിൽ ആന്റിവെനത്തിൽ സ്റ്റോക്ക് കൂട്ടുന്ന കാര്യം പരിഗണിക്കുമെന്നും മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി. ജോസ്ഗിരി കുഞ്ചിലക്കാട്ട് എന്ന പ്രദേശത്തെ ശ്രീ റെജി കല്ലൂരിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വിലനിലവാരം. 7:35 യുവവാണി. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിൽ വയലിനിൽ 3rd സ്ഥാനം നേടിയ നിർമ്മലഗിരി കോളേജിലെ ദേവാനന്ദും സംസ്കൃത കവിതാലാപനത്തിലും മാപ്പിളപ്പാട്ടിലും മികച്ച വിജയം കൈവരിച്ച അതേ കോളേജിലെ ദേവികയും അതിഥികളായി എത്തുന്നു. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ, 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ചർച്ച. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് MK സുഹൈൽ മാസ്റ്റർ. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. ഇതിൽ രാഗസ്പർശം, നിങ്ങൾക്കറിയാമോ, ട്രെഡിമിക്സ് കറി പൗഡർ, ദർപ്പണം. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58 FM പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 9:30 കിളിക്കൂട്ടം, ചിറക്കൽ വർണ്ണക്കൂട്ടിലെ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന വിവിധ ഇനങ്ങൾ. 10:00 10:25 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 11:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 11:05 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. 11:30 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 കളമെഴുത്തുപാട്ട്, കെ ബാലകൃഷ്ണക്കുറുപ്പും സംഘവും അവതരിപ്പിച്ചത്. 12:40 നാടകഗാനങ്ങൾ. 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹെലോ പ്രിയഗീതം, ഫോണിൻ പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:30 പഞ്ചാരിമേളം, കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് കൃഷ്ണൻകുട്ടി പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്ത്. 3:00 ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 പുള്ളുവൻ പാട്ട്, വി ബാഹുലേയനും സംഘവും അവതരിപ്പിച്ചത്. 5:30 വാർത്താ തരംഗിണി, 5:45

ത്തിന് ലളിതഗാനങ്ങൾ. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 8:30 സേവന വാർത്തകൾ. 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 അക്ഷരസൗരഭം. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ. 11:00 ചർച്ച. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: तथा मुख्य प्राधान सेंसस अधिकारिणा शीतलवर्मा इत्यनया प्रोक्तं यत् नागरिकाः अस्य मासस्य सप्तम दिनांकात् आधिकारिक जालपटले पंजीकरणं कृत्वा स्वगणना सौकर्यस्य माध्यमेन भागं ग्रहीतुं शक्नुवन्ति। प्रक्रियां समाप्यते एकं विशिष्टं कूटसंकेतं प्राप्स्यन्ति यच्च गृहगणनायाः समये प्रगणकेन सह अवश्यं विनिमयी करणीयम्। सूचना प्रसारण मन्त्रालयः संप्रेषण विशेषज्ञं प्रसून जोशी इत्यमुं भारतस्य सार्वजनिक सेवा प्रसारकस्य प्रसार भारती इत्यस्य अध्यक्षत्वेन नियुक्तवान्। श्रीजोशिनः कृतित्वे समादृतानि चलच्चित्र गीतानि विज्ञापन अभियानानि सामाजिक अनुरणित कथाकथनानि च सन्ति। भारत सर्वकारेण स्वनागरिकाणां कृते तक्षण आपत सूचना सेवायै स्वदेशीय तन्त्रज्ञानस्य उपयोगेन स्वस्य प्रकोष्ठ प्रसार व्यवस्था समारब्धा। तस्मिन्नेव क्रमे अद्य मध्याह्ने नागरिकाणां चलदूरभाषीय यन्त्रेषु परीक्षणार्थं ध्वनि सूचनया सह सन्देशाः प्रेषिताः। आईपीएल क्रिकेट क्रीडायां चेन्नई सुपर किंग्स दलम अद्य सायंकाले सार्धसप्तवादने चेन्नई नगरे मुंबई इंडियंस दलं सम्मुखी करिष्यति। इति वार्ताः।
1: ആകാശവാണി സമയം 6:30 ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ
2: ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ പ്രധാന വാർത്തകൾ കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലേക്കുള്ള ജനവിധി മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന 15 മണ്ഡലങ്ങളിൽ റീപോളിംഗ് പൂർത്തിയായി. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യുജി നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി 2 നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാനത്ത് ഒട്ടാകെ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇവർ രാവിലെ 6 മണിക്ക് തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിക്ക് തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും.
2: കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊല്ലം സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലായി 11 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ആരംഭിക്കും. ആകെ 1,125 പേരെയാണ് വോട്ടെണ്ണൽ ജോലികൾക്കായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഒരുക്കം പൂർത്തിയായതായി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ S വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ്, ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയം, മലയാളപ്പുഴ മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി എന്നിവയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. എറണാകുളം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കളമശ്ശേരി കുസാറ്റ്, ആലുവ UC കോളേജ്, കോതമംഗലം MA കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വോട്ടെണ്ണൽ നടപടികൾ സുഗമമായി നടത്തുന്നതിന് അവധി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. പേരാമ്പ്ര കൊയിലാണ്ടി വരണാധികാരികൾക്ക് അപാകത സംഭവിച്ചില്ല. കൊയിലാണ്ടി വരണാധികാരി സ്ട്രോങ് റൂമിനടുത്ത് പോയത് പതിവ് പരിശോധനയ്ക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ടെണ്ണൽ ദിവസം ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുമെന്ന് കളക്ടർ പറഞ്ഞു. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. കാസർഗോഡ് ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
4: ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കേന്ദ്രങ്ങളിലും, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രങ്ങളിലും നടക്കും.

0: 440 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഇവിഎമ്മിലെ വോട്ടുകൾ എണ്ണുന്നതിനായി പരമാവധി 14 കൌണ്ടിംഗ് മേശകൾ വീതം സജ്ജീകരിക്കും. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും.
1: തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജ്ജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിൽ ക്രമക്കേടെന്ന് പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നു. 3 മണിവരെ 72.43% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലുള്ള മഗ്രാഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രസാർഭാരതി ചെയർമാനായി പ്രസൂൺ ജോഷിയെ നിയമിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോകപ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അധ്യക്ഷനായും ശ്രീ ജോഷി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും രാവിലെ 11 മുതൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അഡ്മിറ്റ് കാർഡുകൾക്കൊപ്പം ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ കൈവശം വയ്ക്കണം. പരീക്ഷാർത്ഥികളുടെ ബയോമെട്രിക് ഹാർജർ രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട്. കോട്ടയം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഡെങ്കുപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ N.Priya അറിയിച്ചു. വീടിന്റെ പരിസരങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. കൊതുക് ഉണ്ടാവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മെയ് മാസത്തിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂടിനെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ചൂടുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ സർക്കാർ പൂർണ്ണമായും തയ്യാറാണെന്നും സംസ്ഥാന ജില്ലാതലങ്ങളിൽ ശ്രമങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ദീർഘനേരം കഠിനമായ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കാനും അദ്ദേഹം പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിനാണ് പോലീസ് മുൻഗണന നൽകേണ്ടതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 32A ബാച്ചിലെ 60 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കാലത്തെ പോലീസിംഗിന് കായികക്ഷമതയോടൊപ്പം സാങ്കേതിക സൈബർ രംഗങ്ങളിൽ പ്രാവീണ്യവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. VIP ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദരഹിതമായി ജോലി ചെയ്യാൻ സർക്കാർ മാർഗ്ഗനിർദ്ദേശമിറക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് പൊതുഭരണ വകുപ്പിനും ആരോഗ്യവകുപ്പിനും കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശം നൽകി. ഓഫീസർമാർ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് GMOA സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. 8th സ്വതന്ത്ര ചലച്ചിത്രമേള മെയ് 6 മുതൽ 10 വരെ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങൾ മത്സരിക്കും. 1,00,000 രൂപയും ഫലകവുമാണ് അവാർഡ്. മലപ്പുറം പാങ് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10,00,000 രൂപ നൽകും. 12th ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനമായി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദോഹയിലേക്കും ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദുബായിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റൈനിലേക്കും സർവീസ് ഉണ്ടാകും. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി

0: കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ബിജെപി എം പി സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി ബിജെപി എം പി ബൈജയന്ത് പാണ്ഡെയെ തെരഞ്ഞെടുത്തു. അടുത്ത വർഷം ഏപ്രിൽ 30 വരെയാണ് സമിതികളുടെ കാലാവധി. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ പാചകവാതക വിതരണം സാധാരണ നിലയിൽ തുടരുന്നതായും ഗാർഹിക ഉപഭോക്താക്കൾക്ക് 100% എൽ പി ജി സിലിണ്ടറുകളുടെ വിതരണം ഉറപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കേരളമുൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലേക്കുള്ള ജനവിധി മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന 15 മണ്ഡലങ്ങളിൽ റീപോളിംഗ് പൂർത്തിയായി. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് യു ജി നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി
2: നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കൊച്ചു കേരളത്തെ ആഗോളതലത്തിൽ പ്രശസ്തമാക്കിയ ഒരു കൊച്ചുമിടുക്കിയിൽ നിന്നാവാം ഇന്നത്തെ നല്ല വാർത്തയുടെ തുടക്കം. തിരുവനന്തപുരം സ്വദേശിനിയായ സഞ്ജന ചാക്കോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയിൽ അദ്ദേഹം സഞ്ജനയുടെ നേട്ടം പേരെടുത്ത് പരാമർശിച്ചു. അതിയായ സമ്മർദ്ദവും സമയപരിധിയുമുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സഞ്ജനയെപ്പോലുള്ളവർ കാഴ്ചവെക്കുന്ന ആത്മവിശ്വാസവും കഴിവും നമ്മെ അഭിമാനപ്പെടുത്തുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കൊസോവോയിൽ നടന്ന 14th യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിലാണ് സഞ്ജനയടങ്ങുന്ന ഇന്ത്യൻ ടീം ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത്. മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 2 വെള്ളിയും 2 വെങ്കലവും ഉൾപ്പെടെ 4 മെഡലുകളാണ് സംഘം നേടിയത്. ഹൈസ്കൂൾ തലത്തിൽ ഗണിതശാസ്ത്രത്തിലുള്ള ആഴത്തിലുള്ള താൽപര്യവും കഴിവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. 56 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം മുക്കോല സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സഞ്ജന. 42-ൽ 26 പോയിന്റാണ് സഞ്ജന നേടിയത്. സ്വർണ മെഡലിന് ആവശ്യമായ കുറഞ്ഞ മാർക്ക് 27 ആണ്. അതായത് 1 പോയിന്റ് വ്യത്യാസത്തിലാണ് സ്വർണം നഷ്ടമായത്. എങ്കിലും രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് സഞ്ജന നല്ല വാർത്തയോട്.
3: യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ പങ്കെടുക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുക ഉണ്ടായി. ഈ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടാനും എനിക്ക് കഴിഞ്ഞു. മൻ കി ബാത് എന്ന പരിപാടിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഈ മികച്ച പ്രകടനത്തിനെ കുറിച്ച് പരാമർശിച്ചു. എന്റെ ഈ നേട്ടം കൂടുതൽ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, അവരുടെ താല്പര്യങ്ങളും സ്വപ്നങ്ങളും പിന്തുടരാൻ പ്രചോദനമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
2: രാജ്യവ്യാപകമായി നടക്കുന്ന ഗണിത ഒളിമ്പ്യാഡിന്റെ വിവിധ ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരിൽ നിന്നാണ് അന്താരാഷ്ട്ര മത്സരത്തിനായുള്ള സംഘത്തെ തെരഞ്ഞെടുത്തത്. ആവശ്യത്തിനും അനാവശ്യത്തിനും തുണികൾ വാങ്ങിക്കൂട്ടുന്നത് നമ്മുടെ ഒരു രീതിയാണ്. എവിടെയെങ്കിലും ഒരു ഓഫർ കണ്ടാലോ, അല്ലെങ്കിൽ ന്യൂജൻ ട്രെൻഡിനനുസരിച്ച് കല്യാണം പോലുള്ള അവസരങ്ങളിൽ കളർ കോഡ് അനുസരിച്ചോ അങ്ങനെയൊക്കെ നമ്മൾ ഡ്രസ് വാങ്ങും. എന്നിട്ട് ഒന്നോ രണ്ടോ ദിവസമിടും, പിന്നെ മാറ്റിവെക്കും, പിന്നെയും പല കാരണങ്ങൾ പറഞ്ഞ് പുതിയത് വാങ്ങും. അങ്ങനെ തുണികളുടെ ഒരു കൂമ്പാരമാവും. പിന്നെ അലമാരയിൽ സ്ഥലമില്ലാതെ വരുമ്പോൾ ഇതെന്ത് ചെയ്യും എന്നാലോചിക്കും. അത്തരക്കാർക്കുള്ളൊരു നല്ല വാർത്തയാണ് ഇനി. രാജ്യത്തെ ആദ്യ പഴന്തുണി സംസ്കരണ പദ്ധതി മുംബൈയിൽ നിലവിൽ വന്നു. നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് പഴയ തുണികളെ സംസ്കരിച്ചെടുക്കുന്ന ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി സംവിധാനം ആരംഭിച്ചത്. സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് നവി മുംബൈ കോർപ്പറേഷൻ പഴയ തുണികൾ ശേഖരിക്കുന്നത്. ഈ തുണികളെ സ്കാനർ ഉപയോഗിച്ച് കോട്ടൺ, പോളിസ്റ്റർ, സിൽക്ക് എന്നിങ്ങനെ തരംതിരിക്കും. അവയിൽ ഓരോന്നിനെയും പുനരുപയോഗിക്കാൻ കഴിയുന്നവ, റീസൈക്ലിംഗിന് നൽകേണ്ടവ, മറ്റുൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്നവ എന്നിങ്ങനെ വേർതിരിക്കും. എന്നിട്ട് സംസ്കരണം നടത്തും. പദ്ധതി ആരംഭിച്ചതിനു ശേഷം ഇതുവരെ

0: 41,000 ഇനം തുണികൾ സംസ്കരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കി. ഇതുവഴി 30 മെട്രിക് ടൺ തുണിമാലിന്യം ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. അതുമാത്രമല്ല, സ്വയം സഹായ ഗ്രൂപ്പിലെ 150 സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലൂടെ തൊഴിൽ ലഭിക്കുന്നത്. രാജ്യത്ത് ഒരു വർഷം 7.8 ദശലക്ഷം ടൺ തുണിമാലിന്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് കണക്ക്. നവി മുംബൈ കോർപ്പറേഷന്റെ മാതൃക മറ്റുള്ളവർ പിന്തുടർന്നാൽ തുണിമാലിന്യ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാനാകും എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതീക്ഷ. വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ പ്രിയപ്പെട്ടവർക്കായി ഒരു സമ്മാനപ്പൊതി കരുതുക, അത് നമ്മൾ മലയാളികളുടെ പണ്ടേയുള്ള ശീലമാണ്. അതേസമയം ഈ സമ്മാനപ്പൊതിയും കാത്ത് വീട്ടിലും നാട്ടിലുമായി പ്രതീക്ഷയോടെയിരിക്കുന്ന ബന്ധുക്കളും കൂട്ടുകാരുമുണ്ടാകും. പലപ്പോഴും ഹ്രസ്വ സന്ദർശനത്തിനായി വിദേശത്ത് പോകുന്നവർക്ക് ഇത്തരത്തിൽ സമ്മാനങ്ങൾ വാങ്ങാൻ അവസരമൊരുക്കുന്ന സ്ഥലങ്ങളാണ് വിമാനത്താവളങ്ങളിലെ ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ. എന്നാൽ വിമാനത്താവളങ്ങളിലെത്താൻ വൈകുകയോ മറ്റ് സമയക്കുറവോ നേരിടുന്നവർക്ക് ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്ന് ഷോപ്പിംഗ് നടത്താനാവില്ല. സമ്മാനപ്പൊതി കാത്തിരിക്കുന്നവരെ നിരാശരാക്കേണ്ടിയും വരും. എന്നാൽ അതിനൊരു പരിഹാരമാണ് മേക്ക് മൈ ട്രിപ്പ് പദ്ധതി. അദാനി എയർപോർട്സ് ആണ് ഈ സംരംഭം ആരംഭിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്ക് യാത്രാ ബുക്കിംഗ് പ്ലാറ്റ്ഫോം വഴി തന്നെ ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സൌകര്യമുള്ള പദ്ധതിയാണിത്. യാത്ര പുറപ്പെടുന്നതിന് മുൻപോ എത്തിച്ചേരുന്നതിന് മുൻപോ യാത്രക്കാർക്ക് വിവിധ ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ഈ സംവിധാനം സഹായിക്കും. ഇതിലൂടെ വിമാനത്താവളങ്ങളിൽ സമയം ലാഭിക്കാനും കൂടുതൽ സൌകര്യപ്രദമായി ഷോപ്പിംഗ് നടത്താനുമാവും. തിരുവനന്തപുരത്തിന് പുറമെ മുംബൈ, അഹമ്മദാബാദ്, ലഖ്നൗ, മംഗലൂരു, ജയ്പൂർ എന്നിവിടങ്ങളിൽ ഈ സേവനം ലഭ്യമാകും. ഇനി സമ്മാനം വാങ്ങാതിരിക്കാൻ ഒരു എക്സ്ക്യൂസും വേണ്ട. ഡെബിയൻ പ്രോജക്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകമെമ്പാടും വ്യാപകമായി ഉപയോഗിക്കുന്ന ആദ്യകാല ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഡെബിയൻ. ഉബുണ്ടു, കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന കൈറ്റ് ലിനക്സ് തുടങ്ങി 450 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഡെബിയനിൽ നിന്നാണ് രൂപം കൊണ്ടത്. ഈ ഡെബിയൻ പ്രോജക്ടിന്റെ അമരത്ത് മലയാളി വനിത എത്തിയിരിക്കുന്നു. അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പിലൂടെ പ്രോജക്ട് ലീഡർ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ഏഷ്യക്കാരിയുമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിനിയായ ശ്രുതി ചന്ദ്രൻ. ഡെബിയൻ പ്രോജക്ടിലെ ലോകമെമ്പാടുമുള്ള 1,000-ലധികം ഔദ്യോഗിക അംഗങ്ങളാണ് വോട്ടെടുപ്പിലൂടെ ശ്രുതിയെ തെരഞ്ഞെടുത്തത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് ഈ ഡെബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്നതാണ് ഒരു സവിശേഷത. മലയാളികൾ ഏത് മേഖലയിലും തിളങ്ങും എന്നതിന്റെ മറ്റൊരു അഭിമാന നേട്ടം. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് വെല്ലുവിളിയും മറികടക്കാനാവും എന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ മുൻപും നല്ല വാർത്ത ശ്രോതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. അത്തരമൊരു വാർത്തയാണ്, കണ്ണൂർ സർവകലാശാലയിൽ PRO പബ്ലിക് റിലേഷൻസ് ഓഫീസറായി നിയമനം ലഭിച്ച BJ പ്രദീപ് ആണ് ഈ കഥയിലെ താരം. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന രോഗബാധിതനായ ശ്രീ BJ പ്രദീപ് 90% കാഴ്ച നഷ്ടപ്പെട്ട, കാഴ്ച പരിമിതി നേരിടുന്ന വ്യക്തിയാണ്. രാജ്യത്ത് തന്നെ ഒരു കാഴ്ച പരിമിതിയുള്ള വ്യക്തിയെ സർവകലാശാല PRO ആയി നിയമിക്കുന്നത് ഇതാദ്യം. യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വഴി ശബ്ദശകലങ്ങളായാണ് PSC പരീക്ഷയ്ക്ക് വേണ്ട അറിവുകൾ പ്രദീപ് സമ്പാദിച്ചത്. നിലവിൽ ഒരു സർക്കാർ വകുപ്പിൽ ജോലി നോക്കുന്ന അദ്ദേഹം ഓഫീസിൽ പോകുന്നതിന് മുൻപ് അതിരാവിലെയും ഓഫീസിൽ നിന്നെത്തി രാത്രി വൈകുവോളവും പഠിച്ചാണ് തന്റെ ഈ സ്വപ്ന ജോലി കരസ്ഥമാക്കിയത്. ഇതിനു പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. കാരണം 2011 കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതുവരെ ദൃശ്യമാധ്യമ രംഗത്ത് സജീവമായി നിലനിന്നിരുന്ന വ്യക്തിയാണ് ശ്രീ പ്രദീപ്. കാഴ്ച വെല്ലുവിളി മൂലം ഉപേക്ഷിക്കേണ്ടി വന്ന തന്റെ ജോലി ഇപ്പോൾ മറ്റൊരു വിധത്തിൽ നേടിയെടുത്തിയിരിക്കുന്നു അദ്ദേഹം.
1: റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന വലിയ പ്രതിസന്ധി എന്നെ പിടികൂടിയപ്പോൾ ആദ്യം സത്യത്തിൽ പകച്ചുപോയെങ്കിലും അതിജീവിക്കാനുള്ള വഴികൾ തേടി എന്നതാണ് ഇന്നിപ്പോൾ ഒരു സർവകലാശാല PRO ആയി മാറാൻ എന്നെ സഹായിച്ചത്. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ വലിയൊരു സന്ദർഭമാണ് ഈ നിയമനം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണോ നാം നേരിടുന്ന പ്രതിസന്ധി അത് മനസ്സിലാക്കി അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് തീർച്ചയായും അത് പരിഹരിക്കാനുള്ള വഴികളിലേക്ക് നമുക്ക് നടന്നെടുക്കാനാകും. കാഴ്ചാ പരിമിതനായ എനിക്കെങ്ങനെ പഠിക്കാനാകുമെന്ന അന്വേഷണത്തിൽ യൂട്യൂബ് ക്ലാസ്സസ്, അതുപോലെ തന്നെ ശബ്ദ പുസ്തകങ്ങൾ, ഇതിനെല്ലാം പുറമെ സ്ക്രീൻ റീഡറുകൾ ഇവയെല്ലാം പ്രയോജനപ്പെടുത്തിയായിരുന്നു സത്യത്തിൽ എൻ്റെ പഠനം. വായിക്കാൻ കഴിയില്ല, പക്ഷേ അത് നമുക്ക് വായിച്ചു തരുന്ന മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി അവ കേട്ട് പഠിക്കാൻ നമുക്ക് കഴിയും. പരീക്ഷ എഴുതാൻ ഒരു സ്ക്രൈബിൻ്റെ സഹായം കൂടി ലഭിച്ചാൽ, ഏതു പരീക്ഷയും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമുക്ക് പിന്നിൽ കീഴടങ്ങുമെന്നതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്.
0: ഗവൺമെന്റ് ജോലികളിൽ ഭിന്നശേഷിയുള്ളവർക്കായുള്ള സംവരണത്തിൽ ഏതെല്ലാം തസ്തികകൾ അവർക്ക് നൽകാം എന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച ഒരു സമിതി പഠനം നടത്തി ശുപാർശ സമർപ്പിച്ചിരുന്നു. ഇതിൽ പൂർണമായി കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് പോലും പബ്ലിക് റിലേഷൻസ് ഓഫീസറായി ജോലി ചെയ്യാനാവുമെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രീ ബി ജെ പ്രദീപിന്റെ നിയമനത്തിലൂടെ ഈ തീരുമാനം കൈക്കൊണ്ടത്. തനിക്ക് വേണ്ടി മാത്രമല്ല, ഭിന്നശേഷിയുള്ള സർക്കാർ ജോലി കാംക്ഷിക്കുന്ന അനവധി പേർക്ക് കൂടി പ്രയോജനകരമാകുന്നു ശ്രീ പ്രദീപിന്റെ ഈ പോരാട്ടം. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലമീജി നായർ, അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ.
2: ആകാശവാണി കണ്ണൂർ.
3: കിസാൻ വാണി, കിസാൻ വാണി,
4: കിസാൻ വാണി. കർഷകപക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം. സമർപ്പണം കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കിസാൻ വാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ചെറുപുഴ ജോസ്ഗിരി കുഞ്ചിലക്കാട്ടിലുള്ള ശ്രീ രജി കല്ലൂരിയുടെ കാർഷികാനുഭവങ്ങളാണ് ഇന്ന് കിസാൻ വാണിയിൽ. കിസാൻവാണി വിഭാഗം ഇപ്പോഴെത്തിയിരിക്കുന്നത് ചെറുപുഴ പഞ്ചായത്തിലെ ജോസ്ഗിരി കുഞ്ചിലക്കാട് എന്ന പ്രദേശത്തെ റജി കല്ലൂർ എന്ന ഒരു കർഷകന്റെ കൃഷിയിടത്തിലാണ്. ഇവിടെ റബ്ബർ, വാഴ, പലതരം ഫ്രൂട്ട്സ് ഐറ്റംസ്, കവുങ്ങ്, തെങ്ങ്, അങ്ങനെ വേണ്ട എല്ലാ ഇനം കൃഷികളും ഇവിടെ ചെയ്യുന്നുണ്ട്. ഒരു സമ്മിശ്ര കർഷകനാണ്. നമുക്ക് അദ്ദേഹത്തോട് കാർഷിക വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം റജി.
6: നമസ്കാരം.
5: എന്തൊക്കെയുണ്ട് കാർഷിക വിശേഷങ്ങൾ ഒന്ന് പറയാവോ? നിങ്ങൾ ഒരു പാരമ്പര്യ കർഷകനായിരുന്നു.
6: ചാത്തൻ കൃഷിക്കാരനായിരുന്നു ഞാൻ. ഏകദേശം 10-30 വർഷമായിട്ട് കൃഷിയിൽ തന്നെയാണ്. പഠിത്തം കഴിഞ്ഞപ്പോ തൊട്ട് കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. എനിക്കിപ്പം 3 ഏക്കറിനകത്തായിട്ടുള്ളതെന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ടുള്ള റബ്ബറ്.
5: ടോട്ടൽ എത്ര ഏക്കർ സ്ഥലമുണ്ട്?
6: എനിക്ക് 3 ഏക്കറിൽ ഞാൻ കൃഷി ചെയ്യുന്നത്. പിന്നെ പാട്ടത്തിനടുത്തത് 2.5 ഏക്കറുണ്ട്. പാട്ടത്തിനടുത്തതിന്റെ അകത്ത് വാഴക്കൃഷിയാണ്, ഏത്തവാഴ കൃഷിയാണ് ഇന്ന്. പക്ഷെ അതിനകത്ത് പന്നി ശല്യം ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ പന്നി കയറി ഞാൻ വേലി കെട്ടിയിട്ട്, ഗ്രീൻ നെറ്റ് ഇട്ട് വേലി കെട്ടി, അത് അടിച്ചു തകർത്തിട്ട് പിന്നെ ഞാൻ കയറിയിട്ട് വാഴ തകർക്കുന്നുണ്ട്.
5: അനിയന്റെ
6: ഒക്കെ സ്ഥലമാണ്, തൊട്ട് ചേർന്ന് നടക്കുന്നതാണ്. അങ്ങനെ ഞാൻ നേരത്തെ വാഴക്കൃഷി ഉണ്ടായിരുന്നു, വാഴക്കൃഷി ഉണ്ടായിരുന്നു. ഇത്രയും വർഷം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ ഒരു വർഷമാണ് പന്നി കയറി ശല്യം തുടങ്ങിയത്. ഈ ചുറ്റുവട്ടത്തിന് കുറച്ച് വീട്ടുകാർ പോയതിന്റെ പേരില് പന്നി തൊട്ടടുത്ത് അപ്പുറം കാടുണ്ട്, ചെറിയൊരു കാടുണ്ട്, കേരള പോസ്റ്റിന്റെ ചെറിയ കാടുണ്ട്.
5: അതിൽ നിറങ്ങുന്നതായിരിക്കും. വേറെ വന്യമൃഗങ്ങൾ പന്നിയുടെ മാത്രം ശല്യമുള്ളൂ അല്ലേ? അപ്പം ഇവിടെ നല്ല മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. മഞ്ഞുമൂടി കിടക്കുന്ന മലനിരകളാണ് നമ്മൾ മുന്നിൽ തന്നെയുള്ളത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്താണ് നമ്മളിപ്പോ ഈ രജിയുടെ വീട് കിടക്കുന്നത്, കൃഷി സ്ഥലവും. അപ്പം ഇനി വാഴക്കൃഷി അല്ലാതെ ഈ വാഴക്കൃഷിയിൽ നിങ്ങൾ കൊലകളൊക്കെ എവിടെയാണ് വിപണനം?
6: കൊലകൾ കൂടുതലും ജോസ്ഗിരി പാലാവിൽ മേഖലയിലേക്കാണ് കൂടുതലും കയറ്റുന്നത്.
5: അത് ശരി. എങ്ങനെ വില കിട്ടാറുണ്ടോ?
6: കഴിഞ്ഞ വർഷം കുഴപ്പമില്ലായിരുന്നു. എന്റെ പഴയ വാഴ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ആവറേജ് വില ഉണ്ടായിരുന്നു, ഒരു 50 രൂപ ശരാശരി. 70 രൂപയ്ക്കും വിറ്റിട്ടുണ്ട്, 30 രൂപയ്ക്കും വിറ്റിട്ടുണ്ട്. ആവറേജ് 50 രൂപ വെച്ച് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വില ഭയങ്കരമായിട്ട് താണുപോയി, തീരെ കുറവാണ്. അടുത്ത വാഴ ആയി വരുന്നുണ്ട്. ഞാനിപ്പം പാട്ടകൃഷി ചെയ്തേക്കെന്ന് പറഞ്ഞാൽ 1000 വാഴ മേല ഈ വർഷം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു.
5: അതെങ്ങനെയാണ്, ഈ പാട്ടത്തിന് ഒരു വാഴ വെക്കുന്ന സ്ഥലത്തിനാണോ പൈസ കൊടുക്കുന്നത്?
6: അതല്ല, എന്നുവെച്ചാൽ അവർ കാപ്പി കൃഷി ഉണ്ടായിരുന്നു, അപ്പൊ അവര് കാപ്പിത്തേ ഇറക്കി തന്നു. അപ്പൊ ഞാന് അത് നട്ട് സംരക്ഷിക്കും, അത് മാത്രമേ ഉള്ളൂ.
5: ഡിമാൻഡ്
6: ഡിമാൻഡ് അവരെ
7: അവരുടെ കാപ്പി സംരക്ഷിച്ചുകൊണ്ട് നിങ്ങളെ വാഴ കൃഷി അതിൽ
6: നടും.
7: അപ്പൊ കാപ്പി ഇപ്പൊ നട്ടിട്ടേ
6: ഉള്ളൂ, വാഴ കാപ്പി ഒന്നിച്ച് നട്ടു.
7: അപ്പൊ അത് അവര് നോക്കുകയില്ലേ?
6: അത് ഇനി നോക്കുമല്ലോ. അത് നമ്മൾ വാഴ തീരുന്നോടും വരെ കാപ്പി ഞാൻ സംരക്ഷിക്കും.
7: സംരക്ഷിക്കും. വാഴ കിട്ടുന്ന വളമൊക്കെ കാപ്പിക്ക് കിട്ടും.
6: അവര് വളം നമുക്ക് തരും, കാപ്പിക്കുള്ളോ വളം തരും.
7: അപ്പൊ അവിടെ എങ്ങനെയാ ജലസേചനം? ഇവിടെ ഇപ്പൊ സ്പ്രിംഗ്ലർ വെച്ചിട്ട് കാണുന്നുണ്ട് അല്ലേ?
6: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് തന്നെ സ്ഥലത്തെ

0: ചേർന്ന് കിടക്കുന്ന സ്ഥലമല്ലേ. അപ്പൊ അങ്ങോട്ട് ഞാൻ
1: അങ്ങോട്ട് സ്പ്രിംഗ്ലർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് എവിടെ നിന്ന് വരുന്ന വെള്ളമാണ്?
0: ഇത് കൊഴക്കിണറ്റിന്ന് വരുന്ന വെള്ളം.
1: കൊഴൽക്കിണറിന്ന്
0: വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്, എത്ര മക്കളും അടിച്ചാലും പറ്റില്ല.
1: അതെ. ഹാ, ഈ വാഴയൊക്കെ കന്നൊക്കെ എങ്ങനെയാ, നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണോ അല്ലെങ്കിൽ?
0: അത് നഴ്സറിന്ന് മേടിക്കുന്ന.
1: എന്ത് തരം വാഴയാണത്?
0: അത് കിണ്ടൽ വാഴ എന്ന് പറയുന്ന സ്വർണമുഖി.
1: സ്വർണമുഖിയാണല്ലേ. അപ്പൊ നല്ല ഹൈറ്റ് വെച്ചിട്ട് വരുന്ന സാധനം.
0: അത് നട്ടിട്ട് ഞാൻ നേരത്തെ പണ്ടോട്ട് വാഴ കൃഷി ഉണ്ടായിരുന്നു, അല്ലാത്ത ടൈപ്പ് നമ്മൾ നട്ടിട്ട് നമുക്ക് പരാജയമാണ്.
1: അത് ശരി. മഞ്ചേരിക്കുള്ള എന്നൊക്കെ
0: പറയുന്നത് നമുക്ക് കിട്ടുന്നില്ല, അല്ല അത് ഞാൻ അന്വേഷിച്ചായിരുന്നു. നമുക്ക് കൂടുതലും വിത്ത് കിട്ടുന്ന ഇതിന്റെ കിണ്ടലവാഴ.
1: അതെ, സ്വർണമുഖിയാണ്. സ്വർണമുഖി ഭയങ്കര ഹൈറ്റ്
0: വരും.
1: എങ്ങനെയാണ് ഇതിന് ഇങ്ങനെ കുത്തു കൊടുക്കുന്നത് നിങ്ങള്?
0: അത് ഞാൻ കയറിന് വലിച്ചു കിട്ടും. കുത്തു കൊടുക്കുന്ന പരിപാടി ഇല്ല.
1: ഇല്ല, കമ്പി വെച്ചിട്ട്
0: കേരവള്ളി എടുത്തിട്ട് സൈഡിലൊരു കമ്പ് കെട്ടിയിട്ട് ഏറ്റവും കവിളിൽ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആ വാഴയുടെ കളിച്ച് നിൽക്കുന്നതിന്റെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതിന് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് വലിച്ചു കിട്ടും.
1: അത് ശരി.
0: അത്രയുള്ള പരിപാടിയുള്ളൂ.
1: അങ്ങനെയുള്ളേ. കുത്തു കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല.
0: കൊടുക്കാൻ വന്നുകഴിഞ്ഞാൽ നമുക്ക് വലിയ ചെലവ് വരും. ഇതാകുമ്പോൾ വലിയ ചെലവ് വരുന്നില്ല. അങ്ങനെ വലിയ കാറ്റുള്ള ഏരിയ അല്ലാത്തതിൽ അങ്ങനെ ഇന്ന് വരെ വാഴയ്ക്ക് നഷ്ടം വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ പന്നി കയറുന്നുള്ളൊരു പ്രശ്നം.
1: പന്നിയുള്ള പന്നി എങ്ങനെയാ, വലിയതും ചെറുതും എല്ലായിട്ട് നശിപ്പിക്കുന്നല്ലേ?
0: അവരെ ഒരു വാഴ എന്ന് പറഞ്ഞാൽ ഒരു 10-20 വാഴ വെച്ച് കളയുന്നുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്.
1: അത് ശരി. പന്നിയുടെ ഒരു ശല്യം മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ ഇനി വേറെ കാണുന്നത് റബ്ബർ കൃഷി കാണുന്നുണ്ട് അല്ലേ. റബ്ബർ ഇപ്പൊ ഇത് എത്ര സ്ഥലത്തുണ്ടാവും? റബ്ബർ
0: ഒരു 1.5 ഏക്കർ ഉണ്ടാകും. 300 റബ്ബർ ഉണ്ട്.
1: ഉണ്ട്. ഇത് സ്വന്തം സ്ഥലം തന്നെയല്ലേ? ആരാണ് ഈ ടാപ്പ്
0: ചെയ്യുന്നത്?
1: എത്ര മണിക്ക് എഴുന്നേറ്റ് ചെയ്യും?
0: 4 മണി ആകുമ്പോ എഴുന്നേറ്റ്
1: ചെയ്യും. അല്ലേ, ഷീറ്റായിട്ടാണ് കൊടുക്കുന്നത്?
0: ഷീറ്റ്
1: അടിക്കുന്നതൊക്കെ
0: റജനിയാണോ? പണിയില്ല. പിന്നെ നമുക്ക് പറ്റാത്ത പണി എന്ന് പറഞ്ഞാൽ തെങ്ങുകയറ്റൊന്നും ഇപ്പൊ ഇല്ല.
1: ഷീറ്റ് അടിച്ചിട്ട് എവിടെയാണ് നിങ്ങൾ കൊടുക്കുന്നത്?
0: അത്
1: പുളിങ്ങോത്താണ് കൊടുക്കുന്നത്. ഈ ചിരട്ടപ്പാല് കൊടുക്കാറുണ്ട്? ചിരട്ടപ്പാല്
0: പൊളിച്ചെടുത്തിട്ട് അത് ഉണങ്ങി കൊടുക്കും.
1: ഓ, അതാണ് നിങ്ങൾ ചിരട്ടപ്പാൽ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. അല്ലാതെ ഷീറ്റ് അടിക്കാതെ
0: അങ്ങനെ നോക്കി
1: നഷ്ടമാണ്. ഓക്കെ,
0: നമ്മള് ഗ്രേഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും മച്ചം അത് തന്നെയാണ്. എന്തായാലും നമ്മള് സ്വന്തമാണല്ലോ പണി എടുക്കുന്നത്, അപ്പൊ അതിന്റെ പേരില് മച്ചം അത് തന്നെയാണ്.
1: ഈ പാല് വരാൻ നിങ്ങൾ എന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്? അഗ്രോവിനോ
0: അഗ്രോവിനോ ഉപയോഗിക്കലുണ്ടായിരുന്നു.
1: എത്ര കൂടിയിട്ടാണ് നിങ്ങൾ അത് ചെയ്യുന്നത്?
0: അത് ഇല പൊഴിഞ്ഞ് തളത്ത് മൂത്ത് കഴിയുമ്പം ഒന്നല്ല 2 പ്രാവശ്യം.
1: ആഴ്ചയിൽ 2 തവണയാണ് അല്ലെങ്കിൽ
0: 1 വർഷത്തിലാകുമ്പോൾ 2 പ്രാവശ്യം ചെയ്യുള്ളൂ.
1: വർഷത്തില് 2 തവണ.
0: അത് ഇല പൊഴിയുന്നോളം വരെ നമുക്ക് ആവറേജ് പാലുണ്ട്. അത് കഴിഞ്ഞ് ഇല പൊഴിഞ്ഞ് തളിപ്പായി കഴിയുമ്പോഴാണ് പാല് കുറയുന്നത്. പിന്നെ ഇല മൂത്ത് കഴിയുമ്പോൾ കാലാവസ്ഥ നോക്കിയിട്ട് നല്ല കാലാവസ്ഥയാണെങ്കിൽ 1-2 പ്രാവശ്യം തൂക്കും. അതൊരു പ്രാവശ്യം തൂത്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മാസത്തോളം നമുക്ക് കിട്ടും. ചില 3 ദിവസം കൂടുമ്പോൾ ഒന്നല്ലേ വെട്ടുന്നുള്ളൂ.
1: അത് ശരി. 3 ദിവസം കൂടുമ്പോൾ 1 തവണയേ
0: വെട്ടുന്നുള്ളൂ. ഇല്ല, അത് 105 ആണല്ലോ. അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ 414 കുറയാനുണ്ട്. അത് വീഴ്ച നിൽക്കില്ല.
1: അതെന്താ?
0: 414 എണ്ണം റബ്ബർ.
1: ഓ, റബ്ബർ.
0: അതിന്റെ ഇടയ്ക്ക് കുറച്ച് കുറേ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു.
1: എന്തൊക്കെ ഇനമാണ് ഉള്ളത് ഇവിടെ?
0: 105-414.
1: ഓക്കെ. ഇത് എത്ര വർഷമായി റബ്ബർ നട്ടിട്ട്?
0: റബ്ബർ നട്ടിട്ട്
1: ഇതൊക്കെ ചെറിയ തൈകൾ പോലെ ഉണ്ടതാ ഞാൻ ചോദിക്കുന്നത്.
0: ഇത് നമുക്ക് ഇങ്ങോട്ട് കാലാവസ്ഥ റബ്ബറിന് അത്ര അനുകൂലമല്ല. ഇപ്പൊ ഈ സമയം കണ്ടില്ല, നല്ല മോഡലല്ലേ. റബ്ബറിന് തളുപ്പായി വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കാലാവസ്ഥ മാറിയിട്ട് റബ്ബറിന്റെ ഇല മുഴുവൻ കംപ്ലീറ്റ്
1: പൊഴിഞ്ഞു
0: പോകും. പുള്ളിക്കുത്തി രോഗം വരും. അങ്ങനെ അതിന്റെ പേരില് ഒരു പരിധിക്കുള്ള റബ്ബർ വണ്ണം വെക്കലില്ല.
1: അത് ശരി.
0: മീഡിയം ടൈപ്പ് എന്ന് വെച്ചാൽ ആവറേജ് പാലുണ്ട്. ശരാശരി റബ്ബറാന്ന് ഒരു വർഷം ഒരു 3 കിലോ, താഴോട്ടൊക്കെ 4 കിലോ കിട്ടുന്നിടത്ത് ഒരു 3 കിലോ നമുക്ക്.
1: ഇതെങ്ങനെയാ നിങ്ങൾ വെട്ടുന്നത്? എങ്ങനെയാണ് ഇത്? എ സൈഡ് ബി സൈഡ്
0: അങ്ങനെയുണ്ട്.
1: എങ്ങനെയാണെന്ന് പറയും?
0: അതൊരു നമ്മുടെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ചെങ്കൊപ്പത്തില് ഒരു സൈഡ് തുടങ്ങി, അത് താഴെ വെട്ടി കഴിയുമ്പോൾ മറു സൈഡ് തുടങ്ങും.
1: അത് ശരി. ഈ സൈഡ് വെട്ടി കഴിഞ്ഞാൽ പിന്നെ
0: മറു സൈഡ്, താഴെ വെട്ടി കഴിയുമ്പോൾ മറു സൈഡ് ബി സൈഡ് ഇടും.
1: പിന്നെ സി സൈഡ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഇപ്പൊ ആദ്യം
0: വെട്ടി അന്നേരത്തേക്ക് നല്ല, അതായത് പട്ടമരപ്പൊന്നും ഇല്ലെങ്കിൽ ഓക്കെ ആയി
1: അതിന് തൊലിയായിട്ട് വരും. അങ്ങനെ സി സൈഡ് ആക്കിട്ട് അത് എടുക്കും അല്ലേ. റബ്ബർ ഷീറ്റ് എവിടെയാണ് കൊടുക്കുന്നത്? പുളിങ്ങോത്താണ് കൊടുക്കുന്നത് അല്ലേ. നല്ല വില കിട്ടാറുണ്ട് അല്ലേ. നിങ്ങൾ എങ്ങനെയാ ഈ റബ്ബർ കൃഷി, എങ്ങനെയാണ് ഇതിന് ലാഭം ആണോ?
0: ലാഭം സ്വന്തം ചെയ്യുന്നതിന്റെ കുഴപ്പമില്ല, അല്ലെങ്കിൽ
1: നഷ്ടമാണ്.
0: നഷ്ടം പറഞ്ഞാൽ കൂലിക്കാരെ വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു
1: പകുതി പകുതിയാണ്.
0: പകുതി പകുതി കൊടുക്കുന്നവരുണ്ട്. ഡിസംബർ ഒക്കെ കഴിയുമ്പോൾ പിന്നെ പാല് കുറയുമ്പോൾ പിന്നെ അത് അത്രയും കാലം കുഴപ്പമില്ല. ആദ്യം കുറച്ചു കാലം നല്ല പാല് കിട്ടും, അത് കഴിയുമ്പോൾ പിന്നെ പാല് കുറയുമ്പോൾ നഷ്ടത്തെ വരും.
1: അത് ശരി. ഓക്കെ. തെങ്ങുണ്ട് അല്ലേ?
0: തെങ്ങ്
1: എത്ര കുറേ സ്ഥലത്തുണ്ടോ?
0: തെങ്ങ് ഒരു 100 എണ്ണം മേലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഭയങ്കര ചെമ്പൻ ജെല്ലിയുടെ ആക്രമണം ഭയങ്കര.
1: അതിനെന്താ നിങ്ങൾ പ്രതിവിധി?
0: ഒരു പ്രതിവിധി ഇല്ല.
1: കെണി
0: ഉണ്ട്, പക്ഷെ നമുക്കിവിടെ കിട്ടുന്നില്ല. കിട്ടിയിട്ടില്ല എന്ന് പറയും. നമ്മളൊരാള് മാത്രം വെച്ചിട്ടും കാര്യമില്ല, ചില ഒരു ഏരിയ മുഴുവൻ വെച്ചാൽ അത്
1: ഫുള്ളായിട്ട് നശിക്കുള്ളൂ.
0: നമ്മളൊരാള് മാത്രം വെച്ചിട്ട് അത് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടാനും ഇല്ല.

0: അത് ശരി. അപ്പൊ അങ്ങനെ കുറെ നശിച്ചു പോയിട്ടുണ്ട്.
1: ഇപ്പൊ ഒരു 40 തെങ്ങേ കായ്ക്കുന്നുള്ളൂ, പിന്നെ ഒരു 10-20 ഞാൻ ഇപ്പൊ തൈ വെച്ചതുണ്ട്.
0: എന്ത് തരം തെങ്ങാണ് അത്?
1: അത് ടിൻഡിയുടെ ഉണ്ട്, പല നമ്മുടെ ഇവിടുത്തെ നല്ല തെങ്ങിന്റെ പാകി മുളപ്പിച്ചതുണ്ട്.
0: എവിടെയാണ് ഈ തേങ്ങയൊക്കെ വിപണനം? എവിടെയാണ്?
1: അതും പുളിങ്ങോ ഭാഗത്തേക്കാണ്. നമുക്ക് അടുത്ത അതാണ്, പുളിങ്ങോ ഏരിയ ആണ്.
0: പുളിങ്ങോ ആണ് ഇവിടെ അടുത്ത ഏരിയ.
1: ജോസ്കിരി അങ്ങനത്തെ വില നമുക്ക് കമ്മിയാ കിട്ടത്തുള്ളൂ,
0: കിട്ടാറില്ല. കവുങ്ങോ എന്ത് തരം കവുങ്ങാണ് ഇവിടെ ഉള്ളത്? കൊറേ ഉണ്ടോ അവിടെ?
1: കൊറച്ചുണ്ട്, എന്നുവെച്ചാല് കൂടുതൽ വെച്ചാണ്, പക്ഷെ അതിനും കേടായി. ഇതിപ്പോ കണ്ടില്ല
0: എന്ത് തരാണ് ഉള്ളത്?
1: മഞ്ഞളിപ്പ് കയറാൻ തുടങ്ങി. നമുക്ക് ഇപ്പൊ ഈ നിൽക്കുന്ന നല്ല ഇൻഡസ്ട്രി മംഗളയാണ്.
0: ഇൻഡസ്ട്രി
1: മംഗളയുണ്ട്, താവട്ടുണ്ട്, പിന്നെ കാസർഗോഡുണ്ട്. ഈ മൂന്ന് ഐറ്റംസ്.
0: ഇതിൽ ഏതാണ് നല്ലതായിട്ട് തോന്നിയത് രുചിക്ക്?
1: മംഗളയാണ് എനിക്ക് ലക്ഷം കൊണ്ട്. നമ്മുടെ ഈ ഓരോ മേഖലയും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറ്റം വരും കേട്ടോ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് മംഗള കുഴപ്പമില്ലാത്ത.
0: അതെ, അതിനെന്തെങ്കിലും രോഗം, മഹാളി രോഗം അങ്ങനെ എന്തെങ്കിലും?
1: മഹാളി രോഗം എല്ലാത്തിനും ഉണ്ട്. ഒരു വർഷം നമുക്ക് ഇവിടെ ഒരു 4, ഇപ്പൊ ഈ വർഷം ഞാൻ 4 റൗണ്ട് മരുന്ന് അടിച്ചു. മരുന്ന് പറയുമ്പോൾ ബോളമസ്ഥ 4 പ്രാവശ്യം അടിച്ചു. ശരാശരി ഒരു ആ ഒരു കാലാവസ്ഥ അനുസരിച്ച് 4 വട്ടമെങ്കിലും അടിക്കണം, എങ്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ.
0: ശരി, ഓക്കെ. അപ്പം ഈ അടയ്ക്ക നിങ്ങൾ എന്താണ്, എങ്ങനെ ഉണക്കിയിട്ടാണ്, കൊട്ടടക്കാക്കിട്ടാണ് കൊടുക്കാറ് അല്ലേ? പച്ചയടക്ക കൊടുക്കാറില്ല. ഈ കൊട്ടടക്ക ആരാണ് ഇത് പറിക്കുന്നൊക്കെ?
1: തെങ്ങുമ്മക്കാരും ബാക്കിയുള്ള പണിയൊക്കെ നമ്മൾ ചെയ്യും. മരുന്നടിക്കാനും അതിന് ഹെൽപ്പറായിട്ട് നമ്മൾ പോകും. മണ്ടപ്പണി ഒന്നും ഇപ്പൊ കുറെ ആയിട്ട് എടുക്കില്ല,
0: എടുക്കാറില്ല. അപ്പൊ ഈ പിന്നെ കൊട്ടടക്ക എങ്ങനെ പൊളിക്കുന്നത്?
1: പൊളിക്കുന്നത് അത് മെഷീനിൽ പൊളിപ്പിക്കും. നേരത്തെ ഇവിടെ വന്നിട്ട് കൈയാള് വന്ന് പൊളിക്കായിരുന്നു. ഇപ്പോള് അടുത്ത് മെഷീൻ ഉണ്ട്, അതിന്റെ അങ്ങോട്ട് വിട്ടു പോകും.
0: എങ്ങനെയാണ് അതിന്റെ റേറ്റ്? എങ്ങനെയാണ്
1: അതിനിപ്പോ? പലരും പല റേറ്റ് ആണ്. ഇപ്പൊ 17 രൂപ കഴിഞ്ഞ വർഷം ഞാൻ കൊടുത്തു കിലോയ്ക്ക്. 17 രൂപ കൊടുക്കാൻ അവര് പൊളിച്ച് തിരഞ്ഞ് നമുക്ക് തരും.
0: ഒരു കിലോ കൊട്ടടക്ക പൊളിക്കാൻ 17 രൂപ.
1: അത് നമുക്ക് പറക്ക് തിരിഞ്ഞ് തരും. നമ്മൾ കൊണ്ടുപോയി നേരെ കൊണ്ട് വിറ്റാൽ മാത്രം മതി.
0: അത് ശരി.
1: ചെപ്പ് വേറെ, നല്ലത് വേറെ.
0: ആ ചെപ്പ് നമുക്ക് ഇങ്ങോട്ടേക്ക് തരുമോ?
1: എല്ലാം നമുക്ക് ഫുൾ സാധനം നമുക്ക് തരും. രണ്ടും രണ്ട് വില അതിന്റെ കയ്യില്
0: തരും അല്ലേ? നിങ്ങൾ കൊടുക്കാൻ ആവശ്യം. നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ?
1: കടക്കാ കൃഷി ലാഭം തന്നെ. അതല്ല ശരിക്കും നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത്.
0: അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പൊളിക്കുന്നത് നമ്മളിപ്പം പുറത്ത് കൊടുത്തിട്ടാണല്ലോ പൊളിക്കുന്നത്.
1: അത് ലാഭം. ആളെ വെച്ച് പൊളിപ്പിക്കുവാണെങ്കിൽ 20-25 രൂപയൊക്കെയാണ്
0: ഇതിന്. 15 രൂപയേ വരുള്ളൂ.
1: 17 രൂപ.
0: 17 രൂപയേ വരുള്ളൂ. ഓക്കെ. പിന്നെ കൊക്കോ ഉണ്ട്.
1: കൊക്കോ ഉണ്ട്.
0: കൊക്കോ കൊറേ ഉണ്ടോ?
1: ഒരു 100 യോട് ഉണ്ട്.
0: കൊക്കോ നിങ്ങൾ ഇങ്ങനെ പച്ചക്ക് പൊളിച്ച് കൊടുക്കാറാണല്ലേ? എല്ലാരും ഇപ്പൊ അങ്ങനെയാണ്
1: കൊടുക്കുന്നത്.
0: ഉണക്കുന്ന പരിപാടി ഇപ്പൊ എല്ലാരും നിർത്തിയിട്ടാണല്ലേ? മറ്റ് പൊളിപ്പിച്ച് കെട്ടി ചാക്കിൽ കെട്ടി വെച്ച് പൊളിപ്പിച്ച്
1: അങ്ങനെയല്ലേ?
0: അതിന് വില അധികം ഉണ്ടോ? വില കിട്ടുന്നു അല്ലേ? പക്ഷെ ഈ പണി ഒഴിവാക്കിയിട്ട് എല്ലാരും ഇപ്പൊ പച്ചക്ക്
1: പൊളിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടിട്ടുള്ള കുറെ സംവിധാനം വേണം. അപ്പൊ അത് നമുക്ക് ഇല്ലാത്തതിന്റെ പേരില് ഇവിടെ ജോസ്കിരി കൊണ്ടു കൊടുത്തു എടുത്തോളും, നമുക്ക് എളുപ്പമാണ്.
0: അത് ശരി. അത് നല്ല വില
1: കുഴപ്പമില്ലാത്ത നല്ല വിലയുണ്ട്. നേരത്തെ വെച്ച് നോക്കുമ്പോൾ മാറ്റം
0: എല്ലാം കൊണ്ട് കൊടുക്കണം. ഇവിടെ വന്നിട്ട് എടുക്കില്ല ആരും.
1: നമ്മള് ടൗണിൽ കൊണ്ട് കൊടുക്കുകയാണ്.
0: കൊടുക്കണം അല്ലേ? ഓക്കെ. ജാതി കൃഷി ഉണ്ട് അല്ലേ? ജാതി എത്രയുണ്ട്?
1: ജാതി ഒരു 130 ഉണ്ട്
0: അല്ലേ? ഈ കൊക്കോല് രണ്ട് വെറൈറ്റി ഉണ്ടല്ലോ, പച്ചയും ചുവന്നതും അല്ലേ?
1: രണ്ടും
0: ഇവിടെ ഉണ്ടോ?
1: ചുമല കുറവാണ്. അല്ലാത്ത
0: ഏതാ നല്ലതായിട്ട് തോന്നിയത്?
1: ചുമലക്ക് തോട് തൊട്ടി ലേശം കുറവുണ്ട്. ചുമല ലേശം കൂടെ ബെറ്റർ.
0: ചുമന്നാണ് ബെറ്റർ. തോട് കെട്ടിയിലാണ് മാത്രമാണോ വ്യത്യാസമുള്ളത്? വേറെ എന്തെങ്കിലും
1: വ്യത്യാസം? ചുമലിക്ക്
0: ചുമന്നതിന് കുരു കുറച്ച് കൂടുതലുണ്ടാവും അല്ലേ?
1: അതായത് കുരുവിന് മുഴുപ്പ് കൂടുതലുണ്ട്.
0: വലിപ്പം കൂടുതലുണ്ട് അല്ലേ? അപ്പൊ അത് കൂടുതൽ തൂങ്ങുമല്ലോ.
1: തൂക്കം വരും.
0: ഓക്കെ. അപ്പൊ ചുവപ്പാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ നല്ലത് അല്ലേ? പിന്നെ ജാതി കൃഷി അല്ലേ?
1: ജാതി
0: കൃഷി.
1: ജാതി കൃഷിയിൽ എനിക്ക്
0: ഒരുപാടുണ്ട് ഇവിടെ.
1: 130 തൈയാണ് ഇപ്പൊ കൂടുതലും. കഴിഞ്ഞ വർഷം അതിന്റെ മുമ്പത്തെ വർഷം വെച്ചതായിട്ട്
0: ഒരു വിളവെടുക്കാൻ തുടങ്ങിയതില്ല.
1: ഉണ്ടോ? ഒരു 10-15 വിളവെടുക്കുന്നതാണ്.
0: എങ്ങനെയാണ് അത്? എങ്ങനെയാണ് നിങ്ങൾ കയറി പറിക്കലാണോ അല്ലെങ്കിൽ വീണിട്ടെടുക്കാനാണോ?
1: അത് മഴ ഇല്ലെങ്കിൽ വീണിട്ടെടുക്കും. ഞാൻ പത്രിക കംപ്ലൈന്റ് ഇല്ല. മഴ ആണെങ്കിൽ പൊട്ടി പറിച്ചെടുക്കും.
0: അതെങ്ങനെയാണ് നിങ്ങൾ പറിക്കുന്നത്? ഇതിന് മേലെ കയറാൻ പറ്റില്ലല്ലോ.
1: അല്ല, തോട്ടി വെച്ചിട്ട് പറിക്കും.
0: തോട്ടി വെച്ചിട്ട് പറിക്കാണ് ചെയ്യുന്നല്ലേ? എല്ലാ മരത്തിന്റെ മേലും കയറുന്ന പോലെ ഇതിന് മേലെ കയറാൻ
1: പറ്റില്ല.
0: അങ്ങനെ കയറാൻ
1: പറ്റുമോ? എനിക്ക് 10-25 വർഷം മേലെ പഴക്കമുള്ളതുകൊണ്ട്
0: ആണോ? അത് ശരി.
1: പക്ഷേ അല്ല, വെയിലത്താണെങ്കിൽ മഴ ഇല്ലെങ്കിൽ ഈ താഴെ വീണതും ചീഞ്ഞു പോകല്ല. പത്രി
0: പൂ പോലെ തന്നെ എടുക്കണല്ലോ.
1: പൂ പോലെ തന്നെ നല്ല മഴയാണെങ്കിൽ പറിച്ചെടുത്തില്ലെങ്കിൽ പത്തിരി താഴെ വേണം ചീഞ്ഞു
0: ചീഞ്ഞു പോവല്ലേ. അപ്പൊ അതത് സമയത്ത് പെറുക്കി എടുക്കണം അല്ലേ. പിന്നെ അപ്പൊ ഇത് എങ്ങനെയാ ഉണക്കണ്ടേ?
1: അത്
0: ഡ്രയറിലിട്ടിട്ടാണോ?
1: അല്ല, അല്ലാണ്ട് നമുക്ക് കുറവായില്ല.
0: ഇവിടെ അങ്ങനെ വെയില് കാണില്ലല്ലോ.
1: ആ വെയില് ഇല്ല, അതായത് അടുപ്പിന്റെ സൈഡിൽ വെച്ചിട്ട് കൂടുതൽ ഉണങ്ങുന്നത്. നമുക്ക് ഇപ്പൊ ഇത്ര കാലം ആയുള്ളൂ, മൊത്തത്തിൽ കായായിട്ടില്ല. വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യണം
0: ചെയ്യണം ഡ്രയർ പോലത്തെ എന്തെങ്കിലും സംവിധാനം ചെയ്യണം.
1: കൂടുതൽ മഴക്കാലത്തല്ലേ കിട്ടുന്നതിന്റെ.
0: അപ്പൊ എവിടെയാണ് ഇത് വിപണനം? എവിടെയാണ്
1: വിപണനം? അതും പുളിങ്ങത്ത് തന്നെ കൊടുക്കുന്നത്.
0: ശരി. ഇതിനെല്ലാം സ്പ്രിംഗ്ലർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലെ? നിങ്ങൾ ജലസേചനത്തിന് വളം എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ?
1: വളം ഉപയോഗിക്കുന്നുണ്ട്. എന്നുവെച്ചാല് മണ്ണ് പരിശോധിച്ച് ഞാൻ കൃഷിഭവനിൽ കൊണ്ടുപോയി മണ്ണ് കൊടുത്ത് അത് പരിശോധിച്ചിട്ട് അവര് നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ഞാൻ ഇടുന്നുണ്ട്.
0: ഇടുന്നുണ്ട് അല്ലേ. കൃഷിഭവനായിട്ട് എങ്ങനെ
1: നല്ല സുരേഷ് സാറൊക്കെ ആയിട്ട് പറഞ്ഞാല് സാറ് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാല് നമുക്ക് ഉത്സാഹമായത്. അതുപോലെ അത്ര അതുപോലെ ഹെൽപ്പ് നമ്മൾ വിളിച്ച് തന്നാൽ ഓടി വരും.
0: എന്താവശ്യങ്ങൾക്ക് അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അല്ലേ.
1: അവരെല്ലാരും അതെ. സുരേഷ് സാർ അത്ര നല്ല.
0: അതെയാ? എന്തെങ്കിലും പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ?
1: എനിക്കാ ഇല്ലില്ല.
0: ഒന്നിനും കൊടുത്തില്ല?
1: കൊടുത്തിട്ടില്ല.
0: ഒന്നിനും കൊടുത്തിട്ടില്ല. ഓക്കെ. പ്ലാവ് ഉണ്ട് അല്ലേ?
1: പ്ലാവ് ഉണ്ട്.
0: എത്ര എങ്ങനത്തെ പ്ലാവ് ആണ്? പുതിയ വെറൈറ്റി ആണോ അല്ലെങ്കിൽ നാടൻ പഴയ വെറൈറ്റി?
1: ചമല ചോളയുള്ള സൈസ്
0: റെഡ് ജാക്ക്
1: ഉണ്ട്. പിന്നെ സൈസ് ഉണ്ട്.
0: എന്ത് ജെ 33? കായ്ച്ചു തുടങ്ങിയതാണോ?
1: വർഷമായിട്ട് കഴിക്കുന്നു. മറ്റേ
0: റെഡ് ജാക്ക്
1: ആയി വരുന്നുള്ളൂ. പിന്നെ നമ്മുടെ ഇവിടുത്തെ നാടൻ ടൈപ്പ് കുറച്ച്
0: J33 എന്ന് പറയുന്നത് നല്ല മധുരമുള്ള
1: നല്ല
0: സൂപ്പർ സാധനമാണ്. ഓക്കെ. അപ്പം ഇതെത്ര വർഷമായി നട്ടിട്ട്?
1: ഇതിപ്പോ ഏകദേശം ഒരു 10 വർഷം മേലായിട്ടുണ്ടോ?
0: അതെയോ. റെഡ് ജാക്ക് നട്ടിട്ട്
1: അത് 2 വർഷമായുള്ളൂ.
0: അത് ശരി. ഓക്കെ. പിന്നെ വേറെ എന്ത് തരം പ്ലാവ ഉള്ളത്?
1: പ്ലാവ് പിന്നെ നമ്മുടെ നാടൻ ടൈപ്പ്.
0: നാടൻ ടൈപ്പ് കുറെ ഉണ്ട് അല്ലേ. പിന്നെ മാവോ?
1: മാവോ ഉണ്ട്, ഒരു 5-6 ഐറ്റംസ് ഉണ്ട്.
0: എന്തൊക്കെയാണെന്ന് പറയും?
1: അത് നമ്മുടെ നേരത്തെ ഇവിടെ ഉള്ള ടൈപ്പ് ഉണ്ട്. പിന്നെ സത്യം പറഞ്ഞ അതിന്റെ എല്ലാത്തിന്റെയും പേര് നമുക്ക് അറിയത്തില്ല. കൊറേ ആയി വർഷമായി നട്ടിട്ട്.
0: അത് ശരി.
1: ബാക്കിയുള്ളത് നമ്മുടെ നാടൻ തൈപ്പ്. ഇതൊക്കെ പറഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇത് മൂവാണ്ടിന കറുപ്പ് മൂവാണ്ടിന കറുപ്പ് മൂവാണ്ട
0: അങ്ങനെയുണ്ട്.
1: അതിന്റെ തൊലിക്കൊരു കറുപ്പ് ടൈപ്പായി, കറുപ്പല്ല ഒരു പച്ച ടൈപ്പ്.
0: മറ്റേ
1: മൂവാണ്ടൻ പഴത്തിനേക്കാളും വെച്ച് നോക്കാം ലേശം പുളി രസമായിരിക്കും.
0: അപ്പൊ പശു നേരത്തെ ഉണ്ടായിരുന്നു.
1: 2 ആഴ്ചയായുള്ളു കൊടുത്തിട്ട്.
0: 2 ആഴ്ചയായാലും എന്തുകൊണ്ടാണ് കൊടുത്തത്?
1: അത് അത്യാവശ്യം പ്രായമായി. അതിന്റെ പേരില് ഒരു 3 ആളെണ്ണം ഉണ്ടായിരുന്നു നമുക്ക്. ഓരോന്നിനെ ഓരോന്നെ ഒഴിവാക്കി ഇത് പാല് കൊടുത്തിട്ടും ബില്ല് മെച്ചല്ലോ. നമ്മുടെ ബാക്കിയുള്ള പണികൾ പെൻഡിങ് ആവുന്നു.
0: അധികം
1: പണിക്കാരെ കൂട്ടി ചെയ്യുന്നില്ല. അതിന്റെ പേരില് ഒരെണ്ണത്തിനെ മേടിക്കണം.
0: ഇനി അത് തുടരാൻ
1: നമ്മള് വളക്കാൻ കൊടുത്ത 2 എണ്ണം ഉണ്ട്. അത് പെറ്റ് നിൽക്കുന്നതാണ്. അതിനെപ്പോ കുറച്ച് കിട്ടും.
0: വളർത്താൻ വേറെ സ്ഥലത്ത്
1: കൊടുത്തിട്ടുണ്ട്. അത് പണിക്കടാക്കളെ നമ്മൾ അങ്ങനെ കൊടുക്കും. പശുവില്ലാത്തവർക്ക് വളക്കാൻ കൊടുക്കും.
0: വേണ്ട
1: വേണ്ട, അവര് വളർത്തിയ ഒരു പ്രസവം എടുത്തിട്ട് അടുത്ത ചന ഏൽപ്പിച്ചിട്ട് നമുക്ക് പശുവില്ലാത്തവരെ സംബന്ധിച്ച് അങ്ങനെ മേടിച്ചോണ്ട് പോകുന്നുണ്ട്.
0: അതെയാ? അപ്പൊ നിങ്ങൾ കൊടുക്കുമ്പോ നിങ്ങൾ പൈസ വാങ്ങോ?
1: ഇല്ല, ഫ്രീയായിട്ട് കൊടുക്കുന്നു. കടാക്കളല്ലേ കൊടുക്കും. കടാക്കള തീരെ കടാവല്ല.
0: വളർത്താൻ മാത്രമായിട്ട് കൊടുക്കുന്നു.
1: അങ്ങനെ കൊടുത്ത 2 എണ്ണം വരാനുണ്ട്.
0: ശരിയാ. ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് നട്ടിട്ടുള്ളത്?
1: നട്ടുണ്ട്. മാംഗോസ്റ്റിൻ ഒക്കെ പറഞ്ഞാല് ഇത്തിരി പ്രായമായത്, പക്ഷെ അത് കായ്ച്ചിട്ടില്ല. മാംഗോസ്റ്റിന് ഒരു 10-20 എണ്ണം ഉണ്ട്. പിന്നെ റംബൂട്ടാൻ ഉണ്ട്.
0: അതെന്തുകൊണ്ട് കായ്ക്കാത്ത നോക്കിയില്ലേ?
1: വെള്ളം നമ്മള് തുണി നനയ്ക്കുന്ന അതിന്റെ സൈഡിൽ തന്നെ നിൽക്കുന്നതിന്റെ എപ്പോഴും വെള്ളം ചെല്ലുന്നതിന്റെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്.
0: അതിനധികം വെള്ളം വേണ്ടേ മാംഗോസ്റ്റിന്?
1: മാംഗോസ്റ്റിന് വെള്ളം വേണം, പക്ഷെ പൂക്കാറാകുമ്പോൾ ഇന്ന് ചെറുതായിട്ട് വാടുന്നിടത്ത് നല്ലപോലെ പൂക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ട്
0: ചെറുതായിട്ട് വാടുന്ന സ്ഥലത്ത്
1: ഇന്ന് ചെറിയ ക്ഷീണം തട്ടുന്നിടത്ത് ഇതെപ്പോഴും നനയ്ക്കാൻ കല്ലിന്റെ സൈഡിന്റെ വെള്ളം കണ്ടാലും വീഴുന്നതിന്റെ ആയിരിക്കും.
0: മാംഗോസ്റ്റിനല്ലാതെ വേറെ എന്താ ഉള്ളത്?
1: മാംഗോസ്റ്റിനല്ലാണ്ട് റംബൂട്ടാൻ ഉണ്ട്, പിന്നെ അവക്കാഡോ ഉണ്ട്. അവക്കാഡോ
0: റംബൂട്ടാൻ എന്തൊക്കെ തരമുണ്ട്?
1: N18 ഉണ്ട്, പിന്നെ മഞ്ഞ ടൈപ്പ് ഉള്ള ടൈപ്പ് ഉണ്ട്.
0: രണ്ടും കായ്ക്കുന്ന വിപണനത്തിന്
1: കൊടുക്കാറുണ്ട്? നെറ്റിട്ട് കൊടുക്കണം.
0: നെറ്റിട്ട് കൊടുക്കാറുണ്ട് നിങ്ങൾ?
1: കൂടുതൽ പൊക്കമുള്ള മഞ്ഞ ടൈപ്പിന്റെ എന്ന് പറഞ്ഞാൽ നാളെ ഒരു വൈകിട്ട് മുളച്ച് കയറി അതിന് നല്ല ഹൈറ്റ് ഉണ്ട്. അത് 90% പക്ഷി കൊണ്ടുപോകണം.
0: ശരി. അത് നല്ല ടേസ്റ്റ് ഉള്ള സാധനല്ലേ?
1: കുഴപ്പമില്ല. ഇനി NHT കൂട്ട് അത്ര കുരുവെന്ന് അത് കിട്ടത്തില്ല നമുക്ക് തിന്നുമ്പോ.
0: അത് ശരി. അത് പറ്റി പിടിച്ച് കിടക്കുന്നത് കുരുവിന് വിട്ടു വരുന്നതാണ്.
1: എന്നിട്ട് നല്ല നല്ല സൂപ്പർ.
0: എൻ8 കുരുവിന് വിട്ട്
1: വരുന്ന
0: മഞ്ഞാണ്,
1: മഞ്ഞിട്ട് മുളപ്പിച്ച തയ്യാണ്.
0: ആ അത് ശരി, അത് ശരി. ഓക്കെ, ഹൈബ്രിഡ് അല്ലാത്തതുണ്ട് അല്ലേ. ഓക്കെ, പിന്നെ വേറെന്താണ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉള്ളത്?
1: ലിച്ചിയുണ്ട്, പുലാസാനുണ്ട്. അതൊക്കെ നമ്മള് ഒന്നും രണ്ടും വെച്ചിട്ട് അതായത് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം.
0: ഈ
1: പുലാസാനൊക്കെ ഞാൻ നട്ടിട്ട് ചില കേറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. അതായത് അതിന് ടോട്ടല് വളർച്ച കുറവുള്ള ചെടിയാണ്. അപ്പൊ അത് രണ്ടു വർഷമായിട്ടും ഒരു 2-3 ഒക്കെ ഉള്ളു വന്നിട്ടില്ല.
0: ഈ തൈകളൊക്കെ എവിടുന്നാണ് വാങ്ങുന്നത്?
1: അത് നമ്മള് ചെറുപഴ നഴ്സറിയിൽ പോയിട്ട് കാണുമ്പോ അത്യാവശ്യം ഏത് വെറൈറ്റി കണ്ടാലും അന്നേരം അത് ഇത് പരീക്ഷണം നടത്തുന്നുണ്ട്.
0: ഇതിനൊക്കെ വില, നല്ല വില കൊടുക്കാറുണ്ടോ അതിന്?
1: ആ ഇതിനൊക്കെ ബഡ്വൈ അതിന്റെ അത്യാവശ്യം വില വരാറുണ്ട്, 400-500 ഒക്കെ വെച്ച്
0: വരാറുണ്ട്.
1: ഓരോന്നിനും ഓരോ വില. പിന്നെ അവക്കാടോ ഉണ്ട്,
0: അവക്കാടോ ഉണ്ട്. അവക്കാട് ഇപ്പൊ നിറയെ കായ്ച്ചു നിൽക്കുന്നുണ്ട് അല്ലേ. മൂത്തില്ല,
1: മൂത്തിട്ടില്ല,
0: കുഞ്ഞു കുഞ്ഞു കായ്കളായിട്ടുള്ളൂ. ഇത് നമുക്ക് വില, നല്ല വില കിട്ടൂലേ?
1: നമുക്ക് ഈ മേഖലയിലെ കൊടുത്തു കഴിഞ്ഞാൽ കിലോയ്ക്ക് 100 രൂപ കിട്ടുന്നുണ്ട്. പുറത്തേക്കൊക്കെ വെച്ചാൽ നല്ല വിലയുണ്ട്, 250 രൂപയ്ക്കൊക്കെ മംഗലാപുരം സൈഡൊക്കെ മേടിക്കാൻ കിട്ടുന്നത്.
0: പക്ഷെ
1: നമുക്ക് ഈ മേഖലയിൽ അത്ര വില കിട്ടുന്നില്ല. അതൊരു 10-60 എണ്ണം നട്ടിട്ടുണ്ട്.
0: അത് ശരി. ഓക്കെ, 60 എണ്ണം നട്ടിട്ടുണ്ട്.
1: ഈ കവുങ്ങ് പോകുന്ന ഇടാ വഴിക്ക്
0: അവക്കാട് നട്ടിരിക്കാണ്. പിന്നെ വേറെന്താ ഐറ്റംസ് ഉള്ളത്?
1: വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പപ്പായ ഉണ്ട്,
0: റെഡ് ലേഡി ആണ്. റെഡ് ലേഡി പപ്പായ ഉണ്ട്. പിന്നെ
1: നമുക്ക് ഓരോന്ന് കണ്ടോണ്ട് പറയാം. മുന്തിരി ഉണ്ട്, മുന്തിരി കായ്ച്ച കഴിഞ്ഞ വർഷം.
0: എവിടെ?
1: ഇങ്ങോട്ട് പന്തലിട്ട് പലയിലേക്ക് ആയിരുന്നു പന്തലിട്ട്, അതിന്റെ അടിക്കാൻ നേരത്താണ് മാറ്റിയിട്ടുണ്ട്, ലൈൻ ഇങ്ങോട്ട് ആക്കുന്നത്.
0: അത് ശരി. പിന്നെ
1: പിന്നെ
0: ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് അല്ലേ.
1: ഡ്രാഗനെ
0: നിങ്ങൾ വിപുലീകരിക്കാൻ താല്പര്യമുണ്ടോ?
1: ഇല്ല, വീട്ടാവശ്യത്തിന് മാത്രമുള്ള
0: ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ.
1: അതിന്റെ മഞ്ഞയുണ്ട്, ചുമലുണ്ട്, രണ്ട് ഐറ്റംസ് ഉണ്ട്. പിന്നെ അബിയും,
0: അബിയുണ്ട് അല്ലേ. അബിയും കായ്ച്ചു തുടങ്ങിയോ?
1: അത് കായ്ച്ച.
0: ഇപ്പൊ കായ്ച്ചില്ല, ഇപ്പൊ പൂട്ടിട്ടുണ്ട്.
1: ഒരു കായുണ്ട്,
0: ഉണ്ടോ?
1: അതായത് കിടപ്പുണ്ട്,
0: വലുതായിട്ടില്ലാന്ന്
1: തോന്നുന്നു. അതെല്ലാം വിപണനത്തിന് കൊള്ളത്തില്ല ആദ്യം ദിവസം. അത്
0: അത് അത് ശരിയാണ്. അത് വിപണനത്തിൽ ഇപ്പം പിന്നെ കടകളിൽ അഭിയോ അധികം വെച്ചിട്ട് കാണുന്നില്ല. ഈ മാംഗോസ്റ്റിനെ പോലെ
1: പെട്ടെന്ന് അത് കേടായി
0: പോകും,
1: കടക്കാർക്ക് മേടിച്ചു വെച്ചാലേ നഷ്ടം വരും.
0: അതുകൊണ്ടാണ് ഈ കടകളിൽ വെച്ച് കാണാത്തത് അല്ലേ.
1: ഓക്കെ, പിന്നെ പിന്നെ ഓറഞ്ച് നട്ടിട്ടുണ്ട്, ആപ്പിളുണ്ട്.
0: ഇതൊക്കെ വെച്ചിട്ടേ ഉള്ളു അല്ലേ.
1: ഇത് 2 വർഷം ആകുന്ന.
0: ഇത് മുന്തിരി വള്ളി
1: ഇതാണല്ലേ.
0: ഇതിന് എന്ത് മുന്തിരിയാണ്? പച്ച മുന്തിരിയാണോ
1: അതോ ബ്ലാക്ക്?
0: കറുത്ത മുന്തിരിയാണ് അല്ലേ. ഓക്കെ, ഒരുപാട് കിട്ടിയോ അന്ന്?
1: കഴിഞ്ഞ വർഷം ഒരു 5-8 വല ഉണ്ടായിരുന്നു.
0: ഇതിന് എന്തെങ്കിലും പ്രത്യേക പരിചരണം ആവശ്യമുണ്ടോ?
1: നമുക്ക് ഇവിടത്തെ കാലാവസ്ഥയ്ക്ക് മഴയത്ത് നട്ട് കഴിഞ്ഞാൽ ചീഞ്ഞു പോകും. ഞാൻ പറഞ്ഞില്ല പെയിന്റ് അടിക്കാൻ നേരത്തെ ഇങ്ങോട്ട് മാറ്റിയതാണ്. പന്തൽ ഇതിന്റെ മണ്ടലായിരുന്നു പരാടെ.
0: അത് ശരി,
1: ഇങ്ങോട്ട് നീക്കി കുഴിച്ചിട്ടിട്ടാക്കിയതൊന്നും.
0: ഇനി അത് മാറ്റി നട്ടാൽ
1: അത് അത് മതി. ഇത് ഇഷ്ടം പോലെ ആയിക്കൊണ്ട് അതൊരു പെൻസിൽ വണ്ണം ആയി കഴിയുമ്പോൾ തണ്ട് ഇപ്പൊ ഈ പൊട്ടി വരുന്നില്ലേ, അതൊരു പെൻസിൽ വണ്ണം ആയി കഴിയുമ്പോ അത് ഒരു 3 മുട്ട് വെച്ച് കട്ട് ചെയ്യണം. അന്നേരം അതായത് അടുത്ത് പിന്നെ പൂവേ വരുള്ളൂ.
0: പൂവേ വരും. അപ്പൊ മുന്തിരി ഉണ്ടാവും.
1: മുന്തിരി ഉണ്ടാവും.
0: ഇതിന്റെ
1: കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ ഒരിക്കലും കായ്ക്കുവല്ല. ഇതിപ്പൊ നമ്മുടെ പുതിയ ഈ തണ്ട് വരുന്നില്ലേ, ഇത് ലേശം മണ്ണമായി കഴിയുമ്പോ ഇതിന്റെ ഒരു 3 തണ്ട് ഇവിടെ വെക്കുക, ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത്
0: കളയാം.
1: ഈ കവളിയിൽ നിന്ന് വരുന്ന പൂവായിരിക്കും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കായ്ക്കത്തില്ല.
0: ഇതിന്റെ വള്ളി തന്നെയല്ലേ വലുത്?
1: ആ വലുത് അതിന്റെ വള്ളി തന്നെ.
0: ഇതെന്താണ് നാരകം?
1: അത് ഓറഞ്ച്. ഇത് ആപ്പിൾ.
0: ആപ്പിൾ എവിടെ ഉണ്ടാവാറുണ്ടോ?
1: ഒരു പരീക്ഷണം, എല്ലാം പരീക്ഷണമാണല്ലോ. ഉണ്ടാവും പറഞ്ഞ പരസ്യം കണ്ടെന്റെ ഇതാണ്. വേറാപ്പിൾ,
0: വേറാപ്പിൾ
1: അത് കായുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം,
0: കായുണ്ടായിരുന്നു.
1: പിന്നെ കാപ്പിയുണ്ട്, തേയില പരീക്ഷണത്തിന് വഴിയോട് മേടിച്ചു നട്ടുണ്ട്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് എങ്ങനെയാവും നടത്തില്ല.
0: കാപ്പി എവിടെ അറിയണ്ടോ?
1: കാപ്പി ഉണ്ട് താഴോട്ടുണ്ട്, മുകളിൽ റബ്ബറിന്റെ അത്ത.
0: എന്ത് തരം കാപ്പിയാണുള്ളത്?
1: അത് മറ്റേ റോയ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് റബ്ബറിന്റെ അത്ത് വെക്കുന്ന കുറച്ച് കൂടുതൽ മേടിച്ചു
0: നട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇതെന്താണ് മരം?
1: അത് റംബുട്ടാൻ.
0: മഞ്ഞ റംബുട്ടാൻ
1: ആണല്ലേ. ഓക്കെ, ഇതിന് നിങ്ങൾ വല ഇടാറുണ്ട്
0: ഇത്രയും? കൊക്ക
1: ഉണ്ടായിട്ടുണ്ടല്ലേ. അത് നേരത്തെ ഒറ്റമ്പെട്ട ആവുന്നുള്ളൂ, അടുത്ത പിന്നെ മുഴുവൻ പൂത്ത് നിൽക്കുന്നു.
0: ഇവിടെയൊക്കെ സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട് അല്ലേ ഫുള്ള്. ഇതൊക്കെ റെജിന്റെ സ്ഥലം
1: തന്നെയല്ലേ.
0: പിന്നെ വാഴ, ഇതെന്ത് വാഴയാണ്?
1: അതൊക്കെ ഏത്തവാഴ.
0: ഏത്തവാഴ തന്നെ. ഈ സ്വർണ്ണമുഖി തന്നെയാണത്?
1: അതെല്ലാം സ്വർണ്ണമുഖി.
0: പിന്നെ
1: പൂവൻ, ഇത്
0: കവുങ്ക് അവിടെ വെച്ച്. അതെല്ലാം നിങ്ങൾ
1: റോഡിന്റെ മുകളിൽ ആ ഭാഗത്തുണ്ട് കുറെ. പിന്നെ കുരുമുളക് അത്യാവശ്യം നല്ലപോലുണ്ട്.
0: കുരുമുളക് കൂടി എന്താണ്?
1: അത്
0: പന്നിയൂറാണോ?
1: പന്നിയൂറുണ്ട്, കരിമുണ്ട ഉണ്ട്, 5 ഉണ്ട്. പിന്നെ ഇപ്പൊ പുതുതായിട്ട് കുറച്ച് പരീക്ഷിക്കാൻ വേണ്ടി വിജയ്, കുമ്പക്കല തൈ മേടിച്ച് നട്ടിട്ടുള്ളൂ.
0: കുമ്പക്കല എവിടുന്നാ വാങ്ങിയത്?
1: അത് ഞാന് നമ്മുടെ ബന്ധുക്കാരനെ ഇടുക്കിന്ന് വന്നപ്പോ അവരെ അടുത്തുനിന്ന് കൊണ്ടുവന്ന.
0: കുമ്പക്കൽ എന്ന് പറയുന്നത് എങ്ങനെ, എന്താണ്?
1: നല്ല ഇത്, നല്ല മണിമുഴുപ്പും ഉണ്ട്, നല്ല ഇത് കേടിനെ പ്രതിരോധിക്കാൻ കഴിവുള്ളതെന്നും പറഞ്ഞുണ്ട് കുമ്പക്കല്.
0: പിന്നെ
1: പെപ്പർ തക്കൻ ടൂവ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് തിരിക്ക് ഭയങ്കര നല്ല നീളമുള്ള ടൈപ്പാണ്.
0: നട്ടിട്ടുണ്ട്,
1: കുറേച്ചെ അതൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി വെച്ചോളൂ. നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയായിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കിട്ട് വേണം കൂടുതൽ എടുക്കാൻ. പിന്നെ വിജയ് ഉണ്ട്, കിട്ടുന്ന കളക്ഷൻ എല്ലാം.

0: നടാറുണ്ട് അല്ലെ. ഇപ്പം കുറച്ച് ഇപ്പൊ നട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ
1: അല്ലെ, പുതിയ ഐറ്റംസ് നട്ട് തുടങ്ങിയുള്ളൂ, ബാക്കി വലിയ കൊടികൾ കുറേയുണ്ട്.
0: പന്നിയൂർ,
1: കരിമുണ്ട പന്നിയൂർ,
0: ഇതൊക്കെ എവിടെയാണ് വിപണനം? എവിടെയാണ്
1: എല്ലാം?
0: പുളിങ്ങോ തന്നെയാണ് വിപണനം അല്ലെ.
1: നമുക്കിവിടെ അടുത്തുള്ള അത്യാവശ്യം വില കിട്ടുന്ന ഒരു സിറ്റി അതായത് അങ്ങോട്ടും
0: ഉണ്ട്. ഏതിന്റെ മേലെയാണ് ഇത് കുരുമുളക് കൊടി വെച്ചിട്ടുള്ളത്?
1: കവുങ്ങൽ കുറേയുണ്ട്, പിന്നെ അല്ലാണ്ട് മരം അത് ഇതൊക്കെ മരത്തെ കൂടെ ഇട്ടിട്ടുണ്ട് കുറെ.
0: അതെയാ? അപ്പം ഇതിന് വേറെ വളം ഒന്നും നിങ്ങള്?
1: വളം എന്ന് പറഞ്ഞാല് കവുങ്ങിന് ഇടുന്ന വളം കൂടുതലും വലിച്ചിട്ടാണ് കൊടി
0: വളരുന്നത്.
1: കവുങ്ങിന്റെ ചുവട് ഇളക്കത്തില്ല, കൊടിയുടെ വേറെയുള്ള ചുവല്. അല്ലാണ്ടുള്ള
0: എങ്ങനെയാ വളരുന്നത്? എങ്ങനെയാണ്?
1: അത് കാട് മാത്രം കൈകൊണ്ട് പറിച്ചുകളഞ്ഞിട്ട് വളമിടും,
0: പുറത്തേക്ക്
1: എന്നിട്ട്
0: മണ്ണ് മണ്ണ് മേലെ ഇടും.
1: പന്നിയൂർ ഫൈവ് അത്യാവശ്യം കവുങ്ങലിടാൻ നല്ലൊരു ബെറ്റർ ആണോ?
0: പന്നിയർ ഫൈവ്? അതെന്താ?
1: അത്യാവശ്യം എറമ്പുണ്ടെങ്കിലും കായ്ക്കുന്നുണ്ട്. ഞാൻ എനിക്ക് നേരത്തെ നഴ്സറിന്ന് കിട്ടിട്ട് അത് കൊണ്ടുവന്നിട്ട്.
0: അത് ശരി,
1: നല്ല കുഴപ്പമില്ല.
0: ഓക്കെ ഓക്കെ. അപ്പൊ എത്ര കൊടികൾ ഉണ്ട് ഇവിടെ?
1: കൊടി ഏകദേശം ഒരു 10-75
0: കൊടിയുണ്ട്,
1: കായ്ക്കുന്നുണ്ട്, പിന്നെ തൈ കുറെ കിട്ടുന്നുണ്ട്.
0: നിങ്ങൾ അപ്പൊ കൊടുക്കാറാണോ ഇത് ഉണക്കിയിട്ട്?
1: ഉണക്കി അധികം കാലം വെക്കലില്ല.
0: പരിക്കാനൊക്കെ ആളെ കിട്ടാറുണ്ട്?
1: പറിക്കില്ല, സ്വന്തം പറിക്കുന്നു.
0: സ്വന്തം പറിക്കുന്നത്? ശരി, അതിനു വെച്ച് പറിക്കും അല്ലെ. പിന്നെ അപ്പം തന്നെ ഉണക്കിട്ട് കൊടുക്കും, പുളിങ്ങോ തന്നെ?
1: പുളിങ്ങോ തന്നെ.
0: വാനില കൃഷി ഉണ്ടോ?
1: വാനില കൃഷി ഉണ്ട്. അത് നേരത്തെ വിലയുള്ളതിന്റെ പേരിൽ നിപുലമായിട്ടുണ്ടായിരുന്നു, ഇപ്പൊ അത്ര തന്നെ ഇല്ല. എന്നുവെച്ചാല് കേട് അത്യാവശ്യമായി, ഒരു റൗണ്ട് കേട് വന്നിട്ട് പോയിട്ട് ഞാൻ രണ്ടാമത് പിന്നെ
0: കൊണ്ടുപോയി. എന്താണ് അതിന് അസുഖം വരുന്നത്? ചിലർ പറയുന്നുണ്ട് ഈ വാനില കൃഷിക്ക് ഒരു അത് വന്നു കഴിഞ്ഞാൽ ഫുള്ള് നശിച്ചു പോകും.
1: അത് ഫുള്ള് ഇതിനകത്ത് ടോട്ടൽ ഫുൾ ഉണ്ടായിരുന്നു, മുഴുവൻ പോയി, ഒരു ചൂട് പോലെയാണ്.
0: എന്താണ് അതിന്റെ അസുഖത്തിന്?
1: അതൊരു പേരെന്താ എനിക്ക് അറിയത്തില്ല. നമ്മൾ എത്ര തുഴിച്ചടിച്ചാലും എന്ത് കാണിച്ചാലും പോവാ, ഒരേ തോട്ടത്തിൽ ഒരു സൈഡ് പിടിച്ചാൽ മതി, കംപ്ലീറ്റ് നശിച്ചു പോകും.
0: തീ പിടിച്ച പോലെ?
1: തീ പിടിച്ച പോലെ മൊത്തം ഒരു കൊള്ളര് വന്ന പോലെ എല്ലാങ്ങോട്ട് വാടി വാടി കംപ്ലീറ്റ് പോവാൻ. രണ്ടാമത് ഇട്ട് എന്നിട്ട് ഇപ്പൊ പിന്നെയും കടായി തുടങ്ങിയിട്ടുണ്ട്.
0: അതെന്താണ് നിങ്ങൾ ചെയ്യുന്നത്? എന്താണ് അതിന്റെ കായ? കായ മൂത്ത് വരുമ്പോ നിങ്ങൾ
1: അതിന് പരാഗണം ചെയ്ത് കൊടുക്കണം.
0: അതെ, സ്വയം പരാഗണം ചെയ്യാത്ത ഒരു സസ്യമാണല്ലോ.
1: അപ്പൊ അതിന് പരാഗണം ചെയ്ത് കൊടുത്തിട്ട് വില ഉള്ളപ്പോ നല്ല പോലെ അതിന് നോക്കി സംരക്ഷിക്കുന്നുണ്ടായിരുന്നു, പിന്നെയും വില പോയി. അതിന്റെ വലിയ സംരക്ഷണം ഇല്ല, കുറച്ചുണ്ടെന്ന് മാത്രം.
0: അതൊക്കെ ചായലൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ഉണക്കിയിട്ട് ചായ
1: ചെയ്യുന്നുണ്ട്. ചെയ്യുന്നുണ്ട്,
0: നല്ല ടേസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. പുതുതായിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി കൃഷികൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ?
1: ഇപ്പൊ ഈ പരീക്ഷിച്ചിട്ട് ഇവിടെ ഇപ്പം വിജയിക്കുന്ന ഏതാന്ന് നോക്കിട്ട് ഇപ്പൊ കവുങ്ങൊന്നും ഇനി പറ്റത്തില്ല. റബ്ബർ വെച്ചിട്ട് നമുക്ക് ഇനി വെട്ടാനും പറ്റില്ല, പുതുതലമുറ ഒന്നും ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നില്ല. 50 വയസ്സിന് മേലോട്ടുള്ള കർഷകരേ ഉള്ളൂ, അത് താഴോട്ടുള്ള ഒരു കർഷകനും വരുന്നില്ല. അപ്പൊ നമ്മുടെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു 15 വർഷം കൂടെ കർഷകം കാണുള്ളൂ, അത് കഴിഞ്ഞ കർഷകർ ആരും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചില ഒറ്റ പുതിയ തലമുറയും ഇല്ലാത്തേക്ക് ഇറങ്ങുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്തെങ്കിലും റബ്ബർക്ക് ഇനി വെച്ചിട്ട് ഇനി വിട്ടാ വരാൻ പറ്റത്തില്ല. അപ്പം
0: എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്ത്
1: ജാതി കുറെ വെച്ച് കേറുന്നുണ്ട്, അത് നമുക്ക് ഇനി ചോട്ടി പോയാണ് പറക്കെടുക്കാലോ പ്രായമായാലും. പിന്നെ ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്ന് പറഞ്ഞാല് ആണ്ടിലൊന്ന് പോയി പറിക്കേണ്ട കേസ് കിട്ടുള്ളൂ. അവക്കാടോ ഒക്കെ, അവക്കാടോ ഇവിടെ അത്യാവശ്യം നല്ല പോലെ പിടിക്കുന്നുണ്ട്. അതിന്റെ ഇപ്പൊ കൂടുതലും അത് അതിന്റെ ഇടയ്ക്ക് വെച്ചോണ്ടില്ല, ജാതിയുടെ ഇടയ്ക്ക് അത് വെച്ച് കേട്ടുന്നുണ്ട്, നാല് ജാതിയുടെ ഇടയ്ക്ക്.
0: അതിനെ വിപുലീകരിക്കണം എന്നാണ് ആഗ്രഹം അല്ലെ. അപ്പൊ അവക്കാടോ വിപുലമായിട്ട് വെച്ചിട്ട് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.
2: ചെറുപുഴ ജോസ്ഗിരി കൊഞ്ചിലക്കാട്ടിലുള്ള ശ്രീ രജി കല്ലൂറിന്റെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: വാണി
1: കർഷക പക്ഷത്തു നിന്നും കണ്ണൂർ ആകാശവാണിയുടെ ഹരിത ദർശനം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജ്

0: ആകാശവാണിക്കുണ്ട്. ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം തേനും വയമ്പും. ഗായകൻ യേശുദാസ്. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം രവീന്ദ്രൻ.

ഈ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം തേനും വയമ്പും. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8 മണിക്ക് തുടർന്ന് കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാംഗർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച് ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISL ഇന്റർ കാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. IPL ചെന്നൈക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. 8 മണിക്ക് തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 87% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. അടുത്ത വർഷം ഏപ്രിൽ 30 വരെയാണ് സമിതികളുടെ കാലാവധി. ഇന്നലെ ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിൽ തഥാഗതന്റെ തിരുശേഷിപ്പുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ തിരുശേഷിപ്പുകൾ കപിലവസ്തുവിലെ പിപ്രഹ്വാ സ്തൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും 19-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ ഖനനം ചെയ്തതാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ശ്രീ മോദി പറഞ്ഞു. പ്രദർശനം മെയ് 14 വരെ തുടരും. പിന്നീട് ഇത് സാൻസ്കാറിലേക്ക് കൊണ്ടുപോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ കാംഗർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ജില്ലാ റിസർവ് ഗാർഡ് DRG നേതൃത്വത്തിൽ IED സ്ഫോടകവസ്തു നിർവീര്യമാക്കുന്നതിനിടെയാണ് സംഭവം. DRG ഇൻസ്പെക്ടർ സുഖ്റാം ബാട്ടി, കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കോംറ, സഞ്ജയ് ഗർപാലെ, പരമാനന്ദ് കോംറ എന്നിവരാണ് വീരമൃത്യു അടഞ്ഞത്. കീഴടങ്ങിയ മാവോയിസ്റ്റുകളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസ്തർ ഡിവിഷനിൽ ധാരാളം IED കണ്ടെത്തുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നതിനിടെയാണ് സംഭവം. ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ ഉച്ചകോടി സമാപിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി 2,792 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സമാപന സമ്മേളനത്തെ കേന്ദ്രമന്ത്രി JP നദ്ദ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രാദേശിക ഉച്ചകോടികൾ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: ആത്മനിർഭർ ബനാനേ കെ ലിയേ ഓർ ജറൂരി ഹൈ കി ഹം ഇസ് റീജണൽ കോൺഫറൻസസ് കെ മാധ്യമ സേ ജ്യാദാ സേ ജ്യാദാ അപ്നേ

0: मैन्युफैक्चरिंग प्रोसेस को, एरिया को हम तवज्जो दें और साथ में हम सेल्फ रिलायंस की ओर जाएं, इस पर हमको ध्यान देने की जरूरत है।
1: രണ്ടാമത് അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം ഈ മാസം 4 മുതൽ 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇതിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നയിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRF പ്ലീനറി സെഷനിൽ അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ പ്രസ്താവന അവതരിപ്പിക്കും. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ 4 ദിവസത്തെ മ്യാൻമാർ സന്ദർശനം ഇന്ന് ആരംഭിച്ചു. മ്യാൻമാർ പ്രതിരോധ മന്ത്രി, കമാൻഡർ ഇൻ ചീഫ്, സായുധസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി അഡ്മിറൽ ത്രിപാഠി കൂടിക്കാഴ്ച നടത്തും. സമുദ്രമേഖലയിലെ സഹകരണം, നാവികസേനകൾ തമ്മിലുള്ള സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടിക്കാഴ്ചയിലുണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കോസി ഗന്ധക് പദ്ധതികൾ സംബന്ധിച്ച സംയുക്ത സമിതിയുടെ 11-ാമത് യോഗം കാഠ്മണ്ഡുവിൽ തുടരുന്നു. ചർച്ചകളിൽ ഇന്ത്യയിലെയും നേപ്പാളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ വെള്ളപ്പൊക്ക നിയന്ത്രണം, തടയണകളുടെ അറ്റകുറ്റപ്പണി, ജലസേചന സൌകര്യങ്ങളുടെ നടത്തിപ്പ്, മണ്ണൊലിപ്പ് തടയൽ, ജലം സംബന്ധിച്ച അതിർത്തി പ്രശ്നങ്ങൾ എന്നിവയിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രസാർ ഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം മാറ്റമില്ലാതെ തുടരുന്നു. തെക്കൻ ലെബനനിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഒറ്റപ്പെട്ട സംഘർഷങ്ങൾക്ക് കുറവില്ല. ഒരു റിപ്പോർട്ട്.
3: വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 9 ഗ്രാമങ്ങളിലെ താമസക്കാർക്ക് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് ആക്രമണങ്ങൾ നടന്നത്. നബതിഹ് ജില്ലയിൽ നിരവധി തവണ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതായി ലെബനൻ ആരോപിച്ചു. ഡ്രോൺ ആക്രമണങ്ങളിൽ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായി ഇറാൻ അധികൃതർ പറഞ്ഞു. അതേസമയം ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ നിർവീര്യമാക്കുന്നതിനാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ പ്രസ്താവിച്ചു. സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും വിശാലമായ സുരക്ഷാ ചർച്ചകൾ സാധ്യമാക്കുന്നതിനും ഉദ്ദേശിച്ച് US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം 100% ഉറപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകൾ ഇന്നലെ 99% വർദ്ധിച്ചുവെന്നും OTP അടിസ്ഥാനമാക്കിയുള്ള ഡെലിവറികൾ 94%ത്തിലധികമായി ഉയർന്നതായും മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ സാഹചര്യങ്ങളും അനുഭവപ്പെടുമെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. എൽ നിനോ സതേൺ ഓസൊലേഷൻ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് എൽ നിനോ വികസിക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഗോളുകൾക്ക് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC നേരിടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഡെൻമാർക്കിൽ നടക്കുന്ന തോമസ് കപ്പ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം ഫ്രാൻസിനെ നേരിടും. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് തായ്പേയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചത്. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. നാല് തവണ ഇറ്റാലിയൻ പാരാലിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവും മുൻ ഫോർമുല വൺ ഡ്രൈവറുമായ അലക്സ് സനാർഡി അന്തരിച്ചു. 5 സീസണുകളിൽ ഫോർമുല വണ്ണിൽ മത്സരിച്ച അദ്ദേഹത്തിന് 2001 അപകടത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്നാണ് പാരാലിമ്പിക്സിൽ അദ്ദേഹം മത്സരിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാംഗർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച് ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISL ഇന്റർ കാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. IPL ചെന്നൈക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കണ്ണൂർ.

0: യുവവാണി പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഏവർക്കും സ്വാഗതം.
1: പ്രിയരെ, വളർന്നു വരുന്ന പ്രതിഭകളെയാണ് യുവവാണിയിൽ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിർമ്മലഗിരി കോളേജിലെ കലാകാരൻ ദേവാനന്ദാണ്. ഈ കഴിഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വയലിനിൽ 3rd place നേടിയത് ദേവാനന്ദാണ്. പ്രിയരെ, ദേവാനന്ദന്റെ വിശേഷങ്ങൾ കേൾക്കാം. നമുക്ക് ആദ്യം അന്ന് മത്സരത്തിന് വായിച്ച കൃതി

0: ഹായ്, എൻ്റെ പേര് ദേവാനന്ദ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ വയലിൻ ഇന്ത്യ ഞാൻ വായിച്ചത് വിനായക നിനു വിനായക ഹംസധ്വനി രാഗത്തിൽ ആയ താളത്തിലുള്ള ഒരു കൃതിയാണ്.
1: ദേവൻ എത്ര കൊല്ലായി വയലിൻ പഠിക്കാൻ തുടങ്ങിയിട്ട്?
0: 7 വർഷത്തോളം. തുടങ്ങിയത് 6-ാമത്തെ വയസ്സിലാണെങ്കിലും അതിനടുത്ത് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു. 7 വർഷം പഠിച്ചു.
1: കണ്ടിന്യൂസ് ആയിട്ട് 7 വർഷമായിട്ട് പഠിച്ചു. ഈ വയലിൻ അല്ലാതെ വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ട്രൈ ചെയ്തോ?
0: ഞാൻ ആദ്യം പഠിച്ചത് കീബോർഡായിരുന്നു, പിന്നീട് വയലിനിലേക്ക് വരികയായിരുന്നു ചെയ്തത്. വയലിനിലേക്ക് വന്നത് സ്കൂളിൽ പല ഇൻസ്ട്രുമെന്റ്സും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അമ്മയാണ് എന്നെ വയലിൽ ആദ്യം ചേർത്തത്. ഞാൻ പഠിച്ചത് റാണിജയ ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മലഗിരിയാണ്. അവിടെ വെച്ചാണ് വയലിൻ്റെ സ്റ്റാർട്ടിങ്.
1: ആരായിരുന്നു ആദ്യത്തെ ഗുരു?
0: എൻ്റെ വയലിൻ ആദ്യത്തെ ഗുരു ചന്ദ്രൻ മാഷായിരുന്നു. പിന്നീട് ഇപ്പോൾ ഗിരീഷ് മുഴക്കുന്ന് പറഞ്ഞ സാറുടെ അടുത്താണ് പഠിക്കുന്നത്.
1: കീബോർഡ് എവിടുന്ന പഠിച്ചുകൊണ്ടിരുന്നത്?
0: കീബോർഡ് രതീഷ് മാഷ അടുത്ത് നിന്നാണ് പഠിച്ചത്.
1: ഇപ്പോഴും ഇപ്പൊ കീബോർഡ് കൈവച്ചാൽ എന്തെങ്കിലുമൊക്കെ വായിക്കും?
0: വായിക്കാൻ പറ്റും, മെയിൻ ആയിട്ടുള്ളത് വയലിനാണ്.
1: ഏതാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്?
0: വയലിനാണ് കുറച്ചുകൂടി എനിക്ക് കംഫർട്ടബിൾ ആയി തോന്നിയത്.
1: ഓരോ വർഷവും ഓരോ കൃതികൾ പഠിച്ചിട്ടാണോ മത്സരിക്കുന്നത്?
0: ഓരോ കലോത്സവത്തിനും ഓരോ കൃതിയാണ് വായിച്ചത്.
1: ഏത് വർഷം തൊട്ട് മത്സരിക്കുന്നുണ്ട് ശരിക്കും?
0: ഞാൻ 8-ാം ക്ലാസ്സിൽ നിന്നാണ് വയലിൻ മത്സരത്തിൽ

0: പങ്കെടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 9-ാം ക്ലാസ്സിൽ പങ്കെടുത്ത്, 10-ാം ക്ലാസ്സിൽ പങ്കെടുത്ത്. പിന്നീട് +1, +2 പിന്നെ കൊറോണയോട് പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നീട് കോളേജിലെത്തിയ ശേഷം ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പങ്കെടുത്തു.
1: ദേവാനന്ദ് ഇപ്പോ ഏത് സെക്കൻഡ് ഇയർ, എന്താണ് സബ്ജക്ട്? എന്താണ്
0: സെക്കൻഡ് ഇയർ ഫിസിക്സ്.
1: മത്സരത്തിന് പോകുമ്പോ വയലിൻ അല്ലാതെ വേറെ എന്തെങ്കിലും മത്സരത്തിനുണ്ടായോ?
0: ചെറുപ്പത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 8-ാം ക്ലാസ്സിന് ശേഷം മെയിൻ ആയിട്ട് വയലിൻ മാത്രമാണ് ഫോക്കസ് ചെയ്തത്.
1: കീബോർഡ് പഠിച്ചു, വയലിൻ പഠിച്ചു, വോക്കൽ ട്രൈ ചെയ്തിട്ടുണ്ടോ?
0: ആ, വയലിന് വേണ്ടിട്ട് കുറച്ചുകാലം വോക്കൽ പഠിച്ചിട്ടുണ്ടായിരുന്നു.
1: അത് അങ്ങനെ ഉപകരിക്കും അല്ലേ?
0: ആ, ഇതിന് ഉപകരിക്കും. സാഹിത്യം അറിഞ്ഞാൽ മാത്രമേ അത് ഇതിലേക്ക് വായിച്ചുകൊണ്ട് വരാൻ പറ്റൂ,
1: ഈ സ്ട്രിംഗിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ.
0: സാഹിത്യം അപ്പോ അതിനു വേണ്ടിട്ട് കുറച്ചുകാലം
1: പഠിച്ചിട്ടുണ്ടായിരുന്നു. ആരുടെ അടുത്ത പഠിച്ചത്?
0: നിർമ്മലഗിരി ശ്രീകുമാർ മാഷടുത്തു നിന്നാണ് ഫസ്റ്റ് വോക്കൽ പഠിച്ചത് വയലിന് വേണ്ടി.
1: ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ?
0: ഇല്ല, ഇപ്പോ വയലിന് മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നു.
1: ഒരു മ്യൂസിക് അറിയുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു കൗതുകത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ, ഇഷ്ടപ്പെട്ട മ്യൂസീഷ്യൻ, അല്ലെ, ഇഷ്ടപ്പെട്ട രാഗം, കൃതി, പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരുന്നതാണ്. ഇഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ എല്ലാം ഇഷ്ടമാണ്. എന്നാലും അങ്ങനെ ചോദിച്ചാൽ ഏത് രാഗമാണ് ആദ്യം വായിക്കാൻ പറ്റുക?
0: ശങ്കരാഭരണം ഇഷ്ടമാണ്, അതേപോലെ തന്നെ ഹംസധ്വനി, മോഹനൊക്കെ ഇഷ്ടം.
1: അപ്പൊ ഇപ്പൊ ശങ്കരാഭരണം രാഗത്തിലുള്ള ഒരു കീർത്തനമാണ്, ഒരു ഭാഗമാണ് ചെയ്യുന്നത്. ശരി.

0: പേരൻസിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അപ്പൊ മത്സരത്തിന് പോവാന്ന് പറയുമ്പോൾ കൊണ്ടുപോകണം, പ്രാക്ടീസിന് കൊണ്ടുപോകണം?
1: പേരൻസിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ഉണ്ട്. വയലിലേക്ക് ഞാൻ വന്നതിന് കാരണം തന്നെ പേരൻസ് ആണ്. എനിക്ക് ക്ലാസ്സിനൊക്കെ പോകാൻ മടിയുണ്ടായിരുന്നപ്പോഴും അച്ഛനായിരുന്നു എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നിർബന്ധിച്ച് അച്ഛൻ മുരളീധരൻ മാണിക്കോത്ത്, അച്ഛൻ റിട്ടയർഡ് പി ടി ടീച്ചറാണ്. അമ്മയുടെ പേര് നൈന, ഹൗസ് വൈഫാണ്.
0: യുവവാണിയിൽ ഇനി നമ്മളോട് കൂടെ ചേരുന്നത് നിർമ്മലഗിരി കോളേജിലെ മറ്റൊരു പ്രതിഭയായ ദേവിക യു ജെ ആണ്. ദേവികയ്ക്ക് ഇത്തവണത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിൽ സംസ്കൃത കവിതാലാപനത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്, മാപ്പിളപ്പാട്ടിന് രണ്ടാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്, അതുപോലെ ഗ്രൂപ്പ് സോങ് വെസ്റ്റേൺ അതിലും പങ്കെടുത്തിട്ടുണ്ട്, അതിന് മൂന്നാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ദേവിക, സ്വാഗതം.
2: താങ്ക് യു.
0: നമുക്ക് കവിതാലാപനം സംസ്കൃതം കേൾക്കാം, എന്നിട്ട് വിശേഷങ്ങൾ പറയാം.
2: മഹാകവി കാളിദാസസ്യ മേഘസന്ദേശാത് ഉജ്ജയിനി വർണ്ണന. വക്ര പന്ഥായതപി ഭവത പ്രസ്ഥ

0: സി
1: വീചിക്ഷോഭ സ്തനിത വിഹഗശ്രേണി കാഞ്ചീ ഗുണായാ.

0: യത്ര ബന്ധൂനഭിജ്ഞ.
1: ആരാണ് ഈ പദം എടുത്തത്?
2: ഇത് ഞാൻ യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫിഫ്ത്ന്ന് അവിടെയുള്ള സംസ്കൃതത്തിന്റെ സാറ് പഠിപ്പിച്ചതാണ്.
1: എവിടെയാണ് ദേവിക പഠിച്ചത്?
2: ഞാൻ യു പി സ്കൂള്, പാനൂർ യു പി സ്കൂൾ, പാനൂർ തന്നെ. ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ,
1: മൊകേരി.
2: മൊകേരി.
1: അത് കഴിഞ്ഞ് ഇപ്പൊ നിർമ്മലഗിരിയിൽ. ഏത് പഠിക്കുന്നത്?
2: ഇപ്പൊ ഫസ്റ്റ് ഇയർ ബി എസ് സി സുവോളജി.
1: സംസ്കൃത കവിതാലാപനത്തിന് പുറമെ മാപ്പിളപ്പാട്ട് മത്സരിച്ചിട്ടുണ്ട്. അതിന് രണ്ടാം സ്ഥാനമാണ് കിട്ടിയത്. നമുക്കിനി മാപ്പിളപ്പാട്ട് കേൾക്കാം.
2: പ്രശസ്ത മാപ്പിള കവി മൊയിൻകുട്ടി വൈദ്യരുടെ ഹിജ്റപ്പട പാട്ടിൽ നിന്നും ഏതാനും വരികൾ. ഇഷൽ ഇടയനാർ പാട്ടും പാടിച്ചുരുട്ട്.

0: നല്ല രസമുണ്ട് കേൾക്കാൻ. ആ അക്ഷരങ്ങൾ ഇങ്ങനെ ചാടി ചാടി പോകുന്നത് ഞാൻ കേട്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഇത്രയും കടുകട്ടി വാക്കുകളൊക്കെ പഠിക്കുന്നത്?
1: ഇത് ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോൾ നമ്മളെ സ്കൂളിൽ ഗ്രൂപ്പ് സോങ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സാർ വന്നിട്ടുണ്ടായിരുന്നു, ഹബീബ് സാറ്. അപ്പൊ സാറാണ് എനിക്കിത് പഠിപ്പിച്ചു തന്നത്. അപ്പൊ സാറ് തന്നെ എങ്ങനെയാണ് പുടത് എങ്ങനെയൊക്കെ വേണ്ടത് അതൊക്കെ പറഞ്ഞു തന്ന് അങ്ങനെ പഠിച്ചതാണ്.
0: നല്ല രസമുണ്ട്, ചാടി ചാടി പോകുന്ന അക്ഷരങ്ങൾ. നമ്മളെ സംസ്കൃത കവിതാലാപനം കേട്ടു, മാപ്പിളപ്പാട്ട് കേട്ടു, പിന്നെ മലയാളം കവിതയ്ക്ക് മത്സരിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അതിന് എ ഗ്രേഡാണ്. അത് ആരുടെ കവിതയാണ് ചൊല്ലിയത്?
1: അത് സച്ചിദാനന്ദന്റെ,
0: കെ സച്ചിദാനന്ദന്റെ. ഏതാണ്?
1: മീര പാടുന്നു.
2: തിരിച്ചെടുക്കുക രാജൻ വില കെട്ട പൊന്നും രാവിന്നിരുളും ചേർത്തങ്ങി നിക്കായി പണിതനീഠം തിരിച്ചു തന്നാലും.

0: ദേവിക പാട്ട് പഠിക്കുന്നുണ്ടോ ശാസ്ത്രീയമായിട്ട്?
1: ഇപ്പൊ ഇല്ല, പഠിച്ചിരുന്നു.
0: എവിടുന്നാ പഠിച്ചത്?
1: പാനൂരിന്ന്, പവിത്രൻ സാറാണ് പഠിപ്പിച്ചത്. കൊറോണ വന്നപ്പോ അങ്ങനെ കൊറേ ലീവായി, അങ്ങനെ അങ്ങ് നിന്ന് പോയി. ഞാൻ ഇടക്കാലേക്കും റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന്
0: അങ്ങനെ ആലോചിച്ചിരിക്കണെങ്കിൽ തുടങ്ങണം,
1: ചെയ്യണം.
0: ചെറുപ്പത്തോട്ടേ മത്സരിക്കാൻ പോവാറുണ്ട്?
1: ആ, മത്സരിക്കാറുണ്ട്.
0: ഇതൊരു ആദ്യമാണോ അന്നേരം, അല്ലൊരു ആവേശമാണോ അന്നേരം?
1: പ്രാക്ടീസ് സെഷൻസ് ഒക്കെ വരുമ്പോ നല്ല ആവേശമാണ്, പക്ഷെ പരിപാടി അടുത്ത് വരുമ്പോ അതൊരാദ്യമായി മാറും.
0: വേദിയിലെത്തുമ്പോ
1: ഓ അങ്ങേറ്റ ആദ്യമായി മാറും.
0: റിസൾട്ട് വന്നാൽ
1: നല്ല റിസൾട്ട് ആണെങ്കിൽ അത്രയും സന്തോഷം. എന്നാലും കുഴപ്പമില്ല, പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ എന്നുള്ളത്.
0: എങ്ങനെയാണ് വീട്ടിലെ സപ്പോർട്ടൊക്കെ? എങ്ങനെയാണ്
1: വീട്ടിൽ? നല്ല സപ്പോർട്ടാണ്, അമ്മ നല്ല സപ്പോർട്ടാണ്. അമ്മ കാരണമാണ് ഞാൻ ഇവിടെ എത്തിയത്. അമ്മേന്റെ പേര് ഉദിഷ, അച്ഛന്റെ പേര് ജയൻ. അച്ഛൻ ഡ്രൈവറാണ്, അമ്മ ഹൗസ് വൈഫ്.
0: സഹോദരന്മാർ?
1: അനിയനുണ്ട്, അനിയൻ ടെൻത്തിൽ പഠിക്കുന്നു.
0: ഇതിനു പുറമെ ഗ്രൂപ്പ് സോങ് വെസ്റ്റേണും നിങ്ങൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് പഠിച്ചതൊക്കെ, ആരാണ് പഠിപ്പിച്ചതൊക്കെ?
1: കഴിഞ്ഞ വർഷം പങ്കെടുത്ത സീനിയേഴ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അവര് നമുക്ക് പറഞ്ഞു തന്നിട്ട് അങ്ങനെ നമ്മൾ തന്നെ പഠിച്ചതാണ്.
0: അതിന് റിസൾട്ട് എന്തായിരുന്നു?
1: അതിന്
0: തേർഡ് ഉണ്ടായിരുന്നു അല്ലേ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, യുവവാണിയിൽ അതിഥികളായി നമ്മോടൊപ്പം ഉണ്ടായത് നിർമ്മലഗിരി കോളേജിലെ വിദ്യാർത്ഥികളായ ദേവാനന്ദും ദേവികയുമാണ്. ഇവര് ഇക്കഴിഞ്ഞ കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിൽ പങ്കെടുത്ത് മികച്ച വിജയം കൈവരിച്ച രണ്ട് കലാകാരന്മാരാണ്. രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ആതിര രാജൻ, ഉഷ വിനീത്.

ശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം മോഹൻലാലും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം കണ്ണെഴുതി പൊട്ടും തൊട്ട്. ഗാനരചന കാവാലം നാരായണ പണിക്കർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: ചെയ്യുന്ന നമ്മൾ ഏതാ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇതിനു വേണ്ടി സമ്മർ ക്യാമ്പിന് വേണ്ടിയിട്ട് സ്പോർട്സ് കിറ്റ് വാങ്ങാറുണ്ട്. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഭാഗത്ത് തന്നെ വാങ്ങുന്നത്. ഇപ്പൊ ലാഡർ ആയിരുന്നാലും നമ്മൾ ചെറിയ ബേബി ഹഡിൽസ് ഉണ്ട്, 6 ഇഞ്ച്, 9 ഇഞ്ച്, 12 ഇഞ്ച് ഇങ്ങനെയുള്ള അവരുടെ ഭാഗത്ത് തന്നെ വന്നിട്ട് ലാഡറിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. 1 ഫീറ്റ്, 1.5 ഫീറ്റ് ഹഡിൽസിന്റെ ഡിസ്റ്റൻസ് അറിയും. പിന്നെ പോയിട്ട് നമ്മളിപ്പോ കൊടുക്കുന്ന സയന്റിഫിക്, ഞാനത് മാത്രമല്ല സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന ക്വാളിഫൈ ആയിട്ടുള്ള കോച്ചസ് എല്ലാം കൊടുക്കുന്ന സയന്റിഫിക് കോച്ചിങ് ആണ്. കാരണം ഇവിടെ വന്നിട്ട് ലോക്കോമോഷൻ എബിലിറ്റി എന്ന് പറയുന്നത് അത് ഓരോ സ്പോർട്സിനും ഡിമാൻഡുള്ളതാണ്. പിന്നെ പോയിട്ട് ബയോമെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ്, നമുക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുട്ടി ഒരു ഷോർട്ട് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആംഗിളിൽ റിലീസ് ചെയ്തെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വർത്തിയില്ല, അറിയില്ല. അഥവാ കുട്ടിയുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് വരികയാണെങ്കിൽ നമ്മൾ പറയും, ആ വെരി ഗുഡ്, അടിപൊളി അടിപൊളി, വെരി ഗുഡ്, നല്ല ത്രോ, നല്ല ആംഗിൾ ഓഫ് റിലീസ് നന്നായിരുന്നു, ആ റിലീസ് സ്പീഡ് നന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അങ്ങനെയല്ല. പക്ഷേ ഇന്ന് അത് നമ്മൾ 4, 5, 6, 7 ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഓരോ മൂവ്മെന്റും ഒരു നാനോ മൈക്രോ വരേക്കും നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ ലെഗ് മൂവ്മെന്റ്, ആ മൂവ്മെന്റ്, ബോഡി പോസ്റ്റർ, ലോക്കോമോഷൻ, കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒരു ലോങ് ജമ്പർ എത്ര ആംഗിളിലാണ് ടേക്ക് എടുത്തിരിക്കുന്നത്, ആ സ്ട്രൈഡിങ്ങിന്റെ ലെങ്ത് എത്രയാണ് കൂടുന്നുണ്ടോ, ആൻഡ് ഫ്രീക്വൻസി എത്രയാണ്, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഒരു ക്രിക്കറ്റർ ഒരു ബോൾ എറിയുന്നു കഴിഞ്ഞാൽ ആ ബോൾ എത്ര ഹൈറ്റിൽ നിന്ന് റിലീസായി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആംഗിളിൽ എത്ര ഹൈറ്റിൽ എത്ര ദൂരത്തിൽ പോയെന്ന് ഇപ്പോഴും വർഷങ്ങളുള്ള എല്ലാ ഫെസിലിറ്റി നമുക്കുണ്ട്, ലേസർ സിസ്റ്റം ഉണ്ട്. അപ്പൊ ആ ഇത് ടെക്നിക്ക് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്.
1: ഇതിൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കായിക താരങ്ങൾക്കുണ്ടാകുന്ന പരിക്ക്. കായിക പരിശീലനത്തിൽ പരിക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഈ പരിക്ക് പറ്റാത്ത രീതിയിൽ കായിക പരിശീലനം നടത്താൻ എന്തൊക്കെ ട്രെയിനിങ് ആണ്?
0: വെരി നല്ലൊരു ചോദ്യമാണ്. കാരണം ഏതൊരു കോച്ചും ആഗ്രഹിക്കുന്നത്, ഡെഡിക്കേറ്റഡ് കോച്ച് ആഗ്രഹിക്കുന്നത്, എന്റെ കുട്ടിക്ക് ഒരിക്കലും ഇഞ്ചുറി വരാൻ പാടില്ല. ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടി മാനസികമായിട്ട് ഒന്ന് തകരും. രണ്ടാമത്തെ കാര്യം, ആ എടുത്ത എഫർട്ടിലാണ് കുട്ടിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും എഫർട്ട് എടുക്കാനായിട്ട് കുട്ടി മാനസികമായിട്ട് ഇൻബിൽറ്റ് ഒരു പേടിയുണ്ടല്ലോ, അത് വരും. നമ്മൾ ഒരുപാട് പ്ലേയേഴ്സിന് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചുറി എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അതാണ് ഏറ്റവും പെട്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം വന്നിട്ട് ഞാൻ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പശു എന്ന് പറഞ്ഞാൽ നമ്മുടെ കോച്ച് തന്നെ ചെയ്യുന്നത്, ആദ്യം വന്നിട്ട് അവനെ വന്ന ആൾക്കാർ കുട്ടികളെ ഇരുത്തിയതിനു ശേഷം അവരൊന്ന് സ്റ്റെബിൾ ചെയ്യും, ഒന്ന് ബ്രീത്തിങ് ചെയ്ത് അവനെ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവരുടെ ഇന്ന് ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണെന്ന് പറയും, അതനുസരിച്ച് വാമിംഗ് അപ്പ്, ജനറൽ വാമിംഗ് അപ്പ്, സ്പെസിഫിക് വാമിംഗ് അപ്പ്, അതിനായിട്ട് സ്പെസിഫിക് സ്ട്രെച്ചിങ്, കംപ്ലീറ്റ് സ്ട്രെങ്തനിങ്. ഉദാഹരണത്തിന് നമ്മളിപ്പോഴും പണ്ട് നമ്മുടെ കാലത്തൊന്നും നമുക്ക് റെസിസ്റ്റൻസ് ബാൻഡിന്റെ ഉപയോഗം അറിയത്തില്ല. ഇന്ന് വന്നിട്ട് മസാജർ, നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന മസാജർ ഉണ്ട്, നമ്മൾ കയ്യിൽ അതൊന്നുമില്ല. അപ്പോ ഈ അത്യാധുനിക ഉപകരണങ്ങളോട് കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പിന്നെ മാറ്റിലായിട്ട് സ്ട്രെച്ച് ചെയ്യിപ്പിച്ച്, കംപ്ലീറ്റ് ബോഡി സ്ട്രെച്ച് ചെയ്യിച്ച്, പ്രീ സ്ട്രെച്ച് ചെയ്തിട്ട് ഹിപ്പ് ഓപ്പണിംഗ് എക്സസൈസ് അല്ലേ, നമ്മുടെ കാലത്ത് നിന്ന് അറിഞ്ഞു പറയുമോ, നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് അതല്ല, ഇന്ന് സ്പെസിഫിക് ഉണ്ട്. ഈവന്റ് എന്താണ്, അതിനനുസരിച്ചുള്ള ഹിപ്പ് ഓപ്പണിംഗ് എക്സസൈസ് ആയിരുന്നാലും അതിനനുസരിച്ചുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ആയിരുന്നാലും ജനറൽ എക്സസൈസ് കഴിഞ്ഞാൽ സ്പെസിഫിക് എക്സസൈസ് ചെയ്തിട്ട് അവൻ ആ ഈവന്റിലേക്ക് തയ്യാറാണ്. അത് ഫുട്ബോളിനായിരുന്നാലും എല്ലാ ഗെയിംസിനും ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോഴും കോച്ചിങ് നമ്മുടെ കല സർവകലാശാലയിൽ നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർവ്വസാധാരണ കാണുന്നത് എല്ലാ കുട്ടികൾ കളിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചറിയും, ഗ്രൗണ്ടിൽ ഈ സയന്റിഫിക് അല്ലാതെ ഗെയിം നടക്കുമ്പോൾ, ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കുട്ടി ബൂട്ട് അഴിച്ചു വെച്ച് ബാഗ് എടുത്ത് പെട്ടെന്ന് ബസ്സിന് സമയമാണ്. കുട്ടി വാം ഡൗൺ, വാം ഡൗൺ ആണ്. പണ്ട് കൂൾ ഡൗൺ ആയിരുന്നു, ഇപ്പോൾ കൂൾ ഡൗൺ അല്ല, ഇറ്റ്സ് കാൾഡ് വാം ഡൗൺ. അവൻ എങ്ങനെയാണോ വാം ആയത് അതേപോലെ വാം ആയതിനു ശേഷം പിന്നെ അവൻ ഡൗൺ സ്ട്രെച്ച് ചെയ്ത് ഏത് രീതിയിലാണോ കുട്ടി ഗ്രൗണ്ടിൽ വന്നത് ആ രീതിയിൽ കുട്ടി തിരിച്ചു പോകണം. ഇറ്റ് മീൻസ് അവന്റെ മസിൽസ് ഏത് രീതിയിലാണോ ഉണ്ടായിരുന്നത് ആ രീതിയിൽ പഴയ പൊസിഷൻ അതേ പൊസിഷനിൽ വച്ചതിന് ശേഷം എല്ലാം വളരെ കാം ഡൗൺ ആയിട്ട് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ഒന്ന് വന്നിട്ട് ഫട്ടിക് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. രണ്ടാമതൊന്നാണ് ഇഞ്ചുറി സ്റ്റാറ്റസ് ഇല്ല. ഇഞ്ചുറി വരാൻ മെയിൻ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇൻപ്രോപ്പർ വാമിംഗ് അപ്പ്, ദെൻ ഈസ് ഓവർലോഡ്. ഇത് രണ്ടും കോച്ചസ് എന്തായിരുന്നാലും അവോയ്ഡ് ചെയ്യും. ചില സന്ദർഭങ്ങളിൽ ആക്സിഡന്റ് ആയിട്ട് ഉണ്ടാവും, സ്ലിപ്പറി സ്ലിപ്പ് ചെയ്തിട്ട് ആക്സിഡന്റ് ആവും. ഓടുമ്പോൾ തമ്മിലിടിച്ചിട്ട് ഈ ബോഡി കോൺടാക്ട് ചെയ്യുമ്പോൾ, ഫുട്ബോൾ മാതിരിയുള്ള കോൺടാക്ട്, അമേരിക്കൻ ഫുട്ബോൾ മാതിരിയുള്ള കോൺടാക്ട്, അവർ ബാറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ വന്നിട്ട് കൊള്ളാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അത് ആക്സിഡന്റൽ ഇഞ്ചുറീസ് ആണ്. അതിനെ കുറിച്ച് നമുക്ക് കഴിയുന്നതും ശ്രദ്ധിക്കാനേ കഴിയുള്ളൂ. പക്ഷെ എത്രത്തോളം പ്രിവെന്റ് ചെയ്യുന്നുള്ളത് ആ കളിക്കുന്ന കുട്ടിയുടെ മികവാണ്.
2: അവധിക്കാല കായിക പരിശീലനം അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം സമാപിക്കുന്നു. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: കായിക ലോകം സമാപിക്കുന്നു.
1: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
2: This is ആകാശവാണി തിരുവനന്തപുരം. Saturday night fever. Good evening listeners. Music is the wine that fills a cup of silence.

ഫ്രണ്ട്സ്, ദീസ് ആർ ദ വേർഡ്സ് ഓഫ് ദി ഇംഗ്ലീഷ് മ്യൂസിഷ്യൻ റോബർട്ട് ഫ്രിപ്പ്. സാറ്റർഡേ നൈറ്റ് ഫീവർ ഇസ് ഹിയർ ടു ഫിൽ ദിസ് നൈറ്റ് വിത്ത് മ്യൂസിക് ആൻഡ് ഓൺലി മ്യൂസിക്. ലിസണേഴ്സ്, രേഖ ജി ഈസ് ജോയിനിങ് യു ടുനൈറ്റ് ഇൻ ദിസ് മ്യൂസിക്കൽ ജേർണി. The time of the day which provides a quiet serene space for rest, introspection and creativity is night time. Sitting on the veranda or balcony, gazing at the starlit sky with music and loneliness as accompaniments is a luxury. Yeah, night time with its silence and mysterious darkness unfurls a new world before us. Night adds a mystic beauty to the familiar surroundings which used to glare at us during daytime. As the night sneaks in on a Saturday night like this, let me play for you a seductive haunting duet. The Music of the Night by Michael Crawford and Barbara Streisand.

ലിസണേഴ്സ്, ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ ഹെൽത്ത്. രേഖാജി സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ് ടു ഓൾ. സാറ്റർഡേ നൈറ്റ് ഫീവർ.

0: ഇനി അല്പസമയത്തിനുള്ളിൽ ദേശീയ സംഗീത പരിപാടി. എച്ച് എം സ്മിത, സിന്ധു സുചേതൻ എന്നിവരുടെ കർണാട്ടിക് വയലിൻ ഡ്യുവറ്റ്.
1: ആജ് കെ രാഷ്ട്രീയ സംഗീത് കാര്യക്രം മേ ഹം സിന്ധു സുചേതൻ ഓർ എച്ച് എം സ്മിത കാ വയലിൻ യുഗൽവാദൻ പ്രസ്തുത് കർ രഹേ ഹേ. ഇക് വിശിഷ്ട സംഗീത് പരമ്പര മേ ജന്മി യേ ബഹനേ സുപ്രസിദ്ധ വയലിൻ വാദക് വിദ്വാൻ എ വി വെങ്കട് നാരായണ കി പൌത്രിയാ ഹേ, ജോ സംഗീത് കലാനിധി മൈസൂർ ടി ചൌഡയ്യ കെ ശിഷ്യ ഥേ. ഇസ് സമൃദ്ധ വിരാ

0: के साथ राष्ट्रीय संगीत कार्यक्रम में सिंधु सुचेतन और एचएम स्मिता का वायलिन युगल वादन संपन्न होता है। आपके साथ संगत कर रहे थे मृदंगम पर बीएस प्रशांत तथा घटम पर जी ओंकार राव।
1: विद दैट वी कंक्लूड वायलिन ड्यूएट रिसाइटल बाय सिंधु सुचेतन एंड एचएम स्मिता इन द नेशनल प्रोग्राम ऑफ म्यूजिक। दे वर अकंपनीड ऑन मृदंगम बाय बीएस प्रशांत एंड ऑन घटम बाय जी ओंकार राव।
0: यह कार्यक्रम आकाशवाणी बेंगलुरु के स्टूडियो में रिकॉर्ड किया गया और आकाशवाणी दिल्ली के स्टूडियो से प्रसारित किया गया।
1: दिस प्रोग्राम वॉज अ कॉन्ट्रीब्यूशन ऑफ आकाशवाणी बेंगलुरु ब्रॉट टू यू फ्रॉम द स्टूडियोज ऑफ आकाशवाणी दिल्ली।
2: आकाशवाणी നമസ്കാരം. സെൻസസ് 2027 എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തെ ജനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കുന്ന പ്രക്രിയയാണ് സെൻസസ്. സാധാരണയായി 10 വർഷത്തിലൊരിക്കലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. ജനസംഖ്യയുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുക, വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, മെച്ചപ്പെട്ട പൊതുസേവനങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് സെൻസസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് 2011. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസാണ് ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന 2027 സെൻസസ്. 2 ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടം 2026 ഏപ്രിൽ 1 മുതൽ ആരംഭിക്കും. ഇതാദ്യമായാണ് സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റലായി നടത്തുന്നത്. ആദ്യമായി സെൽഫ് എന്യൂമറേഷൻ അഥവാ സ്വയം രേഖപ്പെടുത്തലിനുള്ള അവസരവും ലഭ്യമാകും. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് സെൻസസ് സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കുക. കുടുംബത്തെ സംബന്ധിച്ച വിവരങ്ങൾ sec.census.gov.in എന്ന പോർട്ടലിൽ സെൽഫ് എന്യൂമറേഷൻ വഴി എല്ലാവർക്കും സ്വന്തമായി സമർപ്പിക്കാവുന്നതാണ്. ആൻഡമാൻ ആന്റ് നിക്കോബാർ ദ്വീപുകൾ, NDMC, ഡൽഹി കന്റോൺമെന്റ് ബോർഡ്, ഗോവ, കർണാടക, ലക്ഷദ്വീപ്, മിസോറാം, ഒഡീഷ, സിക്കിം എന്നിവിടങ്ങളിൽ ഏപ്രിൽ 1 മുതൽ 15 വരെ സെൽഫ് എന്യൂമറേഷൻ നടന്നു. 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെ വീടുകളുടെ എണ്ണമെടുപ്പും ഭവന സെൻസസും നടക്കുകയാണ്. 1948 സെൻസസ് നിയമം, 1990 സെൻസസ് നിയമങ്ങൾ എന്നിവയിൽ കാലാകാലങ്ങളായി വരുത്തുന്ന ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരമാണ് രാജ്യത്ത് സെൻസസ് നടത്തുന്നത്. ഇന്ത്യയുടെ സെൻസസ് പരമ്പരയിലെ 16-ാമത്തേതും സ്വാതന്ത്ര്യത്തിനുശേഷമുള്ള 8-ാമത്തേതുമാണ് 2027 ജനസംഖ്യാ കണക്കെടുപ്പ്. രാജ്യത്ത് സെൻസസ് നടത്തിപ്പ് സംബന്ധിച്ച് ആദ്യകാല പരാമർശങ്ങൾ കൌടില്യന്റെ അർത്ഥശാസ്ത്രത്തിലും പിന്നീട് അക്ബർ ചക്രവർത്തിയുടെ കാലത്ത് അബുൽ ഫസലിന്റെ ഐനി അക്ബരിയിലും പരാമർശിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക ജനസംഖ്യാ സെൻസസ് 1865 1872 ഇടയിലാണ് നടത്തിയത്. എന്നാൽ എല്ലാ പ്രദേശങ്ങളിലും ഇത് നടന്നില്ല. 1881 ഇന്ത്യ ആദ്യത്തെ സിങ്ക്രണസ് സെൻസസ് നടത്തി. 2027 ജനസംഖ്യാ സെൻസസ് നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ 2025 ജൂണിൽ ഗസറ്റിലൂടെ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. 2027 സെൻസസ് 2 ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ എണ്ണമെടുക്കലും ഭവന സെൻസസും ഉൾപ്പെടുന്നു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സർക്കാരുകളുടെ സൌകര്യാർത്ഥം 2026 ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള 6 മാസത്തിനുള്ളിൽ 30 ദിവസത്തെ കാലയളവിൽ വീടുതോറുമുള്ള സെൻസസ് പ്രവർത്തനം നടത്തും. ഈ 30 ദിവസത്തെ കാലയളവിന് തൊട്ടുമുമ്പുള്ള 15 ദിവസമായിരിക്കും സെൽഫ് എന്യൂമറേഷനുള്ള സൌകര്യം. ഈ ഘട്ടത്തിൽ വീടുകളുടെ അവസ്ഥ, വീട്ടുകാർക്ക് ലഭ്യമായ സൌകര്യങ്ങൾ, വീട്ടുകാരുടെ കൈവശമുള്ള ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. രാജ്യത്തെ സെൻസസ് സർക്കാർ നടപടി എന്നതിലുപരി എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ജനങ്ങളുടെ പങ്കാളിത്തം അതിൽ നിർണായകമാണെന്നും നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏവരും സെൻസസ് പ്രക്രിയയിൽ പങ്കെടുത്ത് കണക്കെടുപ്പ് വിജയകരമാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു.
3: ജനഗണന 2027 കോ ഡിജിറ്റൽ ബനായാ ഗയാ ഹൈ, സാരി ജാൻകാരി സീദേ ഡിജിറ്റൽ മാധ്യമം മേ ദർജ് ഹോ റഹി ഹൈ. ഘർ ഘർ ജാനേ വാലേ കർമ്മചാരിയോ കേ പാസ് മൊബൈൽ ആപ്പ് ഹൈ, വേ ആപ്സേ ബാത് കർക്കേ ഉസീ മേ ജാൻകാരി ദർജ് കരേംഗേ. സാത്ഥിയോ, इस बार जनगणना में आपकी भागीदारी भी आसान बनाई गई है. आप खुद भी अपनी जानकारी दर्ज कर सकते हैं. कर्मचारी के आने से 15 दिन पहले आपके लिए सुविधा शुरू होगी. आप अपने समय के अनुसार जानकारी भर सकते हैं। जब आप प्रक्रिया पूरी करते हैं तो आपको एक विशेष आईडी मिलती है। यह आईडी आपके मोबाइल या ईमेल पर आती है। बाद में जब कर्मचारी आपके घर आता है तो आप यही आईडी दिखाकर जानकारी की पुष्टि कर सकते हैं। इसे दोबारा जानकारी देने की जरूरत नहीं पड़ती, समय भी बचता है और प्रक्रिया आसान हो जाती है। साथियों, जिन राज्यों में स्वगणना का काम पूरा हो गया है, वहां गणना कर्मचारी द्वारा घरों के सूचीकरण का कार्य भी शुरू कर दिया गया है। अब तक लगभग 1,20,00,000 परिवारों का मकान सूचीकरण का कार्य पूरा भी हो चुका है। साथियों, देश की जनगणना सिर्फ सरकारी काम नहीं है, यह हम सबकी जिम्मेदारी है। आपकी भागीदारी बहुत जरूरी है। आपकी दी गई जानकारी पूरी तरह सुरक्षित रहती है, यह गोपनीय रखी जाती है। डिजिटल सुरक्षा के साथ इसे सुरक्षित किया जाता है। आइए हम सब मिलकर इस प्रक्रिया में भाग लें, जनगणना 2027 को सफल बनाएं।
2: കണക്കെടുപ്പിന്റെ രണ്ടാം ഘട്ടം 2027

0: 7 ഫെബ്രുവരിയിൽ നടത്തും. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിലും ജമ്മുകാശ്മീരിലെയും ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് തുടങ്ങി മഞ്ഞുമൂടിയ പ്രദേശങ്ങളുടെ 2ാംഘട്ട സെൻസസ് 2026 സെപ്റ്റംബറിൽ നടത്തും. കണക്കെടുപ്പിന്റെ 2ാംഘട്ടത്തിൽ ജാതി സെൻസസും നടപ്പിലാക്കും. 2ാംഘട്ടത്തിൽ ജനസംഖ്യാപരമായ വിവരങ്ങൾ, സാമൂഹിക സാമ്പത്തിക കാര്യങ്ങൾ, വിദ്യാഭ്യാസം, കുടിയേറ്റം, കുടുംബം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓരോ വ്യക്തിയിൽ നിന്നും ശേഖരിക്കും. മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ചണ്ഡീഗഡ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവിടങ്ങളിൽ 1 മുതൽ 30 വരെ വീടുകളുടെ എണ്ണമെടുപ്പും ഭവന സെൻസസും നടക്കും. 16 മുതൽ 30 വരെ സെൽഫ് എന്യൂമറേഷൻ നടന്നു. കേരളത്തിൽ സെൽഫ് എന്യൂമറേഷൻ 16 മുതൽ 30 വരെയാണ്. വിവരശേഖരണത്തിനായി ഉദ്യോഗസ്ഥർ 1 മുതൽ 30 വരെ വീടുകൾ സന്ദർശിക്കും. ലക്ഷദ്വീപിൽ വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും 15 മുതൽ 16 വരെയാണ് നടക്കുന്നത്. വാസസ്ഥലം, ജനസംഖ്യ, സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങൾ, കുടിയേറ്റം, പ്രജനന സവിശേഷതകൾ തുടങ്ങി സെൻസസ് വഴി ശേഖരിക്കുന്ന വിവരങ്ങൾ ദേശീയ ആസൂത്രണത്തിനും വികസനത്തിനും അത്യന്താപേക്ഷിതമാണ്. 2027 സെൻസസിനായി കേന്ദ്ര സർക്കാർ 11,718.24 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. സെൻസസ് ഉദ്യോഗസ്ഥർക്ക് ഓണറേറിയവും പരിശീലനവും നൽകുന്നതിനും ഐടി, അടിസ്ഥാന സൌകര്യങ്ങൾ, ലോജിസ്റ്റിക് മുതലായവയ്ക്കുമായി മതിയായ വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മൊബൈൽ ആപ്പും സെൽഫ് എന്യൂമറേഷൻ പോർട്ടലും ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവയുൾപ്പെടെ 16 ഭാഷകളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സെൻസസുമായി ബന്ധപ്പെട്ട വിവിധ ഫീൽഡ് പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനും നിരീക്ഷണത്തിനുമായി ഒരു പോർട്ടൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു വെബ് മാപ്പിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകൾ രൂപീകരിക്കും. സ്വയം രേഖപ്പെടുത്തലിനായി താൽപര്യമുള്ള പൌരന്മാർക്ക് മൊബൈൽ നമ്പരും മറ്റ് അടിസ്ഥാന വിശദാംശങ്ങളും ഉപയോഗിച്ച് SE പോർട്ടലിൽ ലോഗിൻ ചെയ്യാനും അവരുടെ സൌകര്യത്തിനനുസരിച്ച് സെൻസസ് വിവരങ്ങളുടെ രേഖപ്പെടുത്തൽ പൂർത്തിയാക്കാനും കഴിയും. വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ ഫീൽഡ് സന്ദർശന വേളയിലെത്തുന്ന ഉദ്യോഗസ്ഥന് നൽകേണ്ട സെൽഫ് എന്യൂമറേഷൻ ID സൃഷ്ടിക്കപ്പെടും. സെൻസസ് ഉദ്യോഗസ്ഥൻ സന്ദർശിക്കുന്നതിന് മുമ്പ് സ്വന്തം സൌകര്യത്തിനനുസരിച്ച് വിവരങ്ങൾ പൂരിപ്പിക്കുന്നതിന് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നൽകുന്നു. മുൻ സെൻസസുകളിലേതുപോലെ സെൻസസ് ഉദ്യോഗസ്ഥർ അവർക്ക് അനുവദിച്ച ബ്ലോക്കുകളിൽ വീടുതോറുമുള്ള കണക്കെടുപ്പ് നടത്തുന്നത് തുടരുമെങ്കിലും ഇത്തവണ ഒരുക്കിയിട്ടുള്ള അധിക സൌകര്യമാണ് സ്വയം രേഖപ്പെടുത്തൽ അഥവാ സെൽഫ് എന്യൂമറേഷൻ. നൂതന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പിന്തുണയോടെ ഉയർന്ന നിലവാരമുള്ള ഡാറ്റ സുരക്ഷയും പൊതുജന പങ്കാളിത്തവും ഉറപ്പാക്കിക്കൊണ്ട് വേഗതയേറിയതും കൂടുതൽ കൃത്യവും സൂക്ഷ്മവുമായ ഡാറ്റ ലഭ്യമാകുന്നത് രാജ്യത്തിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാണെന്ന് കേരള സർവകലാശാലയിലെ ഡെമോഗ്രഫി വിഭാഗം മേധാവി കെ പ്രീതി ആകാശവാണിയോട് പറഞ്ഞു.
1: ഇപ്പോൾ നടക്കുന്ന സെൻസസ് ഇന്ത്യയിലെ 16ാമത്തെ സെൻസസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ എണ്ണൽ പ്രക്രിയയാണെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മൊബൈൽ അധിഷ്ഠിത വിവരശേഖരണം, സ്വയം എണ്ണൽ പോർട്ടലുകൾ, തത്സമയ നിരീക്ഷണ ഡാഷ്ബോർഡുകൾ എന്നിവയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ഡാറ്റ പ്രോസസിന്റെ സമയം കുറയ്ക്കുകയും അതുമൂലം പിഴവുകളില്ലാത്ത കൃത്യതയാർന്ന ക്രോഡീകരിച്ച വിവരങ്ങൾ താമസമില്ലാതെ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നതും ഇതിന്റെ പ്രത്യേകതയാണ്. 2011 സെൻസസിന് ശേഷം നമ്മുടെ സമ്പദ് വ്യവസ്ഥ, ജനസംഖ്യാശാസ്ത്രം എന്നിവ കാര്യമായ മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഇപ്പോഴുള്ള ഈ കണക്കെടുപ്പിന്റെ ആവശ്യകത വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ഇന്ന് നിലനിൽക്കുന്ന നയങ്ങൾ 2011 സെൻസസിലെ വിവരങ്ങളെ ആധാരമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതോടെ കുടിയേറ്റം, നഗരവൽക്കരണം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ തുടങ്ങിയ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും ആവശ്യമായ നയപരമായ മാറ്റങ്ങൾ വരുത്തുന്നതിനും സാധിക്കുന്നതാണ്. 15 വർഷത്തിന് ശേഷമുള്ള ഈ സെൻസസ് വെറുമൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സർസൈസിനേക്കാൾ ഉപരി വികസനം, ക്ഷേമ വിതരണം, രാഷ്ട്രീയ പ്രാതിനിധ്യം എന്നിവയുടെ പുനഃസജ്ജീകരണത്തിന് നിർണായകമായ പങ്കുവഹിക്കുന്ന ഒന്നാണ്. ആയതിനാൽ തന്നെ വിശ്വസ്തവും കൃത്യവുമായ വിവരങ്ങൾ നൽകി നമുക്ക് ഏവർക്കും ഈ വിവരശേഖരണത്തിന്റെ ഭാഗമാകാം.
0: 2027 സെൻസസിന്റെ ഓരോ ഘട്ടത്തിലും വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം സംരക്ഷിക്കുന്നതിനായി സമഗ്രമായ ഒരു ഡാറ്റ സുരക്ഷാ ചട്ടക്കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. ഡാറ്റ ശേഖരണം, സംഭരണം എന്നിവ ഉൾക്കൊള്ളുന്ന എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ, അനധികൃത ഇടപെടൽ തടയുന്നതിനുള്ള സുരക്ഷിത ട്രാൻസ്മിഷൻ പ്രോട്ടോകോളുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. സർട്ടിഫൈഡും സുരക്ഷിതവുമായ ഡാറ്റ സെന്ററുകളിലാണ് ഡാറ്റ സൂക്ഷിക്കുന്നത്. ഇത് ഉയർന്ന സംരക്ഷണ മാനദണ്ഡങ്ങൾ ഉറപ്പാക്കുന്നു. കൂടാതെ ഈ സംവിധാനങ്ങൾ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ISO മാനദണ്ഡങ്ങളും പാലിക്കുന്നു. ഇതിനോടൊപ്പം സുരക്ഷാ ഓഡിറ്റുകൾക്കും വിധേയമാകുന്നു. സെൻസസിന്റെ ഒരു നിർണായക സ്തംഭമാണ് മനുഷ്യവിഭവശേഷി. 31 ലക്ഷം എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും 1 ലക്ഷത്തിലധികം സെൻസസ് പ്രവർത്തകരും ഈ പ്രക്രിയയുടെ ഭാഗമാണ്. സെൻസസ് പ്രക്രിയയിലുടനീളം ഉയർന്ന നിലവാരമുള്ള ഡാറ്റ ഗുണനിലവാരം, കൃത്യത, പ്രവർത്തന കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കുക എന്നതാണ്

ഈ ഘടനാപരമായ സമീപനത്തിന്റെ ലക്ഷ്യം. ഭാവി ഭരണത്തിനായുള്ള ഒരു അടിത്തറയാണ് സെൻസസ്. വിജ്ഞാനപ്രദമായ നയരൂപീകരണത്തിനും സമഗ്രമായ വികസനത്തിനും സമഗ്രമായ ഡാറ്റ നൽകുന്ന സെൻസസ് ഭരണത്തിന്റെ ഒരു നിർണായക സ്തംഭമായി തുടരുന്നു. ജനസംഖ്യാ പ്രവണതകളുടെ കൃത്യമായ വിലയിരുത്തൽ ഇതിലൂടെ പ്രാപ്തമാക്കുന്നു. ഭക്ഷണം, വെള്ളം, ഊർജ്ജം, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിലുടനീളം ഫലപ്രദമായ ആസൂത്രണം ഉറപ്പാക്കാൻ ഇത് സഹായകമാകുന്നു. പ്രാദേശിക തലത്തിൽ സൂക്ഷ്മമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സർക്കാർ പദ്ധതികൾ കൃത്യമായ ലക്ഷ്യത്തിലെത്താനും സാധിക്കുന്നു. സെൻസസിന്റെ ആദ്യഘട്ടത്തിൽ ഫീൽഡ് തലത്തിലെയും മറ്റ് സംസ്ഥാന ഉദ്യോഗസ്ഥരുടെയും നിയമനവും പരിശീലനവും ചോദ്യാവലി തയ്യാറാക്കലും ഉൾപ്പെടെയുള്ള പൂർണമായ റിഹേഴ്സൽ 2025 നവംബറിൽ രാജ്യത്തുടനീളമുള്ള ഏകദേശം 5000 ബ്ലോക്കുകളിലായി നടത്തി. കൂടാതെ സെൻസസ് പ്രവർത്തകർക്കുള്ള പരിശീലനത്തിനായി വിപുലമായ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദഗ്ധരുടെ നേതൃത്വത്തിൽ 100 ദേശീയ പരിശീലകർക്ക് പരിശീലനം നൽകി. ഇവർ ഏകദേശം 2000 മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം നൽകി. ഈ മാസ്റ്റർ ട്രെയിനർമാർ ഏകദേശം 45,000 ഫീൽഡ് ട്രെയിനർമാരെ പരിശീലിപ്പിക്കുന്നുണ്ട്. അവർ ഏകദേശം 80,000 ബാച്ചുകളിലായി ഏകദേശം 31,00,000 എന്യൂമറേറ്റർമാരെയും സൂപ്പർവൈസർമാരെയും പരിശീലിപ്പിക്കും. സെൻസസ് പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാന സംവിധാനമായ എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കും സമയബന്ധിതമായി ഗുണനിലവാരമുള്ള ഡാറ്റ ശേഖരിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ എല്ലാ പരിശീലന സാമഗ്രികളും പ്രാദേശിക ഭാഷകളിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഭരണത്തിന് നിർണായക അടിത്തറയായാണ് സെൻസസ് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവോടെ തീരുമാനമെടുക്കാൻ ഇതിലൂടെ സാധ്യമാകുന്നു. ജനസംഖ്യയുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങളുമായി സംയോജിച്ചുള്ള നയരൂപീകരണത്തിന് സെൻസസ് ഡാറ്റ ഉപകരിക്കപ്പെടുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. സെൻസസ് 2027 എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് പാർവതി വിജയൻ, അവതരണം പ്രവീൺ കുമാർ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.